ചരരാജതമോമിഹിരം മഹനീയമഹം രഘുരാമമയേ സുമുഖം സുഹൃതം സുലഭം സുഖദം സ്വനുജം ച സുഖായ മമോഘശരം.

വെങ്കടേശ ചരണം ശരണം പ്രപദ്യേ ലക്ഷ്മീമഹീ തദനുരൂപ നിജാനുഭാവ നീളാദി ദിവ്യ മലിഷീകര പല്ലവാനാം ആരുണ്യ സംക്രമണ തക്കില സാന്ദ്രലാഗൗ ശ്രീ വെങ്കടേശ ചരണൗ.

ശ്രീവേങ്കടേശ ചരണം ശരണം പ്രപദ്യേ പാർത്ഥായ തദൃശ സാരഥിനാ ത്വയൈവ യൗദർശിതൗ സ്വചരണൗ ശരണം വ്രജേതി ഭൂയോപി മഹ്യമിഹതൗ.

0: സമയേ സ്മൃതിരംഗഭാജാം പ്രജ്ഞാം പരാർത്ഥ സുലഭാം പരമാം പ്രസൂതേ.
1: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
2: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ സുന്ദരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. ഒപ്പം ചേരുന്നു ഞാൻ സുനിൽ. ഇന്ന് 2026 ഓഗസ്റ്റ് മാസം 18 ചൊവ്വാഴ്ച. കൊലവർഷം 1202 ചിങ്ങമാസം 2 ചോതി നക്ഷത്രം. ഹെൻറി ഫോർഡ് പറഞ്ഞിട്ടുള്ള ഒരു വാചകത്തോടുകൂടി ഇന്നത്തെ അരുണോദയം നമുക്ക് തുടങ്ങാം. പരാജയം എന്നാൽ എല്ലാം അവസാനിച്ചുവെന്നല്ല, മറിച്ച് കൂടുതൽ ബുദ്ധിയോടെ വീണ്ടും ആരംഭിക്കാനുള്ള ഒരു അവസരം മാത്രമാണ്. ഒരു ശ്രമം പരാജയപ്പെടുമ്പോൾ നമ്മൾ വിചാരിക്കും കളിയൊക്കെ കഴിഞ്ഞെന്ന്. എന്നാൽ അത് യഥാർത്ഥത്തിൽ ഒരു പുതിയ തുടക്കമാണ്. എവിടെയാണ് തെറ്റുപറ്റിയതെന്ന് കൃത്യമായി മനസ്സിലാക്കി കൂടുതൽ കരുത്തോടെ തിരിച്ചു വരാനുള്ള ഒരു വഴിത്തിരിവ്. അതുകൊണ്ട് വീഴ്ചകളെ ഭയപ്പെടേണ്ട കാര്യമില്ല, അവയെ അടുത്ത വലിയ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാക്കി നമുക്ക് മാറ്റാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി മനോഹരമായ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര. പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: ജീവിതത്തിൽ സ്നേഹം തേച്ചു മിനുക്കിയ നിലവിളക്കിൽ തെളിഞ്ഞു കത്തുന്ന തിരുനാളമാണ്. ഒരു ചെറു കാറ്റുവന്ന് തട്ടിയാൽ മതി തിരുനാളം ആടി ഉലയുകയും അതിന്റെ പ്രഭയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുകയും ചെയ്യും. തിരുനാളം ഊതിക്കെടുത്താൻ എളുപ്പമാണ്. വീശിയടിക്കുന്ന കാറ്റിൽ അത് കെട്ടുപോകുകയുമാകാം. എണ്ണ വറ്റിയാലും നാളം മങ്ങി ദീപം കെട്ടുപോകാം. എന്നാൽ അന്നത്തേതിനു ശേഷമാകും ആ തിരുനാളം എത്രമാത്രം പ്രകാശം പരത്തിയിരുന്നു എന്ന് നാം തിരിച്ചറിയുന്നത്. സ്നേഹമെന്ന നെയ്ത്തിരിനാളം ഓരോരുത്തരുടെയും ഹൃദയത്തിൽ തെളിഞ്ഞു പ്രകാശിക്കട്ടെ. ദീപത്തിന് മാത്രമല്ല പ്രകാശം ചൊരിയാൻ കഴിയുക. നല്ല ചിന്തകളും സ്നേഹമുള്ള ഹൃദയത്തിനുടമകളും അക്ഷരാർത്ഥത്തിൽ പ്രകാശം പരത്തുന്നുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെ ചുറ്റിലും ഒരു പ്രഭാവലയമുണ്ട്. അതിൻ്റെ കാന്തി നമ്മുടെ അറിവിൻ്റെ ആഴത്തെയും സ്നേഹത്തിൻ്റെ നിറവിനെയും ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിനും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും എന്ന് മാത്രം. മികച്ച വ്യക്തിത്വങ്ങളായി നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് ചുറ്റും പ്രകാശം പരത്താൻ സാധിക്കും. നമുക്ക് ചുറ്റും പരത്താൻ കഴിയുന്ന പ്രകാശത്തിൻ്റെ അളവ് നമ്മുടെ ജീവിതചര്യകളുമായി ഇഴചേർന്നു കിടക്കുന്നു. പോസിറ്റീവ് ചിന്തകളും ശുഭാപ്തി വിശ്വാസവും പുലർത്തുന്ന ഒരാളുടെ മുഖം എപ്പോഴും പ്രസന്നമായിരിക്കും. നമ്മുടെ ജീവിത രീതിയിൽ, സംസ്കാരങ്ങളിൽ വന്ന മാറ്റം ഇന്ന് സൃഷ്ടിക്കുന്ന ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നിരവധിയാണ്. നമ്മുടെ ശരീരവും ജീവിതവും ഏതാണ്ട് ഇതുപോലെയാണ്. ജോലി തിരക്കുകൾ എന്ന് പറഞ്ഞ് ശരീരത്തിന് ആവശ്യമായ വിശ്രമം നൽകാതിരിക്കുകയും ഒട്ടും വ്യായാമം ചെയ്യാതിരിക്കുകയും അല്ലെങ്കിൽ അമിതമായി വ്യായാമം ചെയ്യുകയും ആരോഗ്യകരമല്ലാത്ത ഭക്ഷണം മൂക്കുമുട്ട കഴിച്ചും ഇന്ന് നാം നമ്മുടെ ആരോഗ്യം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ ദിവസവും കുറച്ച് സമയം വ്യായാമത്തിനും പ്രാർത്ഥനയ്ക്കും വേണ്ടി മാറ്റിവെക്കുന്നത് ഒരു വിറകുവെട്ടുകാരൻ തൻ്റെ കോടാലിക്ക് മൂർച്ച കൂട്ടുന്നത് പോലെയാണ്. അത് അവയെ കൂടുതൽ ആയാസകരമായി വിറകുവെട്ടാൻ സഹായിക്കുന്നു. രണ്ട് വിറകുവെട്ടുകാരുടെ കഥ ഇത്തരുണത്തിൽ പറയുന്നത് ഉചിതമായിരിക്കും. രണ്ടുപേരും കാട്ടിൽ വിറകുവെട്ടാൻ പോയി. ഒന്നാമൻ തുടർച്ചയായി 5 മണിക്കൂർ വിറകുവെട്ടി. രണ്ടാമനാകട്ടെ ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ഒരു 10-20 മിനിറ്റ് വിശ്രമിച്ച ശേഷം ഇടയ്ക്ക് തന്റെ കോടാലിക്ക് മൂർച്ച കൂട്ടി പണി ചെയ്തു. വൈകുന്നേരമായപ്പോൾ രണ്ടാമന് കിട്ടിയതോ ഒന്നാമനേക്കാൾ ഇരട്ടി വിറക്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതചര്യ നാം ശരിയായ രീതിയിൽ പ്ലാൻ ചെയ്ത് നടത്തിക്കൊണ്ടു പോയാൽ നമുക്ക് ചുറ്റും ലഭിക്കുന്ന സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും പ്രഭാവലയം. അങ്ങനെയൊരു പ്രഭാവലയം രൂപപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് ഈ ഗാനമൊന്ന് കേട്ടാലോ?

ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജു എൻ, ഡീൻ അക്കാദമിക്സ് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ ഒരു കാര്യം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ഓഗസ്റ്റ് മാസം 18-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ജ്വലിക്കുന്ന നക്ഷത്രവും ആസാദ് ഹിന്ദ് ഫൗജിന്റെ സ്ഥാപകനുമായ നേതാജി സുഭാഷ് ചന്ദ്രബോസ് തായ്വാനിലെ തായ്പേ വിമാനത്താവളത്തിലുണ്ടായ വിമാനാപകടത്തിൽ മരണമടഞ്ഞു എന്ന് രേഖപ്പെടുത്തപ്പെട്ടത് 1945 ഓഗസ്റ്റ് 18-ാണ്. വിമാനം തകർന്നു വീണുണ്ടായ ഗുരുതരമായ പൊള്ളലുകളെ തുടർന്നാണ് അദ്ദേഹം മരിച്ചതെന്ന് ജാപ്പനീസ് അധികൃതർ വ്യക്തമാക്കിയെങ്കിലും അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ചുള്ള നിഗൂഢതകളും തർക്കങ്ങളും ഇന്നും ഇന്ത്യൻ ചരിത്രത്തിൽ വലിയൊരു ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നു. ഇന്ത്യയിലെ സാങ്കേതിക ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ വിപ്ലവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് രാജ്യത്തെ ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയായ IIT ഖരഗ്പൂർ പശ്ചിമബംഗാളിൽ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 1951 ഓഗസ്റ്റ് 18-ാണ്. രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള ഈ ചുവടുവെപ്പ് പിൽക്കാലത്ത് ലോകോത്തര നിലവാരമുള്ള ശാസ്ത്രജ്ഞരെയും എഞ്ചിനീയർമാരെയും സിഇഒമാരെയും വാർത്തെടുക്കുന്നതിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ നാഴികക്കല്ലായി മാറി. ശാസ്ത്രചരിത്രത്തിലെ ഏറ്റവും വലിയ കണ്ടെത്തലുകളിലൊന്നായ ഹീലിയം എന്ന മൂലകം ആദ്യമായി കണ്ടെത്തപ്പെട്ടത് 1868 ഓഗസ്റ്റ് 18-ാണ്. ഇന്ത്യയിലെ ആന്ധ്രാപ്രദേശിലുള്ള ഗുണ്ടൂരിൽ വെച്ച് നടന്ന പൂർണ്ണ സൂര്യഗ്രഹണം നിരീക്ഷിക്കുന്നതിനിടയിൽ ഫ്രഞ്ച് ജ്യോതിശാസ്ത്രജ്ഞനായ ജൂൾസ് ജാൻസനാണ് സൂര്യന്റെ അന്തരീക്ഷത്തിൽ നിന്നും വിചിത്രമായ ഒരു മഞ്ഞരേഖ കണ്ടെത്തിയത്. ഗ്രീക്ക് സൂര്യദേവനായ ഹീലിയോസിന്റെ പേരിൽ നിന്നാണ് പിൽക്കാലത്ത് ഈ വാതകത്തിന് ഹീലിയം എന്ന് പേരിട്ടത്. ഭൂമിയിൽ കണ്ടെത്തുന്നതിന് മുമ്പ് സൂര്യനിൽ കണ്ടെത്തിയ ഏക മൂലകം കൂടിയാണ് ഇത്. ഇന്ത്യൻ ചലച്ചിത്ര ലോകത്തെ പ്രശസ്ത കവിയും ഗാനരചയിതാവും സംവിധായകനും തിരക്കഥാകൃത്തുമായ ഗുൽസാർ ജനിച്ചത് 1934 ഓഗസ്റ്റ് 18-ാണ്. നിലവിൽ പാകിസ്ഥാനിലുള്ള പഞ്ചാബിലാണ് അദ്ദേഹം ജനിച്ചത്. തന്റെ കവിതകളിലൂടെയും ഗാനങ്ങളിലൂടെയും ബോളിവുഡിന് പുതിയൊരു ഭാവുകുത്തം നൽകിയ അദ്ദേഹത്തിന് ഓസ്കാർ അവാർഡ്, ഗ്രാമി അവാർഡ്, ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട്. ആധുനിക ഫോട്ടോഗ്രാഫിയുടെ അടിസ്ഥാന സാങ്കേതിക വിദ്യയായ ഡാഗുറോ ടൈപ്പ് പ്രക്രിയ ഫ്രഞ്ച് ഗവൺമെന്റ് വിലയ്ക്ക് വാങ്ങി ലോകത്തിന് സൗജന്യമായി സമ്മാനിക്കുന്നതായി ഫ്രഞ്ച് അക്കാദമി ഓഫ് സയൻസസ് പ്രഖ്യാപിച്ചതിന്റെ അവസാനഘട്ട ചർച്ചകൾ നടന്നത് 1839 ഓഗസ്റ്റ് 18-ാണ്. തൊട്ടടുത്ത ദിവസം ഈ സാങ്കേതിക വിദ്യ ലോകത്തിന് സമർപ്പിച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് എല്ലാ വർഷവും ഓഗസ്റ്റ് 19 ലോക ഫോട്ടോഗ്രാഫി ദിനമായി ആഘോഷിക്കുന്നത്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. പ്രതിസന്ധികളിൽ പതറാത്ത ഭരണമികവ് കൊണ്ടും കണിശതയാർന്ന സാമ്പത്തിക നയങ്ങൾ കൊണ്ടും ഇന്ത്യൻ പാർലമെന്റിലും ആഗോളതലത്തിലും ഒരുപോലെ ശ്രദ്ധേയയായ ഭാരതത്തിന്റെ ധീരവനിത ഇന്ന് ഓഗസ്റ്റ് 18 ഭാരതത്തിന്റെ കേന്ദ്ര ധനകാര്യ കോർപ്പറേറ്റുകാര്യ മന്ത്രിയായ നിർമ്മലാ സീതാരാമന്റെ ജന്മദിനം. 1959 ഓഗസ്റ്റ് 18 തമിഴ്നാട്ടിലെ മധുരയിലാണ് അവർ ജനിച്ചത്. ഇന്ത്യയുടെ പ്രതിരോധം, ധനകാര്യം തുടങ്ങിയ ഏറ്റവും നിർണായകമായ മന്ത്രാലയങ്ങളുടെ അമരത്തെത്തിയ അവർ സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും സ്വാധീനമുള്ള വനിതകളിൽ ഒരാളാണ്. ഇന്ത്യൻ ഭരണചരിത്രത്തിൽ നിരവധി സവിശേഷതകൾ അവകാശപ്പെടാനുള്ള നേതാവാണ് നിർമ്മല സീതാരാമൻ. ഇന്ദിരാഗാന്ധിക്ക് ശേഷം ഭാരതത്തിന്റെ പ്രതിരോധ മന്ത്രി പദവി അലങ്കരിച്ച ആദ്യ വനിതയെന്ന ബഹുമതി അവർക്ക് സ്വന്തമാണ്. പിന്നീട് രാജ്യത്തിന്റെ ആദ്യത്തെ പൂർണ്ണസമയ വനിതാ ധനകാര്യമന്ത്രിയായി അവർ ചുമതലയേറ്റു. ഇന്ത്യയുടെ ചരിത്രത്തിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ തവണ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി എന്ന ചരിത്ര നേട്ടവും നിർമ്മലാ സീതാരാമൻ സ്വന്തമാക്കിയിട്ടുണ്ട്. പ്രശസ്തമായ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ നിന്നും എക്കണോമിക്സിൽ ബിരുദാനന്തര ബിരുദം നേടിയ അവരുടെ സാമ്പത്തിക ശാസ്ത്രത്തിലുള്ള അറിവ് നയരൂപീകരണങ്ങളിൽ വ്യക്തമായി പ്രതിഫലിക്കാറുണ്ട്. ലോക പ്രശസ്ത മാഗസീനായ ഫോർബ്സ് പുറത്തുവിടാറുള്ള ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള 100 വനിതകളുടെ പട്ടികയിൽ തുടർച്ചയായി പലതവണ നിർമ്മലാ സീതാരാമൻ ഇടം പിടിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ ഡിജിറ്റൽ സാമ്പത്തിക വളർച്ചയിലും വ്യവസായ സൗഹൃദ നയങ്ങൾ നടപ്പിലാക്കുന്നതിലും അവർ വലിയ പങ്ക് വഹിച്ചു. തന്റെ കഠിനാധ്വാനം കൊണ്ടും തനതായ ഭരണശൈലി കൊണ്ടും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വേറിട്ടൊരു വഴി വെട്ടിത്തുറന്ന നിർമ്മലാ സീതാരാമന് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ നേരാം. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഒപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടിയായാലോ.
1: ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വിശ്വസ്തയുടെ പുതിയ അധ്യായവുമായി അഹല്യ ഫിൻ ഫോറക്സ് ഇനി ഒറ്റപ്പാലത്തും. ഗോൾഡ് ലോൺ, ഫോറിൻ എക്സ്ചേഞ്ച്, വിദേശത്തേക്ക് പണമയക്കൽ, യാത്രാ സേവനങ്ങൾ തുടങ്ങി നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്കെല്ലാം ഇനി വിരൽത്തുമ്പിൽ പൂർണ്ണ പരിഹാരം. അഹല്യ ഫിൻ ഫോറക്സിന്റെ 63rd ശാഖ ഓഗസ്റ്റ് 19 ബുധനാഴ്ച രാവിലെ 10 ഒറ്റപ്പാലം കേച്ച് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം. നമ്മുടെ വണ്ടിക്ക് മാത്രമല്ലേ ഇനി രാജ്യത്തിന്റെ വികസനത്തിനും വേഗത കൂടും. കാരണം ഇതാണ് E20 പെട്രോൾ. നമ്മുടെ സ്വന്തം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന എഥനോൾ ചേർത്ത E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കർഷകർക്ക് മികച്ച വരുമാനം ലഭിക്കുന്നതോടൊപ്പം കാർബൺ പുറന്തള്ളൽ വൻതോതിൽ കുറഞ്ഞ് വായുമലിനീകരണമില്ലാത്ത നല്ലൊരു നാളെ സാധ്യമാകുന്നു. എണ്ണ ഇറക്കുമതിയും വിദേശ നാണ്യ ചോർച്ചയും തടഞ്ഞ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും അന്താരാഷ്ട്ര തലത്തിലെ യുദ്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുന്ന ഇന്ധനക്ഷാമത്തിൽ നിന്ന് ഭാരതത്തെ സുരക്ഷിതമാക്കാനും ഇതിലൂടെ സാധിക്കുന്നു. ഇത് വെറുമൊരു ഇന്ധനമല്ല, സ്വയം പര്യാപ്ത ഭാരതത്തിലേക്കുള്ള കരുത്തുറ്റ ചുവടുവയ്പ്പാണ്. E20 പെട്രോൾ ഉപയോഗിക്കൂ, പ്രകൃതിയെയും രാജ്യത്തെയും ഒരുപോലെ സംരക്ഷിക്കൂ.
1: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയില് വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
5: നമസ്കാരം. ഇൻഫോ അറ്റ് 7 ആരംഭിക്കുന്നു. ഞാൻ ആയില്യ. സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിലും അഗളിയിലും നടത്തിയ ജില്ലാതല പരാതി പരിഹാര അദാലത്തിൽ പരിഗണിച്ച 43 കേസുകളിൽ 34 തീർപ്പാക്കി. 11 മാറ്റിവെച്ചു. ഇതോടെ പാലക്കാട് ജില്ലയിൽ ഇതുവരെ 6 അദാലത്തുകളിലായി 272 പരാതികൾ പരിഗണിച്ചതിൽ 208 തീർപ്പാക്കിയതായി കമ്മീഷൻ ചെയർമാൻ ശേഖരൻ മിനിയോടൻ അറിയിച്ചു. പോലീസ്, റവന്യൂ, പട്ടികജാതി പട്ടികവർഗം, തദ്ദേശ സ്വയംഭരണം എന്നീ വകുപ്പുകളുമായി ബന്ധപ്പെട്ട പരാതികളാണ് കൂടുതലായി എത്തിയത്. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിശദമായ ചർച്ച നടത്തി. പട്ടികജാതി വികസന വകുപ്പിന് കീഴിലെ മെഡിക്കൽ കോളേജ് പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി വിശദ പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് കമ്മീഷൻ പറഞ്ഞു. കളക്ടർ കോൺഫറൻസ് ഹാളിൽ കമ്മീഷൻ ചെയർപേഴ്സൺ ശേഖരൻ മിനിയോടൻ, അംഗം അഡ്വക്കേറ്റ് സേതു നാരായണൻ എന്നിവർ നേതൃത്വം നൽകി. കമ്മീഷൻ അംഗം ടി കെ വാസുവിന്റെ നേതൃത്വത്തിലായിരുന്നു അഗളി മിനി സിവിൽ സ്റ്റേഷനിൽ അദാലത്ത് നടത്തിയത്. ജില്ലയിൽ പട്ടുനൂൽ കൃഷി ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന കർഷകർക്ക് സിവിൽ സ്റ്റേഷനിലുള്ളിലെ ജില്ലാ ദാരിദ്ര്യ ലഘൂകരണ വിഭാഗവുമായി ബന്ധപ്പെടാം. സ്വന്തമായോ പാട്ടത്തിനോ 1 ഏക്കറോ അതിലധികമോ സ്ഥലമുള്ള കർഷകർക്ക് അപേക്ഷിക്കാം. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ജലസേചനം സാധ്യമാകുന്ന, സൂര്യപ്രകാശം ലഭിക്കുന്നതും നീർവാർച്ചയുള്ളതുമായ സ്ഥലങ്ങളാണ് മൾബറി കൃഷിക്ക് അനുയോജ്യം. മൾബറി തൈകൾ നട്ടുപിടിപ്പിച്ചാൽ 4 മാസം മുതൽ 15 മുതൽ 20 വർഷം വരെ തുടർച്ചയായി വിളവെടുപ്പ് നടത്താം. കർഷകർക്ക് സാങ്കേതിക പരിശീലനവും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സാമ്പത്തിക സഹായവും ലഭ്യമാകും. പട്ടികജാതി പട്ടികവർഗ കുടുംബങ്ങൾക്ക് പ്രത്യേകാധിക ആനുകൂല്യങ്ങളും നൽകി വരുന്നുണ്ട്. പട്ടുനൂൽ കൃഷി രംഗത്തെ പുതിയ രീതികളും സാങ്കേതിക വിദ്യകളും പരിചയപ്പെടുത്തുന്നതിനായി 19 ഓഗസ്റ്റ് രാവിലെ 10 ചിറ്റൂർ പഞ്ചായത്ത് ഹാളിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കും. താൽപര്യമുള്ളവർ 94 47 44 35 61 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമ്പർ ഒരിക്കൽ കൂടി 94 47 44 35 61. ജില്ലാ പഞ്ചായത്തിന്റെ 2026-27 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലയിലെ ഹൈസ്കൂളുകളിലും ഹയർ സെക്കൻഡറി സ്കൂളിലും ലൈബ്രറിമാരെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് 20 രാവിലെ 10 ജില്ലാ പഞ്ചായത്ത് ഹാളിൽ അഭിമുഖം നടത്തും. വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും ബയോഡാറ്റയും സഹിതം ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 89 21 39 70 26. നമ്പർ ഒരിക്കൽ കൂടി 89 27 39 70 26. പാലക്കാട് സർക്കാർ പോളിടെക്നിക് കോളേജിൽ ഫിസിക്സ് അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് 20 ഓഗസ്റ്റ് രാവിലെ 10 കൂടിക്കാഴ്ച നടത്തും. യോഗ്യത, ബന്ധപ്പെട്ട വിഷയത്തിൽ ബിരുദാനന്തര ബിരുദം,

0: ഒരിക്കൽ കൂടി 0491-25-72-640. കുടുംബശ്രീ ജില്ലാ മിഷന്റെയും ജെൻഡർ റിസോഴ്സ് സെന്ററിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പോഷകാഹാര മേളയും സെമിനാറും സംഘടിപ്പിച്ചു. ശരിയായ ആഹാര രീതി, കൃത്യമായ വ്യായാമം, മാനസിക സമ്മർദ്ദം കുറയ്ക്കുക, കൃത്യമായി ഉറക്കം ഉറപ്പുവരുത്തുക എന്നിവയിലൂടെ ആരോഗ്യമുള്ള സമൂഹത്തെ വാർത്തെടുക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. ചെറുധാന്യ ഉൽപ്പന്നങ്ങൾ, പോഷക സമ്പുഷ്ടമായ ആഹാരങ്ങൾ, പലഹാരങ്ങൾ എന്നിവയുടെ പ്രദർശന വിപണനവും ഉണ്ടായിരിക്കും. പരിപാടി കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ പി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രോഗ്രാം മാനേജർ ഗ്രീഷ്മ വിഷയാവതരണം നടത്തി. പോഷകാഹാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ആരോഗ്യകരമായ ജീവിതശൈലിയെക്കുറിച്ചുമുള്ള സെമിനാർ ജില്ലാ ആശുപത്രിയിലെ ഡയറ്റീഷ്യൻ കം ന്യൂട്രീഷൻ ഹിത അവതരിപ്പിച്ചു. പട്ടാമ്പി ശ്രീ നീലകണ്ഠ സർക്കാർ സംസ്കൃത കോളേജിൽ 4 വർഷ ബിരുദ കോഴ്സിൽ 1-ാം വർഷ അറബിക് ബിരുദ പ്രോഗ്രാമിൽ സീറ്റ് ഒഴിവ്. SC ST EWS, ഈഴവ OBH, LC എന്നീ സംവരണ വിഭാഗങ്ങളിലാണ് ഒഴിവുകൾ. അർഹരായവർ ഓഗസ്റ്റ് 19 വൈകിട്ട് 3 കോളേജിൽ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 0466-22-12-22-3 നമ്പർ ഒരിക്കൽ കൂടി 0466-22-12-22-3. ഗവൺമെന്റ് വിക്ടോറിയ കോളേജിൽ ബോട്ടണി വിഭാഗത്തിൽ അതിഥി അധ്യാപിക ഒഴിവ്. UGC യോഗ്യതയുള്ളവർക്കാണ് അവസരം. ഇവരുടെ അഭാവത്തിൽ ബിരുദാനന്തര ബിരുദത്തിൽ കുറഞ്ഞത് 55% മാർക്കുള്ളവരെയും പരിഗണിക്കും. ബയോഡാറ്റയും യോഗ്യത തെളിയിക്കുന്ന അസൽ രേഖകളുമായി ഓഗസ്റ്റ് 20 രാവിലെ 10:30 അഭിമുഖത്തിന് ഹാജരാകണം. കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറുടെ ഓഫീസിൽ പേര് രജിസ്റ്റർ ചെയ്തവരാകണം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 82-81-71-67-73 നമ്പർ ഒരിക്കൽ കൂടി 82-81-71-67-73. ജില്ലയിൽ അളവ് തൂക്ക സംബന്ധമായ പരാതികൾ പരിശോധിക്കുന്നതിനും ലീഗൽ മെട്രോളജി നിയമങ്ങളുടെ ചട്ടങ്ങളുടെയും ലംഘനം തടയുന്നതിനും സ്ക്വാഡ് പ്രവർത്തനം ശക്തമാക്കിയതായി ലീഗൽ മെട്രോളജി ഡെപ്യൂട്ടി കൺട്രോളർ അറിയിച്ചു. പൊതുജനങ്ങൾക്ക് അളവ് തൂക്കവുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ജില്ലാ തലത്തിലോ താലൂക്ക് തലത്തിലോ ഉള്ള കൺട്രോൾ റൂം നമ്പറുകളിൽ വിളിച്ച് പരാതിപ്പെടാം. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അനസ്തീഷ്യോളജി വിഭാഗത്തിലേക്ക് കൺസ്യൂമബിൾസ് വിതരണം ചെയ്യുന്നതിന് സ്ഥാപനങ്ങളിൽ നിന്നും ഏജൻസികളിൽ നിന്നും ക്വട്ടേഷൻ ക്ഷണിച്ചു. ഓഗസ്റ്റ് 21 ഉച്ചയ്ക്ക് 2 സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 0491-29-74-12-5 നമ്പർ ഒരിക്കൽ കൂടി 0491-29-74-12.
1: സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.
4: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാറുണ്ട്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ .gov.in.

ഈ വെളുപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ. ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: കപ്പിൾസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
1: ഈ ഓണത്തിന് സ്വാദൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്. 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 മുതൽ കൌണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ നാട്ടുകൾ.
2: വിശ്വസ്തതയുടെ പുതിയ അധ്യായവുമായി അഹല്യ ഫിൻ ഫോറക്സ് ഇനി ഒറ്റപ്പാലത്തും. ഗോൾഡ് ലോൺ, ഫോറിൻ എക്സ്ചേഞ്ച്, വിദേശത്തേക്ക് പണമയക്കൽ, യാത്രാ സേവനങ്ങൾ തുടങ്ങി നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്കെല്ലാം ഇനി വിരൽത്തുമ്പിൽ പൂർണ്ണ പരിഹാരം. അഹല്യ ഫിൻ ഫോറക്സിന്റെ 63rd ശാഖ ഓഗസ്റ്റ് 19 ബുധനാഴ്ച രാവിലെ 10 ഒറ്റപ്പാലം കേജ് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം. അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
3: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
4: ഹലോ, നമസ്കാരം. എഴുത്തോലയുടെ സമയമാണ്. കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. ഇന്ന് നമുക്ക് എന്തിനെക്കുറിച്ച് സംസാരിക്കും എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ വളരെ ഡീപ്പായിട്ട് നമുക്കൊക്കെ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം എന്ന് വിചാരിച്ചു. നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് പിന്നെ കാണാം എന്നുള്ളത്, അല്ലേ? സി യു സൂൺ എന്നുള്ളത് പറയാറുണ്ട്. സി യു ലേറ്റർ നമ്മൾ പറയാറുണ്ട്. ആ ബൈ, പിന്നെ കാണാം എന്ന് പറഞ്ഞ് നമ്മൾ പിരിയാറുണ്ട്, അല്ലേ? അതൊരു കോമൺ ആയിട്ടുള്ള ഒരു ഫ്രേസാണ്. When we use when parting ways, right? പക്ഷേ നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടോ, ചില ആളുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും പെട്ടെന്ന് അങ്ങോട്ട് അപ്രത്യക്ഷരായി പോവും. സഡൻ ആയിട്ടുള്ളൊരു ഡിസപ്പിയർ ആയിരിക്കും അവർ ചെയ്യുക. ഇതിൽ ഏറ്റവും ക്രേസി ആയിട്ടുള്ള ഒരു പാട്ട് എന്താണെന്ന് വെച്ചാൽ, അത് വളരെ നാച്ചുറലി ആണ് ചെയ്യുക. നമ്മൾ ആദ്യം അതങ്ങനെ ശ്രദ്ധിക്കില്ല. ഇവരിങ്ങനെ പോയതോ ഒന്നും നമ്മൾ അറിയില്ല. അതൊരു ഡ്രാമാറ്റിക് ബ്രേക്കപ്പോ കാര്യങ്ങളോ ഒന്നുമല്ല. ഒരു സാധാരണമായിട്ടുള്ളൊരു കൂടിക്കാഴ്ച, ഒരു നോർമൽ ആയിട്ടുള്ള സംസാരം, അതിനുശേഷം നമ്മൾ വഴി പിരിഞ്ഞങ്ങ് പോവുകയാണ്. നമ്മൾ അവരെ നോക്കി കൈ കാണിക്കും, പിന്നെ കാണാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങ് നടന്നു പോകും. ബട്ട് പിന്നെ നെവർ ഹാപ്പൻസ്. ആ പിന്നെ സംഭവിക്കില്ല. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകാം. അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ യുവർ ലൈഫ്. ഓൾ ഓഫ് എ സഡൻ നമ്മുടെ ലൈഫിലേക്ക് വന്ന് കുറേ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മളിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് നമ്മളിൽ നിന്ന് അകന്നങ്ങോട്ട് പോകുന്ന ആളുകൾ, നമ്മൾ പോലും അറിയാതെ അവരങ്ങ് ഡിസപ്പിയർ ആയി പോവുകയാണ്. അങ്ങനെ ഒരു സംഭവം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? ഒട്ടുമിക്ക ആളുകളുടെ ലൈഫിലും അങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം എങ്കിലും ഉണ്ടാവും, ഒരു മനുഷ്യനെങ്കിലും ഉണ്ടാകും. ഓൾ ഓഫ് എ സഡൻ നമ്മുടെ ലൈഫിൽ നിന്ന് അങ്ങ് അപ്രത്യക്ഷരായി പോകുന്ന ആളുകൾ, അതൊരു വമ്പൻ ഗംഭീര തിയറിയാണ്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ എഴുത്തോലയിൽ ഞാൻ സംസാരിക്കുന്നത്. എന്താണ് തിയറി എന്ന് കേൾക്കാൻ തിടുക്കായി എന്ന് എനിക്കറിയാം. പക്ഷെ അതിന് മുന്നേ പാട്ടിന്റെ സമയമാണ്. പാട്ട് കേട്ടിട്ട് നമുക്ക് വേഗം തിരിച്ചെത്താം. എഴുത്തോലയാണ് കേൾക്കുന്നത് ആൻഡ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ അഭിരാമി.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: നമ്മുടെയൊക്കെ ഒരു വിചാരണ്ടേ, നമ്മളാണ് ഈ ലൈഫിലെ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നതെന്നല്ലേ. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങളൊക്കെ നടക്കുന്നു എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. പക്ഷേ ഈ പ്രകൃതി എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതിന് അതിൻ്റെതായിട്ടുള്ള ചില റൂട്ടുകളുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അത്? ചില മനുഷ്യർ നമ്മുടെ ലൈഫിലേക്ക് വരുന്നു, നമ്മളെ അത്രമാത്രം സന്തോഷിപ്പിക്കാനായിരിക്കും ചില ആളുകൾ കടന്നു വരുന്നത്. ചില ആളുകൾ വരുന്നത് നമ്മളെ കരയിക്കാനായിരിക്കും, തകർക്കാനായിരിക്കും. മിക്ക ആളുകളും വരുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും വലിയൊരു പാഠം പഠിപ്പിച്ച് തരാൻ വേണ്ടിയിട്ടായിരിക്കും. ഓരോരുത്തർക്കും, നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുന്ന ഓരോ ആളുകൾക്കും ഈ പ്രകൃതി എന്ന് പറയുന്ന സംഭവം ഒരു വലിയ അസൈൻമെന്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോ അസൈൻമെന്റും ചെയ്ത് തീർത്ത ശേഷം അവര് നമ്മുടെ ലൈഫിൽ നിന്നങ്ങ് പോകുന്നു. ഒരു എന്താ പറയാ, പിന്നെ കാണാം എന്നൊക്കെ പറഞ്ഞാലും ചിലപ്പോൾ പിന്നെ കാണാത്ത വിധം നമ്മൾ അപ്രത്യക്ഷരായി പോകുന്നു. പക്ഷെ അവരൊക്കെ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും നമ്മളെ പഠിപ്പിച്ചിട്ടേ പോകുന്നുള്ളൂ. ആ തിയറിയാണ് ദി ലാസ്റ്റ് മീറ്റിംഗ് തിയറി. നമ്മുടെ കോളേജ് ലൈഫിൽ ചിലപ്പോൾ ഒരു പ്രത്യേക ഫ്രണ്ട് നമുക്ക് ഉണ്ടാവും. നമ്മൾ ഡിപ്രഷൻ അടിച്ച് ലൈഫിൽ എന്ത് ചെയ്യണം എന്നറിയാതെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരാൾ വരും. അവർ വന്ന് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും, ചിരിപ്പിക്കും, ഒരു പുതിയ വഴി കാണിച്ചു തരും. നമ്മൾ വിചാരിക്കും ഇവൻ ലൈഫ് ലോങ് നമ്മുടെ കൂടെ കാണും, അല്ലെങ്കിൽ ഇവള് എൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ സോൾ മേറ്റ് ആണ്, എൻ്റെ കൂടെ ഉണ്ടാകുന്ന ആളാണ്. പക്ഷെ ആ കോഴ്സ് കഴിയുന്നതോടെ എങ്ങോട്ടോ പോകും. നമ്മൾ ചിലപ്പോൾ ഒരേ സിറ്റിയിൽ കാണും, മ്യൂച്വൽ ഫ്രണ്ട്സ് ഉണ്ടാകും, പക്ഷെ പിന്നീട് ഒരിക്കലും നമ്മൾ തമ്മിൽ കാണില്ല. അങ്ങനെയാണ് നമ്മൾ അത്രയും നാള് നമ്മൾ എല്ലാ ദിവസവും വിളിച്ച് അന്വേഷിച്ചിരുന്ന, മെസ്സേജ് അയച്ചിരുന്ന, സംസാരിച്ചിരുന്ന, കണ്ടിരുന്ന ആ പ്രത്യേക ഫ്രണ്ട് ഒരേ സിറ്റിയിൽ തന്നെയാണെങ്കിലും നമ്മൾ തമ്മിൽ, നിങ്ങൾ തമ്മിൽ ഒരിക്കലും കാണില്ല. അതൊരു അതിശയകരമായിട്ടുള്ളൊരു കാര്യമാണ്. ആ തിയറിയാണ് ദി ലാസ്റ്റ് മീറ്റിംഗ് തിയറി. ഒരു വിധത്തിൽ നോക്കുമ്പോൾ അത് നല്ലൊരു കോൺസെപ്റ്റാണ്. പക്ഷേ വേറൊരു വിധത്തിൽ നോക്കുമ്പോൾ അത്ര നല്ല കോൺസെപ്റ്റ് ആണോ എന്ന് കൂടെ നമ്മൾ ചിന്തിച്ചു പോകും. അതേക്കുറിച്ചാണ് ഇന്നത്തെ എഴുത്തോലയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു പാട്ടിന് ശേഷം വേഗം തിരിച്ചെത്താം. ഇത് എഴുത്തോല, കൂടെ ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: മിട്ടു എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി ഉണ്ടായിരുന്നേ. ഒരു ദിവസം മിട്ടുവിന്റെ മുറ്റത്ത് ചിറകിനൊക്കെ പരിക്കേറ്റ് എന്തോ ഒരു ഡേഞ്ചറിൽ പെട്ട ഒരു തത്തമ്മ വന്നു വീണു. മിട്ടു അതിന് ദിവസവും പഴവും വെള്ളവും നൽകി വളരെ സ്നേഹത്തോടെ അതിനെ നോക്കി വളർത്തി. തത്തമ്മയുടെ ഈ ചിറകിന്റെ ആ പരിക്കൊക്കെ മാറിയ സമയത്ത്, അതൊക്കെ ഒന്ന് ഓക്കെ ആയ സമയത്ത്, പറക്കാൻ ആയ സമയത്ത് അത് ആകാശത്തേക്ക് പറന്നുപോയി. അതിനുശേഷം മിട്ടുവിന് ആ തത്തമ്മയെ പിന്നീട് ഒരിക്കലും കാണാൻ പറ്റിയില്ല. തത്തമ്മയ്ക്ക് മിട്ടുവിന്റെ സഹായം ആവശ്യമുണ്ടായിരുന്നു ആ സമയത്ത് അല്ലേ. അപ്പോ മിട്ടുവിന് ചിലപ്പോ ആ തത്തമ്മയും വേണമായിരുന്നു ഒരു കൂട്ടുകാരനായിട്ട്. ചെറിയ കുട്ടിയല്ലേ, അപ്പൊ അവരൊന്നിച്ച് ജീവിച്ച് പരസ്പരം സഹായിച്ച്. അങ്ങനെ ആ ഒരു കാര്യം കഴിഞ്ഞപ്പോ പ്രകൃതി അവരെ രണ്ടുപേരെയും രണ്ടു വഴിയിലാക്കി. അങ്ങനെ ഓരോ ആളുകളും നമ്മുടെ ലൈഫിലേക്ക് വരുന്നത് ഒരു പ്രത്യേക കാരണം കൊണ്ടാണ്. നമ്മളെ എന്തെങ്കിലും പഠിപ്പിക്കാനോ സഹായിക്കാനോ ഒക്കെ ആയിരിക്കും അത്. ആ കാര്യം കഴിയുമ്പോ യൂണിവേഴ്സ് തന്നെ അവരെ നമ്മളിൽ നിന്ന് മാറ്റും. ഈ മിട്ടു തത്തമ്മയ്ക്ക് അവസാനമായിട്ട് പഴം കൊടുത്തപ്പോ ഇതാണ് ഞങ്ങളുടെ അവസാന കൂടിക്കാഴ്ച എന്ന് ഒരിക്കലും ആ കുട്ടി അറിഞ്ഞിരുന്നില്ല, ആ തത്തമ്മ അറിഞ്ഞിരുന്നില്ല. സാധാരണ ഒരു ദിവസം പോലെയായിരുന്നു അത്. അതുപോലെ നമ്മൾ പല ആളുകളെയും അവസാനമായി കാണുമ്പോൾ അത് അവസാനത്തെ തവണയാണെന്ന് നമ്മൾ ഓർക്കാറില്ല. നമ്മൾ ഇന്ന് കാണുന്ന കൂട്ടുകാർ നാളെ നമ്മുടെ കൂടെ ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ കൂടെ ഉള്ളപ്പോൾ എല്ലാവരോടും നന്നായി സംസാരിക്കുകയും സ്നേഹത്തോടെ പെരുമാറുകയും വേണം എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു തിയറിയാണ് ദ ലാസ്റ്റ് മീറ്റിംഗ് തിയറി.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ ആളുകളും, എവ്രി പേഴ്സൺ ദാറ്റ് എൻറ്റേഴ്സ് യുവർ ലൈഫ്, അതൊരു സ്പെസിഫിക് പേർപ്പസിൽ അല്ലെങ്കിൽ ഒരു ടൈം ലൈനിലായിരിക്കും കടന്നു വരുന്നത്. ഓരോ ആളുകളും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഒരു പ്രത്യേക കാരണം കൊണ്ടാണ്. ദി മൈറ്റ് ബി ദർ ടു ടീച്ച് എ ലെസൺ, അല്ലെങ്കിൽ ഒരു ടഫ് ഫേസിൽ നിങ്ങൾക്ക് ഒരു സഹായം തരാനായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ വളരെ ഒറ്റപ്പെട്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഈ ആളായിരിക്കും നമ്മുടെ മുഖത്തൊരു സ്മൈല് കൊണ്ടുവരുന്നത്. എന്തെങ്കിലും പഠിപ്പിക്കാനോ സഹായിക്കാനോ എന്തെങ്കിലും കാരണം കൊണ്ടാണ് നമ്മൾ ഓരോ മനുഷ്യരെയും കണ്ടുമുട്ടുന്നത് എന്ന് പറയുന്ന തിയറിയാണ് ദ ലാസ്റ്റ് മീറ്റിംഗ് തിയറി. അത് പ്രകൃതിയുടെ ഒരു മാജിക്കാണ്. അവരിലൂടെ ജീവിതം നമ്മളെ എവിടെ എത്തിക്കണമായിരുന്നോ അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ, വൺസ് ദാറ്റ് പേർപ്പസ് ഇസ് സെർവ്ഡ്, വൺസ് ദേ ഹാവ് സേഫ്ലി ഗൈഡഡ് യു ടു ദ നെക്സ്റ്റ് ചാപ്റ്റർ ഓഫ് യുവർ ലൈഫ്, ദ യൂണിവേഴ്സ് ജെന്റ്ലി ഡ്രിഫ്റ്റ് ദം അവേ. അക്കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി തന്നെത്താനെ അവരെ നമ്മളിൽ നിന്ന് മാറ്റും. അവിടെ ഡ്രാമയില്ല, ടോക്സിസിറ്റി ഇല്ല, ഒന്നുമില്ല. വളരെ ക്വയറ്റായിട്ടുള്ള മ്യൂച്വൽ ആയിട്ടുള്ള ഒരു ഫെയിൽ ഔട്ടാകും. നമ്മൾ വിചാരിക്കുന്നത് പോലെ വലിയ വഴക്കോ പിണക്കോ ഒന്നും കൂടാതെ ചില മനുഷ്യർ നമ്മുടെ ലൈഫിൽ നിന്ന് വളരെ സ്വാഭാവികമായി അപ്രത്യക്ഷമാകില്ലേ? അതിന് കാരണം നമ്മളും അവരും തമ്മിലുള്ള ആ ഒരു ചാപ്റ്റർ പ്രകൃതി അവിടെ പൂർത്തിയാക്കി കഴിഞ്ഞു എന്നതാണ്. അപ്പൊ ഇപ്പൊ കൂടെയുള്ള സമയത്ത് നമ്മൾ പരസ്പരം സ്നേഹിച്ച് അടിപൊളിയായിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവാ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എഴുത്തോല ഞാൻ ദാ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇത്രയും സമയം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അഭിരാമിയാണ്. ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട്

0: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: ഈ ഓണത്തിന് സ്വാദൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്. 5 പേർക്ക് കഴിക്കാവുന്ന കിറ്റ് വെറും 2100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 മുതൽ കൌണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ നാട്ടുകൾ.
0: വിശ്വസ്തതയുടെ പുതിയ അധ്യായവുമായി അഹല്യ ഫിൻഫോറക്സ് ഇനി ഒറ്റപ്പാലത്തും. ഗോൾഡ് ലോൺ, ഫോറിൻ എക്സ്ചേഞ്ച്, വിദേശത്തേക്ക് പണമയക്കൽ, യാത്രാ സേവനങ്ങൾ തുടങ്ങി നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്കെല്ലാം ഇനി വിരൽത്തുമ്പിൽ പൂർണ്ണ പരിഹാരം. അഹല്യ ഫിൻഫോറക്സിന്റെ 63rd ശാഖ ഓഗസ്റ്റ് 19 ബുധനാഴ്ച രാവിലെ 10 മണിക്ക് ഒറ്റപ്പാലം കേച്ച് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം.
2: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

അങ്ങനെ ഓഗസ്റ്റ് മാസം 18-ാം തീയതിയിലേക്ക് നമ്മൾ ഇതായി തിരികെയാണ്. വളരെ പവർ ആയിട്ട് ഇന്നൊരു ചൊവ്വാഴ്ച ദിവസമാണ്. ഈ ഓണക്കാലം എന്ന് പറയുന്നതുണ്ടല്ലോ, എന്തൊരു വൈബാണല്ലേ. ബെസ്റ്റ് ഓഫ് ഓൾ സീസൺസ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സീസൺ ഓണക്കാലം തന്നെയാണ് അല്ലേ. ചുറ്റും പൂക്കള്, പൂക്കളം, ഓണപ്പാട്ടുകള്, പിന്നെ നമ്മുടെ മുഖത്തൊക്കെ ഒരു എക്സ്ട്രാ ബ്രൈറ്റ്നസ് ഉണ്ടാകും ഈ ഒരു ഓണം സമയത്ത്. ഇന്ന് ചോദ്യമല്ലേ, കറക്റ്റ് ആണ് ഞാൻ പറഞ്ഞത്, ചോദ്യം തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മളുടെ കണ്ടീഷൻ എന്താണ്, രാവിലെ ഫുൾ ചോദ്യം, വൈകുന്നേരം ആകുമ്പോഴത്തേക്കും മുഖമൊക്കെ വാടി, അങ്ങനെയാണോ? ആക്ച്വലി നമ്മൾ ഈ ഫ്ലവേഴ്സ് പോലെയാണെന്ന് എനിക്കിടയ്ക്ക് തോന്നാറുണ്ട്. ഇപ്പൊ രാവിലെ നമ്മൾ നല്ല ഫ്രഷ് ആയിട്ട് ഒക്കെ ഉണ്ടാവും, നമ്മൾ പൂക്കളിടുന്ന സമയത്തൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുണ്ടാവും, പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നമ്മളങ്ങ് വാടിപ്പോകും അല്ലെ. പിന്നെ വാടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുഖത്തെടുത്ത് വെള്ളം ഒഴിക്കണ പോലെ നമ്മൾ ഈ പൂക്കളിലും വെള്ളമൊക്കെ സ്പ്രേ ചെയ്ത് അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോ ഫ്രഷ് ആയിട്ട് ദാ നമ്മൾ പുതിയൊരു ദിവസം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. കൂടെയുള്ളത് ഞാൻ അഭിരാമി, ആൻഡ് ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഡാർലിംഗ് ലിസണേഴ്സ്. ഓണം ഒക്കെ എവിടം വരെയായി? ഈ പറഞ്ഞ പോലെ വീട്ടിൽ പൂക്കളം സെറ്റായോ? ഇന്നത്തെ പൂക്കളം സെറ്റായോ? ഇന്നത്തെ പൂക്കളം എവിടം വരെയായി? അതോ നീ ആ പൂ എടുക്ക്, ഞാൻ ഇപ്പുറത്ത് ഇതെടുക്കാം, അല്ലെങ്കിൽ വരയ്ക്കാം, ചിലരുടെ ഡിസൈൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുള്ളൂ. ഈ 10 ദിവസവും ഡിസൈൻസ് ഒക്കെ വരച്ച് പൂക്കളൊക്കെ പിന്നെ പറിച്ച് സൂപ്പറാക്കി ഇടുന്ന ആൾക്കാരുണ്ട് കേട്ടോ. 10 ദിവസം അങ്ങനെ എല്ലാ വീട്ടിലും ചില ഓണേഷ്മാരുണ്ടാവും, ഓണം ഓണാക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അങ്ങനെ പരിപാടികളൊക്കെ നടക്കുകയാണ്. നമ്മുടെ ഓണക്കാലത്തിലേക്ക്, ആ വൈബിലേക്കൊക്കെ നമ്മളിങ്ങനെ എത്തിയിരിക്കുകയാണ്. പണ്ട് ഈ സ്കൂളിൽ ഓണം സെലിബ്രേഷൻ ഉണ്ടാവുമല്ലോ, അതൊരു മാസ് ഇവന്റ് ആയിരിക്കും. കാരണം സ്കൂളിൽ മൊത്തത്തിൽ ഒരു സെലിബ്രേഷൻ ഉണ്ടാവും, ക്ലാസ്സിൽ വേറൊരു സെലിബ്രേഷൻ ഉണ്ടാവും. ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അങ്ങനെയാണ്, സ്കൂൾ മൊത്തത്തിൽ ഒരു എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഒരൊറ്റ സെലിബ്രേഷൻ ഉണ്ടാവും. അതല്ലാതെ നമ്മൾ ഓരോ ക്ലാസ്സുകളിലും ഉണ്ടാവും സെലിബ്രേഷൻ. നമ്മൾ ക്ലാസ്സുകളിൽ തന്നെ പൂക്കളൊക്കെ ഒരുക്കി നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല സൂപ്പറായിട്ട് അടിപൊളിയായിട്ടൊക്കെ വന്ന് ഫോട്ടോസൊക്കെ എടുക്കുക ആ സമയത്ത്. പക്ഷേ പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ അന്ന് ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ എല്ലാവർക്കും മൊബൈൽ ഫോണോ കാര്യങ്ങളോ ഒന്നുമില്ല. ചിലപ്പോൾ നമ്മൾ നമ്മുടെ ടീച്ചേഴ്സൊക്കെ ആയിരിക്കും നമ്മുടെ ഫോട്ടോസൊക്കെ എടുക്കുന്നത് ആ സമയത്ത്. അപ്പം അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കാലത്തിലേക്ക് ഞാൻ ഇങ്ങനെ പോയി. പിന്നെ ക്ലാസ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ ഓണസദ്യ ആയിരിക്കും. ഇപ്പം ടീച്ചർ പറയും എല്ലാവരും ഓരോ ഐറ്റം വീതം കൊണ്ടുവരണം. അപ്പോൾ ഒരുത്തൻ ചിലപ്പോൾ ചിപ്സ് കൊണ്ടുവരാമെന്ന് പറയും, വേറൊരാൾ പപ്പടം കൊണ്ടുവരാമെന്ന് പറയും, വേറൊരാൾ പിക്കിൾ കൊണ്ടുവരാമെന്ന് പറയും, പിന്നെ ഒരുത്തൻ ഞാൻ പായസം കൊണ്ടുവരാമെന്ന് പറയുന്ന ആളെ നമ്മൾ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കും, ആരാണ് പായസം കൊണ്ടുവരണേന്നുള്ളത്. പക്ഷേ ഈ പറഞ്ഞ പോലെ പിറ്റേ ദിവസം അവനിങ്ങനെ 2-3 ഡപ്പൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷമാണ്, ഇനി ഉച്ചയാവണല്ലോ ഇത് കഴിക്കാൻ എന്നുള്ളൊരു രീതിയിൽ. അപ്പോൾ ഇന്ന് നമുക്കേ ആ സ്കൂൾ ഡേയ്സിലേക്ക്, നിങ്ങളുടെ സ്കൂൾ ടൈമിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു ഓരോ വിഭവങ്ങൾ ഓരോരുത്തർ കൊണ്ടുവന്നിട്ട് നമ്മൾ അറ്റ്ലാസ് ഒരു ഗ്രാൻഡ് ആയിട്ടുള്ള ഓണസദ്യ കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവം. അപ്പോൾ അങ്ങനെ ഒരു ഇമാജിനറി ഓണസദ്യ നമുക്കിന്ന് സെറ്റാക്കിയാലോ, ഇന്നത്തെ എൻ്റെ ടാസ്ക് അതാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ സ്പെഷ്യൽ ഐറ്റം ഏതായിരിക്കും? നിങ്ങൾ ഇന്ന് എൻ്റെ ഷോയിലേക്ക് ഒരു ഐറ്റം കൊണ്ടുവരാണെങ്കിൽ, നമ്മളൊരു ഗ്രാൻഡ് ഓണസദ്യ സെറ്റാക്കാനായിട്ട് പോവാണെങ്കിൽ, അത് അവിയലാണോ, സാമ്പാറാണോ, ഓലനാണോ, കാലനാണോ, പച്ചടിയാണോ, ഇഞ്ചിക്കറിയാണോ, അതേപോലെ പപ്പടമാണോ, അതോ ഇപ്പോൾ എൻ്റെ വീട്ടിലെ പായസമാണ് ബെസ്റ്റ് എന്നൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, ശരിക്കും ഓരോ വീട്ടിനും ഓരോ സിഗ്നേച്ചർ ഐറ്റം ഉണ്ടാവില്ല അല്ലേ. ഓരോ അമ്മമാർക്കും ഒരു സിഗ്നേച്ചർ ഐറ്റം ഉണ്ടാവും സദ്യയിൽ. ചില അമ്മമാരുടെ എല്ലാ ഐറ്റംസും സിഗ്നേച്ചർ ആയിട്ടുള്ള ഐറ്റംസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ കൊണ്ടുവരുന്ന ആ ഒരു ഐറ്റം അതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് നമുക്കൊരു കിടിലൻ ഓണസദ്യ തന്നെ ഇന്ന് സെറ്റാക്കണം. സോ കം ഓൺ ഡാർലിങ്സ്, നമുക്കിന്ന് ഓണസദ്യയിലെ നിങ്ങളുടെ ഐറ്റം ഏതാ, ആ സംഭവത്തെക്കുറിച്ച് സംസാരിക്കാം. നിങ്ങൾക്ക് വിളിക്കാം, മെസ്സേജസ് അയക്കാം, അതുപോലെ വിശേഷങ്ങളൊക്കെ ഇന്ന് ആഘോഷിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കുള്ള കിടിലനായിട്ടുള്ള വിഷസൊക്കെ കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഓണസദ്യ പ്ലേറ്റിൽ നിങ്ങൾ എന്താണ് വിളമ്പുന്നത് എന്നതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്നുള്ളത്. സമയം നോക്കുകയാണെങ്കിൽ 8 മണി കഴിഞ്ഞ് 4 മിനിറ്റ് ആണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ വിളിക്കാനും മെസ്സേജ് അയക്കാനുള്ള നമ്പർ സെയിം നമ്പർ തന്നെയാണ്, 8281509000 8180 0 81 50 90 00.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
3: അഹല്യ വിഷസ്,

0: യോ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ്എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: ഓക്കെ, വെൽക്കം ബാക്ക്. സമയം 8 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. അപ്പോൾ ആരാണ് നമ്മുടെ ഓണസദ്യയിലേക്ക് ഇന്ന് ആദ്യത്തെ ഐറ്റം കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. ഹലോ, ഇതാരാണ്?
2: ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
2: ഞാൻ റിൻസൺ, ചാലക്കുടിയിൽ.
1: റിൻസൺ ചേട്ടാ, എന്തുണ്ട് വിശേഷം? സുഖാണോ? ഹൗളിംഗ് വരുന്നുണ്ടോ? ഇപ്പോഴും ഉണ്ടോ അവിടെ ലൗഡ് സ്പീക്കറോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ?
2: ഇല്ല, ഒന്നും ഓണാൻ കിട്ടില്ല.
1: ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ സെറ്റായ സ്ഥിതിക്ക് പറയൂ, എന്താണ് അവിടുത്തെ, അവിടുന്ന് കൊണ്ടുവരുന്ന ഐറ്റം? അവിടുത്തെ ഒരു കോൺഫിഡൻസ് ലെവൽ നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആയിരിക്കുമല്ലോ. ഇങ്ങനെ പറയുമ്പോ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഒരു വിഭവം വരും.
2: അഹല്യ എഫ്എമ്മിൽ ഓണാഘോഷമാണ് ഇന്ന് വിചാരിച്ചു,
1: സങ്കല്പിക്കാം.
2: ചാലക്കുടിയിൽ മത്തങ്ങയും പയറും കറി കൊണ്ടുവന്നിട്ടുണ്ട്.
1: ഈശ്വര, എരിശ്ശേരി അല്ലേ?
2: അത്തങ്ങയും പയറും എരിശ്ശേരി. അത് ഞങ്ങളുടെ ഒരു ഇവിടുത്തെ ഒരു
1: സിഗ്നേച്ചർ ഡിഷ് ആണ്. ഇതിൽ എന്താണ് റിൻസൻ ചേട്ടന്റെ ഒരു കോൺട്രിബ്യൂഷൻ? എന്താ റിൻസൻ ചേട്ടനാണ് ഇത് ഉണ്ടാക്കണേ? അറിയൂ ഇത് ഉണ്ടാക്കാൻ?
2: എനിക്ക് സത്യം പറഞ്ഞ പച്ചക്കറികള് അറിയില്ല, നോൺ ആണെങ്കിൽ ഓക്കെ.
1: ഓക്കെ, അപ്പൊ എരിശ്ശേരി ആരാ അവിടെ സൂപ്പർ ആയിട്ട് ഉണ്ടാക്കണേ?
2: അത് അമ്മച്ചി.
1: അമ്മച്ചിയാണ്. ഓക്കെ
2: ഓക്കെ,
1: ഒരെണ്ണം മതി, ഒരൊറ്റ വിഭവം മതി. അപ്പൊ എന്തായാലും നമ്മുടെ സദ്യയില് ഈ പറഞ്ഞ പോലെ നല്ല തൂഷണിലേക്ക് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ എന്താ എരിശ്ശേരി ഒരു സ്പൂൺ വിളമ്പിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ
2: ഓക്കെ ഓക്കെ. സത്യം പറയണെങ്കിലേ, ഇപ്പൊ അഭിരാമി പറഞ്ഞ പോലെ ഞങ്ങളൊക്കെ കുട്ടികൾക്ക് സ്കൂളിലൊന്നും ഇങ്ങനെ ഉണ്ടായിട്ടില്ല. അതായത് പൂക്കള മത്സരം ഇല്ലേ, പൂക്കള മത്സരം പോലും ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് ഓർമ്മ. പക്ഷെ സൺഡേ കാറ്റിസത്തിന് പള്ളിയിൽ ഉണ്ടായിട്ടുണ്ട്. ആ പള്ളിയിൽ കറക്റ്റ് ആയിട്ട് പൂക്കള മത്സരം സംഘടിപ്പിക്കാറുണ്ട്, അതിനൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ സ്കൂളിലുള്ള ഉണ്ടായിട്ടില്ല എന്നാണ് എന്റെ ഒരു ഓർമ്മ. പിന്നെ ഈ പറഞ്ഞ പോലെ സദ്യക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ കൊണ്ടുവരില്ല, അങ്ങനത്തെ പരിപാടികളൊന്നും അന്ന് ഉണ്ടായില്ല. പിന്നീടാണ് എനിക്ക് ഇതൊക്കെ അടുത്ത് നോൺ ഉണ്ടായിരുന്നത്. ഏകദേശം ഒരു 10-15 കൊല്ലത്തിന് ശേഷമൊക്കെ നമ്മൾ സ്കൂളുകൾ കാലഘട്ടത്തിലേക്ക് ഇത് വന്നത്.
1: പക്ഷെ
2: ഓഫീസുകളിൽ ഇപ്പൊ ഞാൻ ജോയിൻ ചെയ്ത ശേഷം ഓഫീസുകളിലൊക്കെയും സെറ്റാണ് ഓരോരുത്തരെ. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ ഓഫീസിൽ ഉണ്ടായിരുന്നു, എല്ലാവരും കറി കൊണ്ടുവന്ന് 17 തരം കറി ഉണ്ടായിരുന്നു, ഞെട്ടിപ്പോയി.
1: ഓ മൈ ഗോഡ്! അതെ, കേൾക്കുമ്പോ നമുക്ക് വളരെ സിമ്പിൾ. ഓരോരുത്തര് കൊണ്ടുവരുമ്പോഴത്തേക്കേ ഇത് ഭയങ്കര ഈസി ആയിട്ട് തോന്നും, പക്ഷെ ഇല ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിങ്ങനെ എന്റെ അമ്മ ഇത് ഇത്രയും കറികളോ അല്ലേ, നമ്മളിങ്ങനെ ചിന്തിക്കും. എന്തായാലും ഫോട്ടോ നമ്മുടെ ഫോണിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചിട്ടേ കേട്ടോ.
2: ഓക്കെ,
1: ബൈ ബൈ. അപ്പൊ റിൻസൻ ചേട്ടനാണ് നമ്മളെ വിളിച്ചത്. റിൻസൻ ചേട്ടൻ പറഞ്ഞ കാര്യം, റിൻസൻ ചേട്ടൻ ഈ പറഞ്ഞ ഇമാജിനറി ഓണസദ്യയിൽ വെക്കാൻ പോകുന്നത് എരിശ്ശേരിയാണ്. റിൻസൻ ചേട്ടന്റെ അമ്മച്ചിയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സിഗ്നേച്ചർ ഡിഷാണ് എരിശ്ശേരി എന്നാണ് പറഞ്ഞത്. അതിനൊരു ചെറിയ, ഈ പറഞ്ഞ പോലെ അല്ലേ, ചെറുപയർ, വൻപയറൊക്കെ ഇട്ട് ഉണ്ടാക്കുന്നത്. വൻപയറും മത്തങ്ങയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെറിയൊരു മധുരം ഉണ്ടാകും. ചില ആളുകൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഒട്ടും ഇഷ്ടമില്ലാത്ത സദ്യയിൽ സൈഡിൽ മാറ്റി വെക്കുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ സദ്യ സദ്യവട്ടങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവാണ്. നെക്സ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്. ഹലോ,
3: ഹലോ,
1: ഗുഡ് മോർണിംഗ്.
3: മോർണിംഗ് മോർണിംഗ്.
1: ഇതാരാ സംസാരിക്കണേ?
3: പ്രജിത്താണ്
1: പുൽപ്പള്ളി. അപ്പൊ പ്രജിത്തെ, നമ്മൾ ഇന്ന് ഇവിടെ ഒരു ഇമാജിനറി ഓണസദ്യ ഉണ്ടാക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഇമാജിനറി ഓണം സെലിബ്രേഷൻ ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയാം. അപ്പോ ഞാൻ ഈ പറഞ്ഞ പോലെ സ്കൂളുകളിൽ ഇങ്ങനത്തെ ഓണം സെലിബ്രേഷൻസ് ഉണ്ടായിട്ടുണ്ടോ?
3: ഇല്ല, പണ്ടത്തെ സ്കൂൾ തലങ്ങളിലൊക്കെ പഠിച്ച ആളുകള് അപ്പൊ വലിയ ഓണാഘോഷം ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ കുറെ കൂടി വിപുലമായിട്ട് സ്കൂളുകൾ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്.
1: അതെ അതെ അതെ.
3: പണ്ട് എനിക്ക് ഓർമ്മയുണ്ടാവുമ്പോൾ ഒരു പായസമാണ് ഓണത്തിന്, ഓണത്തിന്റെ തലേതാണ്. ഈ നമ്മൾ സാധാരണ സ്കൂളുകളുടെ കഞ്ഞിയും പയറും ഉണ്ടാവും, ഇപ്പോഴാണ് തോന്നുന്നത് ചോറ്. അപ്പം ഇപ്പൊ കഞ്ഞിയും പയറിന്റെ കൂട്ടത്തിൽ ഒരു ചെറുപയറിന്റെ പായസം എക്സ്ട്രാ ഉണ്ടാവും. അപ്പോ അത് വലതര എന്താ പറയാ ഫീലാണത്, കാരണം ആ അതിന്റെ ഒരു മണമൊക്കെ വരും. അതായത് ഉച്ച സമയത്തൊക്കെ
1: ആയിരുന്നു.
3: അപ്പോ അങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്ക് ഒരു പ്ലേറ്റില് അല്ലെങ്കിൽ ആ പാത്രത്തില് നമ്മുടെ കൊണ്ടുപോയ പാത്രമാണ്, അല്ലാതെ ഇന്നത്തെ പോലെ പ്ലേറ്റുകളൊന്നും ഇല്ല. നമ്മുടെ കഞ്ഞിപ്പാത്രത്തില് ആ ഒരു സ്പൂൺ, അതായത് ചൂടുണ്ടാവും, ഭയങ്കര ചൂടുണ്ടാവും, ആ ചൂടോട് കൂടിയിട്ട് അത് കിട്ടുമ്പോൾ അതാണ് നമ്മുടെ പണ്ടത്തെ ഓണത്തിന്റെ ഒരു എന്താ പറയുക മധുരം, അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള സംഭവങ്ങൾ പണ്ടുണ്ടായിരുന്നു.
1: സ്കൂളിൽ പഠിക്കുമ്പോൾ
3: ലാവിഷ് ആയിട്ടാണ് ഓണം എല്ലാ സ്കൂളുകളും ആഘോഷിക്കുന്നത്. അതിന് പിരിവുകളും അല്ലെങ്കിൽ അതിന്റെ ഡൊണേഷൻസും ഒക്കെ ആയിട്ട് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കുറെ കൂടി ഓണം പണ്ട് എന്താ പറയാ ഓണത്തിനെ കുറിച്ച് ഓർമ്മകൾ എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ ഇപ്പൊ ഈ ഓണപരിപാടിയും ഫംഗ്ഷൻസും ഈ പറഞ്ഞ സംഭവങ്ങളും മാത്രമേ ഉള്ളൂ. അല്ല, ഓണത്തിനെ കുറിച്ച് എന്താണെന്നുള്ളത് ചിലപ്പോ സ്കൂളുകളില് കുട്ടികൾക്ക് അറിയിട്ടായിരിക്കാം.
1: അതെ അല്ലേ, ഓക്കെ, അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട്. അപ്പൊ പ്രജിത്ത് പറയുന്ന ഇന്ന് നമ്മുടെ ഈ തൂഷണിലേക്ക് പ്രജിത്ത് ഏത് ഐറ്റം ആണ് കൊണ്ടുവരുന്നത്?
3: എനിക്ക് ഇതിനകത്ത് സാധാരണഗതിയിൽ സദ്യ എന്ന് പറയുമ്പോൾ സ്ഥിരം എപ്പോഴും ഉണ്ടാവുന്ന കറികളിൽ ഒന്നാണ്, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കറിയാണ് പൈനാപ്പിൾ കിച്ചടി.
1: പൈനാപ്പിൾ
3: രസമുള്ള സംഭവം. ഈ നമ്മുടെ ഈ പറഞ്ഞ മുന്തിരിയൊക്കെ ഇട്ട് പൈനാപ്പിളിന്റെ അറിയില്ലേ, പൈനാപ്പിൾ
1: മനസ്സിലായി മനസ്സിലായി, നല്ല രസമാണ് അത്, കാണാൻ അതിരിക്കുന്ന കാണാനും നല്ല രസമാണ്, പിന്നെ അത് കഴിക്കാനും നല്ല രസമാണ്.
3: അതെ അതെ, കഴിക്കാനും നല്ല രസമാണ്. അപ്പൊ ഈ സദ്യ എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ടത്തെ ആളുകള് ഒരു സദ്യയിൽ ഉള്ള കറികളും അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെ ഭയങ്കര ലോജിക്കായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ സദ്യ എന്ന് പറയുന്നത് എന്തെങ്ങനെ കഴിക്കണം, അല്ലെങ്കിൽ എന്തിന് ഡൈജഷൻസും മറ്റു കാര്യത്തിനകത്ത് ഉൾപ്പെടുത്തുന്ന കാര്യങ്ങള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പൈനാപ്പിൾ അങ്ങനെ ആയിക്കോട്ടെ, ഈ പറഞ്ഞ രസം അല്ലെങ്കിൽ മോര്, അങ്ങനെയുള്ള ഭക്ഷണത്തിന്റെ ക്രമങ്ങളുണ്ട്. ഓരോന്ന് കഴിച്ചാൽ എങ്ങനെ ഡൈജഷൻസും എങ്ങനെയുള്ള കാര്യങ്ങളാവണം, ഇഞ്ചിപ്പുളി അവസാനം, അപ്പൊ അതൊക്കെ അതിന്റെ ഓർഡറായിട്ടാണ്. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഇത്. അപ്പൊ അതായിരിക്കും ഞാന് എന്താ പറയുക
1: കൊണ്ടുവരിക. ഇത് ആരാ ഉണ്ടാക്കുന്നത്? ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന ആളെ കൊണ്ടായിരിക്കുമല്ലോ നമ്മളിത് ചെയ്യിക്കുന്നത്.
3: ഈ പറഞ്ഞ സംഭവങ്ങൾ കറികൾ മുഴുവൻ ഉണ്ടാക്കുന്ന വൈഫാണ്. വൈഫ് അത്യാവശ്യം നന്നായി കുക്ക് ചെയ്യുന്നതാണ്. അപ്പൊ വീട്ടില് ഓണത്തിന്റെ പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 15-20 കറിയൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ എന്താ പറയുക കുക്ക് ചെയ്യും.
1: ഓക്കെ, പ്രജിത്തേട്ടന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ടോ ഈ കറി ഉണ്ടാക്കുന്നതിൽ? സഹായം എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
3: തീർച്ചയായിട്ടും. ഓണം എന്ന് പറയുമ്പോൾ സഹായിക്കാതിരിക്കാൻ ഒരു മാർഗ്ഗവും, കാരണം എന്തെങ്കിലുമൊക്കെ ചെയ്ത് സഹായം ചെയ്തു കൊടുക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ
1: ഓക്കെ. അപ്പൊ എന്തായാലും പൈനാപ്പിൾ കിച്ചടിയാണ് നമ്മുടെ സ്പെഷ്യൽ ഡിഷ് എന്നാണ് പറയുന്നത്. താങ്ക് യു സോ മച്ച് പ്രജിത്ത്, നല്ലൊരു ദിവസം ആവട്ടെ കേട്ടോ. ഓക്കെ ഓക്കെ, ബൈ ബൈ. നമ്മളെ വിളിച്ചത് പ്രജിത്ത് ആണ്. അപ്പൊ പ്രജിത്ത് പറഞ്ഞ കാര്യം ഏറ്റവും സൂപ്പറായിട്ട് ആൾക്ക് ഇഷ്ടമുള്ളതും ആൾ കൊണ്ടുവരാനായിട്ട് മനസ്സിൽ കരുതിയിട്ടുള്ളതും പൈനാപ്പിൾ കിച്ചടി എന്നാണ് പറഞ്ഞത്. അപ്പൊ എല്ലാവരുടെയും വീട്ടിൽ ഇതുപോലെ ഒരു സിഗ്നേച്ചർ ഡിഷ് ഉണ്ടാകും. നമ്മൾ ഈ പറഞ്ഞ പോലെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളൊക്കെ ഇങ്ങനെ ഏത് ഡിഷ് കൊണ്ടുവരുന്നു നമ്മൾ അധികം ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മുടെ മനസ്സിലേക്ക് ഈ ഡിഷാണ്, ഇത് കൊണ്ടുപോയാൽ മതി എന്ന് നമുക്കറിയാം. കാരണം നമ്മുടെ അമ്മ ഏറ്റവും സൂപ്പറായിട്ട് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ അമ്മ ഉണ്ടാക്കുന്നതിൽ നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ഓണസദ്യയിൽ കൊണ്ടുവരുന്നത് ആ ഒരു വിഭവമായിരിക്കും. അപ്പൊ അതായിരിക്കും നമ്മളൊക്കെ കൊണ്ടുവരാം. അപ്പൊ അങ്ങനെ ഓണസദ്യയിലെ നിങ്ങളുടെ സ്പെഷ്യൽ ഡിഷ് ഏതാണ്, സിഗ്നേച്ചർ ഡിഷ് ഏതാണെന്നാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത കോളർ എത്തിയിട്ടുണ്ട്. ഹലോ, ഇതാരാണ്?
4: ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്, ഇതാരാ സംസാരിക്കണേ?
4: ഞാൻ സബിത.
1: സബിത എവിടുന്നാ വിളിക്കണേ?
4: പെരുവമ്പ് പാലക്കാട്.
1: പെരുവമ്പ് പാലക്കാട്. സബിത ആദ്യമായിട്ടാണോ വിളിക്കണേ?
4: ഇല്ല, ഞാനിത് മൂന്നാം വൈദ്യത്തിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു.
1: ആഹാ, ഓക്കെ, അടിപൊളി. അപ്പൊ പറയൂ, നമ്മൾ ഇന്നിവിടെ തൂഷണിലേക്ക് ഇട്ട് ഞാനിങ്ങനെ കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. രണ്ട് വിഭവങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ.
4: റെഡി ആയിക്കോളൂ. പക്ഷെ എന്താണെന്ന് വെച്ചാൽ, എനിക്ക് സദ്യയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് പായസം.
1: പായസമാണല്ലേ? ശരി, അത് ലാസ്റ്റ് കഴിക്കേണ്ട സംഭവമാണ് അല്ലേ?
4: ലാസ്റ്റ് കഴിക്കുന്ന സംഭവമാണ്. എനിക്കിഷ്ടം പായസമാണ്. പക്ഷെ സദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചോറെല്ലാം ചെറുതാക്കിയിട്ട് പായസം കൂടുതൽ വാങ്ങിക്കും എവിടെ പോയാൽ. എനിക്ക് പായസം മധുരം ഭയങ്കര ഇഷ്ടമാണ്. കറികളില്ല, കറികളാണ് കൊണ്ടുവരുന്നതെങ്കിൽ കൂട്ടുകറി.
1: കൂട്ടുകറി കറികൾ കൊണ്ടുവരുന്നത് ഇന്ന് ഇൻ ദ സെൻസ് എങ്ങനെയാണോ, ഇപ്പൊ നമ്മളിപ്പോ പിന്നെ ഏറ്റവും നിങ്ങളുടെ ഒരു സിഗ്നേച്ചർ ആയിട്ടുള്ള ഒരു ഡിഷ് കൊണ്ടുവരാം, നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള സിഗ്നേച്ചർ ഡിഷാണോ കൂട്ടുകറി?
4: കൂട്ടുകറി സദ്യയിൽ ആദ്യം എടുക്കുന്നത് കൂട്ടുകറിയാണ്.
1: കൂട്ടുകറിയാണ്. ആഹാ, ഓക്കെ. എന്തൊക്കെയായി കൂട്ടുകറിയിൽ ഉണ്ടാവുക? ഇത് ആരാ ഏറ്റവും സൂപ്പർ ആയിട്ട് ഉണ്ടാക്കുക? സബിത തന്നെയാണ് ഉണ്ടാക്കണേ?
4: ഇത് ഞാൻ ഉണ്ടാക്കില്ല, അമ്മ നല്ലപോലെ ഉണ്ടാക്കുമായിരുന്നു. ഇപ്പൊ പിന്നെ അമ്മയ്ക്ക് കുറച്ച് സുഖമില്ലാത്തത് കൊണ്ട് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നത്. പക്ഷെ അത് കുറച്ച് ടേസ്റ്റൊക്കെ കുറച്ചായിട്ട് ഇങ്ങനെ വ്യത്യാസം ഉണ്ടാവും. എന്നാലും കുഴപ്പമില്ല, ഒപ്പിക്കാം.
1: അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ? ഓക്കെ, നമ്മൾ ഈ പറഞ്ഞ പോലെ അമ്മ ഉണ്ടാക്കുന്ന വിഭവങ്ങളുമായിട്ട് കമ്പയർ ചെയ്യാനോ തട്ടിച്ചു നോക്കാനോ പറ്റൂല. ഒരു കാര്യം
4: അത്രയ്ക്ക് എത്തില്ല, എന്നാലും നമ്മുടെ ഇക്കാലത്ത് ആ ഒരു ഇത് വെച്ചിട്ട് നമ്മുടെ ഒരു ടേസ്റ്റിൽ അങ്ങനെ ഉണ്ടാക്കും.
1: അങ്ങനെ ഉണ്ടാക്കും. അപ്പൊ എന്തായാലും സബിതയുടെ കൂട്ടുകറിയും ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. എന്തായാലും പായസം വരണവരെ കേട്ടോണ്ടിരിക്കണം കേട്ടോ. പായസം ആരാ കൊണ്ടുവരണേ നമുക്ക് നോക്കാം.
4: എത്തിയോ
1: ഓണം? പിന്നെ ഇതാ വന്നോണ്ടിരിക്കുന്നു അല്ലേ?
4: ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കുക.
1: ആ അതെ, നിങ്ങളുടെ ഓണമൊക്കെ എങ്ങനെയുണ്ട്? എത്തിയോ? എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും കൂട്ടുകറി വരെ നമ്മൾ എത്തിയിട്ടുണ്ട് അല്ലേ?
4: കൂട്ടുകറി എത്തി.
1: ആ, സബിതയുടെ ഫേവറേറ്റ് പായസം ഏതാ?
4: എനിക്ക് എല്ലാ പായസവും ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ പായസത്തിൽ സെപ്പറേറ്റ് എനിക്ക് അത് ഇഷ്ടമില്ല, ഒരു ഇഷ്ടമില്ല. എല്ലാം എന്ത് കിട്ടിയാലും ഞാൻ പായസം കൂടുതൽ കഴിക്കും.
1: ഓക്കെ, പായസം ആണെന്ന് പറഞ്ഞാ മതി. ആ
4: അതെ, കൂടുതൽ പരിപ്പ് പ്രദം.
1: പരിപ്പ് പ്രഥമൻ. ഓക്കെ, എന്തായാലും പരിപ്പ് പ്രഥമൻ ഇന്ന് ആരെങ്കിലും കൊണ്ടുവരുമോ നോക്കാം കേട്ടോ. വെയിറ്റ് ചെയ്യും. എന്തായാലും നമ്മൾ ഒന്നിച്ചിരുന്ന് കഴിക്കണോ ഇന്നത്തെ ഇമാജിനറി ഓണസദ്യ. നല്ലൊരു ദിവസം ആവട്ടെ കേട്ടോ. ഓക്കെ, ഓക്കെ ബൈ ബൈ. നമ്മളെ വിളിച്ചത് സബിതയാണ്. അപ്പൊ സബിത പറഞ്ഞ കാര്യം കൂട്ടുകറിയാണ്. സബിതയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡിഷ് എന്ന് പറഞ്ഞാൽ പായസമാണ്. പക്ഷേ സബിത ഇന്ന് നമ്മുടെ ഈ ഇമാജിനറി ഓണസദ്യയിൽ വിളമ്പാൻ പോകുന്നത് സബിത കൊണ്ടുവരുന്ന ഐറ്റം എന്ന് പറയുന്നത് കൂട്ടുകറിയാണ്. സൂപ്പർ ആയിട്ട് അമ്മ വെച്ചിരുന്നു, പക്ഷെ നമ്മൾ വെക്കുമ്പോൾ അത്ര എത്തണില്ല, പക്ഷെ എന്നാലും കൂട്ടുകറി എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ സദ്യയിൽ നമുക്കിപ്പോ മൂന്ന് വിഭവങ്ങളായിട്ടുണ്ട്. എരിശ്ശേരി ആയിട്ടുണ്ട്, അതേപോലെ കൂട്ടുകറി ആയിട്ടുണ്ട്, പൈനാപ്പിൾ കിച്ചടി ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്ത് വിഭവമാണ് നമുക്ക് ആഡ് ചെയ്യാൻ പോണേന്ന് നമുക്ക് നോക്കാം. ഹലോ, ഇതാരാണ്?
5: ഹലോ, ഗുഡ് മോർണിംഗ് അബി.
1: ഗുഡ് മോർണിംഗ്. ഇതാരാ സംസാരിക്കണേ?
5: കൊറേ
1: കാലമായി സൗണ്ട് കേട്ടിട്ട്. ആരുടെ സൗണ്ടാ കൊറേ കാലമായിട്ട് ഞാൻ കേക്കണേ?
5: പക്ഷെ വിളിക്കാൻ പറ്റുന്നില്ല.
1: അതെയോ, ഇതാരാ സംസാരിക്കണേ? പറയൂ.
5: കണ്ണൻ
1: ചേട്ടനാണ്. കണ്ണൻ ചേട്ടാ, സുഖല്ലേ? ലൈഫ് ഒക്കെ എങ്ങനെ പോണു?
5: ഞാനേ പോണ്ട്, ഒരു പത്താം വർഷത്തിലിങ്ങനെ പോണമല്ലേ.
1: തിരക്കൊക്കെ ഉണ്ട് അല്ലേ? ഓണം എവിടം വരെ
5: ആയിക്കൊണ്ടിരിക്കുന്നു?
1: വരണതേ ഉള്ളൂ അല്ലേ? പുറപ്പെട്ടിട്ടുണ്ട് നമ്മള് പറയണ പോലെ, പുറപ്പെട്ടിട്ടുണ്ട് എത്തിയിട്ടില്ല എന്നുള്ളത് പോലെ. അപ്പൊ കണ്ണൻ ചേട്ടാ, ഇന്നിപ്പോ ഇവിടെ ഒരു തൂഷണിലുണ്ട് കേട്ടോ. മൂന്ന് വിഭവങ്ങളെ ആയിട്ടുള്ളൂ. കണ്ണൻ ചേട്ടൻ ഏത് വിഭവം കൊണ്ടുവരും? ഏറ്റവും സൂപ്പർ ആയിട്ട് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കണ വിഭവം ഏതാ ഓണസദ്യയില്?
5: സാമ്പാറാണ് മെയിൻ ഉണ്ടാക്കുക, പിന്നെ അവിയലും.
1: ഓക്കെ, അപ്പൊ രണ്ടെണ്ണം ഉണ്ടോ, ഇതിൽ ഏതെങ്കിലും ഒന്നാണോ വെക്കണേ? എന്തായാലും രണ്ടെണ്ണം പറഞ്ഞു സ്ഥിതിക്ക് നമുക്ക് രണ്ടെണ്ണം എടുക്കാം അല്ലേ. അപ്പൊ സാമ്പാറും അതേപോലെ അവിയലും. ഇത് ഏറ്റവും അടിപൊളിയായിട്ട് വിൽക്കണത് ആരാ?
5: വൈഫ്.
1: വൈഫ്. ചേട്ടൻ എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടാക്കാറുണ്ടോ? കൂടെ നിൽക്കും, നമ്മള് സഹായിക്കും അല്ലേ. എന്ത് വേണമെങ്കിലും നമ്മള് എടുത്തെടുത്ത് കൊടുക്കും, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ ഓണസദ്യയൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മള് നമ്മുടെ ചേച്ചിയുടെ കൈ തന്നെ എത്തണം അല്ലേ? അങ്ങനെയാണ്. ഒരു പ്രാവശ്യത്തെ ഓണത്തിന് കറികളൊക്കെ ചേട്ടൻ ഉണ്ടാക്കിയാലോ? ഓക്കെ ഓക്കെ. എന്താ ചേച്ചിയുടെ പേരെന്താ?
5: സജിത.
1: സജിത. സജിത ചേച്ചിയോട് പ്രത്യേക അന്വേഷണം പറയണം കേട്ടോ. ഓക്കെ ചേട്ടാ, ഇനി ആർക്കാ വിഷസ് കൊടുക്കണ്ടേ? പറയൂ.
5: ചേച്ചി നമ്മള് മറ്റേ കൃഷ്ണാട്ടെ, മാളവാട്ടെ, സജീവം ചേച്ചി, ബാലാട്ടെ,
1: ദിവസാവട്ടെ. താങ്ക് യു സോ മച്ച്. ബൈ ബൈ. അപ്പൊ അങ്ങനെ നമ്മുടെ തൂഷണിലയിൽ എരിശ്ശേരി വന്നു, പൈനാപ്പിൾ കിച്ചടി വന്നു, കൂട്ടുകറി വന്നു, സാമ്പാർ വന്നു, അവിയലും എത്തിയിട്ടുണ്ട്. ഇനി അടുത്ത വിഭവം ഏതാണ് നമുക്ക് നോക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ, ഗുഡ് മോർണിംഗ്. ആ ഗുഡ് മോർണിംഗ്.
6: ഇതായിരുന്നു
1: പ്രഭാകരേട്ടാ. ഇവിടെ ഒരു തൂഷണിലയിൽ ഞാൻ ഇങ്ങനെ വിഭവങ്ങൾ നിറച്ചോണ്ടിരിക്കയാണ്, കേട്ടിരുന്നോ? അപ്പൊ പ്രഭാകരൻ ചേട്ടന്റെ വക എന്താണ് നമ്മുടെ ഓണസദ്യയില് കോൺട്രിബ്യൂഷൻ? എന്താ എന്താ കൊണ്ടുവരണേ?
6: കൊണ്ടുവരാനുള്ളത് മിൽമന്റെ രണ്ടുപേര് പാലും, ഒരു മിൽമന്റെ അട.
1: അട. ഓക്കെ.
6: അപ്പൊ അടപ്പായസം അത് മിൽമയിൽ തന്നെ ഉണ്ടാക്കുകയും ചെയ്യണം.
1: ഓക്കെ. അവിടുന്ന് ഉണ്ടാക്കി കൊണ്ടുവരൂല്ല, പാൽ പാക്കറ്റും അടയും മാത്രമേ കൊണ്ടുവരുള്ളൂ, നമ്മൾ ഉണ്ടാക്കണം. ഇനിയിപ്പോ ഇത് ഉണ്ടാക്കാൻ വേറെ ആളെ നോക്കണല്ലോ. ഓക്കെ പ്രഭാകർ ചേട്ടാ, താങ്ക് യു സോ മച്ച്. ബൈ ബൈ. അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഓണാശംസകളും പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ മിൽമയുടെ രണ്ട് കവറ് പാക്കറ്റ് പാലും അതേപോലെ അടയും ഇത് ഞാൻ അങ്ങോട്ട് കൊണ്ടുതരും. ആരെങ്കിലും എന്താ പറയാ, ഈ പാലട പ്രഥമൻ അങ്ങോട്ട് ഉണ്ടാക്കണം എന്നാണ് പറയണേ. എന്തായാലും നമുക്കിനി കോൾസിലേക്കൊക്കെ പോണം, പാട്ടുകളിലേക്ക് പോണം. അടുത്തൊരു കോളറിലേക്ക് കൂടെ പോവാം. ഹലോ, ഇതാരാണ്?
7: ഹലോ അബിക്കുട്ടി, ഗുഡ് മോർണിംഗ്. ഞാൻ
1: ഗുഡ് മോർണിംഗ് പ്രേമമ്മ. എന്താണ് വിശേഷം? ഓണം എവിടം വരെയായി?
7: ഓണക്കായാലും മോളെ പടിയെത്തി.
1: പടിയെത്തി ഇങ്ങോട്ട് വിളിക്കണില്ലേ?
7: വിളിക്കണം. രണ്ടു ദിവസം കൂടെ കഴിയട്ടെ.
1: അവിടെ നിക്കട്ടെ അല്ലേ, രണ്ടു ദിവസം കൂടെ കഴിയട്ടെ എന്ന്.
7: നമ്മുടെ പൂക്കളൊക്കെ കണ്ട് രസിക്കട്ടെ.
1: അതെ അല്ലേ, ഇന്നവിടെ പൂക്കളിട്ടോ?
7: ഭംഗിയായിട്ടുണ്ട്.
1: അടിപൊളി. എനിക്ക് അതിന്റെ ഒരു ഫോട്ടോ എടുത്ത് വാട്സ്ആപ്പ് ചെയ്യോ?
7: അയച്ചോ.
1: ഓക്കെ. അപ്പൊ പ്രേമമ്മ പറയൂ, നമ്മുടെ തൂഷണിലയിലേക്ക്, നമ്മുടെ ഓണസദ്യയിലേക്ക് ഏതാണ് പ്രേമമ്മയുടെ സിഗ്നേച്ചർ ഡിഷ്?
7: ഏതാണ്ടൊക്കെ എത്തിയല്ലോ അല്ലേ.
1: ആ ഏതാണ്ടൊക്കെ എത്തി, ഇനിയും
7: എന്റെ സ്പെഷ്യല്. ഓണത്തിന് മാത്രം ഉണ്ടാക്കുന്ന ഒരു കറി ഉണ്ട്.
1: ആ എന്താ അത്?
7: കായരിശ്ശേരി.
1: കായരിശ്ശേരിയോ?
7: നേന്ത്രക്കായ തൊലി കളയാതെ നേന്ത്രക്കായും അത്ര തന്നെ ചേനയും ചേർത്തുണ്ടാക്കണ എരിശ്ശേരി.
1: എന്റെ അമ്മേ, ഇത് നമ്മുടെ ഈ മത്തങ്ങ പയറ് എരിശ്ശേരി പോലെ തന്നെ ഇരിക്കുന്ന സംഗതിയാണോ? അതേപോലത്തെ ടേസ്റ്റില് കായയുടെ അങ്ങനെയാണോ?
7: കായും ചേനയും കൂടെ ഉള്ളതാണ്, അതിന്റെ ടേസ്റ്റ് വേറെ ആയിരിക്കും.
1: ഓക്കെ ഓക്കെ. ആ ഞാനിങ്ങനെ ഇമാജിൻ ചെയ്യാണ്, ഇമാജിൻ ചെയ്യാണ് ഇതേപോലെയാണോ അതേപോലെയാണോ എന്നൊക്കെ ഇങ്ങനെ ഇമാജിൻ ചെയ്യാം. ഓക്കെ, കായേരിശ്ശേരിയാണ് പ്രേമമ്മയുടെ ഫേവറേറ്റ്, ഫേവറേറ്റ് അല്ല സിഗ്നേച്ചർ ഡിഷ് അല്ലേ?
7: അതെ.
1: ഇതിന് നമുക്ക് ഒരുപാട് കോംപ്ലിമെന്റ്സ് കിട്ടിയിട്ടുള്ള ഡിഷാണോ? അമ്മ ഇത് ഉണ്ടാക്കണം, എവിടെ കായേരിശ്ശേരി എന്നൊക്കെ ചോദിക്കും എല്ലാരും. ഓക്കെ ഓക്കെ, അടിപൊളി അടിപൊളി. അപ്പൊ എന്തായാലും കായേരിശ്ശേരി കൂടെ നമ്മളിതാ നമ്മുടെ തൂശനിലയിലേക്ക് വെച്ചേക്കാണ് കേട്ടോ.
7: അതെ.
1: ഓക്കെ, പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞാൽ
7: എല്ലാരും
1: കൂട്ടി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയും. ഇതെല്ലാം സൂപ്പർ ആയിരിക്കും, കാരണം നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് കോൺഫിഡൻസ് ആയിട്ടുള്ള ഒരു ഡിഷ് മാത്രമേ കൊണ്ടുവരാൻ പാടുള്ളൂ എന്ന്. ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മുടെ അമ്മമാരുണ്ടാക്കണത് അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കണത് മാത്രമാണ് നമ്മൾ എടുക്കുക. അപ്പോ
7: കായേരിശ്ശേരി എനിക്ക് ഞാൻ തന്നെ ഉണ്ടാക്കണം.
1: ആഹാ, അങ്ങനെയുണ്ടോ? ഇതിന്റെ കൂട്ടൊക്കെ ആർക്കെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ?
7: എല്ലാവർക്കും അറിയാം, പക്ഷെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. പാലക്കാട്ടുകാര് പൊതുവേ ഉണ്ടാക്കണ ഓണത്തിനുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ കായേരിശ്ശേരി.
1: ഓക്കെ,
7: ചിലര് ഓരോരുത്തരും ചെയ്യണതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നു മാത്രം.
1: ഓക്കെ, എന്തായാലും നമ്മൾ കായേരിശ്ശേരി കൂടെ ഒരു സ്പൂൺ അല്ലേ, അത്രേ ഉള്ളൂ. ഒരു സ്പൂൺ നമ്മളങ്ങ്,
7: ഒരു സ്പൂൺ മതി,
1: ഒരു സ്പൂൺ മതി, ഒരു സ്പൂൺ മതി. അത് അതന്നെ ആഡംബരാണ് അല്ലേ. അപ്പൊ പ്രേമമ്മ രണ്ടു
7: ദിവസമായിട്ട്
1: പായസം മൂന്ന് കൂട്ടാവാം. ഇപ്പൊ പാലട കൊണ്ടുവന്നിട്ടുണ്ട്, അപ്പോ അതിനിപ്പോ ആരെങ്കിലും ഒരാൾ തയ്യാറാക്കണം. അങ്ങനെ ഞാനിങ്ങനെ കൺഫ്യൂഷൻ ആയിട്ടിരിക്കുക. ദൈവമേയും പാലടം മിക്സും സാധനങ്ങളൊക്കെ ഉള്ളൂ, ബാക്കി നമ്മൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ഒരാൾ പോയിക്കാണ്. ചെറുപയർ പ്രഥമൻ നമുക്ക് ആലോചിക്കാം എന്തായാലും. ഓൾറെഡി പാലട ഉണ്ട്. ഈ പായസം ഒക്കെ ആരെങ്കിലും ഉണ്ടാക്കില്ലയോ നമുക്ക് കണ്ടറിയാം അല്ലേ. എന്നിട്ട്
7: വേണം,
1: ആ അതെ, എന്നിട്ട് വേണം ഉണ്ടറിയാൻ. അപ്പൊ പ്രേമമ്മ ഇന്നത്തെ വിഷസ് ആർക്ക കൊടുക്കണ്ടേ?
7: എല്ലാവർക്കും ആവട്ടെ, കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും ഓണം വരാൻ പോവില്ലേ, എല്ലാവർക്കും ആശംസകൾ.
1: ഓക്കെ പ്രേമമ്മ, താങ്ക് യു സോ മച്ച്, ബൈ ബൈ, നല്ലൊരു ദിവസം ആവട്ടെ കേട്ടോ. അപ്പൊ നമ്മളെ വിളിച്ചത് പ്രേമമ്മയാണ്. പ്രേമമ്മ പറഞ്ഞത് കായേരിശ്ശേരി പ്രേമമ്മയുടെ ഒരു എന്താ പറയാ സിഗ്നേച്ചർ ആയിട്ടുള്ള ഒരു ഡിഷാണ്. ചില അമ്മമാരിങ്ങനെ പിന്നെ ഉണ്ടാക്കുന്ന സംഭവങ്ങൾ, അല്ലെങ്കിൽ നമ്മളിപ്പോ വീട്ടിലാണെങ്കിലും അമ്മ എന്താ ഇന്ന് അത് ഉണ്ടാക്കാത്ത നമ്മളിങ്ങനെ ചോദിക്കും, അമ്മ എന്താ ഈ പ്രാവശ്യത്തെ ഓണത്തിന് അത് ഉണ്ടാക്കണല്ലേ, ബാക്കി എത്ര കറികളുണ്ട്, എത്ര കൂട്ടം പായസം ഉണ്ടെങ്കിലും നമുക്ക് നമ്മുടെ അമ്മ ഉണ്ടാക്കുന്ന ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ഡിഷ് ഉണ്ടാകും അല്ലേ. അതെന്താന്ന് അത് എവിടെയെന്ന് നമ്മൾ അന്വേഷിക്കും, ഉണ്ടാക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ പോയിട്ട് ഇങ്ങനെ അന്വേഷിക്കും. അപ്പൊ അങ്ങനെ നമ്മുടെ തൂശനിലയിൽ ഓണം വിഭവങ്ങളൊക്കെ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സമയം നോക്കുകയാണെങ്കിൽ 8:27 ആയിട്ടുണ്ട്. അഹല്യ വിഷസ് ആണ് കേട്ടോണ്ടിരിക്കുന്നത്. കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. വിളിക്കേണ്ട നമ്പർ 8281509000.

0: ഈ ഓണത്തിന് സ്വാദൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്. 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 മുതൽ കൗണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ നാട്ടുകൽ.
1: വിശ്വസ്തയുടെ പുതിയ അധ്യായവുമായി അഹല്യ ഫിൻഫോറക്സ് ഇനി ഒറ്റപ്പാലത്തും. ഗോൾഡ് ലോൺ, ഫോറിൻ എക്സ്ചേഞ്ച്, വിദേശത്തേക്ക് പണമയക്കൽ, യാത്രാ സേവനങ്ങൾ തുടങ്ങി നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്കെല്ലാം ഇനി വിരൽത്തുമ്പിൽ പൂർണ്ണ പരിഹാരം. അഹല്യ ഫിൻഫോറക്സിന്റെ 63rd ശാഖ ഓഗസ്റ്റ് 19 ബുധനാഴ്ച രാവിലെ 10 ഒറ്റപ്പാലം കേച്ച് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം.
2: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്ക ലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: അഹല്യ വിഷസ് യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
4: അങ്ങനെ സമയം 8 കഴിഞ്ഞ് 33 ആകുമ്പോൾ എന്റെ കൂടെ അടുത്ത കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ആരാണ്, ഏത് ഐറ്റം കൊണ്ടാണ് വന്നേക്കണേ എന്നൊക്കെ നമുക്ക് നോക്കാം. ഹലോ, ഇതാരാണ്?
5: ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ്. ഇതാരാ
5: സംസാരിക്കണേ?
4: ഇന്ദിര ശേഷി. കൊറേ ആയല്ലോ സംസാരിച്ചിട്ട് അല്ലേ?
5: അതെടാ, ഞാന് മഹാബലി വരുമ്പോൾ വർഷത്തിൽ ഒരു ദിവസം വരുന്നുള്ളൂ അല്ലേ.
4: ഓഹോ, അപ്പൊ ഞാൻ അന്വേഷിച്ച് നടന്ന ആ മാവേലി നിങ്ങളാണല്ലേ.
5: അതെ, എന്തൊക്കെയുണ്ടാവുന്ന വിശേഷം? എല്ലാരും സുഖമായിരിക്കുന്നു. സീത, ആയില്യ, സുൻലൂട്ടൻ, വിഷ്ണു, ആൽബിൻ,
4: എല്ലാവർക്കും സുഖം, അടിപൊളിയായിട്ടിരിക്കുന്നു. എല്ലാരെയും അന്വേഷിച്ചതായിട്ട് ഞാൻ പറയാം ട്ടോ. ഓക്കെ
5: ഓക്കെ.
4: ഇന്ദിരജേസി,
5: എല്ലാരും പ്രേമമ്മ എരിശ്ശേരി ഉണ്ടെന്ന് ഓരോരുത്തര്. നമ്മുടെ പെരുവമ്പ് സബിത എന്റെ സ്പെഷ്യൽ ഐറ്റം കൂട്ടുകറി ഉണ്ടോന്നു.
4: അതെ, അതായിരുന്നു അവിടുത്തെ സിഗ്നേച്ചർ ഡിഷ്.
5: എനിക്ക് ഏറ്റവും ഇഷ്ടം കൂട്ടുകറി എന്നടാ. ഇപ്പൊ എവിടെ ഞാൻ സദ്യക്ക് പോയി അല്ലേ ആദ്യം ഇരുന്ന് അവര് ചോറ് കൊണ്ടുവരുമ്പോഴേക്കിനും ഞാൻ ഒരു കഷ്ണമെങ്കിലും
4: കഴിച്ചിരിക്കും.
5: അവിയൽ അത്രക്ക് ഇഷ്ടമല്ല, എങ്കിലും ഉണ്ടാക്കുമൊക്കെ ചെയ്യും. ചേട്ടന് അവിയലാണ് ഇഷ്ടം, മോനും മോൾക്കും മസാലക്കറി, എനിക്ക് കൂട്ടുകറി. അപ്പൊ എന്തായാലും എല്ലാം ഉണ്ടാക്കും. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ.
4: അപ്പൊ എന്തായാലും
5: വെള്ള നമ്മുടെ കാബൂളി കടലേക്ക് ഇട്ട മസാലക്കറി കൊണ്ടുവരാം കേട്ടോ.
4: ഓക്കെ, കാബൂളി കടലയോ? കാബൂളി
5: വെള്ളക്കടലില്ലേ? വെള്ളക്കടലില്ലേ?
4: അതിന് വെള്ളക്കടല എന്ന് വിളിച്ചാ പോരെ.
5: വെള്ളക്കടല ചിലര് കാബൂളി എന്ന് വിളിക്കും. സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയാല് അവര് ബില്ലടിച്ചു തരുമ്പോ കാബൂളി എന്ന്
4: എഴുതിയിട്ടുണ്ടാവും. കാബൂളി കടല ഇട്ട മസാല,
5: കാബൂളി കടല ചെന മസാല പോലെയുള്ള മസാലക്കറിയാണ് ഞാൻ കൊണ്ടുവരാൻ വരുന്നത്. അപ്പൊ എല്ലാവരും വല്ല ബാലസുബയൊക്കെ ഇട്ട് വയറൊക്കെ ഇളക്കി ക്ലീൻ ആക്കി ഇരിക്കാട്ടോ.
4: ഓക്കെ, മസാലക്കറി കഴിക്കാൻ വേണ്ടിട്ട് അല്ലേ?
5: മസാലക്കറി കഴിക്കാൻ വേണ്ടിട്ട്.
4: ഇന്ദിരി ചേച്ചി ഉണ്ടാക്കുന്ന ഈ കാബൂളി കടല ഇട്ട മസാലക്കറിക്ക് ഫാൻസ് ഉണ്ടോ?
5: എന്താണ്? ഓ, ഫാൻസ് ഉണ്ട്. ഇവിടെ മേടത്തിയമ്മ മസാലക്കറി വെക്കും, പക്ഷെ അത്ര എന്റെ കറി ഇത് അത്ര പോരാന്നാണ് ചേട്ടന്റെ മക്കള് പറയുന്നത്. ചെറിയവന്റെ മസാലക്കറിയാണ് സൂപ്പർ. അമ്മ ഉണ്ടാക്കുമെങ്കിലും ചെറിയമ്മ ഉണ്ടാക്കുന്ന കറിക്ക് വേറൊരു ടേസ്റ്റാണ്. അപ്പൊ ചെറിയവന്റെ മസാലക്കറി ആദ്യം തരും. ഇന്നിട്ട് നിങ്ങളുടെ കറി പറഞ്ഞേ മതി ചേട്ടന്റെ മക്കള് പറയാറുണ്ട്
4: കേട്ടോ.
5: അത് കേൾക്കും ഒരു സന്തോഷമല്ലേ.
4: പിന്നല്ലേ, അടിപൊളി. അപ്പൊ എന്തായാലും കാബൂളി മസാലക്കറി അങ്ങനെ ചില്ലറ മസാലക്കറി ഒന്നും അല്ല.
5: അതെ, പിന്നെ കുറച്ച് പപ്പടം കാച്ചിട്ട് കൊണ്ടുവരാം. അതാവുമ്പോ എളുപ്പമുള്ള നടക്കണ പണിയാണല്ലോ.
4: ഓക്കെ, അപ്പൊ പപ്പടം റെഡി, ഈ പറഞ്ഞ മസാലക്കറി റെഡി,
5: മസാലക്കറി റെഡി.
4: ഓക്കെ ഇന്ദ്രശേഷി, ആർക്കാ വിഷസ് കൊടുക്കണ്ടേ? പറയൂ.
5: എല്ലാവർക്കും അഹല്യ കേട്ടോണ്ടിരിക്കുന്ന എല്ലാ സ്നേഹമിത്രങ്ങൾക്കും, അഹല്യയിലെ നിങ്ങൾക്ക് എല്ലാവർക്കും.
4: ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ ബൈ.
5: അഡ്വാൻസ് ഓണാശംസകൾ. ഇനി അടുത്ത ഓണത്തിനെ ഞാൻ വരുള്ളൂ.
4: അതെല്ലേ? ഓ അതെ, മാവേലി ആണല്ലോ ഇവിടെ നിന്ന് സംസാരിക്കണേ. മാവേലി പ്രാവശ്യം കടലിട്ട മസാലക്കറി ഒക്കെ കൊണ്ടുവരണേ. വേറൊന്നും ഇല്ലേ? പാതാളത്തിൽ നിന്ന് വേറൊന്നും കൊണ്ടുവന്നിട്ടില്ലേ?
5: പാതാളത്തിൽ നിന്ന് വരവ് ഇവിടെ കേരളത്തിലേക്ക് വരാൻ ഭയങ്കര ടാസ്കാണ് കേട്ടോ.
4: അതെല്ലേ? ഓക്കെ, എന്തായാലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം മാവേലി. ഇനി അടുത്ത വർഷം കാണാം. ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് ഇന്ദിരി ചേച്ചിയാണ്. അപ്പൊ ഇന്ദിരി ചേച്ചി പറഞ്ഞത് കാബൂളി കടല ഇട്ട മസാലക്കറി. ഇതിന് കാബൂളി കടല എന്നാണ് പേരെന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. നമ്മളിത് പറയാം വലിയ കടല അല്ലെങ്കിൽ വെളുത്ത കടല, മുഴുപ്പുള്ള വലിയ കടല എന്നാ പറയാ. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. സാധാരണ കടലയേക്കാൾ കുറച്ചുകൂടെ എനിക്ക് ഇഷ്ടമുള്ള കടല കൂടിയാണത്. അപ്പൊ അങ്ങനെ മസാലക്കറി എത്തിയിട്ടുണ്ട്, പപ്പട എത്തിയിട്ടുണ്ട്, തൂശനിലയിൽ ഇത്രയും വിഭവങ്ങൾ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് ഏത് ഐറ്റം ആണ്, ആരാണ് എന്ന് നമുക്ക് നോക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്. കൃഷ്ണേട്ടാ, നമ്മളെല്ലാരും സദ്യ കഴിക്കാൻ വേണ്ടി റെഡി ആയിരിക്കാണ്. ഒരുപാട് വിഭവങ്ങളായി, പരിശേരി, പൈനാപ്പിൾ കിച്ചടി, കൂട്ടുകറി, സാമ്പാർ, അവിയല്, പാലട, കായരിശേരി, കാബൂളി കടലയിട്ട മസാലക്കറി വരെ എത്തിയിട്ടുണ്ട് ഇവിടെ. ആ പറയൂ. ഇഞ്ചിപ്പുളിയും സ്റ്റൂവും. ഓക്കെ, ഈ സ്റ്റൂ ഇല്ലേ, സ്റ്റൂ ശരിക്കും സദ്യയിലുള്ളതാണോ? മനസ്സിലായി മനസ്സിലായി. നമ്മുടെ അവിടെ ഇപ്പൊ സ്റ്റൂ എന്ന് പറഞ്ഞാൽ നമ്മള് വെള്ളയപ്പത്തിന്റെ ഒപ്പം സ്റ്റൂ കഴിക്കും, ഇടിയപ്പത്തിന്റെ ഒപ്പം
6: വെള്ളയപ്പത്തിന് കൂടെ കഴിക്കണ ആപ്പം, പിന്നെ ഇടിയപ്പ എല്ലാത്തിനും കൂടെ കഴിക്കുന്ന സാധനമാണത്.
4: ഓക്കെ ഓക്കെ. അപ്പൊ ഇഞ്ചിപ്പുളിയും സ്റ്റൂവും റെഡി ആക്കി അല്ലേ.
6: ഇടിയപ്പത്തിന്റെ സാധനമാണ്.
4: ഓക്കെ ഓക്കെ, അടിപൊളി. അവിടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഈ ഇഞ്ചിപ്പുളി വെക്കണത് ആരാ? അപ്പൊ ഇന്ന് ചിന്താമണി ചേച്ചി സ്പെഷ്യൽ ആയിട്ട് ഒരു അന്വേഷണം പറയണം കേട്ടോ, തിരക്കി എന്ന് പറയണം.
6: ഓക്കെ.
4: ഓക്കെ കൃഷ്ണൻ ചേട്ടാ, അപ്പൊ ഇന്ന് ആർക്കാ വിശ്വസ് കൊടുക്കണ്ടേ, പറയൂ.
6: ഇന്നത്തെ വിശ്വസ് പറയാം, ബഷീർ, ബാലൻ, ജ്യോതി, ഗോപി, ശാന്തി, സത്യഭാമ, മാധവൻ, സൈത്തസൻ, ഗുരുവാരത്ത, രമണി, ഓമന, ഇന്നലെ, ചന്ദ്രാമര, സീത, അങ്ങനെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ
4: ഓക്കെ, താങ്ക് യു സോ മച്ച്, ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് കൃഷ്ണൻചേട്ടനാണ്. കൃഷ്ണൻചേട്ടൻ പറഞ്ഞത് രണ്ട് കൂട്ടം കറികളാണ് കൊണ്ടുവരിക, ഒന്ന് ഇഞ്ചിപ്പുളി കൊണ്ടുവരാന്ന് പറഞ്ഞു, പിന്നെ ഒന്ന് സ്റ്റൂ കൊണ്ടുവരാന്ന് പറഞ്ഞു. ഈ സ്റ്റൂ സദ്യക്കൊപ്പം സ്റ്റൂ ഉണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. നമ്മുടെ അങ്ങോട്ട് സദ്യയില് സ്റ്റൂ എന്ന് പറയുന്ന സംഗതി ഇല്ല. എന്തായാലും കൃഷ്ണൻചേട്ടൻ കൊണ്ടുവന്ന സ്ഥിതിക്ക് നമുക്ക് കഴിക്കാണ്ടിരിക്കേണ്ട. നമ്മുടെ സദ്യ കുറച്ച് ഗ്രാൻഡ് ആയിക്കോട്ടെ അല്ലേ. അടുത്ത കോളറിലേക്ക് കൂടെ പോവാം, ആരാണെന്ന് നോക്കട്ടെ. ഹലോ.
7: ഹലോ, ഗുഡ് മോർണിംഗ്. അതുകുട്ടി,
4: ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
7: ഇത് ഓമൻ ചേച്ചിയാണ്.
4: ഓമന ചേച്ചി, എന്താണ് ഇന്ന്? ഫുൾ ഹാപ്പിനെസ് ആണല്ലോ, നല്ല സന്തോഷത്തിലാണല്ലോ. ആണോ?
7: നല്ല സന്തോഷത്തിലാണ്. അബിനെ കൊണ്ട് സംസാരിച്ചത് കൊറേ ദിവസമായി, അപ്പൊ കിട്ടിയില്ല അത്ര നേരം. അപ്പൊ
4: ഇപ്പൊ കിട്ടി, അപ്പൊ ഇരട്ടി സന്തോഷം അല്ലേ.
7: അതന്നെയാണ് സന്തോഷം.
4: അപ്പൊ ഓമന ചേച്ചി, എവിടം വരെ എത്തി ഓണം?
7: ഓണം പടിവരെ എത്തിയിട്ടേ ഉള്ളൂ, ഉള്ളിലേക്ക് കേറിയിട്ടില്ല.
4: ഓക്കെ, നമ്മുടെ പ്രേമമ്മ പറഞ്ഞ പോലെ രണ്ടു ദിവസം അവിടെ നിക്കട്ടെ.
7: അവിടെ നിക്കട്ടെ, പക്ഷെ പൂവൊക്കെ തുടങ്ങിയിട്ട് ഒരു മാസമായിട്ടാ.
4: അതെ അല്ലേ, ഒരു മാസോ?
7: ഓ, ഞാൻ കർക്കിടക ഒന്നാം തീയതിക്ക് തൊട്ട് പൂവിടാൻ തുടങ്ങി.
4: എന്തിനാ അത്രയും പൂക്കളുണ്ടോ അപ്പൊ അവിടെ?
7: അല്ല, ഞങ്ങള് അങ്ങനെ ഇടും. അഭി
4: ആണോ? ഓക്കെ, ഞാനിത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ ചിലയിടത്ത്. ഇപ്പൊ ഞാൻ വിചാരിച്ചു ഇനി കർക്കിടകത്തിൽ ഏതെങ്കിലും സ്പെഷ്യൽ ഡേയിൽ, ഇപ്പൊ കർക്കിടകത്തിൽ തിരുവോണം നമ്മള് പിള്ളേരോണം എന്നൊക്കെ പറയില്ലേ, ഇനി ആ ദിവസം മാത്രാണോ ഇടണേന്നൊക്കെ വിചാരിക്കും. അല്ല അല്ലേ,
7: അങ്ങനെയൊക്കെ വിചാരിക്കും, പക്ഷെ ഞങ്ങള് രണ്ടു മാസമെങ്കിലും ചുരുങ്ങിയതും.
4: എന്റെ അമ്മേ,
7: അപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് കുറച്ച് പൂക്കള്.
4: ഓക്കെ.
7: അപ്പൊ രാവിലെ എണീറ്റ് അതൊക്കെ വലിച്ച് കുറച്ചിട്ട് ഇത്ര നേരം പണിയായിരുന്നു. ഇനി മേലാണ് ബാക്കിയുള്ള പണികള്. അപ്പൊ ശരി, അതിനെ വിളിച്ചിട്ട് കൊറേ ദിവസമായി, എല്ലാവർക്കും വിളിച്ചതാണ്.
4: അതെ അല്ലേ. അപ്പൊ എന്താണ് ഇന്നിപ്പോ പിന്നെ നമ്മുടെ തൂശനിലേക്ക് കൊണ്ടുവരുന്ന ഡിഷ് ഏതാ? ഓമന ചേച്ചിയുടെ ഒരു സിഗ്നേച്ചർ ഡിഷ് ഏതാ?
7: നമ്മുടെ പ്രേമമ്മ പറഞ്ഞില്ലേ, ശരി, അതിന് ഞങ്ങള് പരിപ്പ് ചേർക്കും.
4: പരിപ്പ്
7: തേനയും കായും പച്ചക്കായും കൂടെ വേവിച്ച് ഉടയ്ക്കും.
4: ഓക്കെ.
7: ആ, അതില് തേങ്ങ കുറച്ച് അരച്ചൊഴിക്കും, കുറച്ച് വറുത്തിടും. അപ്പൊ അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതാണ്, അത് വർഷത്തിലൊരിക്കൽ മാത്രമേ വെക്കുള്ളൂ.
4: ഓണത്തിന് മാത്രം?
7: ഓണത്തിന് മാത്രം.
4: ഓക്കെ. അപ്പൊ നമ്മള്
7: അതിന്റെ കൂടെ ഇഞ്ചിപ്പുളിയും വേണം. ഇഞ്ചിപ്പുളി ഇല്ലാതെ ഒരു സദ്യ ഇല്ലല്ലോ.
4: ഇഞ്ചിപ്പുളി ഇല്ലാതെ സദ്യ ഇല്ല. ഇഞ്ചിപ്പുളി നമ്മുടെ കൃഷ്ണൻചേട്ടൻ കൊണ്ടുവന്ന് വെച്ചു, വിളമ്പി.
7: ആ, കൊണ്ടുവന്ന് വെച്ചു. കുഴപ്പമില്ല.
4: ഓക്കെ ഓക്കെ, കുഴപ്പമില്ല കുഴപ്പമില്ല.
7: ഗോതമ്പ് പായസവും പപ്പടവും പഴവും ചേർത്തു.
4: ഓക്കെ, ഗോതമ്പ് പായസവും പിന്നെ ഈ കായരിശ്ശേരിയുടെ ഒരു ഒരു എന്താ പറയാ, ഒരു മോഡിഫിക്കേഷൻ ചെയ്തിട്ടുള്ള ഒരു സംഭവം, പരിപ്പൊക്കെ ഇട്ടിട്ടുള്ള ഒരു കായരിശ്ശേരി അല്ലേ.
7: പരിപ്പ് ഞങ്ങൾ ചേർക്കും, ചിലവര് പരിപ്പ് ചേർത്തില്ല. അപ്പൊ അത് വർഷത്തിൽ മാത്രം ഒരു ദിവസം വെക്കും.
4: ഓക്കെ, അടിപൊളി അടിപൊളി. ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഓമനമ്മയുടെ ഈ പരിപ്പ് കായരി ശരിക്ക് ഫാൻസ് ഉണ്ടോ? ആരാധകരൊക്കെ ഉള്ള വിഷയമാണ് അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ ഇത് കൂട്ടി കഴിഞ്ഞിട്ട് ഇത് അടിപൊളിയാണോ അല്ലെന്ന് പറയാം
7: കേട്ടോ.
4: ഓക്കെ, അപ്പൊ ഓമന ചേച്ചി ഇന്ന് ആർക്കാ വിഷസ് പറയൂ.
7: സത്യകാമ ചേച്ചി, കൃഷ്ണേട്ടൻ, മാധവേട്ടൻ, നമ്മുടെ ശ്രീ ബാലാമരം, ഗിരിജ പട്ടഞ്ചേരി, പിന്നെ അബിക്ക്, അവിടെയുള്ള എല്ലാവർക്കും, കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും,
4: പിന്നെ
7: എന്റെ മോക്കും, നല്ലൊരു വിഷയം
4: തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഓമന ശേഷിക്ക് ഒരു സൂപ്പർ ഡേ ആവട്ടെ എന്ന് വിഷയമാണ് കേട്ടോ.
7: ഓക്കെ,
4: ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് ഓമന ശേഷിയാണ്. അപ്പൊ ഓമന ശേഷി പറഞ്ഞത് ഈ കായരിശ്ശേരിയുടെ ഒരു കുറച്ചുകൂടെ മോഡിഫൈ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് പരിപ്പ് കൂടെ ഇട്ടിട്ടുള്ള കായരിശ്ശേരി. വർഷത്തിൽ ഒരിക്കലും മാത്രം ഉണ്ടാക്കുന്ന ഡിഷ് എന്ന് പറയുമ്പോഴത്തേക്കും അത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡിഷാണ്, എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു ഡിഷാണ് അല്ലേ. അപ്പോ അങ്ങനെ നമ്മുടെ ട്യൂഷനിലെല്ലാം ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്ഥലമൊക്കെ പെട്ടെന്ന് തീർന്നു കേട്ടോ. വേഗം വേഗം വിളിച്ച് വേഗം വേഗം കാര്യങ്ങൾ പറഞ്ഞാൽ വേഗം വേഗം നമുക്ക് വിളമ്പി വേഗം വേഗം കഴിക്കുക എന്നുള്ളതാണ്. അടുത്ത കോളറിലേക്ക് നമുക്ക് പോകാം. സമയം നോക്കുകയാണെങ്കിൽ 8 മണി കഴിഞ്ഞ് 42 മിനിറ്റ്. ഹലോ, ഇതാരാണ്?
8: നമസ്കാരം അബിക്കുട്ടി. ഇങ്ങനെ സദ്യ വിളമ്പി മനുഷ്യനെ രാവിലെ കൊതിപ്പിക്കണം.
4: നല്ല കലോറി ഉള്ള സംഭവമാണ്, ഹൈ കലോറി ഉള്ള സംഭവമാണ് ഓണസദ്യ. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു അതെ അല്ലേ, നമ്മളെല്ലാരും കൂടെ ഒരു 3-4 റൗണ്ട് ഓടേണ്ടി വരുന്ന തോന്നണേ. അപ്പൊ ശാന്തി ചേച്ചിയുടെ ഏതാണ്?
8: അടുത്തിട്ടുണ്ടല്ലേ, കുഴപ്പമില്ല, പേടിക്കാതെ കഴിക്കാം.
4: ഈ നമ്മളിപ്പോ എന്ത് കഴിച്ചാലും നമ്മളതൊന്ന് എക്സസൈസിലൂടെ കലോറി ഒക്കെ എത്ര കലോറി
8: ഇഞ്ചിക്കറി.
4: ഇഞ്ചിക്കറി ആ ഓക്കെ,
8: അത് കഴിച്ചിട്ട് അങ്ങോട്ട് ഇഞ്ചിക്കറി ഒന്ന് നാവില് വെച്ചു കൊടുത്താ നല്ല ഡൈജഷൻ ആവും.
4: പക്ഷേ
8: ദേഹം കൊണ്ട് കഴിക്കുമ്പോ കൊറേ കഴിക്കാലോ.
4: നമ്മൾ കൊറേ കഴിച്ചും പോകും ഈ സദ്യയൊക്കെ. പക്ഷേ
8: പറയുമ്പോ എനിക്ക് രാവിലെ ദോശ കഴിക്കണമെന്നേ തോന്നുന്നില്ല. ഒരു സദ്യ കിട്ടിയ കൊള്ളാം.
4: ഇപ്പൊ അങ്ങനെയായല്ലേ ഈശ്വര. ഇനിയിപ്പൊ ഞാൻ ഈ വിളമ്പിയ സംഭവം കൊണ്ട് എല്ലാരുടെ അടുത്തേക്കും വരേണ്ടി വരുമെന്നാണ് എന്റെ ഒരു പേര്.
8: വിശ്വസ് കഴിഞ്ഞ് നോക്കിക്കോ, ചെലപ്പോ പുറത്ത് എല്ലാവരും നിക്കും, ഒരു സംഗമത്തിന് ആളുണ്ടാവും.
4: അതെ, എവിടെ കായരിശ്ശേരി എന്നൊക്കെ ചോദിച്ചിട്ടല്ലേ. അപ്പൊ എന്താണ് ശാന്തി ചേച്ചിയുടെ സിഗ്നേച്ചർ ഡിഷ് ഏതാ?
8: എന്റെ അവിയൽ സാമ്പാർ ഇഞ്ചിക്കറി. ഏകദേശം ഉണ്ട്. പിന്നെ പാവ അബി കൊറേ ലേലം വിളിക്കുന്ന പോലെ വിളിക്കുന്നുണ്ട്, പായസം പായസം. ഗോതമ്പ് പായസം, പാലട പായസം, സേമിയ പായസം, ചെറുപയർ പായസം, ഏത് വേണമെങ്കിലും. പിന്നെ പ്രഭയേട്ടനോട് ഒരു കാര്യം പറയാം, രണ്ട് പാക്കറ്റ് ഒന്നും പോരാ. ഒരു 19 പാക്കറ്റ് അടയും, പിന്നെ അതിന് വേണ്ട പാലും തന്നാൽ ഉറപ്പായി ഞാൻ
4: വെച്ചുതരാം. അല്ല പിന്നെ ഓണല്ലേ.
8: അല്ല പിന്നെ നാളികേരം ഉണ്ട്, നാളികേര പാല് ഒഴിച്ചുള്ള പായസം ഞാൻ വെച്ചോളാം.
4: ഓക്കെ,
8: പ്രഭേട്ടം പറയുന്ന പോലെ രണ്ട് പാക്കറ്റ് ഒന്നും തീരെ പോരാ, പ്രത്യേകിച്ച് അഹല്യ ശ്രോതാക്കൾക്ക്.
4: അപ്പൊ കവറിന്റെ എണ്ണം കൂട്ടണം അല്ലേ.
8: എണ്ണം കൂട്ടിയാൽ ഞാൻ പാലട വെച്ച്.
4: ഓക്കെ,
8: പാവം 8 മണിയിലെ എന്റെ അബിക്കുട്ടി കൊറേ വിളിക്കുന്നു, പായസം വിളമ്പാൻ ആളില്ല, എന്നാ ഞാൻ ഇതാ എത്തി.
4: ഓക്കെ, അപ്പൊ പായസം ഉണ്ടാവും, അവിയലും സാമ്പാറും ഇഞ്ചിപ്പുളിയും അല്ലേ.
8: അതെ, എന്തും ഇല്ലാത്തതൊക്കെ എന്നോട് വിളിച്ചു പറ ഞാൻ ചെയ്തു തരാം.
4: എന്തെങ്കിലും ഇവിടെ എവിടെങ്കിലും എന്തെങ്കിലും കുറവ് വരികയാണെങ്കിൽ ഞാൻ വിളിക്കാം കേട്ടോ. ഓക്കെ.
8: അതെ, പിന്നെ അജിത ചേച്ചിക്ക് സ്പെഷ്യലായിട്ട് പാലട കൊടുക്കണമെങ്കിൽ ഒരു 2-3 ലിറ്റർ സ്പെഷ്യൽ കരുതണം.
4: അതെ അല്ലേ, അതാണ് പറഞ്ഞ രണ്ടു കൊണ്ടൊന്നും നടക്കൂല, നിക്കൊന്നും തോന്നണില്ല.
8: വെക്കുമ്പോ തന്നെ ഇളക്കുമ്പോ തന്നെ പുള്ളി കോരി കുടിച്ചോളും, അത് കാരണം പോരാ. ഇതുപോലെ കൊറേ ആൾക്കാരുണ്ടാവുമല്ലോ. പ്രഭേട്ടനോട് ഒരു അപേക്ഷയാണ് കേട്ടോ,
4: ഒരു നിവേദനം കൂടെ സമർപ്പിക്കുകയാണ്. ഈ അവിയലും സാമ്പാറും ഇഞ്ചിപ്പിളൊക്കെ വിളമ്പി കഴിഞ്ഞിട്ട്.
8: അതെ അതെ, അത് വേണമെങ്കിലും. ഓക്കെ
4: ഓക്കെ ശാന്തി ചേച്ചി. അപ്പൊ ഇന്ന് ആർക്കാ വിഷസ് കൊടുക്കണ്ടേ പറയൂ.
8: എല്ലാവർക്കും വിളമ്പാൻ ഒരുങ്ങി കൂട്ടി വിളിച്ചവർക്കും,
4: അതെ,
8: കഴിക്കാൻ റെഡിയായി നിൽക്കുന്നവർക്കും എന്റെ അബിക്കുട്ടിക്ക് സ്പെഷ്യൽ ആശംസ.
4: താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്, ബൈ ബൈ, നല്ലൊരു ദിവസമാവട്ടെ. ശാന്തി ചേച്ചിയാണ് നമ്മളെ വിളിച്ചത്. അപ്പൊ ശാന്തി ചേച്ചി പറഞ്ഞ പായസത്തിന്റെ പല വെറൈറ്റീസും പറഞ്ഞു. ഒപ്പം അവിയൽ, സാമ്പാർ, ഇഞ്ചിപ്പുളി ഇതൊക്കെ കൊണ്ട് വെച്ചിട്ട് നമുക്കൊരു കിടിലൻ ഗ്രാൻഡ് ആയിട്ടുള്ള സദ്യ ഇങ്ങോട്ട് കഴിച്ചേക്കാം എന്നാണ് പറയണത്. ഈ പറഞ്ഞ പോലെ പിന്നെ വീട്ടിലിങ്ങനെ ഓടി നടന്ന് പിന്നെ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്ന ആളുകളുണ്ടാവും അല്ലെ, ഓടി നടന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പൊ അമ്മമാരുടെ കാര്യം പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കാര്യത്തിലേക്ക് വരാം. അതിന് മുന്നേ നമുക്ക് അടുത്തൊരു കോളറിലേക്ക് കൂടെ പോവാം. ഹലോ, ഇതാരാണ്? ഹലോ, ഗുഡ് മോർണിംഗ്.
9: ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ്, ഇതാരാ സംസാരിക്കണേ?
9: സുരേഷ് കൃഷ്ണൻകുട്ടി.
4: സുരേഷ് ഏട്ടാ, നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞോ?
9: ഞാൻ അറിഞ്ഞു, പക്ഷെ സംഭവം എന്തറിയോ? അപ്പൊ എന്തൊക്കെയാണ് ഏലി നടത്തുന്നത്? ഒരു പിടിയില്ല. എന്തൊക്കെയാ പറഞ്ഞു, ബാലൻസ് എന്തായാലും പറഞ്ഞോട്ടെ.
4: എന്തൊക്കെയാണ് ഇപ്പൊ ഇവിടെ ഉള്ളത് എന്നാണ് അറിയേണ്ടത് അല്ലേ. എരിശ്ശേരി ഉണ്ട്, അത് മത്തൻ എരിശ്ശേരിയാണ്. പൈനാപ്പിൾ കിച്ചടി ഉണ്ട്, കൂട്ടുകറി ഉണ്ട്, സാമ്പാറുണ്ട്, അവിയലുണ്ട്, പാലടയുണ്ട്, കായ എരിശ്ശേരി ഉണ്ട്, പിന്നെ കായ എരിശ്ശേരി പരിപ്പിട്ട കായ എരിശ്ശേരി ഉണ്ട്, കാബൂളി കടലയിട്ട മസാലക്കറി, പപ്പടം, ഇഞ്ചിപ്പുളി സ്റ്റൂ, ഗോതമ്പ് പായസം, അവിയല് വരെ എത്തി നിൽക്കുകയാണ്. ബീട്രൂട്ട് പച്ചടി ഇല്ല, അത് ഓക്കെയാണ്, ഡബിൾ ഓക്കെയാണ്. ബീട്രൂട്ട് പച്ചടി ഓക്കെ സെറ്റ്. ഇത് ഇതാണോ സുരേഷ് ഏട്ടന്റെ ഒരു സിഗ്നേച്ചർ ഡിഷ് ഇതാണോ ഓണസദ്യ?
9: ബീട്രൂട്ട് പച്ചടി അമ്മയുടെ ഒരു സ്പെഷ്യൽ സാധനമാണ്.
4: ഓക്കെ ഓക്കെ. പനിയാണോ, വയ്യ, ജലദോഷം ഉണ്ടോ? അതെയോ, ഓക്കെ ഓക്കെ. അപ്പൊ ബീട്രൂട്ട്
9: പച്ചടി
4: ഓക്കെ ഓക്കെ, നമുക്ക് സെറ്റാക്കാം. എപ്പോഴും പറയണ പോലെ സെറ്റാക്കാം. ഓക്കെ സുരേഷ് ഏട്ടാ, ഇന്ന് ആർക്കാ വിഷസ് കൊടുക്കണ്ടേ പറയൂ.
9: വിഷസ് എല്ലാവർക്കും എല്ലാവർക്കും.
4: ആഹാ ഓക്കെ ഓക്കെ, അടിപൊളി. ഈ സദ്യയിലുണ്ടല്ലോ, ആ ഓക്കെ, ഒരു കാര്യം ചോദിച്ചോട്ടെ, സദ്യയില് ചേട്ടന്റെ ഒരു സിഗ്നേച്ചർ ഡിഷ് ഏതാ നമ്മൾ നല്ല സൂപ്പർ ആയിട്ട് ഉണ്ടാക്കുക, അങ്ങനെ ഉണ്ടോ?
9: ഞാൻ പറഞ്ഞല്ലോ, മറ്റേ ബീട്രൂട്ട് പച്ചടി, അത് ഇഷ്ടമാണ്, ഞാൻ ഉണ്ടാക്കാറില്ല, അമ്മ ഉണ്ടാക്കാറുണ്ട്.
4: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ.
9: എടാ അമ്മേനോ കൊടുക്കട്ടെ, അമ്മ സംസാരിക്കോ?
4: അമ്മ അമ്മയ്ക്ക് കൊടുക്കൂ. ഹലോ അമ്മേ.
9: അമ്മ ഇപ്പൊ തന്നെ വേർത്തു.
10: ഹലോ
4: ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
10: ഹലോ
4: ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. സുരേഷ് ഏട്ടന്റെ അമ്മയാണ്. സുരേഷ് ഏട്ടന്റെ അമ്മ അടിപൊളിയായിട്ട് ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കുന്നു പറഞ്ഞു. അങ്ങനെ പറഞ്ഞു, സുഖമായിട്ടിരിക്കുന്നു. അല്ല, ഞാൻ ചോദിച്ച, ഞാൻ പറഞ്ഞ ശരിയല്ലേ, ബീട്രൂട്ട് പച്ചടി അവിടെയാണ് ഏറ്റവും ബെസ്റ്റ് എന്നാ പറയാ, കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ബീട്രൂട്ട് പച്ചടി. ആ അങ്ങനെ പറഞ്ഞു ആണോ? ശരിയാണോ? ഇതില് വല്ല സത്യമുണ്ടോ ബീട്രൂട്ട് പച്ചടിയുടെ കാര്യത്തില്? ഈ ബീട്രൂട്ട് പച്ചടിയുടെ കാര്യത്തിൽ വല്ല സത്യമുണ്ട്? അമ്മ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും സൂപ്പർ. ഓക്കെ, ഓണത്തിന് ഓണസദ്യയിൽ അമ്മയുടെ ഏറ്റവും ഫേവറേറ്റ് ഏതാ?
10: എല്ലാം ഉണ്ടാക്കും, അവിയൽ വെക്കും, കൂട്ടുകറി വെക്കും, ഗോതമ്പ് പായസം,
4: എല്ലാം നമ്മൾ തന്നെ വെക്കും. പക്ഷെ നമുക്ക് കഴിക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏതാ? അല്ല, അമ്മയ്ക്ക് കഴിക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏതാ?
10: എനിക്ക് ഉപ്പേരി കഞ്ഞി.
4: ഉപ്പേരി കഞ്ഞിയോ? ഉപ്പേരിയും കഞ്ഞി. ഓണ സദ്യയുടെ കാര്യം പറയുമ്പോ കഞ്ഞിയല്ല, ചോറ് ചോറ്.
10: സദ്യ അല്ല മനെ, എനിക്ക് സദ്യ പറഞ്ഞ എല്ലാം വെച്ചു ഒരുക്കി എല്ലാം അതിന്റെ ശേഷം ആൾക്ക് ഇതാകും,
4: കഴിക്കാൻ തോന്നില്ല അല്ലേ?
10: തോന്നില്ല. അപ്പൊ നാട്ടില് കഞ്ഞി എടുത്തിട്ട് പപ്പടമോ പിന്നെ ഉപ്പേരി എടുത്തിട്ട്
4: കഴിക്കും. ഓക്കെ ഓക്കെ, അപ്പൊ ഇന്നത്തെ ദിവസം സൂപ്പർ ആവട്ടെ കേട്ടോ. ഓക്കെ
10: ശരി,
4: ഓക്കെ, ടാറ്റാ. അപ്പൊ നമ്മളെ വിളിച്ചത് സുരേഷ് ഏട്ടനാണ്. സുരേഷ് ഏട്ടന്റെ അമ്മയെടുത്ത് നമ്മൾ സംസാരിച്ചു. അപ്പോ ഈ പറഞ്ഞ പോലെ ഇത് എല്ലാ അമ്മമാർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ പറഞ്ഞത്. നമ്മൾ അടുക്കളയിൽ കയറി കുറച്ച് സമയം, അമ്മമാർക്ക് മാത്രമല്ല, ഇപ്പോ ഈക്വലായിട്ട് എല്ലാവരും പാചകം ചെയ്യുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് അല്ലെ. എല്ലാ കാര്യം ചിലപ്പോ ഈ പറഞ്ഞ പോലെ വീട്ടിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നായിരിക്കും ഓരോ കാര്യങ്ങൾ ചെയ്യുക. പ്രത്യേകിച്ച് ഓണം അതുപോലെ സെലിബ്രേഷൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും വീട്ടിൽ അടുക്കളയൊക്കെ എന്താ പറയാ, മെമ്പേഴ്സിനെ കൊണ്ട് നിറയണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോ ഇങ്ങനെ നമ്മൾ അവിടെ തന്നെ ഇതിന്റെ സ്മെല്ലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ സദ്യയിൽ ഇങ്ങനെ വിളമ്പുമ്പോഴത്തേക്കും കഴിക്കാൻ തോന്നാത്തൊരു കാര്യമുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ പുതിയൊരു ഡിഷ് ഉണ്ടാക്കിയാലും അങ്ങനെ തന്നെയാ, നമുക്ക് കഴിക്കാൻ തോന്നില്ല അല്ലെ, അങ്ങനെ ഒരു ഫീലിംഗ് ഇല്ലേ. അപ്പോ അതാണ് നമ്മുടെ സുരേഷ് ഏട്ടന്റെ അമ്മ പറഞ്ഞത്. എനിവേ, ബീട്രൂട്ട് പച്ചടി നമ്മുടെ ട്യൂഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് അടുത്ത ഐറ്റത്തിലേക്ക് പോവാം. അതിനു മുന്നേ നമുക്കൊരു പാട്ട് കേട്ടാലോ? പാട്ട് കേട്ടിട്ട് വന്നിട്ട് വേഗം തിരിച്ചെത്താം. നല്ലൊരു ബ്യൂട്ടിഫുൾ സോങ് ഫ്രം ദ മൂവി 2020.

0: 2020 എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ടുകഴിഞ്ഞ പാട്ട്. ഈ പാട്ട് ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതിയ പാട്ടാണ്, അതേപോലെ സുരേഷ് പീറ്റേഴ്സ് മ്യൂസിക് ചെയ്ത പാട്ടാണ്. ഒരു രക്ഷയില്ലാതെ ശങ്കർ മഹാദേവനും ജോത്സനയും ചേർന്ന് പാടിയ പാട്ട്. പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തുമ്പോൾ സമയം 8:55 ആണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ കൂടെ ഞാൻ അഭിരാമിയുണ്ട്. യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. ഹലോ, ഇതാരാണ്?
1: ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്. ഇതാരാണ്? നാഗരാജേട്ടനാണ്. നാഗരാജേട്ടാ, ഇവിടെ ഓണസദ്യയൊക്കെ വിളമ്പി നമ്മൾ കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി എന്താണ് ഈ ഓണസദ്യയിൽ ആഡ് ചെയ്യേണ്ടത്? എന്താണ് അവിടെ നിന്ന് കൊണ്ടുവരുന്ന ഐറ്റം?
1: ഐറ്റമൊക്കെ
0: എല്ലാം ആയിട്ടുണ്ട്. എരിശ്ശേരി വന്നു, പൈനാപ്പിൾ കിച്ചടി വന്നു, കൂട്ടുകറി വന്നു, സാമ്പാർ, അവിയല് വന്നു, കായ എരിശ്ശേരി വന്നു, പാലട പ്രഥമം വന്നു, പിന്നെ മസാലക്കറി വന്നു, ഇഞ്ചിപ്പുളി വന്നു, സ്റ്റൂ വന്നു. ഇനിയിപ്പോ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു അല്ലെ? ബീട്രൂട്ട് പച്ചടി വരെ നമ്മൾ എത്തി നിൽക്കാണ്. അതെ,
1: ഓണസദ്യയില് നേന്ത്രപ്പഴം.
0: നേന്ത്രപ്പഴം, ആ ഓക്കെ. ആ
1: അതിന്റെ ഒരു കുറവ് ഉണ്ടായിരുന്നു, അത് ഞാനിപ്പോ പറഞ്ഞു.
0: ഓക്കെ ഓക്കെ. അപ്പൊ ഒരു 2 കൊല നേന്ത്രപ്പഴം അല്ലേ?
1: ഓക്കെ.
0: അപ്പൊ ഈ പറഞ്ഞ പോലെ ചേട്ടൻ ഏറ്റവും ഫേവറേറ്റ് ഏതാ ഓണസദ്യയില്?
1: ഓണസദ്യയില് വന്നിട്ട് പൈനാപ്പിൾ കറി, അവിയല്.
0: പൈനാപ്പിൾ കറിയും അവിയലും അതൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ.
1: പ്രത്യേകിച്ചിട്ട് എന്താ പറയാനുള്ളത്? ഒന്നുമില്ല. ആ ഓണസദ്യയില് ഒന്നുകൂടി ഉണ്ട്, മറ്റേ ഈ തമിഴ്നാട്ടിലെ മുട്ടക്കോസ്.
0: ഓക്കെ, ക്യാബേജിന്റെ ഒരു കറി ആവാം, പക്ഷെ നമ്മള് നേന്ത്രപ്പഴാണ് കൊണ്ടുവരണേ അല്ലേ? ഓക്കെ സെറ്റ്. അപ്പൊ ചേട്ടാ, ഇന്നത്തെ വിഷസ് ആർക്കാ കൊടുക്കണ്ടേ? പറയൂ.
1: മിസ്സസ് എല്ലാവർക്കും, എല്ലാവർക്കും ഓണ ആശംസകൾ അഡ്വാൻസ് ആയിട്ട് അഭിനന്ദിക്കും.
0: ഓക്കെ.
1: പിന്നെ അഹല്യ.
0: ഓക്കെ.
1: ഓക്കെ,
0: അങ്ങനെ എല്ലാവർക്കും ഓണാശംസകൾ. ഓണം ഇങ്ങനെ നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനിയിപ്പോ എല്ലാ ദിവസവും നമുക്ക് ഓണാണ് അല്ലേ?
1: ഓക്കെ.
0: ഓണത്തിന് നമുക്ക് അവിടെ പ്രത്യേകിച്ച് തിരക്കുകൾ ഉണ്ടോ?
1: വീട്ടില് നമ്മൾ അങ്ങനെ വെക്കാറില്ല, അയൽവക്കം എല്ലാ ഭാഗത്തും പൂക്കളൊക്കെ ഇട്ട് വെച്ചിട്ട്.
0: ഓക്കെ ഓക്കെ, അടിപൊളി. അപ്പൊ എന്തായാലും നല്ലൊരു സൂപ്പർ ഡേ ആവട്ടെ കേട്ടോ. ഓക്കെ, ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് നാഗരാജ് ചേട്ടനാണ്. അപ്പൊ ഇതിപ്പോ ഇത്രയും കേട്ട സ്ഥിതിക്ക് ഇതിലൊരു കുറവുണ്ട് എന്ന് ചേട്ടന് തോന്നിയത് നേന്ത്രപ്പഴത്തിന്റെ കുറവുണ്ട്. അപ്പൊ ഒരു 2 കൊല നേന്ത്രപ്പഴം കൊണ്ടുവരാന്നാണ് പറഞ്ഞേക്കണേ. എന്തായാലും നമുക്ക് നെക്സ്റ്റ് കോളറിലേക്ക് കൂടെ പോവാം, ആരാണെന്ന് നോക്കട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഇതാരാണ് സംസാരിക്കണേ? നിർമ്മലമ്മയാണ്. എന്ത് പറ്റി ശബ്ദമൊക്കെ വയ്യാണ്ടിരിക്കണ പോലെ ഉണ്ടല്ലോ. സൂപ്പർ അല്ലേ? എന്തെങ്കിലും സങ്കടം ഉണ്ടോ? ആണോ? ആഹാ, എന്നിട്ട് മരുന്നൊന്നും വാങ്ങിച്ചില്ല, മെഡിസിൻ ഒന്നും വാങ്ങിച്ചില്ലേ? അപ്പൊ നമ്മള് റെസ്റ്റ് എടുക്കുക, നമ്മള് പാട്ടൊക്കെ കേൾക്കുക. അഹല്യ FM-ലൂടെ കേൾക്കുന്ന പാട്ടുകളൊക്കെ കേട്ടോണ്ടിരിക്കുമ്പോ തന്നെ നമുക്കൊരു എനർജി കിട്ടേണ്ടതാണ് കേട്ടോ.
2: ഓൺ ചെയ്യും മേനെ, അഞ്ചരിക്ക് ഓൺ ചെയ്താ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കേട്ടോണ്ട് അവിടുത്തെ
0: കാര്യങ്ങളെല്ലാം. നിർമ്മലമ്മ എന്ത് ഡിഷാ കൊണ്ടുവരണേ നമ്മുടെ സദ്യയിൽ നടക്കാൻ വേണ്ടിട്ട്?
2: സദ്യയില് നമുക്കിപ്പോ എല്ലാം ആയി, ഏകദേശം എല്ലാം ആയി. ഇനി നമുക്ക് ആടെ വരുമ്പ് പോയി പയറ് കൊണ്ടുവന്ന് ഒരു ഉപ്പേരി ആക്കണ്ടേ?
0: അത് വേണം. ഓക്കെ, അപ്പൊ പയറുപ്പേരി അല്ലേ? നിർമ്മലമ്മയുടെ വക പയറുപ്പേരി കൂടെ നമ്മൾ നമ്മുടെ തൂഷണിലയിലേക്ക് വിളമ്പാണ് കേട്ടോ. ഓക്കെ, ഇനി ആർക്കാ വിഷസ് കൊടുക്കണ്ടേ? പറയൂ.
2: വിഷസ് എല്ലാവർക്കും, കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, എന്റെ മക്കൾക്ക് എല്ലാവർക്കും, അതിമോൾക്കും.
0: ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ പെട്ടെന്ന് തന്നെ എല്ലാം സെറ്റ് ആവട്ടെ. ഗെറ്റ് വെൽ സൂൺ കേട്ടോ. ബൈ ബൈ. അപ്പൊ നിർമ്മലമ്മയാണ് നമ്മളെ വിളിച്ചത്. നിർമ്മലമ്മ ഹെൽത്തിന് എന്തോ ചെറിയ ഇഷ്യൂ ആയിട്ടിരിക്കുകയാണ്, പക്ഷെ പെട്ടെന്ന് എല്ലാം സെറ്റാവും. ഞാൻ പറഞ്ഞ പോലെ അല്ലേ, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, നമ്മൾ റെസ്റ്റ് എടുക്കുക, മെഡിസിൻസ് ഒക്കെ കറക്റ്റായിട്ട് നമ്മൾ കഴിക്കുക, ഭക്ഷണം നമ്മൾ കറക്റ്റായിട്ട് കഴിക്കുക, അപ്പൊ തന്നെ നമ്മളൊരു പകുതി എനർജറ്റിക് ആവും. സമയം നോക്കുമ്പോൾ 8:59 ആണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ആരാണ് നമ്മുടെ കൂടെ ഉള്ളത് നോക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഹലോ, ഗുഡ് മോർണിംഗ്.
0: അനിൽ ചേട്ടനാണ്. അനിൽ ചേട്ടാ, ഇവിടെ നമ്മൾ ഓണസദ്യ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ,
3: ചുക്കില്ലാത്ത കഷായം ഉണ്ടോന്ന് ചോദിച്ച പോലെ ചേട്ടനില്ല
0: ഇല്ല ആരാത്
3: ഇഞ്ചിത്തീയല്
0: ഇഞ്ചിത്തീയല്ലേ ഇഞ്ചി പുളി എത്തി ഇഞ്ചിത്തീയലൂടെ വേണമെന്നല്ലേ ഇതാണോ ചേട്ടന്റെ ഫേവറേറ്റ് ആണോ അതാണ് ഇപ്പൊ ചേട്ടൻ വിളിച്ചത് അല്ലെ ഇത്രയും നേരായിട്ട് ആരും ഇഞ്ചിത്തീയലിനെ കുറിച്ച് സംസാരിക്കുന്നില്ല എവിടെ ഇഞ്ചിത്തീയൽ സദ്യയില്ല നമുക്ക് ഇഞ്ചി പുളി ഉണ്ടെങ്കിലും ഇഞ്ചിത്തീയലൂടെ വേണമെന്നാ പറയണേ അല്ലെ ഓക്കെ ഓക്കെ ഇത് ചേട്ടന്റെ ഈ ഓണസദ്യയുടെ കാര്യം പറയുമ്പോഴേ നമ്മുടെ ഒരു ഏരിയ എവിടെയാണ് കഴിക്കുന്നതാണോ അതോ വിളമ്പുന്നതാണോ അതോ നമ്മൾ തയ്യാറാക്കുന്നതാണോ എന്താണ് നമ്മുടെ ഒരു ഏരിയ
3: എനിക്ക് വിളമ്പുന്നത് ഭയങ്കര ഇഷ്ടമാണ്
0: ഇഷ്ടമാണ് അല്ലെ ഓടി നടന്ന് വിളമ്പുന്ന ആളാണ്
3: മാനേജ് ചെയ്യുന്നതാണ് അതിനേക്കാൾ സദ്യയൊക്കെ വിവാഹ പാർട്ടിയിലൊക്കെ ചെയ്യുന്ന വരുമ്പോഴേ ഓരോ പന്തിയിൽ കൃത്യമായി സാധനങ്ങൾ എത്തിക്കുന്നതിന് മാനേജ്മെന്റ് അതിലാണ് എനിക്ക് ഏറ്റവും
0: അപ്പൊ അവിടെ അങ്ങനെ ഒരാള് വേണം ഇതെല്ലാം സെറ്റ് ആയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോരൂ കേട്ടോ ഓക്കെ അപ്പൊ അടിപൊളി ഇഞ്ചിത്തീയൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇന്ന് ആർക്കാ വിശ്വസ് കൊടുക്കണ്ടേ പറയൂ
3: വിശ്വസ് നമ്മുടെ അഹല്യയെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിട്ട് നല്ലൊരു ശുഭദിനവും പിന്നെ അഡ്വാൻസ് ഓണാശംസകളും എല്ലാം നേരുന്നു എല്ലാവർക്കും നമ്മുടെ അഹല്യയുടെ എല്ലാ അണിയറ പ്രവർത്തകർക്കും
0: കാഞ്ഞിരപ്പള്ളിയിൽ ഓണം എത്തിയോ
3: കാഞ്ഞിരപ്പള്ളിയിൽ ഓണം എത്തി
0: ഓണം എത്തിയിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ
3: ഓണം ആദ്യം എത്തിയിരിക്കുന്ന കടകളിലൊക്കെ കേട്ടോ
0: അതെല്ലേ
3: ഹോം അപ്ലയൻസിൽ കടകൾ
0: ഓക്കെ ഓക്കെ അപ്പൊ ഓണക്കോടിയൊക്കെ വാങ്ങിയോ
3: വാങ്ങിയില്ല
0: വാങ്ങണല്ലേ പിന്നെ നന്നായിട്ട് മാനേജ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്ന് ഉത്രാടപ്പാച്ചിലിന് അങ്ങോട്ട് പോയിട്ട് വാങ്ങിയാലും മതി പ്രശ്നമില്ല അപ്പൊ അനിലേട്ടാ നല്ലൊരു
3: ദിവസം
0: പിന്നെ തീർച്ചയായിട്ടും എന്നാൽ ഇതൊക്കെയാണ് നമുക്ക് പിന്നീട് ഇങ്ങനെ നമുക്ക് ആലോചിക്കാനൊക്കെ ഉള്ള ഓർമ്മയിലുണ്ടാവുക അപ്പോ പിന്നല്ല അടിപൊളിയാക്കണം സൂപ്പർ ഡേ ആവട്ടെ കേട്ടോ ഓക്കെ ബൈ ബൈ
3: ഓക്കെ ബൈ ബൈ
0: അപ്പൊ നമ്മൾ വിളിച്ചത് അനിൽ ചേട്ടനാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് അപ്പൊ അനിൽ ചേട്ടൻ പറഞ്ഞത് ഇഞ്ചിപ്പുളി ഇഞ്ചിപ്പുളി ഉണ്ട് പക്ഷെ ഇഞ്ചി തീയലില്ലാതെ പിന്നെ എന്ത് കഷായം എന്നാണ് ചോദിക്കണേ അപ്പൊ ഇഞ്ചി തീയൽ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇനി ഒരു കോളറിലേക്ക് കൂടെ പോവാം ആരാണെന്ന് നോക്കട്ടെ ഹലോ ഗുഡ് മോർണിംഗ്
4: ഗുഡ് മോർണിംഗ്
0: ആരാ സംസാരിക്കണേ
4: ഞാൻ പലസനയിൽ നിന്ന് ജയചേച്ചിയാണ്
0: ജയചേച്ചി നമ്മള് സദ്യ കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ ജയചേച്ചിയുടെ വിഭവം കൂടെ വരുമ്പോഴത്തേക്കും സദ്യ കംപ്ലീറ്റ് ആവണം അപ്പൊ ഇപ്പൊ നമുക്ക് കൊറേ ഐറ്റംസ് ഒക്കെ വന്ന് നിറഞ്ഞു നമ്മുടെ ട്യൂഷനിൽ ഇങ്ങനെ നിറഞ്ഞു കവിയാറായി എനിക്ക് തോന്നുന്നു ഒരു 10-24 ഐറ്റംസ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ ഏകദേശം ആയിട്ടുണ്ട് അപ്പൊ ജയചേച്ചി പറയൂ ഇനി എന്താണ് ഒരു കുറവുള്ളത് എന്താ ജയചേച്ചി കൊണ്ടുവരാ
4: ഞാൻ മാമ്പഴ പുളിശ്ശേരി കൊണ്ടുവരാം
0: മാമ്പഴ പുളിശ്ശേരി വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് സദ്യ അങ്ങോട്ട് കെങ്കേമാക്കണം അല്ലേ ഇത് ജയചേച്ചിയാണോ ഇത് തയ്യാറാക്കുന്നത് മാമ്പഴ പുളിശ്ശേരി ആഹാ സൂപ്പർ ആണോ സൂപ്പർ ആയിട്ട് വെക്കോ
4: സൂപ്പർ ആയിട്ട് വെക്കും
0: ആ ഇതിന് ഒരുപാട് ഫാൻസ് ഉണ്ടോ മാമ്പഴ പുളിശ്ശേരിക്ക് ഓക്കെ അപ്പൊ എന്തായാലും ജയചേച്ചിയുടെ വക മാമ്പഴ പുളിശ്ശേരിയും കൂടെ ഒഴിച്ച് നമുക്ക് ഈ ഒപ്രാവശ്യത്തെ ഓണം സൂപ്പർ ആക്കണം അപ്പൊ ഇന്ന് ആർക്കാ വിശ്വസ് കൊടുക്കണ്ടേ പറയൂ
4: അവർക്കും ഓണാശംസകൾ
0: ഓക്കെ ജയചേച്ചി സൂപ്പർ ആയിട്ടുള്ള ഒരു ദിവസം ആവട്ടെ കേട്ടോ
4: ഓക്കെ താങ്ക് യു
0: ഓക്കെ ബൈ ബൈ അപ്പൊ നമ്മളെ വിളിച്ചത് ജയചേച്ചിയാണ് അപ്പൊ ജയചേച്ചി പറഞ്ഞത് മാമ്പഴ പുളിശ്ശേരി കൂടെ ആഡ് ചെയ്യണം എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞത് ഇനിയിപ്പോ എനിക്ക് ഒരു കുറവ് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പൊ മാമ്പഴ പുളിശ്ശേരി ഇഞ്ചിത്തീയല് പയറുപ്പേരി എല്ലാ കാര്യങ്ങളും എത്തി പച്ചടി കിച്ചടി ഒക്കെ എത്തി സാമ്പാർ അവിയൽ ഒക്കെ എത്തിയിട്ടുണ്ട് ഇതിൽ ഇനിയിപ്പോ വറവ് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം അല്ലെ വറവ് ആഡ് ചെയ്യാം പിന്നെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ കൂടെ മിസ്സിംഗ് ആണെന്ന് തോന്നുന്നുണ്ട് അത് കണ്ടുപിടിക്കാൻ പറ്റുമോ നെക്സ്റ്റ് കോളർക്കെന്നും ഞാൻ നോക്കട്ടെ ഹലോ ഇതാരാണ് ഗുഡ് മോർണിംഗ് ഗിരിശേഷി സുഖല്ലേ ഓണം എവിടം വരെ എത്തി ഓണം എത്തിയോ ഓണം എത്താറായോ കണ്ടോ ഓണത്തെ അതെ അതെ അപ്പൊ നമ്മുടെ ഓണസദ്യ റെഡി ആയിട്ടോ ഇനിയിപ്പൊ കഴിച്ചാ മതി പക്ഷെ ഒരു സംഭവം കൂടെ വേണം എന്താ അത് വേണ്ടത് ഇനി
4: രസം
0: ഓക്കെ രസം മോര് അല്ലേ ഇത് രണ്ടും നമുക്ക് അത്യാവശ്യമാണ് രസവും സംഭാരവും കൂടെ അതുകൂടെ ഓക്കെ ബീൻസും എന്തൊക്കെയാ ബീൻസും ക്യാരറ്റും കൂടെ ചേർത്തിട്ടുള്ള ഒരു ഉപ്പേരി കൂടെ
4: കടലപ്പരിപ്പും കൂടെ ചേർത്തിട്ട്
0: ഒരു തോരൻ അല്ലേ തോരൻ രസം പിന്നെ സംഭാരം ഓക്കെ ഇനിയിപ്പൊ ഇല്ല ഇനിയിപ്പോ ഞാൻ എന്റെ വകയായിട്ട് ചോറ് വിളമ്പിയാ മതി അല്ലേ ഇത് ചേച്ചി ഇപ്പൊ എല്ലാ കറികളും കൊണ്ട് നിറഞ്ഞു. ഞാൻ ആരെങ്കിലും ചോറ് പറയുമെന്ന് ഇങ്ങനെ ആലോചിക്കായിരുന്നു, ഒരു ചാ കരി കൊണ്ടുവരുമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. അപ്പോ രസം സാമ്പാർ എല്ലാം എത്തി. ഇനിയിപ്പോ ഞാൻ ചോറും കൂടെ വിളമ്പിക്കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാം. അഭി അഭി ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പൊ ഗിരി ചേച്ചി ഇന്ന് ആർക്കാ വിഷസ് കൊടുക്കണ്ടേ? ഓക്കേ ഓക്കേ ചേച്ചി, ഓക്കെ, ഒരു സൂപ്പർ ഡേ ഞാനും വിഷ് ചെയ്യണം കേട്ടോ. ഓക്കെ ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് ഗിരിജ ചേച്ചിയാണ്. അപ്പൊ ഇനി കോൾസിലേക്ക് പോകാനുള്ള സമയമില്ല കേട്ടോ. സമയം 9 മണി കഴിഞ്ഞ് 4 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ അഹല്യ വിഷസ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ഞാൻ അഭിരാമിയുണ്ട്. നെക്സ്റ്റ് സോങ്ങിലേക്ക് പോകേണ്ട സമയമാണ്. ദോസ്ത് എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിന് ശേഷം വേഗം തിരിച്ചെത്താം. സ്റ്റേ ട്യൂൺഡ്.

0: സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
1: അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ. നമ്മുടെ വണ്ടിക്ക് മാത്രമല്ലേ ഇനി രാജ്യത്തിന്റെ വികസനത്തിനും വേഗത കൂടും. കാരണം ഇതാണ് E20 പെട്രോൾ. നമ്മുടെ സ്വന്തം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന എഥനോൾ ചേർത്ത E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കർഷകർക്ക് മികച്ച വരുമാനം ലഭിക്കുന്നതോടൊപ്പം കാർബൺ പുറന്തള്ളൽ വൻതോതിൽ കുറഞ്ഞ് വായുമലിനീകരണമില്ലാത്ത നല്ലൊരു നാളെ സാധ്യമാകുന്നു. എണ്ണ ഇറക്കുമതിയും വിദേശ നാണ്യ ചോർച്ചയും തടഞ്ഞ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും അന്താരാഷ്ട്ര തലത്തിലെ യുദ്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുന്ന ഇന്ധനക്ഷാമത്തിൽ നിന്ന് ഭാരതത്തെ സുരക്ഷിതമാക്കാനും ഇതിലൂടെ സാധിക്കുന്നു. ഇത് വെറുമൊരു ഇന്ധനമല്ല, സ്വയം പര്യാപ്ത ഭാരതത്തിലേക്കുള്ള കരുത്തുറ്റ ചുവടുവയ്പ്പാണ്. E20 പെട്രോൾ ഉപയോഗിക്കൂ, പ്രകൃതിയെയും രാജ്യത്തെയും ഒരുപോലെ സംരക്ഷിക്കൂ.
2: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം

0: ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്ക ലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: അഹല്യ വിഷസ് യോ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: എന്തു തന്നെ ആയാലും നമ്മുടെ സദ്യ അങ്ങനെ ഗംഗീമമായിട്ട് റെഡി ആയിട്ടുണ്ട്. ഈ പണ്ടുള്ള ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ, ഓണം ഒരുക്കിയ ശേഷം ആഘോഷിക്കുക എന്ന് പറയുന്നതിനേക്കാൾ ഓണം ഒരുക്കുന്നത് തന്നെ ഒരു ആഘോഷമാക്കി മാറ്റുക. അതുപോലെയായിരുന്നു ഇന്നിപ്പോൾ രാവിലെ മുതൽ നമ്മൾ കുറേയധികം സദ്യയുടെ കാര്യങ്ങളും ചിട്ടവട്ടങ്ങളും ഒക്കെ നോക്കി കുറേ കറികളൊക്കെ നിരത്തി ഇങ്ങനെ വിളമ്പി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ എല്ലാ കാര്യങ്ങളും എത്തി, പക്ഷേ ഇല്ലാത്തൊരു കാര്യം അരി അല്ലേ, ചോറാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നാട്ടിൽ തന്നെ കൃഷി ചെയ്ത് വിളയിച്ച നല്ല തവിട് കളയാത്ത പോഷകമൂല്യം ഏറെയുള്ള കുത്തിരിച്ചോറ് തന്നെ നമുക്ക് കൊണ്ടുവരാം. അപ്പൊ അത് ഞാനായിരിക്കും കൊണ്ടുവരാം അഭിരാമി പ്രിയ. ഓക്കെ, അപ്പോ ബാക്കിയെല്ലാം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മെസ്സേജസിലേക്ക് പോകണം. മെസ്സേജ് ആദ്യം വന്നിട്ടുള്ള മെസ്സേജ് ഞാൻ വായിക്കാം. കൃഷ്ണാനിൽ ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ദർ ഇസ് ഓൺലി വൺ പേഴ്സൺ റെസ്പോൺസിബിൾ ഫോർ ദ ക്വാളിറ്റി ഓഫ് യുവർ ലൈഫ് ആൻഡ് ദാറ്റ് പേഴ്സൺ ഇസ് യു എന്ന് പറഞ്ഞിട്ടാണ് ഗുഡ് മോർണിംഗ് മെസ്സേജ് അയച്ചേക്കുന്നത്. തീർച്ചയായിട്ടും അല്ലേ, നമ്മൾ തന്നെയാണ്. അതായത് നമ്മളുടെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫിനെ മൊത്തത്തിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത് നമ്മളിൽ തന്നെയാണ്. നമ്മുടെ ഒരു ക്വാളിറ്റി ലൈഫ് നിങ്ങൾ എങ്ങനെയാണ്, നിങ്ങളുടെ ക്വാളിറ്റി ലൈഫ് നിങ്ങൾ എങ്ങനെയാണ് എന്നത് വെച്ചിട്ടാണ്. അടുത്തൊരു മെസ്സേജിലേക്ക് പോകുമ്പോൾ തിലകൻ ചേട്ടൻ്റെ ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് ഉണ്ട്. ഒരു തുമ്പപ്പൂവിൻ്റെ മെസ്സേജാണ് അയച്ചേക്കുന്നത്. കണ്ട, ഞാൻ തുടക്കത്തിലേ പറഞ്ഞില്ലേ, ഓണം എന്ന് പറഞ്ഞ ഒരു ബെസ്റ്റ് ഓഫ് ഓൾ സീസണാണ്, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സീസണാണ്. നമുക്കിപ്പോൾ എവിടെ നോക്കിയാലും ഈ പറഞ്ഞ പോലെ എക്സ്ട്രാ ബ്രൈറ്റ്നസ്, ഒരുപാട് പൂക്കൾ, കായ്കൾ, അങ്ങനെ കുറേയധികം കാര്യങ്ങളുള്ള വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു മാസമാണ്. അപ്പോൾ തിലകൻ ചേട്ടനും തിരിച്ചൊരു സുപ്രഭാതം. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചേക്കുന്നത് അഷ്റഫാണ്. ഹായ്, നമസ്കാരം. ജീവിതത്തിൽ ലക്ഷ്യബോധമുള്ളവരും സ്വന്തം കാര്യങ്ങൾ എന്ന പോലെ മറ്റുള്ളവരുടെ കാര്യങ്ങളും കണക്കാക്കുന്നവരുമായി സ്നേഹിതരെ കണ്ടെത്തുക, അവരുമായി സഹകരിച്ച് പ്രവർത്തിക്കുക, അതിൽ പരം ആനന്ദകരമായി ഭൂമിയിൽ മറ്റൊന്നുമില്ല. ഇന്ന് വിശേഷ ദിനങ്ങൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും 1000 ആശംസകൾ, ശുഭദിനം എന്ന് പറഞ്ഞിട്ടാണ് അഷ്റഫിന്റെ മെസ്സേജ്. അഷ്റഫിനും ഒരു ഗുഡ് ഡേ വിഷസ് അറിയിക്കുന്നു. അടുത്ത മെസ്സേജ് അയച്ചേക്കുന്നത് PV മുഹമ്മദ് ഫ്രം വടക്കേ വാവന്നൂർ. ഗുഡ് മോർണിംഗ് അഹല്യ വിഷസ്. ഓരോ പ്രഭാതങ്ങളിലും 100,000 ആഗ്രഹങ്ങളുണ്ട്, അതിൽ പുഞ്ചിരികളുണ്ട്, കണ്ണുനീരുണ്ട്, നാളുകളായി കൊണ്ട് നടക്കുന്ന പ്രതീക്ഷകളുണ്ട്. ഇന്ന് വിവാഹ വാർഷികം, ജന്മദിനമുള്ള എല്ലാവർക്കും ആശംസകൾ എന്ന് പറഞ്ഞിട്ടാണ് മുഹമ്മദിക്കയുടെ മെസ്സേജ്. നല്ലൊരു ഗുഡ് ഡേ വിഷസ് മുഹമ്മദിക്കയ്ക്ക് അറിയിക്കുന്നു. അടുത്ത മെസ്സേജ് സുലൈ ചേട്ടന്റെ മെസ്സേജാണ്. എരിഞ്ഞടങ്ങാനോ നിരാശയിൽ ശിരസ് കുനിച്ചിരിക്കാനോ ഉള്ളതല്ല ജീവിതം, ജ്വലിക്കാനും പ്രതീക്ഷയോടെ മുന്നേറാനും ഉള്ളതാണ്. ജീവിതത്തിലെ ചില വിജയങ്ങൾ ചിലരോടുള്ള വാശിയാണ്, ചില പരാജയങ്ങൾ ചിലരോടുള്ള ഇഷ്ട കൂടുതലാണ്. വാശിയോടെയുള്ള വിജയങ്ങളും ഇഷ്ടത്തോടെയുള്ള പരാജയങ്ങളും നമ്മൾ ഓരോ ആളുകളുടെയും ജീവിത നന്മയുടെ ഭാഗമായി തീരട്ടെ. ശുഭദിനം നേരുന്നു സുലൈ. ഓക്കെ, സുലൈ ചേട്ടനും നല്ലൊരു ബ്യൂട്ടിഫുൾ ഡേ ആവട്ടെ എന്ന് വിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റിൻസൻ ചേട്ടൻ ആ സദ്യയുടെ കാര്യം പറഞ്ഞില്ലേ, ഇഷ്ടംപോലെ വിഭവങ്ങളൊക്കെ ഒരുക്കിയിട്ട്, എത്രയോ അധികം വിഭവങ്ങൾ ഒരുക്കിയിട്ട് ഒരു സദ്യ ഉണ്ടാക്കിയ കാര്യം. അപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് വിഭവങ്ങൾ കൊണ്ടുവന്നിട്ട് സെറ്റാക്കി ആ ഒരു സദ്യയുടെ ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി. അപ്പോൾ നമുക്ക് അടുത്തൊരു മെസ്സേജിലേക്ക് കൂടെ പോവാം. ഷീബ ചേച്ചിയുടെ മെസ്സേജാണ്. ഹായ് അഭിക്കുട്ടി, ഗുഡ് മോർണിംഗ്. സുഖമല്ലേ കുട്ടീസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. സുഖമായിട്ടിരിക്കുന്നു. നല്ല ടോപ്പിക്ക്. എനിക്ക് മാങ്ങ അച്ചാർ പിന്നെ മസാലക്കറി, ഇത് രണ്ടുമാണ് കൂടുതൽ ഇഷ്ടം. ഇത് രണ്ടും ഞാൻ കൊണ്ടുവരുന്നു അഭിക്കുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അഭിക്കുട്ടി സദ്യയിൽ വിളമ്പി എല്ലാ സാധനങ്ങളും ഞാൻ കഴിക്കും, ഇതാണ് എൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു സ്വഭാവമാണ്, ആ സ്വഭാവം തന്നെയാണ് എനിക്കുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞേക്കുന്നത് പിറന്നാൾ ആഘോഷിക്കുന്ന നമ്മുടെ അജിത് ചേച്ചിയുടെ മോന് ബിലേറ്റഡ് ആയിട്ടുള്ള ജന്മദിനം ആശംസകൾ അറിയിക്കുന്നു. ഇന്ന് വിശേഷങ്ങൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ, കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, ചങ്ങാതി കൂട്ടത്തിലെ ഫ്രണ്ട്സിന് നദീറ ചേച്ചി, റാണി ചേച്ചി, ദിവ്യ സന്തോഷ്, ഗിരിജക്കുട്ടി, അപർണക്കുട്ടി, സുധന്യ മോൾ, ലിഷികക്കുട്ടി, അഭിക്കുട്ടിക്കും അടിപൊളി ചോദ്യ ദിനാശംസകൾ അറിയിച്ചിട്ടുണ്ട് ഷീബ ചേച്ചി. ഷീബ ചേച്ചിക്കും ഒരു കിട്ടിലുണ്ടേ ആവട്ടെ എന്ന് വിഷയുന്നു. ഷീബ ചേച്ചി മാങ്ങാച്ചാറും മസാലക്കറിയാണ് കൊണ്ടുവരുന്നത്. എന്തായാലും അടുത്തൊരു മെസ്സേജിലേക്ക് നമുക്ക് പോവാം. ഈ മെസ്സേജ് അയച്ചേക്കുന്നത് സോമൻ ആലപ്പാട് ഫ്രം ഷാർജ. അപ്പോൾ മെസ്സേജ് ഇങ്ങനെയാണ്. ഗുഡ് മോർണിംഗ്. ഓണത്തിന്റെ ഓർമ്മകൾ പറയുകയാണെങ്കിൽ എന്റെ കുട്ടിക്കാലം പാടവരമ്പിന്റെ അരികിൽ മുക്കുറ്റിപ്പൂവ് പറിച്ചെടുത്ത് ഓണപ്പൂക്കളം ഞങ്ങൾ തീർക്കും. പിന്നെ തുമ്പപ്പൂവ്, എല്ലാം ഇന്ന് ഓർക്കുമ്പോൾ ഒരു ഫീല് തന്നെയാണ്. പിന്നെ ഓണസദ്യയിൽ ഏറ്റവും ഇഷ്ടം അമ്മ ഉണ്ടാക്കുന്ന ഒരു പ്രഥമനുണ്ട്, അടപ്രഥമൻ. അന്നൊക്കെ അട വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ പായസം ഉണ്ടാക്കുക. പിന്നെ പുളിശ്ശേരിയുണ്ട്, അമ്മയുടെ ഒരു ഫേവറേറ്റ് മാമ്പഴ പുളിശ്ശേരി. ഇന്ന് ഓർക്കുമ്പോൾ വല്ലാത്ത ഫീലാണ്. ഇന്ന് വൈഫിനോട് ഞാൻ പറയാറുണ്ട്, വൈഫ് അമ്മയുടെ അടുത്ത് നിന്ന് കുറച്ച് പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് വീട്ടിൽ ഓണസദ്യ എന്നത് സൂപ്പറാണ്. പിന്നെ വൈഫിന്റെ ഇഷ്ട വിഭവം പുളിയിഞ്ചി പുളിയിഞ്ചി മധുരമുള്ള അസാധ്യമായിട്ടുള്ള രുചിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓണത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി ഉണ്ട് കേട്ടോ, എഴുതിയാൽ തീരില്ല എന്ന് പറഞ്ഞിട്ടാണ് സോമൻ ചേട്ടന്റെ മെസ്സേജ്. ഓക്കെ, അപ്പോ അമ്മ ഉണ്ടാക്കുന്ന ആ ഒരു സംഭവം അതേപോലെ കഴിക്കാൻ വേണ്ടിയിട്ട് വൈഫിന്റെ അടുത്ത് പറഞ്ഞു എന്നാണ് ചേട്ടൻ പറയുന്നത്. അപ്പൊ എന്തായാലും അത്രയും സെറ്റ് ആയിട്ടില്ല എന്ന് ചേട്ടൻ പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു സോമൻ ചേട്ടൻ തന്നെ അത് പഠിച്ച് ഉണ്ടാക്കി നോക്കണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. അടുത്ത മെസ്സേജിലേക്ക് പോവാണ്. സോമൻ ചേട്ടൻ ഒരു കിടിലൻ ഡേ ആവട്ടെ എന്ന് വിഷ് ചെയ്തിട്ട് അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് അബി, ഏത് സദ്യ ആയാലും പായസമാണ് എന്റെ ഇഷ്ട വിഭവം, അതുകൊണ്ട് തന്നെ ഞാൻ പായസം കൊണ്ടുവരും. അതും ഒരു സ്പെഷ്യൽ ഐറ്റം, ഇളനീർ പായസം. കഴിച്ചാൽ കുറച്ചു കാലത്തേക്ക് നാവിൽ നിന്ന് രുചി ഇറങ്ങി പോവില്ല. എല്ലാവർക്കും ശുഭദിന ആശംസകൾ. ഈ പായസത്തെ കുറിച്ച് ഒരുപാട് പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇതുവരെ എനിക്ക് കഴിക്കാൻ പറ്റിയിട്ടില്ല. ഇളനീർ പായസം ലില്ല ടീച്ചർ കൊണ്ടുവരുന്ന സ്ഥിതിക്ക് എന്തായാലും കഴിച്ചു നോക്കിയിട്ട് എന്റെ കാര്യം. നല്ലൊരു ദിവസം ആവട്ടെ എന്ന് കൂടെ വിഷയണു. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചേക്കുന്നത് പ്രേമമ്മയാണ്. അബിക്കുട്ടി, ഇതാ എന്റെ കുഞ്ഞു പൂക്കളം, എല്ലാവർക്കും ഓണം ആശംസകൾ എന്ന് പറഞ്ഞിട്ട്. കുഞ്ഞു പൂക്കളം എന്ന് പറഞ്ഞിട്ട് ഇതൊരു ഒന്നൊന്നര വലിപ്പമുള്ള ഒരു പൂക്കളാണ് കേട്ടോ, നല്ല രസമുള്ള പൂക്കളം. പക്ഷെ അതിൽ കുറച്ച് കൂടുതൽ നമ്മുടെ പവിഴമല്ലി പൂക്കളാണ് അതിൽ കൂടുതലുള്ളത്. എന്തായാലും അടിപൊളി, പ്രേമമ്മയ്ക്ക് നല്ലൊരു ദിവസം ആവട്ടെ. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചേക്കുന്നത് നഫീസ കുഞ്ഞിപ്പ പന്താവൂർ. നമസ്കാരം അബിക്കുട്ടി, നല്ല ടോപ്പിക്ക്, ഗംഭീരമായിട്ടുണ്ട്. ഇന്ദിര ചേച്ചിയുടെ കാബൂളി മസാലക്കറി കഴിക്കാൻ ഞാനും വരട്ടെയോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാനും വരട്ടെയോ നിന്റെ കൂടെ, അതുപോലെയാണോ? എന്തായാലും വായോ, നമുക്ക് എല്ലാവർക്കും കൂടെ കഴിച്ച് സൂപ്പറാക്കാം. പായസമാണെങ്കിൽ, മധുരമുള്ള പായസമാണെങ്കിൽ രണ്ട് ഗ്ലാസ് ഞാനും അടിക്കും കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് മൂന്നാം പിറന്നാൾ ആഘോഷിക്കുന്ന ചെറുപറമ്പിൽ അനേഖ ദിനേശിന് ഹാർദമായ പിറന്നാൾ ആശംസകൾ നേരുന്നു. അപ്പൊ അനേഖ, ഹാപ്പി ബർത്ത്ഡേ വിഷസ്. ഗായത്രി, കാശിനാഥ്, നഫീസ, കുഞ്ഞിപ്പ, പന്താവൂർ, ഇത്രയും പേര് ചേർന്നിട്ടാണ് ഈ ഒരു മെസ്സേജ് അയച്ചേക്കുന്നത്. എന്തായാലും അടിപൊളിയൊരു ദിവസമാവട്ടെ. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ മെസ്സേജ് അയച്ചേക്കുന്നത് ഗുരുവായൂരപ്പൻ ചേട്ടനാണ്. ഇന്നത്തെ ചോദ്യദിന അത്തപ്പൂക്കളത്തിന്റെ ഒരു പിക്ചർ കൂടെ അയച്ചിട്ടുണ്ട്, കൊള്ളാം. കുഞ്ഞാണെങ്കിലും ഭയങ്കര ഭംഗിയുള്ളൊരു പൂക്കളം. ഗുഡ് മോർണിംഗ്, ചോദ്യദിന ആശംസകൾ. ഗുഡ് മോർണിംഗ് അഭിരാമി, സുഖമാണോ? അഡ്വാൻസ് ഓണം ആശംസകൾ എന്ന് പറഞ്ഞിട്ടാണ് ഗുരുവായൂരപ്പൻ ചേട്ടന്റെ മെസ്സേജ്. സുഖമായിട്ടിരിക്കുന്നു, അടിപൊളിയായിട്ടിരിക്കുന്നു, നല്ലൊരു ദിവസം ചേട്ടനും വിഷയമാണ്. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ മെസ്സേജ് അയച്ചേക്കുന്നത് അജിത് ചേച്ചിയാണ്. നമസ്കാരം അബിക്കുട്ടി, എല്ലാ കറികളും മാത്രം മതിയോ കുട്ടി? ഞാൻ പുത്തരിച്ചോറും പരിപ്പുകറി നെയ്യൊഴിച്ച് തളിച്ചതും തോരനും സംഭാരവും രസവും കൂടി അങ്ങ് ചേർന്ന് പോരട്ടെ. പിന്നെ മാങ്ങ, നാരങ്ങ അച്ചാർ, ശർക്കര ഉരുട്ടി. ഹൂ, സന്തോഷം, സന്തോഷം കൊണ്ട് ഇനി ഇരിക്കാൻ വയ്യേ. ഞാനിപ്പോ അഹല്യക്ക് വണ്ടി കയറുന്നാണ് പറയണേ. സങ്കല്പം ഇങ്ങനെയാണെങ്കിൽ എല്ലാം ഒരുക്കി വെച്ചിട്ട് വിളിച്ചാൽ എന്താവും എന്റെ കോലം എന്റെ ഈശ്വരന്മാരെ എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ കൂട്ടുകാർക്കും സാങ്കല്പിക സദ്യ ആശംസകൾ എന്ന് പറഞ്ഞിട്ടാണ് അജിത ചേച്ചിയുടെ മെസ്സേജ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ചേച്ചിയുടെ ഒരു മെസ്സേജ് വായിച്ചപ്പോഴത്തേക്ക് നമ്മുടെ സദ്യ കംപ്ലീറ്റ് ആയി അല്ലേ? കംപ്ലീറ്റ് ആയെന്ന് മാത്രമല്ല, കെങ്കേമമായി എന്ന് കൂടെ വേണമെങ്കിൽ പറയാം. അജിത ചേച്ചിക്കും ഒരു സൂപ്പർ ഡേ ആവട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവാം. ഹലോ അഹല്യ, ഞാൻ റഹ്മത്ത്. ഞാൻ ഓണസദ്യയിൽ ചോറും വെള്ളവും കൊണ്ടുവരാം, അതാരും പറഞ്ഞു കേട്ടില്ല. എനിക്ക് സദ്യയിൽ വേറെ എന്തുണ്ടാക്കിയാലും ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. ഇതാവുമ്പോൾ സേഫ് ആയിട്ട് പോവാമല്ലോ, എല്ലാവർക്കും നല്ല ഡേ വിഷയമെന്ന് പറഞ്ഞിട്ടാണ് റഹ്മത്തിന്റെ മെസ്സേജ്. ഓക്കെ, അടിപൊളി, അത് കുറച്ചൊരു എന്താ പറയുക, ബ്രെയിൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു മെസ്സേജ് ആയിരുന്നു. റഹ്മത്തിനും നല്ലൊരു ദിവസം ആവട്ടെ എന്ന് വിഷയം. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചേക്കുന്നത് ശശിധരൻ ചേട്ടനാണ് കോയമ്പത്തൂരിൽ നിന്ന്. ഗുഡ് മോർണിംഗ് അഹല്യ, സദ്യ ഏതായാലും വിഭവസമൃദ്ധമായി പൊടി പൊടിക്കുന്ന സ്ഥിതിക്ക് ചുക്കുവെള്ളം ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ശശിധരൻ ചേട്ടൻ. ആശംസകളോടെ മെസ്സേജ് അയച്ചേക്കാണ്. അപ്പൊ ചേട്ടനും നല്ലൊരു ദിവസം ആവട്ടെ എന്ന് വിഷയണു. പിന്നെ അതൊരു അത്യാവശ്യമായിട്ടുള്ള കാര്യമല്ലേ, ഇതെല്ലാം കഴിഞ്ഞിട്ട് വെള്ളവിടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ശശിധരൻ ചേട്ടൻ ഇവിടെ ഹാജരായിരിക്കണം. നല്ലൊരു ദിവസം ആവട്ടെ എന്ന് വിഷയണു. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഉഷ ചേച്ചിയുടെ മെസ്സേജാണ്, കൊട്ടേക്കാട് നിന്ന്. ഗുഡ് മോർണിംഗ് അബിക്കുട്ടി, സദ്യക്ക് എല്ലാം ആയല്ലോ അല്ലേ, എന്നാലും ഞാൻ അടപ്രഥമനും അവിയിലും കൊണ്ടുവരാം. എല്ലാവർക്കും ഓണം ആശംസകൾ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഉഷ ചേച്ചി. താങ്ക് യു സോ മച്ച്, നല്ലൊരു ദിവസം ഉഷ ചേച്ചിക്ക് വിഷയമാണ്. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചേക്കുന്നത് കേശവദാസ് ഫ്രം കൊല്ലങ്കോട്. ഹായ് അഹല്യ, വിഷസ്, എല്ലാ പ്രേക്ഷകർക്കും മംഗളാശംസകൾ നേരുന്നു. ഇന്നത്തെ വിഷസ് അഹല്യ കേൾക്കുന്ന എല്ലാ അമ്മമാർക്കും, ഒപ്പം ജന്മദിനം ആഘോഷിച്ച മഹാലക്ഷ്മി മംഗൽലക്ഷ്മി ടീച്ചർ ആലംപള്ളം. ഓക്കെ, അപ്പോൾ മംഗൽലക്ഷ്മി ടീച്ചർക്ക് നല്ലൊരു ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു. ഓണസദ്യക്ക് വേണ്ട വാഴയില, പപ്പടം, സേമിയ പായസം, പരിപ്പ് ബോളി, നെയ്പ്പരിപ്പ്, അരിയും ചക്കയും ചേർത്ത പായസവും ഞാൻ എത്തിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കൊല്ലങ്കോട് നിന്ന് കേശവദാസ് ചേട്ടൻ. ഓക്കെ, അതൊക്കെ സെറ്റാക്കിയിട്ട് ഇങ്ങോട്ട് പോന്നോളൂ, നല്ലൊരു ദിവസം ആവട്ടെ എന്ന് കൂടെ വിഷയണു. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചേക്കുന്നത് ശാന്തി സുമേഷ് ഫ്രം എലപ്പുള്ളി. ഗുഡ് മോർണിംഗ് ഡാർലിംഗ്. ഓണസദ്യ കെങ്കേമമായി, ഈ സദ്യ കഴിച്ചാൽ പിന്നെ എണീക്കാൻ പറ്റാത്ത അവസ്ഥയാകുന്നു തോന്നുന്നു. അബി, ഞാൻ അത്തം ദിവസം ഒരു ഉഗ്രൻ സദ്യ കഴിച്ചു. അമ്പലത്തിൽ അമ്മമാര് എല്ലാവരും കൂടെ ഉണ്ടാക്കിയ സദ്യയായിരുന്നു. പിന്നെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് സുരേഷ് ഏട്ടൻ പറഞ്ഞു ബീറ്റ്റൂട്ട് പച്ചടി അല്ലേ, എന്റെ ഫേവറേറ്റ് പൈനാപ്പിൾ പച്ചടി, ബീറ്റ് ബീറ്റ്റൂട്ട് പച്ചടി, അവിയല്, പുളിയിഞ്ചി, ഇതൊക്കെയാണ് എല്ലാവരും എല്ലാം പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ നാരങ്ങ അച്ചാറ് പറയാം. എല്ലാ കൂട്ടുകാർക്കും എഫ് എം ടീമിനും ശുഭദിന ആശംസകൾ എന്ന് പറഞ്ഞിട്ടാണ് ശാന്തി ചേച്ചിയുടെ മെസ്സേജ്. ഓക്കെ, എല്ലാവരും എല്ലാം പറഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ എന്താ പറയുക, അങ്ങനെ ഒന്നും ഈ ബാക്കിയില്ല. ഇനിയിപ്പോൾ അങ്ങനെ ബാക്കി ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ആറന്മുള വള്ളസദ്യയ്ക്ക് ഇല്ലേ, അതിലേക്കൊക്കെ പോകേണ്ടി വരും. അത്രയും ഐറ്റംസിലേക്കൊക്കെ പോകേണ്ടി വരും. ഇപ്പം നമ്മുടെ സദ്യ വളരെ നിറഞ്ഞിങ്ങനെ അടിപൊളിയായിട്ടിരിക്കുകയാണ്. അടുത്ത മെസ്സേജിലേക്ക് പോകാൻ നമുക്ക് അടുത്ത മെസ്സേജ് അയച്ചേക്കുന്നത് കവിത ചേച്ചിയാണ്. കവിത ചേച്ചിയും ഒരു പൂക്കളത്തിന്റെ പട അയച്ചു തന്നിട്ടുണ്ട്. കൊള്ളാം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ വക കാളനും അടപ്രഥമനും കൊണ്ടുവരാം. ഓണപ്പൂക്കള രൂപത്തിൽ മുറ്റം വരെ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അയ്യോ അബി, ഓലൻ, അച്ചാറ്, ചിപ്സ്, ശർക്കര പുരട്ടി ഒന്നും എത്തിയിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കവിത ചേച്ചി കൊണ്ടുവരൂ. ഞങ്ങളും ഓണത്തിന് ഉരുളൻകിഴങ്ങ് ചുമന്ന എസ്റ്റു ഉണ്ടാക്കാറുണ്ടെന്ന് പറയാണ്. ഓക്കെ ഓക്കെ. ചോറും ഇതാരും കൊണ്ടുവന്നില്ലല്ലോ, ഞാനും കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ, കിടിക്കാച്ചി ദിവസം ആവട്ടെ എന്ന് വിഷ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അബി, രാവിലെ തന്നെ നല്ലൊരു ഓണസദ്യ ഞാൻ കഴിച്ചു എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചേക്കുന്നത്. ഓക്കെ കവിത ചേച്ചി, താങ്ക് യു സോ മച്ച്. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ മെസ്സേജ് അയച്ചേക്കുന്നത് സുചിത്ര കുട്ടപ്പൻ. ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ് അഹല്യ എഫ് എം ആൻഡ് അഭിരാമി ചേച്ചി. ഗുഡ് മോർണിംഗ് സുചിത്ര. ഇന്ന് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഒപ്പം തന്നെ തൃശ്ശൂരിലെ ദ ഓൾഡ് ലൈബ്രറി ആകൃതിയുടെ 6-ാമത്തെ എഡിഷനിലേക്ക് എല്ലാ പ്രിയ എഴുത്തുകാരെയും വായനക്കാരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആകൃതി യുവ സാഹിത്യ സദസ്സ് നടത്തുന്ന പുസ്തക പ്രകാശന പരിപാടിയിലേക്ക് ഓഗസ്റ്റ് 23 ഞായറാഴ്ച 10 മണിക്ക് കേരള സാഹിത്യ അക്കാദമി തൃശ്ശൂർ വെച്ചാണ് നടക്കണേ. എല്ലാവരെയും ക്ഷണിക്കുന്നു. ഇതിൽ ഞാൻ എഴുതിയ പുസ്തകം അവളുടെ ലോകവും അന്നേ ദിവസം പ്രകാശനം ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ടാണ് സുചിത്രയുടെ മെസ്സേജ്. ആഹാ, അടിപൊളി. സുചിത്രയ്ക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചേക്കുന്നത് മണിമേഖല ചേച്ചിയാണ്. ഗുഡ് മോർണിംഗ് അഹല്യ ടീം, ഇന്ന് സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും ഗുഡ് ഡേ വിഷസ്, ഓണ ആശംസകൾ. ഞാൻ മസാലക്കറി കൊണ്ടുവരാം അബി എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചേക്കുന്നത് മണിമേഖല ചേച്ചി. ഓക്കെ ചേച്ചി, താങ്ക് യു സോ മച്ച്. അടുത്ത മെസ്സേജ്, ഞാൻ പ്രതീജ് ഫ്രം കാടാമ്പുഴ. എല്ലാ മലയാളികൾക്കും അഡ്വാൻസ്ഡ് ഓണാശംസകൾ. പ്രത്യേകിച്ച് പ്രവാസികൾക്ക്, നമ്മൾ ഓണം ആഘോഷിക്കുമ്പോൾ ഓർമ്മകൾ മനസ്സിലേറ്റി നാട് നോക്കി നിൽക്കുന്ന ആളുകളാണ്, അവർക്ക് പ്രത്യേകിച്ച് ആശംസകൾ എന്ന് പറഞ്ഞിട്ടാണ് പ്രതീഷ് മെസ്സേജ് അയച്ചേക്കുന്നത്. തീർച്ചയായിട്ടും നല്ല ഏറ്റവും നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു സീസണാണ്. എപ്പോഴും നമ്മൾ എവിടെയാണെങ്കിലും നാട്ടിലേക്ക്, വീട്ടിലേക്ക്, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക് വരാനായിട്ട് കൊതിക്കുന്ന ഒരു സമയമാണ്. എന്തായാലും പ്രതീഷിനും നല്ലൊരു ദിവസമാവട്ടെ എന്ന് വിഷയമാണ്. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ, ഇന്നത്തെ ഓണസദ്യ സൂപ്പറായിട്ടോ. രാവിലെ തന്നെ കറികളുടെ വരവ് കണ്ടപ്പോൾ വായിൽ കപ്പലോടിക്കാനുള്ള വെള്ളം വന്നു. എൻ്റെ മസാലക്കറി കഴിച്ച ആർക്കും കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ സുഹൃത്തുക്കളെ എന്ന് ചോദിച്ചിട്ടുണ്ട് ഇന്ദിര ചേച്ചി. എല്ലാവർക്കും ഒപ്പം അബിക്കുട്ടനും ഒരു സൂപ്പർ ഡേ ആശംസിക്കുന്നു. നഫീസ കുഞ്ഞിപ്പച്ചേട്ട, മസാലക്കറി കഴിച്ചിട്ട് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? ഏറെ സ്നേഹത്തോടെ ഇന്ദിര ചേച്ചി, പെരുവമ്പ്. ഓക്കെ ഇന്ദിര ചേച്ചി, എന്തായാലും ഇവിടെ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മളെല്ലാവരും ഹാപ്പി ആയിട്ടാണ് നമ്മൾ എന്താ പറയുക ഈ സദ്യയൊക്കെ കഴിച്ചിങ്ങനെ റെഡി ആയിട്ടിരിക്കണേ. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചേക്കുന്നത് വിനോദ് ചേട്ടനാണ്, കാക്കയൂരിൽ നിന്ന്. നല്ലൊരു വിഷയമായിരുന്നു ഇന്നത്തേത്. സദ്യ ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? അത് ഓണം സമയത്ത് എല്ലാവരും ചേർന്നുണ്ടാക്കുമ്പോൾ അതിന് കുറച്ചുകൂടെ രുചി കൂടും. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. സ്നേഹത്തോടെ വിനോദ് കാക്കയൂർ. വിനോദ് ചേട്ടനും ഒരു കിടിലൻ ദിവസമാവട്ടെ എന്ന് വിഷയമാണ്. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ, ഹായ് അഭിരാമി, ഞാൻ മനോഹരൻ. ഇന്ന് എൻ്റെ ചേച്ചിയുടെ മകൾ സുകന്യയുടെ പിറന്നാളാണ്. സുകന്യ കുട്ടിക്ക് ഹാപ്പി ബർത്ത്ഡേ വിഷസ്. എല്ലാ നന്മകളും നേരുന്നു, ബർത്ത്ഡേ വിഷസ് അറിയിക്കണേ, താങ്ക് യു എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ മനോഹരൻ ചേട്ടൻ്റെ മെസ്സേജ്. എന്തായാലും സുകന്യ, ഹാപ്പി ബർത്ത്ഡേ വിഷസ്, മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബർത്ത്ഡേ ആവട്ടെ ഈ ബർത്ത്ഡേ എന്ന് വിഷയമാണ്. ഒപ്പം മനോഹരൻ ചേട്ടനും ഒരു ഹാപ്പി ഡേ വിഷസ് അറിയിക്കുന്നു. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ മെസ്സേജ് അയച്ചേക്കുന്നത് ഷക്കീല ചേച്ചിയാണ്. ഡാർലിംഗ്, ഗുഡ് മോർണിംഗ്. ഞാൻ ശർക്കര ഉപ്പേരിയും കായ വറുത്തതും കൊണ്ടുവരാം. അത് കടയിൽ നിന്നും വാങ്ങിയാൽ മതിയല്ലോ. വേണമെങ്കിൽ സാമ്പാറും തേങ്ങാപ്പാലൊഴിച്ച മാങ്ങാക്കറിയും ഞാൻ കൊണ്ടുവരാം. രാവിലെ തന്നെ സദ്യ കഴിച്ച് വയറ് നിറഞ്ഞു. പുട്ടും കടലക്കറിയും കഴിക്കാൻ എനിക്ക് വയ്യ എന്ന് പറഞ്ഞിട്ടാണ് ഷക്കീല ചേച്ചിയുടെ മെസ്സേജ്. എല്ലാവർക്കും ശുഭദിനം നേരുന്നു ഷക്കീല ചേച്ചി. ഓക്കെ, ഷക്കീല ചേച്ചിക്കും ഒരു സൂപ്പർ ഡേ ആവട്ടെ എന്ന് വിഷയമാണ്. അടുത്ത മെസ്സേജ് മഹേഷ് ഏട്ടൻ്റെ മെസ്സേജാണ്. ഇന്നത്തെ വിഷസ് സദ്യ ഉഷാറായി. കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാവർക്കും ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ടാണ് റിയാദിൽ നിന്നും മഹേഷ് ഏട്ടൻ്റെ മെസ്സേജ്. മഹേഷ് ഏട്ടാ, ഹാപ്പി ഡേ ആവട്ടെ എന്ന് വിഷയണു. അടുത്ത മെസ്സേജ് മഹി അയച്ചിട്ടുള്ള മെസ്സേജാണ്. ഹായ് അബി ആൻഡ് അഹല്യ എഫ് എം, ഞാൻ മഹീബ് ദാസ്. ഓണം എന്നും എന്നും ഒരു അനുഭൂതി തന്നെയാണ്. സമ്പദ് സമൃദ്ധിയുടെ ഗൃഹാതുരത്വം തുളുമ്പുന്ന ആഘോഷമാണ്. അതിലേറ്റവും പ്രിയപ്പെട്ടത് സദ്യ തന്നെ. എനിക്ക് ഇഷ്ടമുള്ള പാവയ്ക്കാ തീയൽ ഞാൻ കൊണ്ടുവരാം. എല്ലാ മലയാളികൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നമുക്ക് ഇഷ്ടമുള്ള വിഭവം നമ്മൾ തന്നെ ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്യണം എന്നാണ് കേട്ടോ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. അപ്പം മഹിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡിഷ് പാവയ്ക്കാ തീയലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം മഹി അതും കൊണ്ടുവരും. അപ്പം നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്കും എല്ലാ കാര്യങ്ങളായി. ഇനി എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ, ഇനി നിങ്ങളെല്ലാവരും കൂടെ വന്നിട്ട് നമ്മളെല്ലാവരും കൂടെ ഓണം ആഘോഷിച്ച് നമ്മൾ സദ്യ കഴിക്കുന്നു, പായസം കഴിക്കുന്നു, കൈ കഴിക്കുന്നു, പോകുന്നു. അതാണ് നമുക്ക് വേണ്ടത്. എന്തായാലും ഒരു ഇമാജിനറി സദ്യ ആണെങ്കിലും ഈ പറഞ്ഞ പോലെ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റുമെന്ന് തോന്നണില്ല. കാരണം വിശപ്പൊന്നുമില്ല. സാധാരണ ഈ സമയമാകുമ്പോഴത്തേക്കും പെട്ടെന്ന് മെസ്സേജൊക്കെ വായിച്ചിട്ട് വേഗം കഴിക്കാൻ പോവാം എന്നുള്ളൊരു രീതിയിലായിരിക്കും ഞാനിവിടെ ഇരിക്കണേ. പക്ഷെ ഇന്നിപ്പോ എന്താ പറയാ, വയറും മനസ്സൊക്കെ നിറഞ്ഞൊരു അനുഭൂതിയാണ്. അപ്പൊ ഇത്രയും സൂപ്പറാക്കിയ നമ്മുടെ ഓണസദ്യ, ഗംഭീരമാക്കിയ എല്ലാവർക്കും ഒരു കിഡിൽ ആശംസകൾ അറിയിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ചേർന്ന് അടിപൊളിയായിട്ട് നമുക്ക് ഇപ്രാവശ്യത്തെ ഓണം ആഘോഷിക്കണം. നല്ലൊരു ദിവസം കൂടി ആവട്ടെ ഇന്നത്തെ ഈ ഒരു ചോദ്യ ദിനം ഓഗസ്റ്റ് 18. എല്ലാം സൂപ്പറായിട്ട് നടക്കട്ടെ, ഹാപ്പി ആയിട്ട് പോട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇറ്റ്സ് മീ അഭിരാമി സൈനിങ് ഓഫ് ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.

0: celluloid.
1: ഹലോ ഹലോ ഹലോ മച്ചാമാരെ, കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ സെല്ലലോഡിലേക്ക്. സെല്ലലോഡുമായി സിനിമാ വിശേഷം പങ്കുവയ്ക്കാൻ കൂടെയുണ്ട് ഇറ്റ്സ് വി ആർജി അഹില്യ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു സിനിമാ വിശേഷം, ജാനിയമ്മൻ, മഞ്ഞുമൽ ബോയ്സ് എന്നീ തകർപ്പൻ ചിത്രങ്ങൾക്ക് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ബാലന്തി ബോയ്. ശരിക്കും പറയുകയാണെങ്കിൽ തിയേറ്ററുകളിൽ വേറിട്ടൊരു അനുഭവം സമ്മാനിച്ച ഒരു സിനിമയാണ് കേട്ടോ. ഇപ്പോൾ ആ ഒരു സിനിമ ഒ ടി ടി പ്ലാറ്റ്ഫോംസിൽ അവൈലബിളുമാണ്. അതായത് നമ്മൾ കണ്ടു പരിചയിച്ച സൈക്കോളജിക്കൽ ത്രില്ലറുകളുടെ ഒക്കെ ഒരു പതിവ് ചേരുവയുണ്ടല്ലോ, ആ ഒരു പതിവ് ചേരുവകളിൽ നിന്ന് മാറി മനുഷ്യ മനസ്സിന്റെ സങ്കീർണമായ ആ ഒരു ആഴങ്ങൾ അല്ലെങ്കിൽ ആ ഒരു തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന രീതിയിലാണ് സംവിധായകൻ ഈ ഒരു സിനിമ ഒരുക്കിയിരിക്കുന്നത്, ബാലന്തി ബോയ്. ശരിക്കും രോമാഞ്ചം, ആവേശം തുടങ്ങിയ വിനോദ ചിത്രങ്ങൾക്ക് ശേഷം ജിത്തു മാധവൻ രചന നിർവഹിച്ച ചിത്രമാണെന്ന് വിശ്വസിക്കാനായിട്ട് തന്നെ നമുക്ക് പ്രയാസപ്പെടാറുണ്ട്. കാരണം ഈ ഒരു സിനിമ അങ്ങനെ തന്നെയാണ്, ആ സിനിമയുടെ ആ ഒരു ഗതിയുണ്ടല്ലോ, ആ ഒരു പോക്ക് അങ്ങനെയാണെന്നുള്ളതാണ്. ശരിക്കും പറയുകയാണെങ്കിൽ അടിമുടി ദുരൂഹത നിലനിർത്തുമ്പോൾ തന്നെ ഒരു സ്ത്രീയുടെ പോരാട്ടത്തിന്റെ അല്ലെങ്കിൽ അവളുടെ അതിജീവനത്തിന്റെ കഥ കൂടിയാണ് ഈ ഒരു സിനിമ. ശരിക്കും ആ ഒരു കാര്യം ഈ ഒരു സിനിമ ഇങ്ങനെ അടയാളപ്പെടുത്തി പോകുന്നുണ്ട് എന്ന് വേണം പറയാനായിട്ട്. പിന്നെ ഈ ഒരു സിനിമയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ഇതിന്റെ ഒരു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു സിനിമ സഞ്ചരിക്കുന്ന അടുത്ത ഒരു തലം, അതായത് ഹൃദയത്തെ തൊടുന്ന ഒരു ഒന്നാം പകുതിയാണെങ്കിൽ ശേഷം നമ്മൾ കാണാൻ പോകുന്നത് മുഴുവനായിട്ട് അത്ഭുതപ്പെടുത്തുന്ന, ഒരുപാട് ട്വിസ്റ്റുകൾ ഫീൽ ചെയ്യുന്ന, ഒരുപാട് വൻ തിരിവുകളോട് കൂടിയിട്ടുള്ള ഒരു രണ്ടാം പകുതിയായിരിക്കും. ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾക്ക് വ്യക്തമായ പേരുകളൊന്നും ഇല്ല. അത് തന്നെയായിരുന്നു ഈ ഒരു സിനിമയുടെ മറ്റൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം. അതായത് നമ്മളൊരു സിനിമ കാണുന്ന സമയത്ത് അതിലെ ക്യാരക്ടേഴ്സിന് കൃത്യമായിട്ടുള്ള പേരുകൾ ഉണ്ടായിരിക്കും അല്ലേ. നിങ്ങൾ ഈ ഒരു സിനിമ കാണുന്ന സമയത്ത് നമുക്ക് തോന്നും ഈ ഒരു കഥാപാത്രത്തിന്റെ പേര് എന്താണ്. ആ പേരില്ലാത്തത് കൊണ്ട് മാത്രം മനസ്സിൽ തങ്ങി നിൽക്കാതായി പോകുന്ന കഥാപാത്രങ്ങളുമല്ല, ആ ഒരു കഥാപാത്രത്തിന് പേര് പോലും ആവശ്യമില്ല, പക്ഷേ അവരുടെ രൂപം അല്ലെങ്കിൽ നമ്മൾ അവർക്ക് നൽകുന്ന പല പേരുകളും ഉണ്ടായിരിക്കും. ആ രീതിയിലാണ് ഈ ഒരു സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങളും. അതായത് ഇടുക്കിയിലെ ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ നിന്ന് തുടങ്ങി പല പേരുകളിൽ പലയിടങ്ങളിലായി ജീവിക്കേണ്ടി വരുന്ന അമ്മയുടെയും മകന്റെയും കഥയായ ബാലന്തി ബോയ്. ഈ അനുഭവങ്ങൾ സമ്മാനിച്ച കാഠിന്യം കാരണം ഉണ്ടല്ലോ കഥകളിൽ അഭയം തേടേണ്ടി വരുന്ന, അല്ലെങ്കിൽ ആ കഥകളിൽ ജീവിക്കേണ്ടി വരുന്ന ഓരോ സമയത്തും ഓരോ കഥ, അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു പ്രത്യേകതരം ഒരു ജീവിതം, ഒരു ലൈഫാണ് ശരിക്കും. കൂടാതെ തന്നെ ഈ ഒരു സിനിമയുടെ ഒരു പോസ്റ്റർ ഡിസൈൻ മുതൽ കാസ്റ്റിംഗ് വരെ സിനിമയുടെ എല്ലാ മേഖലകളിലും ഗണപതിയാണ് ഇതിനെ കാസ്റ്റിംഗ് ഡയറക്ടർ. കാസ്റ്റിംഗ് ഡയറക്ടറുടെ ആ ഒരു മികവ് ഗണപതി കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. പുതുമുഖങ്ങളെ പ്രധാന കഥാപാത്രങ്ങളാക്കിയതിനാൽ തന്നെ പ്രേക്ഷകർക്ക് യാതൊരുവിധ മുൻവിധികളും ഇല്ലാതെ സിനിമയെ നല്ല ഫ്രഷ് ആയിട്ട് സമീപിക്കാനായിട്ട് സാധിക്കുന്നുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് നായികയായ ഫർസാന പാലത്തിങ്കലിന്റെ അഭിനയം. എന്തൊരു പെർഫോമൻസ് ആണ് അവർ കാഴ്ച വെച്ചിരിക്കുന്നതെന്നറിയോ. സിനിമയുടെ നട്ടെല്ലാണ് ശരിക്കും അവരുടെ അഭിനയം എന്ന് വേണം പറയാനായിട്ട്. അതായത് ഏത് പ്രതിസന്ധിയിലും തന്റെ മകന്റെയും ആ ഒരു അവരുടെ ലൈഫിനെയും അടിയറവ് വെക്കാത്ത, അങ്ങനെ ഒട്ടും വിട്ടുകൊടുക്കാതെ പോരാടുന്ന ഒരു സ്ത്രീ, അത്രയും ബോൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തി, അത്തരത്തിൽ പോരാടുന്ന ഒരു കഥാപാത്രത്തെയാണ് അവർ അതിഗംഭീരമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരാളാണ് മകനായി എത്തിയ ആദിശേഷനും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. ടൊവീന തോമസ് എന്ന നായിക താരം തന്റെ സ്റ്റാർ ഇമേജുകളൊക്കെ മാറ്റിവെച്ചുകൊണ്ടാണ് അബ്ബാസ് എന്ന കഥാപാത്രമായിട്ട് ഈ ഒരു സിനിമയിൽ എത്തുന്നത്. ഈ വയറൊക്കെ ചാടി, പല്ലിൽ കറിയൊക്കെ പിടിച്ച് അലസനായ ഒരു ലുക്കിലാണ് ടൊവീനോ ഈ ഒരു സിനിമയിൽ പ്രത്യക്ഷപ്പെടാൻ പോകുന്നത്. കൂടാതെ തന്നെ ജീൻ പോൾലാൽ, ഗിരീഷ് ഷേഡി ചെറുതെങ്കിലും പ്രേക്ഷകരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കഥാപാത്രമായിട്ട് എത്തിയ വീണ ആന്റണി എന്നിവരും ശരിക്കും അവരുടെ ഭാഗങ്ങൾ കൃത്യമായിട്ട് വൃത്തിയില ഭംഗിയായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഇനി ഈ ഒരു സിനിമയുടെ തുടക്കത്തിൽ നൽകുന്ന പതിവ് പുകവലി വിരുദ്ധ മുന്നറിയിപ്പൊക്കെ ഉണ്ടല്ലോ, അതിലും ഒരു വ്യത്യസ്തതയുണ്ട്. ആ ഒരു പുകവലി വിരുദ്ധ മുന്നറിയിപ്പിന് ശബ്ദത്തിന് പകരം ചിത്രത്തിൽ മുത്തശ്ശിയായി അഭിനയിച്ച നടിയുടെ ശബ്ദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ശരിക്കും പറയുകയാണെങ്കിലുണ്ടല്ലോ ആ സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു വ്യത്യസ്തത നൽകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ അൻവർ അലിയുടെ വരികളാണ്, സുഷിൻ ശ്യാമിന്റെ അന്തരീക്ഷം തീർക്കുന്ന പശ്ചാത്തല സംഗീതം, ഷൈജു ഖാലിദിന്റെ ക്യാമറ, വിവേക് ഹർഷന്റെ കൃത്യതയുള്ള എഡിറ്റിംഗ്, ഇതെല്ലാം കൂടി വരുമ്പോഴാണ് ശരിക്കും ബാലന്തി ബോയ് എന്ന് പറയുന്ന ഈ ഒരു ക്ലാസിക് മൂവി. ശരിക്കും ചിദംബരത്തിന്റെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റിക്കൂട്ടി നന്നായിട്ട് മാറുന്നത് ഈ ഒരു കൂട്ടുകാർ തന്നെയാണ് കേട്ടോ. കാൻ ഫിലിം ഫെസ്റ്റിവലിലും മഷ്യൂഡു ഫിലിം മാർക്കറ്റിൽ മികച്ച അഭിപ്രായം നേടിയ ഒരു ചിത്രം. കെ വി എൻ പ്രൊഡക്ഷൻസും ഡെസിയൻ ഫിലിംസും ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. തിയേറ്ററിന്റെ ഇരുളിലും നിശബ്ദത്തിലും മാത്രം അനുഭവിച്ചറിയേണ്ട ഒരു അപൂർവ സിനിമ തന്നെയായിരുന്നു ബാലൻ. ഇനി നിങ്ങൾ തിയേറ്ററിൽ ഈ ഒരു സിനിമ മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല, ഒ ടി ഡിയിൽ ഇപ്പോൾ ഈ ഒരു സിനിമ അവൈലബിൾ ആണ്, തീർച്ചയായിട്ടും കാണണം. അപ്പോൾ ബാലൻ എന്ന സിനിമയുടെ ഒരു കുട്ടി ആശയത്തെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചു കഴിഞ്ഞത് അല്ലേ. ഇനി നമുക്ക് ഈ ഒരു സിനിമയുടെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാനായിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങളിലേക്കൊക്കെ പോവാം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: celluloid.
1: Once again, welcome back to Celluloid. Celluloid ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഓൺ യുവർ അഹല്യ എഫ് എം 90.4 ൽ കൂടെ ഇറ്റ്സ് മീ ആർ ജെ അഹല്യ. അങ്ങനെ ബാലന്തി ബോയ് എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും പറയേണ്ടത് ചിദംബരത്തെ കുറിച്ചാണ്. അതെ, അതായത് ചിദംബരം ഇതിനു മുൻപ് തയ്യാറാക്കിയ ആ രണ്ട് ചിത്രങ്ങൾ, ജാനിയമ്മൻ ആൻഡ് മഞ്ഞുമൽ ബോയ്സ്. ശരിക്കും ഈ ഒരു സിനിമകളുമായിട്ട് ഇതിനെ നമ്മൾ താരതമ്യം ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ചിദംബരത്തിന്റെ മുൻ സിനിമകളായ ജാനിയമ്മൻ, മഞ്ഞുമൽ ബോയ്സ് എന്നിവയുമായിട്ട് ബാലന്തി ബോയ് താരതമ്യം ചെയ്യുമ്പോൾ, ഒരു സംവിധായകൻ എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ വലിയൊരു മേക്കിംഗ് മാറ്റം വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആദ്യ ചിത്രമായ ജാനിയമ്മൻ സിറ്റുവേഷണൽ കോമഡിയും ഡാർക്ക് ഹ്യൂമറും നിറഞ്ഞൊരു ലൈറ്റ് ഹാർട്ടഡ് ചിത്രമായിരുന്നു. എന്നാൽ മഞ്ഞുമൽ ബോയ്സ് എങ്ങനെയായിരുന്നു, വലിയ ക്യാൻവാസിൽ സൗഹൃദവും റിയലിസ്റ്റിക് അതിജീവനവും അവതരിപ്പിച്ച ഒരു ഇമോഷണൽ ഡ്രൈവ് ഉള്ള സിനിമയായിരുന്നു. എന്നാൽ ഇവയിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായിട്ട് ഒരു ഡാർക്ക് സൈക്കോളജിക്കൽ ത്രില്ലർ റോണറിലേക്കാണ് എന്തുപോകുന്നത് ബാലന്തി ബോയിലൂടെ ചിദംബരം കടന്നു ചെല്ലുന്നത്. ആഘോഷങ്ങളോ ചിരിയോ മാസ് രംഗങ്ങളോ അല്ല, മറിച്ച് നിശബ്ദത, അതെ സൈലൻസ്. ആ സൈലൻസും ദുരൂഹതയുമാണ് ഈ ഒരു സിനിമയുടെ അന്തരീക്ഷം തന്നെ നിശ്ചയിച്ചിരിക്കുന്നത്. അതുപോലെ ഇപ്പൊ മുൻ രണ്ട് ചിത്രങ്ങളിലും ആൺകുട്ടികളുടെ സൗഹൃദമായിരുന്നു അദ്ദേഹം കാണിച്ചിരുന്നത്, മെയിൽ ബോണ്ടിങ് അല്ലെ. ആ മെയിൽ ബോണ്ടിങ് ആയിരുന്നു പ്രമേയത്തിന്റെ പ്രധാന ആകർഷണമെങ്കിൽ, ബാലനിൽ എത്തി നിൽക്കുന്ന സമയത്ത് ഒരമ്മയുടെയും മകന്റെയും ഒറ്റപ്പെട്ട അതിജീവനം, അവർ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളുമാണ് ഈ ഒരു കഥയുടെ നട്ടൽ. മുൻ ചിത്രങ്ങളിൽ പ്രശസ്തരായ യുവതാരങ്ങളുടെ നിരയെ വെച്ചാണ് കഥ പറഞ്ഞതെങ്കിൽ, ഇവിടെ പ്രേക്ഷകരിൽ യാതൊരു മുൻവിധികളും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രധാന വേഷങ്ങളിൽ പുതുമുഖങ്ങളെയാണ് അണിനിരത്തിയിരിക്കുന്നത്. ടോവിനോ തോമസിനെ പോലൊരു മുൻനിര നായകനെ പോലും ഒരു ഒരു സ്റ്റാർ ഇമേജുകളില്ലാതെയാണ് അത്തരം ഒരു വേഷത്തിലല്ല ഈ ഒരു കഥാപാത്രമായിട്ട് ചിദംബരം അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി സംഗീതം, അതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സംഗീതത്തിന്റെ ഉപയോഗത്തിലും വലിയ മാറ്റം നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഇപ്പൊ മുൻ ചിത്രങ്ങളിൽ പാട്ടുകൾക്കും അല്ലെങ്കിൽ എല്ലാത്തിനും ഒരു ഹൈ എനർജി പശ്ചാത്തലത്തിൽ ആയിരുന്നു അവതരിപ്പിച്ചിരുന്നല്ലേ, ഒരു എനർജറ്റിക് സംഗീതത്തിന് ഒരു പ്രാധാന്യം ഉണ്ടായിരുന്നു. എന്നാൽ ബാലനിലേക്ക് നോക്കുന്ന സമയത്ത് തിയേറ്ററിലെ നിശബ്ദതയെ പോലും ഒരു ഒരു പ്രത്യേക മൂഡിലേക്ക് സൃഷ്ടിക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ്. ചുരുക്കത്തിൽ മുൻ സിനിമകളുടെ വൻപൻ വിജയ ഫോർമാറ്റുകളിൽ തളച്ചിടാതെ അല്ലെങ്കിൽ തളച്ചിടപ്പെടാതെ കൂടുതൽ ഗൗരവമുള്ളൊരു വിഷയത്തെ ധൈര്യത്തോടെ സമീപിക്കാനായിട്ട് ചിദംബരം തയ്യാറായി എന്നത് തന്നെയാണ് ബാലനെ അദ്ദേഹത്തിന്റെ മുൻ ചിത്രങ്ങളിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത്.

0: celluloid.
1: സെല്ലാടാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. വിത്ത് മീ ആർ ജെ ആയില്യ. പാലന്തി ബോയ് ഈ ഒരു സിനിമ പറയുന്ന സമയത്ത് നമ്മൾ പറയേണ്ട മറ്റൊരു പേരാണ് ജിത്തു മാധവൻ. അതെ, ജിത്തു മാധവന്റെ മുൻകാല തിരക്കഥകളിൽ നിന്ന് ബാലന്തി ബോയ് എന്ന ചിത്രത്തിലേക്കുള്ള മാറ്റം. അതെ, രോമാഞ്ചം, ആവേശം എന്നീ തകർപ്പൻ ഹിറ്റുകൾക്ക് ശേഷം ജിത്തു മാധവൻ എഴുതിയ തിരക്കഥയാണിതെന്ന് വിശ്വസിക്കാനായിട്ട് പ്രയാസമുള്ള തരത്തിലാണ് എന്താ ബാലന്തി ബോയ് എന്ന് പറയുന്ന ഈ ഒരു സിനിമയുടെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. മലയാള സിനിമയിൽ ചുരുങ്ങിയ കാലം കൊണ്ട് സ്വന്തമായ ഒരു സിഗ്നേച്ചർ ഉണ്ടാക്കിയെടുത്ത എഴുത്തുകാരനാണ് ജിത്തു മാധവൻ അല്ലേ. അതിരുകളില്ലാത്ത വിനോദവും അതുപോലെ തന്നെ ഡാർക്ക് ഹ്യൂമറും മാസ് രംഗങ്ങളും എനർജി നിറഞ്ഞ കഥാപാത്രങ്ങളുമായിരുന്നു ഇതുവരെ അദ്ദേഹത്തിന്റെ സിനിമകളുടെ ഒരു പ്രധാന ആകർഷണം. എന്നാൽ ബാലനിലേക്ക് എത്തുന്ന സമയത്ത് ഈ ശൈലിയെ പൂർണ്ണമായിട്ടും അഴിച്ചു പണിതിരിക്കുകയാണ്. തികച്ചും ഗൗരവമുള്ള ഒരു വിഷയത്തെയാണ് അദ്ദേഹം സമീപിച്ചിരിക്കുന്നത്. ഇപ്പോ ആവേശം എന്ന സിനിമയിലെ രംഗൻ ചേട്ടനെ പോലെയുള്ള ഉച്ചത്തിലുള്ള ആഘോഷപൂർണമായിട്ടുള്ള കഥാപാത്രങ്ങളിൽ നിന്ന് മാറിയിട്ട് നിശബ്ദത കൊണ്ടും മാനസിക സംഘർഷങ്ങൾ കൊണ്ടും സംസാരിക്കുന്ന കഥാപാത്രങ്ങളെയാണ് ജിത്തു ഇതിൽ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ. ഇപ്പോ ഇടുക്കിയിലെ ഉൾനാടൻ ഗ്രാമത്തിൽ നിന്ന് തുടങ്ങി പല പേരുകളിൽ പലയിടങ്ങളിലെ അതിജീവനത്തിനായിട്ട് പോരാടുന്ന അമ്മയുടെയും മകന്റെയും കഥാപാത്രങ്ങൾ ശരിക്കും മനുഷ്യ മനസ്സിന്റെ സങ്കീർണതകൾ ആഴത്തിൽ ഇങ്ങനെ തൊട്ടറിയുന്നുണ്ടെന്നുള്ളതാണ്. ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് കഥകളിൽ അഭയം തേടേണ്ടി വരുന്ന ഈ കഥാപാത്രങ്ങളുടെ മാനസികാവസ്ഥ ശരിക്കും ഇങ്ങനെ ഒരു ഭയമുണ്ട്. ഇതില് ഇങ്ങനെ പേടിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ഞെട്ടിക്കുന്ന ഭയം എന്നതിലുപരിയായിട്ട് നമ്മളെ വേട്ടയാടുന്ന ഒരു ഭയമില്ലേ, അത്തരത്തിലൊരു ഭയമാണുള്ളത്. അതേസമയം നമുക്ക് എന്ത് തോന്നും, സഹതാപവും തോന്നിപ്പോ. ഇപ്പോ ഈ ഒരു സിനിമയുടെ പ്രൊമോഷൻ ഇന്റർവ്യൂസിൽ തന്നെ ഇതിന്റെ സംവിധായകനായിട്ടുള്ള ചിദംബരം പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും ഒരു വാത്സല്യത്തൊന്നും അമ്മയല്ല, ശരിക്കും ടോക്സിക്, ഒരു ടോക്സിസിറ്റി ഉള്ള ഒരു അമ്മ തന്നെയാണിത്. പക്ഷെ എന്നാ പോലും നമുക്ക് ഇടയ്ക്കൊരു സഹതാപം തോന്നിപ്പോന്നുള്ളതാണ്. അത്തരത്തിലാണ് ഈ ഒരു സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്, സഞ്ചരിക്കുന്നത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ പ്ലോട്ടിന്റെ കാര്യത്തിലും വലിയൊരു പരീക്ഷണം തന്നെയാണ് ഈ ഒരു സിനിമയിൽ അറിഞ്ഞിരിക്കുന്നത്. ഈ ഒരു ആഘോഷങ്ങൾക്കും കോമഡികൾക്കും ഒന്നും പ്രാധാന്യം നൽകാതെ അടിമുടി ദുരൂഹത നിറച്ചൊരു സൈക്കോളജിക്കൽ ത്രില്ലർ അന്തരീക്ഷം അദ്ദേഹം പ്ലോട്ടിൽ നല്ലപോലെ നിലനിർത്തുന്നുണ്ട്. ഒപ്പം ഒരു സ്ത്രീ അനുഭവിക്കുന്ന യാതനകൾ, അവളുടെ ആത്മവിശ്വാസത്തോടെയുള്ള അതിജീവനവും സംശയങ്ങൾ ഒരു ഇഴ പോലും ബാക്കി നൽകാതെയാണ് രേഖപ്പെടുത്താനായിട്ട് ജിത്തു ശ്രമിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സിനിമ കാണുന്ന സമയത്ത് ഇപ്പോൾ ഒരു തോന്നുന്ന നമുക്കൊരു കാര്യമാണ്, ചെറുതായിട്ടൊരു ഒരു വലിച്ചിലുണ്ടോ എന്ന് തോന്നുന്ന സമയത്ത് പെട്ടെന്ന് അതിൽ നിന്നൊരു ഷിഫ്റ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു ലാക്ക് അല്ലെങ്കിൽ ബോറിംഗ് കാര്യങ്ങൾ നമുക്ക് കിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ. ചുരുക്കത്തിൽ തനിക്ക് വഴങ്ങുന്നത് മാസ് കോമഡി ചേരുവകൾ മാത്രമല്ല, സങ്കീർണവും ആഴമുള്ളതുമായിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ വിഷയങ്ങളും ഹൃദയസ്പർശിയായിട്ട് എഴുതാനായിട്ട് തനിക്ക് സാധിക്കുമെന്ന് ജിത്തു മാധവന്റെ ഈ ഒരു ബാലൻ എന്ന് പറയുന്ന സിനിമയിലൂടെ തെളിയിക്കുന്നുണ്ട്.

0: celluloid.
1: ഹലോ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സെല്ലലൗഡ്. സെല്ലലൗഡിൽ ഇന്നത്തെ സിനിമാ വിശേഷം ബാലൻ ദി ബോയ്. ബാലൻ ദി ബോയ് എന്ന് പറയുന്ന സിനിമയെ കുറിച്ചാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ. കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ് കേട്ടോ. ഇനി ഈ ഒരു സിനിമയിൽ നോക്കുകയാണെങ്കിലേ, ഏതൊരു സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രത്തിലും ശബ്ദത്തിന് നൽകാവുന്ന ഏറ്റവും ഉയർന്നൊരു പ്രാധാന്യമാണ് ബാലൻ ദി ബോയ് എന്ന സിനിമയിലും നൽകിയിരിക്കുന്നത്. അതെ, അതായത് ഇപ്പോ വലിയ ശബ്ദ കോലാഹലങ്ങളോ അല്ലെങ്കിൽ ഉയർന്ന ഒരു പശ്ചാത്തല സംഗീതമോ ഒന്നും ഉപയോഗിച്ച് പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന പതിവ് രീതിക്ക് പകരം തിയേറ്ററിലെ നിശബ്ദതയെ, അതെ ആ സൈലൻസിനെ പോലും ഒരു കഥാപാത്രമായിട്ട് മാറ്റി തീർക്കാനായിട്ട് ഇതിന്റെ അണിയറ പ്രവർത്തകർക്ക് സാധിച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം സുഷിൻ ശ്യാമിന്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ശരിക്കും കഥാപാത്രങ്ങൾ അനുഭവിക്കുന്ന ഭയം, അവരുടെ മാനസിക സംഘർഷങ്ങൾ, ദുരൂഹത, ഇതെല്ലാം പ്രേക്ഷകരിലേക്ക് അപ്പാടെ പകരുന്ന രീതിയിലാണ് സുഷിൻ ശ്യാമിന്റെ ഈ ഒരു പശ്ചാത്തല സംഗീതം വർക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സൗണ്ട് ഡിസൈൻ. സിനിമയിലെ ചെറിയ ശബ്ദങ്ങൾ പോലും, ഉദാഹരണത്തിന് കഥാപാത്രങ്ങളുടെ ആ ഒരു ബ്രീത്തിങ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു കാറ്റിന്റെ ശബ്ദം, പശ്ചാത്തലത്തിലെ ചെറിയ ചലനങ്ങൾ, അങ്ങനെ തിയേറ്ററിന്റെ ഇരുളിൽ പ്രേക്ഷകരിൽ വലിയ തരംഗം സൃഷ്ടിക്കുന്ന രീതിയിലാണ് ഇതിന്റെ ഒരു സൗണ്ട് ഡിസൈൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മറ്റു സിനിമകളെ അപേക്ഷിച്ച് ബാലന്റെ യഥാർത്ഥ അനുഭവം പൂർണ്ണമായിട്ട് ലഭിക്കണമെങ്കിൽ ശരിക്കും തിയേറ്ററിൽ കാണണം എന്നാണ് നമ്മൾ പറയുക. പക്ഷെ കാണാത്തവരാണെങ്കിൽ വിഷമിക്കാൻ ഒട്ടിയിട്ടില്ല. വളരെ കാമൊക്കെ ആയിട്ട് നല്ലൊരു ഹെഡ്ഫോൺസ് ഒക്കെ വെച്ച് നിങ്ങൾ കണ്ടാൽ മതി കേട്ടോ. ആ ഫീല് മാക്സിമം കിട്ടും, തിയേറ്റർ ഫീല് വേറെ തന്നെയാണ് എന്നാ പോലും. ഓക്കെ, അതുപോലെ തന്നെ എന്റെ സംഗീതവും എടുത്തു പറയേണ്ടതാണ്. വളരെ രസകരമായിട്ടുള്ള മ്യൂസിക് തന്നെയാണ് ഈ ഒരു സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. യെസ്, അങ്ങനെ നമ്മൾ ഇന്ന് സെല്ലലൗഡിൽ പറഞ്ഞത് ബാലൻ ദി ബോയ് എന്ന സിനിമയെ കുറിച്ചാണല്ലേ. അതിന്റെ ആശയത്തെ കുറിച്ചും സംവിധായകന്റെ സിനിമകളെ കുറിച്ചും എഴുത്തുകാരന്റെ ആ ഒരു മാറ്റത്തെ കുറിച്ചും ശബ്ദത്തിനെ കുറിച്ചും ക്യാരക്ടറുകളെ കുറിച്ചും ഒക്കെ നമ്മൾ അങ്ങ് പറഞ്ഞു പോയിട്ടുണ്ട്. ഒരു കാര്യം നീ വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ബാലൻ ദി ബോയ് എന്ന് പറയുന്ന ഈ ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ വലിയൊരു നഷ്ടം തന്നെയായിരിക്കും. നല്ലൊരു ക്ലാസിക് സൈക്കോളജിക്കൽ ത്രില്ലർ തന്നെയാണ് ബാലൻ ദി ബോയ്. അപ്പോൾ നീ ഇന്നത്തെ സെല്ലലൗഡിന്റെ വിശേഷങ്ങളോട് പൂർണ്ണമാവാൻ പോവാണ്. ഞാൻ വീണ്ടും വരും സെല്ലലൗഡുമായിട്ട് മറ്റൊരു സിനിമയുമായിട്ട്. അപ്പോൾ നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. അതുവരെ കീപ് ടിൽ ദെൻ, ഇറ്റ്സ് മീ ആർജെ ആയില്യ സൈനിങ് ഓഫ്. കീപ് ഓൺ ലിസണിങ് ഹലോ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വിശ്വസ്തതയുടെ പുതിയ അധ്യായവുമായി അഹല്യ ഫിൻ ഫോറക്സ് ഇനി ഒറ്റപ്പാലത്തും. ഗോൾഡ് ലോൺ, ഫോറിൻ എക്സ്ചേഞ്ച്, വിദേശത്തേക്ക് പണമയക്കൽ, യാത്രാ സേവനങ്ങൾ തുടങ്ങി നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്കെല്ലാം ഇനി വിരൽത്തുമ്പിൽ പൂർണ്ണ പരിഹാരം. അഹല്യ ഫിൻ ഫോറക്സിന്റെ 63rd ശാഖ ഓഗസ്റ്റ് 19 ബുധനാഴ്ച രാവിലെ 10 ഒറ്റപ്പാലം കേച്ച് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം.
1: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ഈ ഓണത്തിന് സ്വാദൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്. 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2,100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 മുതൽ കൌണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ, നാട്ടുകൽ.
0: നമ്മുടെ വണ്ടിക്ക് മാത്രമല്ലേ ഇനി രാജ്യത്തിന്റെ വികസനത്തിനും വേഗത കൂടും. കാരണം ഇതാണ് E20 പെട്രോൾ. നമ്മുടെ സ്വന്തം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന എഥനോൾ ചേർത്ത E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കർഷകർക്ക് മികച്ച വരുമാനം ലഭിക്കുന്നതോടൊപ്പം കാർബൺ പുറന്തള്ളൽ വൻതോതിൽ കുറഞ്ഞ് വായുമലിനീകരണമില്ലാത്ത നല്ലൊരു നാളെ സാധ്യമാകുന്നു. എണ്ണ ഇറക്കുമതിയും വിദേശ നാണ്യ ചോർച്ചയും തടഞ്ഞ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും അന്താരാഷ്ട്ര തലത്തിലെ യുദ്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുന്ന ഇന്ധനക്ഷാമത്തിൽ നിന്ന് ഭാരതത്തെ സുരക്ഷിതമാക്കാനും ഇതിലൂടെ സാധിക്കുന്നു. ഇത് വെറുമൊരു ഇന്ധനമല്ല, സ്വയം പര്യാപ്ത ഭാരതത്തിലേക്കുള്ള കരുത്തുറ്റ ചുവടുവയ്പ്പാണ്. E20 പെട്രോൾ ഉപയോഗിക്കൂ, പ്രകൃതിയെയും രാജ്യത്തെയും ഒരുപോലെ സംരക്ഷിക്കൂ.
3: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം, ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
0: അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: അങ്ങനെ സമയം കൃത്യം 10 മണിയായപ്പോഴത്തേക്കും ഇന്നത്തെ കാലിഡോസ്കോപ്പ് സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. കൂടെ ഞാൻ അഭിരാമി, ഇത് കാലിഡോസ്കോപ്പ്, ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്. ഈ ലോകകപ്പ് കഴിഞ്ഞിട്ടും വെറ്റുവെക്കലും പരിപാടികളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അതായത് ഫുട്ബോൾ മാമാങ്കൊക്കെ കഴിഞ്ഞ ആളുകൾ ഇങ്ങനെ നെടുവീർപ്പെട്ടിരിക്കുന്ന സമയത്ത് വയനാട്ടിൽ നിന്നൊരു കിടിലൻ മന്തി സ്റ്റോറി ഞാൻ പറഞ്ഞുതരാം. അതായത് സ്പെയിനിന്റെ വലിയ ആരാധകനായിട്ടുള്ള ഒരാൾ, വയനാട് അമ്പലവയലാണ് അദ്ദേഹത്തിന്റെ വീട്, ഷജീർ എന്നാണ് ആളുടെ പേര്. അപ്പൊ ലോകകപ്പ് ഫൈനലിന്റെ തൊട്ടു മുൻപ് സ്വന്തം കടയിലിരുന്ന് അദ്ദേഹം ഒരു മാസ് ചലഞ്ച് അങ്ങ് പ്രഖ്യാപിച്ചു. എന്താ ചലഞ്ച് എന്നറിയോ? സ്പെയിൻ കപ്പടിക്കുകയാണെങ്കിൽ നാട്ടുകാർക്ക് മുഴുവൻ എന്റെ വക മന്തി ഞാൻ വാങ്ങിക്കൊടുക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഇത് അദ്ദേഹം പറയുന്ന സമയത്ത് കൂട്ടുകാരൻ സ്വാഭാവികമായിട്ടും അദ്ദേഹം പറഞ്ഞ സംഭവം റെക്കോർഡ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടു. സ്പെയിൻ ഫൈനലിൽ എത്തി, സ്പെയിൻ വിജയിക്കുകയും ചെയ്തു. ഫൈനലിന്റെ തലേ ദിവസം പഴയ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ആ കൂട്ടുകാരൻ നൈസായിട്ട് അങ്ങ് പടർത്തി, അതാകെ വൈറലായി. അപ്പൊ നാട്ടുകാരൊക്കെ പ്ലേറ്റും പിടിച്ച് ഷജീറേട്ടന്റെ മുന്നിൽ വന്ന് നിൽക്കാണ്. സ്പെയിൻ ജയിച്ചില്ലേ, നിങ്ങൾ തരാതെ പറഞ്ഞാൽ മന്തി എവിടെയെന്ന് ചോദിച്ച് നിൽക്കാണ്. എന്നിട്ട് എന്തായി എന്ന് ചോദിച്ചാൽ, ഷജീറൊക്കെ പറഞ്ഞ വാക്ക് വെറും വാക്കല്ല എന്ന് തെളിയിച്ച് നാട്ടുകാർക്ക് മുഴുവൻ വയറ് നിറയെ മന്തിയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ആ വാക്ക് അങ്ങ് പാലിച്ചു. അതുകൊണ്ട് ബെറ്റ് വെച്ചാൽ കൊടുക്കുന്ന വാക്ക് പാലിക്കാൻ നമ്മൾ ഷജീറേട്ടനെ കണ്ടു പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഫസ്റ്റ് സോങ്ങിലേക്ക് പോവാം. കാലിഡോസ്കോപ്പിന്റെ ടൈമാണ്, കൂടെ ഞാൻ അഭിരാമി.

0: പൊന്നുമോൻ എന്നെ ബലി നിർത്തിക്കോ. ഇനി മുതല് പൊന്നുമോൻ ബലി നിർത്തിക്കോന്ന്.
1: എന്ന് മുതല്?
0: ഇപ്പം മുതല്.
1: ഓക്കെ ശരി, സമ്മതിച്ചു.
0: ശരിക്കും എന്നാ വാക്ക് തെറ്റിച്ച് വലിച്ചാല്?
1: ഞാനെങ്ങാനും വാക്ക് തെറ്റിച്ച നീ എന്റെ കരണം നോക്കി പൊട്ടിച്ചോ.
0: ശരിക്കും പൊട്ടിക്കും.
1: അതെ.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ചില അച്ഛനമ്മമാര് പറഞ്ഞു കേട്ടിട്ടുണ്ട്, രാത്രിയാകുമ്പോഴത്തേക്കും ഈ പിള്ളേര് വന്നിട്ട് അമ്മേ കഥ പറഞ്ഞതാ, അച്ഛാ കഥ പറഞ്ഞതാന്ന് പറഞ്ഞിട്ട് പുറകേ നടക്കുമെന്നാ പറയണേ. നമ്മളിപ്പോ വിചാരിക്കും കുട്ടികൾക്ക് ഫോൺ കൊടുത്ത് അവിടെ ഇരുത്തിയപ്പോലെ റീലൊക്കെ കണ്ട് അവർ ഉറങ്ങിക്കോളും. അതത്ര ഹെൽത്തി ആയിട്ടുള്ള കാര്യമല്ലല്ലോ. ഈ കഥകളൊക്കെ പറഞ്ഞ് കഥകൾ കേട്ട് വേണം കുട്ടികൾ ഉറങ്ങാനും വളരാനും മുന്നോട്ട് പോവാനും. അങ്ങനെ ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. പക്ഷേ അച്ഛനമ്മമാരുടെ കൺഫ്യൂഷൻ എന്താന്ന് വെച്ചാൽ, ഇതിനു മാത്രം കഥ എവിടുന്നാ ഞങ്ങള് പറഞ്ഞു കൊടുക്കുക, ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ലേ എന്ന് പറഞ്ഞ് നിൽക്കുന്ന അച്ഛനും ഉണ്ട് അമ്മയും ഉണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട്, അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വെറൈറ്റി ബെഡ് ടൈം സ്റ്റോറികൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു പുതിയ AI ആപ്പ് പരീക്ഷിച്ച് വരികയാണ് മെറ്റ. മെറ്റ കൊണ്ടുവരുന്ന ഈ ഒരു ആപ്പിന്റെ പേര് സ്റ്റോറി കിറ്റ് എന്നാണ്. ആപ്പ് എല്ലാവരിലേക്കും എത്തി തുടങ്ങിയിട്ടേയുള്ളൂ. എത്തിക്കുന്നതിന് മുന്നേ തന്നെ പരീക്ഷണാടിസ്ഥാനത്തിൽ ചില രാജ്യങ്ങളിൽ മാതാപിതാക്കൾക്ക് നൽകി അവരുടെ റിവ്യൂസ് ഒക്കെ എടുത്ത് നോക്കുകയാണ് കമ്പനി. രാജകുമാരന്റെയും മാലാഖമാരുടെയും കഥകളൊക്കെ കേട്ട് മടുത്ത കുട്ടിപ്പട്ടാളത്തിന് ഇനി AI വഴി നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള സൂപ്പർമാൻ സ്റ്റോറീസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കാം. കഥ പറയാൻ വേണ്ടിയിട്ട് ഇനി കഷ്ടപ്പാടില്ല എന്നാണ് ഓൾ മമ്മീസിനോടും ഡാഡീസിനോടും മെറ്റ പറയുന്നത്. കുട്ടിക്കാലത്ത് ഉറങ്ങാൻ നേരം നിങ്ങളും അമ്മമ്മമാരുടെയും അമ്മമാരുടെയും തനിനാടൻ കഥകൾ കേട്ടിട്ടാണോ ഉറങ്ങിയിരുന്നത്? എന്തായാലും അങ്ങനെ ആ കഥകളുടെ ഫീല് തരാൻ, അല്ലെങ്കിൽ നമ്മുടെ മുത്തശ്ശിമാരും അമ്മമാരും ഒക്കെ പറഞ്ഞു തന്ന ആ കഥകളുടെ ഫീല് തരാൻ ഈ AI ആപ്പിന് പറ്റുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും കാലിഡോസ്കോപ്പിൽ നമുക്ക് അടുത്ത പാട്ട് കേട്ടിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. കൂടെ ഉള്ളത് ഞാൻ അഭിരാമിയാണ്. ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട്

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: കഥയൊക്കെ AI സെറ്റ് ചെയ്ത് തരുമായിരിക്കും, പക്ഷെ നമ്മൾ ഇനി ഇത് മുഴുവൻ ഇരുന്ന് എഴുതേണ്ടി വരുമോ എന്നോർത്ത് ടെൻഷൻ അടിക്കുന്ന മാതാപിതാക്കളുണ്ട് കേട്ടോ. അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, നമ്മളിതിൽ ഒരു വാക്ക് പോലും എഴുതേണ്ടതില്ല എന്നാണ് മെച്ച പറയുന്നത്. സംഗതി വളരെ സിമ്പിളാണ്. കുട്ടികൾക്ക് ഇഷ്ടമുള്ള കഥാപാത്രങ്ങൾ ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ കഥ നടക്കുന്ന സ്ഥലം അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം ഉണ്ടാകും, അല്ലെങ്കിൽ കുട്ടികളുടെ കയ്യിലുള്ള പ്രിയപ്പെട്ട കളിപ്പാട്ടങ്ങൾ ഉണ്ടാകും, അവർക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ആളുകൾ ഉണ്ടാകും അല്ലെ. ഇവരുടെയൊക്കെ ഇതിലേതെങ്കിലും നമുക്ക് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി പണി മുഴുവൻ സ്റ്റോറി കിറ്റ് നോക്കിക്കോളും. പിന്നെ അതിനൊപ്പം അതിൽ നിന്ന് കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു ഗുണപാഠം എന്താണ്, ഇപ്പൊ ഈ മേഴ്സി, അല്ലെങ്കിൽ ധൈര്യം ഉണ്ടായിരിക്കുക, എംപതി ഉണ്ടായിരിക്കുക, പരസ്പരം സഹായിക്കുക, ഹെൽപ്പിംഗ്, ഷെയറിംഗ്, കെയറിംഗ്, ഇങ്ങനെയുള്ള മെന്റാലിറ്റി ഒക്കെ കുട്ടികളിൽ ഉണ്ടാക്കണം. അപ്പൊ നമ്മൾ ഏതാണ് ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ കുട്ടികളുടെ ഏതെങ്കിലും പ്രിയപ്പെട്ട ആളുകളുടെ ഫോട്ടോ കൊടുക്കുക, കളിപ്പാട്ടത്തിന്റെ ഫോട്ടോ കൊടുത്തിട്ട് ഈ ഗുണപാഠം ഏതാണ് എന്നുള്ളതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എന്നുകൂടെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് AIനോട്, സ്റ്റോറി കിറ്റിനോട് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കളിപ്പാട്ടം, ഹീറോ ആയിട്ടുള്ള അടിപൊളി കഥ സ്റ്റോറി കിറ്റ് സെറ്റാക്കി തരും. കഥ വായിച്ചു കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വേണമെങ്കിലും ഞാൻ സെറ്റാക്കി തരാമെന്നാണ് AI പറയുന്നത്. എന്തായാലും കഥയിലെ താരം നമ്മുടെ കുട്ടികൾ തന്നെയായിരിക്കും. വിഷ്വൽസ് AI തരുന്നതായിരിക്കും, അതുപോലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും തരും. അപ്പോൾ ഇനി ഇതൊക്കെ കേട്ട് വേണം നമ്മുടെ കുട്ടികൾ ഉറങ്ങാൻ എന്നാണ് പറയുന്നത്. എന്തായാലും ഈ പറഞ്ഞ പോലെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നമ്മുടെ അമ്മമ്മമാരും അല്ലെങ്കിൽ മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും ഒക്കെ പണ്ട് നമുക്ക് പറഞ്ഞു തന്ന കഥയുടെ ഫീൽ തരാൻ വേണ്ടി AI ആപ്പിന് പറ്റുമോ ഇല്ലയോ എന്നുള്ളത് സംശയമാണ്. കാലിഡോസ്കോപ്പിന്റെ ടൈമാണ്, കൂടെ ഞാൻ അഭിരാമി.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: രാത്രി വൈകി ജോലി കഴിഞ്ഞിറങ്ങുന്ന കുറേ പേരുണ്ട്. യാത്ര ചെയ്യേണ്ടി വരുന്ന സമയത്ത് അയ്യോ ഇനി ബസ് കിട്ടുമോ, യാത്ര സേഫ് ആയിരിക്കോ എന്നോർത്ത് പലപ്പോഴും ഞാനൊക്കെ പേടിച്ചിട്ടുണ്ട് കേട്ടോ. രാത്രി യാത്ര ചെയ്യുന്നത് അത്ര സേഫ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് പലപ്പോഴും തോന്നിയിട്ടില്ല. ചില സമയം നമ്മൾ വളരെ സിമ്പിളായിട്ട് യാത്ര ചെയ്യും, പക്ഷെ ചില സമയം ചില ആളുകളുടെ നോട്ടങ്ങളിൽ ചില ക്രീപ്പി ഡ്യൂഡ്സ് ഒക്കെ ഉണ്ടാവും ചുറ്റും. അപ്പോൾ നമ്മൾ എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും ഈ രാത്രി സമയത്ത് അത്ര സേഫ് അല്ല നമ്മുടെ നാട്ടിലിറങ്ങി നടക്കാൻ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇനി പേടിക്കേണ്ട, KSRTC വക ഒരു കിഡിലൻ സൂപ്പർ ബസ് വരുന്നുണ്ട്, പിങ്ക് ബസ് എന്നാണ് പറയുന്നത്. അപ്പോൾ സ്ത്രീകൾക്ക് മാത്രമായിട്ട് KSRTC ഒരു പിങ്ക് ബസ് സർവീസ് എത്തുന്നു. പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ പിങ്ക് സർവീസ് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ആലോചിക്കുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള പ്രധാനപ്പെട്ട റൂട്ടുകളിൽ സ്ത്രീകൾക്ക് മാത്രമായിട്ട് നൈറ്റ് ടൈമിൽ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബസ് എന്നാണ് നമ്മുടെ KSRTC ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫീഷ്യൽ ായിട്ട് പറഞ്ഞേക്കുന്നത്. എന്തായാലും അടിപൊളിക്കാരിയാണല്ലേ. ഈ പറഞ്ഞ പോലെ രാത്രി സമയങ്ങളിൽ യാത്ര ചെയ്തിട്ടുള്ള ലേഡീസിന് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ. നമുക്കെപ്പോഴും സേഫായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സമയമല്ല നൈറ്റ് എന്ന് പറയുന്നത്. നമ്മൾ എത്രയൊക്കെ പുരോഗമനം പറഞ്ഞാലും ചില സമയങ്ങളിൽ ചില കാര്യങ്ങൾ നമ്മൾ നേരിടേണ്ടി വന്നിട്ടുണ്ടാകും, അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാകും. എന്തായാലും KSRTC പിങ്ക് സർവീസ് ഒക്കെ അടിപൊളിയായിട്ട് തുടങ്ങട്ടെ. നമുക്ക് നോക്കാം എവിടം വരെ കാര്യങ്ങൾ പോകുന്നു. ഇത് കാലിഡോസ്കോപ്പ് ആണ്, കൂടെ ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: നമ്മുടെ നാടിനെയും നമ്മുടെ വരുന്ന ജനറേഷൻസിനെയും ഒക്കെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒക്കെ ഒന്നിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് ഇനി എനിക്ക് പറയാനുള്ളത്. കാലിഡോസ്കോപ്പ് ഇവിടെ ഞാൻ അഭിരാമി ഉണ്ട് നിങ്ങളുടെ കൂടെ. നമ്മൾ കുറച്ച് നേരമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടം വീടുകളിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒക്കെ തുടങ്ങുന്നതിൻ്റെ കാര്യവും ഓപ്പറേഷൻ തൂഫാന്റെ കാര്യവും ഒക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ ചുറ്റുവട്ടത്ത് ഏതെങ്കിലും തരത്തിൽ സംശയകരമായിട്ട് ലഹരി ഇടപാടുകളോ ലഹരി ഉപയോഗമൊക്കെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ അത് പോലീസിനെയോ എക്സൈസിനെയോ ഒന്നും അറിയിക്കാൻ യാതൊരു മടിയും കാണിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഓരോ ചെറിയ ഇടപെടലും ചിലപ്പോൾ ഒരു വലിയ നല്ല മാറ്റത്തിന് കാരണമാകും. ഇപ്പം നമ്മുടെ വീടുകളിലും നമ്മുടെ ഫ്രണ്ട്ഷിപ്സിലും നല്ലൊരു അന്തരീക്ഷം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ലഹരിയോട് നോ പറയാൻ നമ്മുടെ കുഞ്ഞുങ്ങളെയും കൂട്ടുകാരെയും ഒക്കെ നമുക്ക് പഠിപ്പിക്കേണ്ടതായിട്ടുണ്ടല്ലേ. ഈ ലഹരി മുക്തമായിട്ടുള്ള ഒരു നാളെ വേണം എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഈ കാര്യത്തിൽ ഒരുമിച്ച് നിൽക്കണം. അപ്പം നമ്മൾ സംസാരിച്ച് വന്ന ഈ ലഹരി വിരുദ്ധ പോരാട്ടം ഓപ്പറേഷൻ തൂഫാൻ വളരെ അർത്ഥവത്തായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ലഹരി ഉപയോഗിച്ച് പിടിക്കപ്പെടുന്നവരെ വെറുതെ പിഴ ചുമത്തിയോ ജയിലിലടച്ചോ മാത്രം ഈ നമുക്ക് ഈ നാടിനെ ലഹരി മുക്തമാക്കാൻ കഴിയുമോ? ഇല്ല എന്നാണ് പല വിദഗ്ധരും പറയുന്നത്. ഇനി പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരമുണ്ട്. അതെന്താണെന്ന് പറയാം കാലിഡോസ്കോപ്പിൽ ആഫ്റ്റർ എ ഷോർട്ട്.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ലഹരി ഉപയോഗിച്ച് പിടിക്കപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ ഇവരെ വെറുതെ ഒരു ഫൈൻ ചുമത്തി അല്ലെങ്കിൽ ജയിലിൽ അടച്ച് മാത്രം ഈ നാടിനെ നമുക്ക് ലഹരി മുക്തമാക്കാൻ കഴിയോ? ഇല്ല എന്നാണ് വിദഗ്ധരായിട്ടുള്ള ആളുകളൊക്കെ പറയുന്നത്. കാരണം അവർക്ക് ലഹരി എത്തിച്ചു കൊടുക്കുന്ന വിൽപ്പനക്കാരെ പ്രധാനമായിട്ട് നമ്മൾ പിടികൂടേണ്ടതുണ്ട്. അതോടൊപ്പം ഈ കെണിയിൽ പെട്ടുപോയ മനുഷ്യന്മാരില്ലേ, അവർക്ക് കൃത്യമായിട്ടുള്ള കെയറും വൈദ്യസഹായം, കൗൺസിലിംഗ്, സ്നേഹത്തോടെയുള്ള പരിചരണം ഒക്കെ നൽകി തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. ലഹരിയോടാണ് നമ്മുടെ പോരാട്ടം, അത് ഉപയോഗിച്ചു പോയ മനുഷ്യരോടല്ല. അപ്പൊ അവര് മനുഷ്യർ ലഹരി ഉപയോഗിച്ചു, ഇനി അവൻ ജീവിക്കാൻ പോലും കൊള്ളില്ല, അവനെ ജയിലടച്ചേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആളുടെ ജീവിതം ഭാവിയൊക്കെ അവിടെ നശിച്ചുപോവാണ്. അവരെ കുറ്റപ്പെടുത്താതെ ഒറ്റപ്പെടുത്താതെ വേണ്ട സമയത്ത് ശരിയായിട്ടുള്ള ചികിത്സയും അവർക്ക് മെന്റൽ സപ്പോർട്ടും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിന്നും നമുക്ക് അവരെ തിരിച്ച് ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ തൂഫാൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ലഹരി ഉപയോഗിക്കുന്നവരെ പിടിക്കുക, ലഹരി മാഫിയകളെ പിടിക്കുക, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് തൂഫാൻ എന്ന് പറയുന്ന സംഭവം, ഓപ്പറേഷൻ തൂഫാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഇതിൽ അടിമപ്പെട്ടു പോയവരെ തിരിച്ച് ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തൂഫാൻ കെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി പദ്ധതി കൂടി അതിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. എന്തായാലും സ്നേഹവും കരുതലും ഒക്കെ തന്നെയാണ് ഇങ്ങനെയുള്ള വിഷയങ്ങളിലും വലിയ ഏറ്റവും വലിയ മരുന്ന് അല്ലേ. തൂഫാൻ കെയറിനും അടിപൊളിയൊരു ആശംസ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കാലിഡോസ്കോപ്പ് ഞാൻ ദാ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത്രയും സമയം കൂടെ ചേർന്നത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ലിസണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: അസ്ലി ലാൻഡ് മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
2: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും
4: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
5: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: വിശ്വസ്തതയുടെ പുതിയ അധ്യായവുമായി അഹല്യ ഫിൻഫോറക്സ് ഇനി ഒറ്റപ്പാലത്തും. ഗോൾഡ് ലോൺ, ഫോറിൻ എക്സ്ചേഞ്ച്, വിദേശത്തേക്ക് പണമയക്കൽ, യാത്രാ സേവനങ്ങൾ തുടങ്ങി നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്കെല്ലാം ഇനി വിരൽത്തുമ്പിൽ പൂർണ്ണ പരിഹാരം. അഹല്യ ഫിൻഫോറക്സിന്റെ 63rd ശാഖ ഓഗസ്റ്റ് 19 ബുധനാഴ്ച രാവിലെ 10 മണിക്ക് ഒറ്റപ്പാലം KH ബിൽഡിംഗിൽ പ്രവർത്തനമാരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: വീട്ടുവളപ്പില് സ്വന്തമായിട്ട് പച്ചക്കറികളും മറ്റു വിളകളും കൃഷി ചെയ്ത് തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നവരുടെ എണ്ണം ഇന്ന് നാൾക്ക് നാൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. വിഷരഹിതമായ നല്ല പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുക എന്നതിനൊപ്പം മനസ്സിന് വലിയൊരു സന്തോഷവും ഉന്മേഷവും നൽകുന്ന ഒന്നുകൂടിയാണ് കൃഷി എന്ന് പറയുന്നത്. പക്ഷേ നല്ലൊരു കൃഷിയിടം ഒരുക്കിയെടുക്കണമെങ്കിൽ വിത്തുകളും വളവും മാത്രം പോരാ, ഒപ്പം കൃത്യമായ കാർഷിക ഉപകരണങ്ങൾ കൂടെ നമ്മുടെ കൈവശം ഉണ്ടാവണം. അനുയോജ്യമായ ഉപകരണങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ നമ്മുടെ അധ്വാനവും സമയവും പകുതിയായിട്ട് കുറയ്ക്കാനും കൃഷി കൂടുതൽ സുഗമവും അതുപോലെ തന്നെ രസകരവുമാക്കാനും സാധിക്കും. ഒരു സാധാരണ കർഷകന് അല്ലെങ്കിൽ വീട്ടിൽ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന ഒരാൾക്ക് അത്യാവശ്യമായി വേണ്ട 8 പ്രധാന ഉപകരണങ്ങൾ ഏതൊക്കെയാണ്, അവയുടെ കൃത്യമായ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്, കടകളിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. നമസ്കാരം, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക്. ആദ്യത്തേത് തൂമ്പയാണ്. പച്ചക്കറി കൃഷിയിലും മറ്റ് കാർഷിക ആവശ്യങ്ങളിലുമൊക്കെ മണ്ണ് കിളച്ചിടാനും തടങ്ങൾ കോരാനും കളകൾ ചെത്തി മാറ്റാനുമൊക്കെ ഏറ്റവും അത്യാവശ്യമായി വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പരമ്പരാഗത ഉപകരണമാണ് തൂമ്പ. കർഷകന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് തൂമ്പയെ വിശേഷിപ്പിച്ചാൽ അതിലൊട്ടും തെറ്റൊന്നുമില്ല. കൃഷിയിടം ഒരുക്കുന്നതിന്റെ ആദ്യഘട്ടം മുതൽ വിളവെടുപ്പ് വരെയുള്ള വിവിധ ഘട്ടങ്ങളിൽ തൂമ്പയുടെ സേവനം നമുക്ക് ഒഴിവാക്കാനാവാത്തതാണ്. മണ്ണ് വലിച്ച് അടുപ്പിക്കാനും വാഴത്തടങ്ങൾക്ക് ചുറ്റും തടമെടുത്ത് മണ്ണ് കൂട്ടിയിടാനും വാണിജ്യ പച്ചക്കറി തടങ്ങളിൽ വരികളെടുക്കാനുമൊക്കെ തൂമ്പ വളരെ ഉപകാരപ്രദമാണ്. മണ്ണൊരുക്കൽ ഘട്ടത്തിൽ വലിയ മൺകട്ടകൾ ഉടച്ച് പരുവപ്പെടുത്താനും ജൈവവളങ്ങളായ ചാണകപ്പൊടിയും കമ്പോസ്റ്റുമൊക്കെ മണ്ണുമായി കൃത്യമായി കൂട്ടിക്കലർത്താനും തൂമ്പ നിർബന്ധമായിട്ട് നമ്മുടെ കൈവശം ഉണ്ടാകണം. മൺതടങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കാതെ വശങ്ങൾ കോരി ഒതുക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. തൂമ്പ വാങ്ങുന്ന സമയത്ത് നല്ല കാരരുമ്പിൽ നിർമ്മിച്ച നമ്മുടെ ശരീരത്തിന് താങ്ങാൻ പറ്റുന്ന ഭാരമുള്ളത് തിരഞ്ഞെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കൈപ്പിടിയായി ഉപയോഗിക്കുന്ന മരത്തടി ഉറപ്പിക്കാനുള്ള വരിയും ശക്തമായിരിക്കണം. തൂമ്പയുടെ വായ്തലയ്ക്ക് നല്ല മൂർച്ചയും മണ്ണിലേക്ക് എളുപ്പത്തിൽ ആഴ്ന്നിറങ്ങാൻ പാകത്തിലുള്ള അനുയോജ്യമായ ചെരുവുമുണ്ട് എന്ന് ഉറപ്പാക്കി വേണം വാങ്ങാനായിട്ട്. കൃഷിക്കാർക്ക് വളരെ ആവശ്യമായിട്ടുള്ള തൂമ്പ അഥവാ നമ്മുടെ നാട്ടിലൊക്കെ കൈക്കൂട്ട് എന്ന് പറയുന്ന ആ ഒരു ഉപകരണത്തിന്റെ പ്രാധാന്യം എത്രത്തോളമാണ് എന്ന് മനസ്സിലായില്ലേ. ഇനി നമുക്ക് കടപ്പാര അല്ലെങ്കിൽ പാര അതിനെക്കുറിച്ചറിയാം മനോഹരമായ പാട്ടിനുശേഷം.

0: ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ് സുനലഭം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. വീട്ടുവളപ്പിലെ കൃഷി ചെയ്യുന്നവർക്ക് ഉപകാരപ്പെടുന്ന ചില ഉപകരണങ്ങളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്തത് ആഴത്തിൽ കുഴിയെടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന പാര അഥവാ കടപ്പാര. സാധാരണ തൂമ്പ ഉപയോഗിച്ച് കിളയ്ക്കാൻ സാധിക്കാത്ത വിധം കടുപ്പമുള്ള മണ്ണില് ആഴത്തിൽ കുഴികൾ എടുക്കാനും മണ്ണിനടിയിലെ വലിയ കല്ലുകളും പണ്ടേയുള്ള മരത്തിന്റെ ഉറച്ച വേരുകളുമൊക്കെ ഇളക്കി മാറ്റാനും ഉപയോഗിക്കുന്ന ഉറപ്പുള്ള ഉപകരണമാണ് പാര അഥവാ കടപ്പാര. തെങ്ങ്, വാഴ, പ്ലാവ്, മാവ് തുടങ്ങിയ വലിയ തൈകളും മറ്റ് പച്ചക്കറി തൈകളും നടാനായിട്ട് ആഴമുള്ള കുഴികൾ കൃത്യമായി എടുക്കാനായിട്ട് പാര നമ്മെ സഹായിക്കുന്നുണ്ട്. പടർന്നു വളരുന്ന പാവൽ, പടവലം, പയർ തുടങ്ങിയ വിളകൾക്ക് പന്തലിടാനായിട്ട് മുളയോ വലിയ മരക്കമ്പുകളോ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തേണ്ടതുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ കട്ടിയുള്ള മണ്ണിൽ ആഴത്തിൽ കുഴികൾ ഉണ്ടാക്കാനായിട്ട് കടപ്പാര വളരെ എളുപ്പത്തിൽ സഹായിക്കും. കമ്പുകൾ ഒടിഞ്ഞു പോകാതെ മണ്ണിൽ ആഴത്തിൽ കുത്തി നിർത്താനും വലിയ പറമ്പുകളിൽ അതിർത്തി തിരിക്കുമ്പോൾ വേലിക്കാലുകൾ ഉറപ്പിക്കാനും പാര അത്യന്താപേക്ഷിതമാണ്. ഉപയോഗിക്കുമ്പോൾ വളഞ്ഞു പോകാത്ത ഉയർന്ന ഗുണനിലവാരമുള്ള സ്റ്റീൽ പാരകൾ വേണം തിരഞ്ഞെടുക്കാനായിട്ട്. ഒരറ്റത്ത് പരന്ന ചിരട്ട വായയും മറ്റേ അറ്റത്ത് കൂർത്ത മുനയുമുള്ള ഇരട്ട ഉപയോഗമുള്ള പാരകളാണ് കൃഷിക്ക് കൂടുതൽ സൗകര്യപ്രദം. സ്വന്തം ഉയരത്തിനും കൈക്കരുത്തിനും അനുയോജ്യമായ ഭാരമുള്ളത് മാത്രം നോക്കി വാങ്ങിക്കുക. ഇനി കൊമ്പുകോതലിനും ചെത്തലിനുമായിട്ട് കൊടുവാൾ അല്ലെങ്കിൽ അരിവാൾ. അതിനെക്കുറിച്ചറിയാം മനോഹരമായ പാട്ടിനുശേഷം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: കൃഷിയിടത്തിലും തൊടിയിലുമൊക്കെ അനാവശ്യമായി വളർന്നു നിൽക്കുന്ന പച്ചപ്പുല്ലുകളും കളകളും ചെത്തിമാറ്റി കൃഷിയിടം വൃത്തിയായി സൂക്ഷിക്കാനും ഇടതൂർന്ന വള്ളികൾ മുറിച്ചു മാറ്റാനും കുടുവാൾ അല്ലെങ്കിൽ അരിവാളാണ് ഉപയോഗിക്കുക. കൂടാതെ പറമ്പിലെ തെങ്ങിന്റെയും മറ്റു വലിയ മരങ്ങളുടെയും ഉണങ്ങിയ മടലുകളും ചില്ലകളും നീക്കം ചെയ്ത് വെളിച്ചം ഉറപ്പാക്കാനും ഇത് ഉപകരിക്കുന്നുണ്ട്. പച്ചക്കറികളുടെ വിളവെടുപ്പ് സമയത്ത് കായകൾ കേടുപാടുകൾ സംഭവിക്കാതെ തണ്ടോടെ വെട്ടിയെടുക്കാനായിട്ട് ഈ അരിവാളും കുടുവാളും ഒക്കെ സഹായിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വാഴക്കുലകൾ വെട്ടിയെടുക്കാനും ചേന, ചെമ്പ് തുടങ്ങിയ കിഴങ്ങുവർഗ്ഗങ്ങൾ തണ്ടിൽ നിന്ന് വേർപെടുത്താനും ചീരയും മറ്റ് ഇലക്കറികളും ചുവടോടെ മുറിച്ചെടുക്കാനും മൂർച്ചയുള്ള അരിവാളുകളോ ചെറിയ കുടുവാളുകളോ വളരെ അത്യാവശ്യമാണ്. ഈർപ്പം തട്ടുമ്പോൾ പെട്ടെന്ന് തുരുമ്പെടുക്കാത്ത നല്ല ഇരുമ്പിൽ നിർമ്മിച്ച വാളുകളാണ് വാങ്ങിക്കേണ്ടത്. വഴുതി പോകാതെ കയ്യിൽ നല്ല പിടുത്തം കിട്ടുന്ന മരപ്പിടിയോ ചിരട്ടപ്പിടിയോ റബ്ബർ ഗ്രിപ്പോ ഉള്ളവ തിരഞ്ഞെടുക്കണം. ഭാരം അമിതമായി കഴിഞ്ഞാൽ ദീർഘനേരം ജോലി ചെയ്യുമ്പോൾ കൈക്ക് വേദന ഉണ്ടാകാനായിട്ട് സാധ്യതയുള്ളതുകൊണ്ട് ഭാരം കുറഞ്ഞതും മൂർച്ച കൂട്ടാൻ എളുപ്പമുള്ളതുമായവ നോക്കി വാങ്ങിക്കുക. ഇനി സ്പ്രേയറാണ്. നനയ്ക്കാനും അതുപോലെ തന്നെ വളങ്ങളൊക്കെ സ്പ്രേ ചെയ്യാനൊക്കെ ആയിട്ട് സ്പ്രേയർ വേണം. ഒരു കർഷകന്റെ വീട്ടിൽ അല്ലെങ്കിൽ വീട്ടുവളപ്പിൽ കൃഷി ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും വേണ്ട ഒരു കാര്യമാണ്. അതിന്റെ ഉപയോഗം എങ്ങനെയൊക്കെയാണെന്ന് പറയാം.

0: ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: വീട്ടുവളപ്പിൽ കൃഷി ചെയ്യുന്ന സമയത്ത് ആവശ്യമായിട്ടുള്ള കാർഷിക ഉപകരണങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്തത് സ്പ്രെയർ. വിത്തുപാത്തികളിൽ പാകിയ നേർത്ത വിത്തുകളിലേക്കും ചെറിയ നാമ്പുകൾ വന്ന തൈകളിലേക്കും വെള്ളം ശക്തമായ ചാലുകളായിട്ട് ഒഴിച്ചു കഴിഞ്ഞാലേ മണ്ണ് ഒലിച്ചു പോകാനും അതുപോലെ തന്നെ വിത്തുകൾ പുറത്താകാനും സാധ്യതയുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ നേർത്ത രീതിയിൽ മഞ്ഞുതുള്ളികൾ പോലെ വെള്ളം തളിച്ചു കൊടുക്കാനായിട്ട് സ്പ്രെയറുകൾ ഉപയോഗിക്കുന്നു. തൈകൾക്ക് ആവശ്യമായ ഈർപ്പം മാത്രം നൽകാനായിട്ട് ഇത് സഹായിക്കും. പച്ചക്കറികളിൽ ഉണ്ടാകുന്ന കീടങ്ങളെ ചെറുക്കാനായിട്ട് വീട്ടിൽ തന്നെ നിർമ്മിക്കുന്ന വേപ്പെണ്ണ, വെളുത്തുള്ളി ലായനി, നാടൻ ജൈവ കീടനാശിനികൾ, സ്യൂഡോമോണസ്, ഫിഷ് അമിനോ ആസിഡ്, മറ്റ് സൂക്ഷ്മ മൂലകങ്ങൾ എന്നിവ ഇലകളുടെ അടിവശത്തും മുകളിലും കൃത്യമായിട്ട് തളിച്ചു കൊടുക്കാനായിട്ട് സ്പ്രെയറുകൾ അത്യന്താപേക്ഷിതമാണ്. 1 ലിറ്റർ മുതൽ 2 ലിറ്റർ വരെ ശേഷിയുള്ള പ്രഷർ സ്പ്രെയറുകളാണ് വീട്ടുകൃഷിക്ക് ഏറ്റവും അനുയോജ്യം. സ്പ്രെയറിന്റെ മുന്നിലെ നോസലുകൾ പിച്ചള കൊണ്ടുള്ളതാണെന്ന് ഉറപ്പാക്കുക. പ്ലാസ്റ്റിക് നോസലുകൾ അടങ്ങിയിരിക്കുന്ന മരുന്നുകളുടെ അവശിഷ്ടങ്ങൾ കാരണം പെട്ടെന്ന് അടഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. പ്രഷർ പമ്പ് സുഗമമായിട്ട് പ്രവർത്തിക്കുന്നതും മരുന്ന് ഒഴിക്കാനും ഉപയോഗശേഷം കഴുകി വൃത്തിയാക്കാനും എളുപ്പമുള്ള വലിയ വായുള്ള മോഡലുകൾ വാങ്ങിക്കുക. ഇനി ട്രോവലാണ്. തൈകൾ നടുമ്പോൾ മണ്ണെടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ട്രോവലിനെ കുറിച്ചറിയാം മനോഹരമായ പാട്ട്.

0: ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ചട്ടികളിലും ഗ്രോ ബാഗുകളിലും മണ്ണും വളങ്ങളും കൂട്ടിയിളക്കി നിറയ്ക്കാനും ചെറിയ പേപ്പർ കപ്പുകളിലോ ട്രേകളിലോ വളർത്തിയ തൈകൾ അവയുടെ വേരുകൾക്ക് യാതൊരുവിധ കേടുപാടുകളും സംഭവിക്കാതെ മണ്ണോട് പഴുതില്ലാതെ എടുത്തു മാറ്റാനും ഉപയോഗിക്കുന്ന കുഞ്ഞു കൈക്കോട്ടാണ് ട്രോവൽ. ഗ്രോ ബാഗ് കൃഷി ചെയ്യുന്നവർക്ക് ഒഴിച്ചുകൂടാനാവാത്തൊരു ഉപകരണമാണ് ഈ ഒരു ട്രോവൽ. വളർന്നു വരുന്ന ചെടികളുടെ ചുവട്ടിലെ മണ്ണ് വേരുകൾ മുറിയാത്ത രീതിയിൽ പതുക്കെ ഇളക്കി കൊടുക്കാനും ചെടിയുടെ ചുവട്ടിൽ ജൈവവളങ്ങളോ കമ്പോസ്റ്റോ ഇട്ടുകൊടുത്ത ശേഷം മുകളിലേക്ക് മണ്ണ് കൂട്ടിക്കൊടുക്കാനും കൈക്കോട്ട് വളരെ സൗകര്യപ്രദമാണ്. ഗ്രോ ബാഗുകളിൽ കെട്ടിക്കിടക്കുന്ന മണ്ണ് അയച്ചു കൊടുക്കാനും ഇത് ഉപയോഗിക്കാം. കൈപ്പിടിയും താഴത്തെ കോരിക ഭാഗവും തമ്മിൽ കൂട്ടിയോജിപ്പിച്ചിരിക്കുന്ന സന്ധി നല്ല ബലമുള്ളതായിരിക്കണം. അതാണ് ഇത് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. അമർത്തി മണ്ണെടുക്കുന്ന സമയത്ത് വളഞ്ഞു പോകാത്ത സ്റ്റെയിൻലെസ് സ്റ്റീലോ പൗഡർ കോട്ടിംഗ് ഉള്ള കട്ടിയുള്ള ഇരുമ്പോ തിരഞ്ഞെടുക്കുന്നത് തുരുമ്പെടുക്കുന്നത് തടയുകയും ദീർഘകാല ഈടുനിൽപ്പ് നൽകുകയും ചെയ്യും. ഇനി കമ്പുകൾ മുറിക്കാനായിട്ട് പ്രൂണിങ്ങിനായിട്ട് ഷിയർ ഉപയോഗിക്കാം. പ്രൂണിംഗ് ഷിയർ, അതിനെക്കുറിച്ച് പറയാം മനോഹരമായ പാട്ട്.

0: ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: കൃഷി ചെയ്യുന്നവർക്ക് ഉപകാരപ്പെടുന്ന ചില കാർഷിക ഉപകരണങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. അടുത്തത് പ്രൂണിംഗ് ഷെയർ ആണ്. ചെടികളുടെ ഉണങ്ങിയ ശാഖകൾ, രോഗം ബാധിച്ച രോഗബാധിത കൊമ്പുകൾ എന്നിവ കൃത്യമായിട്ട് മുറിച്ചു മാറ്റാനും ചെടികൾക്ക് നല്ല ആകൃതിയും വളർച്ചയും നൽകാനും ഉപയോഗിക്കുന്ന കാർഷിക ആവശ്യങ്ങൾക്കുള്ള ഒരു പ്രത്യേക കത്രികയാണ് പ്രൂണിംഗ് ഷെയർ അഥവാ സെക്കേറ്റർ. തക്കാളി, വഴുതന, വെണ്ട തുടങ്ങിയവയിൽ നിന്ന് ഉണങ്ങിയ ഇലകൾ മാറ്റാനായിട്ട് ഇത് സഹായിക്കും. കട്ടികൂടിയ കമ്പുകൾ കൈകൊണ്ട് ബലപ്രയോഗം നടത്തി ഒടിച്ചെടുക്കുമ്പോൾ ചെടിയുടെ പ്രധാന തണ്ടിന് വലിയ മുറിവുകൾ ഉണ്ടാവുകയും അതുവഴി ബാക്ടീരിയോ ഫംഗസോ കടന്ന് ചെടി നശിക്കുകയും ചെയ്യും. ഷിയർ ഉപയോഗിക്കുന്ന സമയത്ത് ചെടിയുടെ കാണ്ഡത്തിന് മുറിവേൽക്കാതെ കൃത്യമായ ആംഗിളിൽ മുറിക്കാനായിട്ട് സാധിക്കും. ഗ്രാഫ്റ്റിംഗ്, പതിവെക്കൽ എന്നിവയ്ക്കും ഇത് ഉപകരിക്കും. ഇനി ഇത് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞുതരാം. മൂർച്ചയേറിയതും എളുപ്പത്തിൽ തുരുമ്പെടുക്കാത്തതുമായ ഹൈ കാർബൺ സ്റ്റീൽ ബ്ലേഡുകൾ ഉള്ളവ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. ഉപയോഗിക്കുമ്പോൾ കൈക്ക് ആയാസം കുറയ്ക്കുന്ന മികച്ച സ്പ്രിംഗ് സംവിധാനവും ഉപയോഗിക്കാത്ത സമയത്ത് പൂട്ടിവെക്കാൻ സാധിക്കുന്ന സുരക്ഷിതമായ ലോക്കിംഗ് സിസ്റ്റവുമുള്ള ഷിയറുകളാണ് കൂടുതൽ നല്ലത്. ഇനി തടങ്ങൾ നനയ്ക്കാനായിട്ട് വാട്ടറിംഗ് ക്യാൻ. അതിനെക്കുറിച്ചറിയാം മനോഹരമായ പാട്ടിനു ശേഷം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: പച്ചക്കറി തടങ്ങളിലേക്കും ചട്ടികളിലേക്കും ചെടികളുടെ വേരുകളിലേക്ക് ആവശ്യത്തിന് മാത്രം അളവിൽ വെള്ളമൊഴിക്കാനായിട്ട് സഹായിക്കുന്ന പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ലോഹപാത്രമാണ് വാട്ടറിംഗ് ക്യാൻ. ഇതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഹോസുകൾ ഉപയോഗിച്ച് ശക്തമായി വെള്ളമൊഴിക്കുന്ന സമയത്ത് വെള്ളം അമിതമാകാനും വേരുകളിലെ മണ്ണ് ഒലിച്ചു പോകാനും സാധ്യതയുള്ളത് കൊണ്ട് വാട്ടറിംഗ് ക്യാനാണ് കൃഷിക്ക് സുരക്ഷിതം. ഇതിന്റെ മുന്നിൽ മഴ പെയ്യുന്നത് പോലെയുള്ള നേർത്ത സുഷിരങ്ങളുള്ള ഷവർ ഹെഡ് ഘടിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് വെള്ളം ചെടിയുടെ ഇലകളിലും ചുവട്ടിലും ഒരുപോലെ പെയ്യുന്ന രീതിയിൽ വീഴുന്നു. ഇത് ചെറിയ തൈകൾ മറിഞ്ഞു വീഴാതെ സൂക്ഷിക്കാനും വേരുകളിലേക്ക് മണ്ണ് ഇളകാതെ വെള്ളം സാവധാനം ഇറങ്ങിച്ചെല്ലാനും വലിയ തോതിൽ സഹായിക്കുകയും ചെയ്യുന്നു. വെയിലത്തും മഴയത്തും കിടന്നു കഴിഞ്ഞാലും പെട്ടെന്ന് പൊട്ടിപ്പോകാത്ത കാഠിന്യമുള്ള വെർജിൻ പ്ലാസ്റ്റിക്കിൽ നിർമ്മിച്ചവ തിരഞ്ഞെടുക്കുക. അതാണ് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. മുന്നിലെ ഷവർ ഭാഗം അഴിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതാണെങ്കിൽ സുഷിരങ്ങളിൽ അഴുക്കടിഞ്ഞു കൂടിക്കഴിഞ്ഞാൽ എളുപ്പത്തിൽ കഴുകി വൃത്തിയാക്കാനായിട്ട് സാധിക്കും. 5 ലിറ്റർ അല്ലെങ്കിൽ 8 ലിറ്റർ ശേഷിയുള്ളവയാണ് വീട്ടുകൃഷിക്ക് ഏറ്റവും സൗകര്യം. കേട്ടുകൊണ്ടിരിക്കുന്നത് ഹരിതഭൂമിയാണ്. ഇനിയൊരു ഇടവേള.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വീട്ടുകൃഷി ചെയ്യുന്ന സമയത്ത്, വീട്ടുവളപ്പിലെ കൃഷി ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂസ് ആവുന്ന കാർഷിക ഉപകരണങ്ങളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്തത് എട്ടാമത്തേതാണ് വളവും കല്ലും മാറ്റാനുള്ള മൺകൂരി അഥവാ റേക്ക്. മണ്ണിലുള്ള ചെറിയ കല്ലുകൾ, വേരുകൾ, ഉണങ്ങിയ ഇലകൾ, മറ്റനാവശ്യ അവശിഷ്ടങ്ങൾ എന്നിവ മാറ്റാനും കിളച്ചിട്ട മൺതടങ്ങൾ വിത്തുപാകാൻ പാകത്തിൽ സമനിരപ്പാക്കാനും ഉപയോഗിക്കുന്ന ചീപ്പിന്റെ ആകൃതിയിലുള്ള ഇരുമ്പ് ഉപകരണമാണ് റേക്ക് അഥവാ മൺകൂരി. വിത്തുകൾ വരിവരിയായി പാകിയ ശേഷം അവയ്ക്ക് മുകളിൽ നേർത്ത രീതിയിൽ കൃത്യമായി മണ്ണ് മൂടാനും മണ്ണിലേക്ക് ഇട്ടുകൊടുത്ത കമ്പോസ്റ്റും ചാണകപ്പൊടിയും മേൽമണ്ണുമായി ഒരുപോലെ കൂട്ടിക്കലർത്താനും റേക്ക് സഹായിക്കുന്നുണ്ട്. മഴക്കാലത്ത് തടങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കാതെ മണ്ണ് ഒരുപോലെ നിരപ്പാക്കാനായിട്ട് ഇത് വളരെ ഉപകാരപ്രദമാണ്. ഇനി ഇത് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരട്ടെ. വളഞ്ഞു പോകാത്ത ബലമുള്ള പല്ലുകളും പല്ലുകൾക്കിടയിൽ കൃത്യമായ അകലവുമുള്ള കട്ടിയുള്ള ഇരുമ്പ് റേക്കുകൾ തിരഞ്ഞെടുക്കുക. കുനിയാതെ നിന്ന് തന്നെ തടങ്ങൾ നിരപ്പാക്കാനായിട്ട് പാകത്തിലുള്ള നീളമുള്ള മരപ്പിടിയോ പൈപ്പോ ഘടിപ്പിക്കാൻ പറ്റിയ സോക്കറ്റ് ഉള്ളവ വാങ്ങുന്നതാണ് കർഷകർക്ക് ജോലി ചെയ്യുമ്പോൾ കൂടുതൽ ആശ്വാസം നൽകുക. അപ്പോൾ എട്ട് കാർഷിക ഉപകരണങ്ങളെ കുറിച്ചും പറഞ്ഞു അല്ലെ. വലിയ സാമ്പത്തിക ചെലവില്ലാതെ ഈ എട്ട് അടിസ്ഥാന ഉപകരണങ്ങൾ നിങ്ങളുടെ കൈവശമുണ്ട് എങ്കിൽ വീട്ടുവളപ്പിലെ പച്ചക്കറി കൃഷി വളരെ എളുപ്പവും അതുപോലെ തന്നെ വളരെ സന്തോഷവുമുള്ളൊരു കാര്യമാക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും. ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ച ശേഷം അവയിൽ മണ്ണും ഈർപ്പും ഒക്കെ തട്ടി തുടച്ച് ഉണങ്ങിയ സ്ഥലത്ത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ അത് ഒരുപാട് നാൾ കേടുകൂടാതെ നിങ്ങളോടൊപ്പം നിലനിൽക്കുകയും ചെയ്യും. വിളവെടുപ്പും പരിപാലനവും എളുപ്പമാക്കുന്ന ഈ കാർഷിക ഉപകരണങ്ങളെക്കുറിച്ചുള്ള ഇന്നത്തെ ഹരിതഭൂമി ഇവിടെ പൂർണ്ണമാവുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും അടുത്ത ഹരിതഭൂമിയിൽ കൂടുതൽ കാർഷിക വിശേഷങ്ങളുമായി ഒന്നിക്കാം. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക FM 90.4 കേട്ടുകേട്ട് കൂട്ടുകൂടാം.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: വിശ്വസ്തതയുടെ പുതിയ അധ്യായവുമായി അഹല്യ ഫിൻ ഫോറക്സ് ഇനി ഒറ്റപ്പാലത്ത്. ഗോൾഡ് ലോൺ, ഫോറിൻ എക്സ്ചേഞ്ച്, വിദേശത്തേക്ക് പണമയക്കൽ, യാത്രാ സേവനങ്ങൾ തുടങ്ങി നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്കെല്ലാം ഇനി വിരൽത്തുമ്പിൽ പൂർണ്ണ പരിഹാരം. അഹല്യ ഫിൻ ഫോറക്സിന്റെ 63rd ശാഖ ഓഗസ്റ്റ് 19 ബുധനാഴ്ച രാവിലെ 10 മണിക്ക് ഒറ്റപ്പാലം കേജ് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം.
2: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം, ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും
3: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
5: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
6: 20 കാറുകൾ,
5: 25 സ്കൂട്ടറുകൾ,
6: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
5: 1,00,000 രൂപ വീതം 100 പേർക്ക്
6: ബമ്പർ സമ്മാനമായി BMW കാർ,
5: അങ്ങനെ 30 കോടി രൂപയുടെ
6: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
0: ഈ ഓണത്തിന് സ്വാതൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്. 5 പേർക്ക് കഴിക്കാവുന്ന കിറ്റ് വെറും 2,100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 മുതൽ കൌണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ, നാട്ടുകൽ.
7: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
8: സമയം കൃത്യം 12 ആയിരിക്കുന്നു. ഇത് ഓഗസ്റ്റ് മാസം 18 ചിങ്ങപ്പുലരിയാണ്. ചിങ്ങമാസം അങ്ങ് പിറന്നിരിക്കുകയാണ്. കൊല്ലവർഷം 1202. ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു, ഞാൻ വരാൻ വൈകിയതാണ്. കുറച്ച് വൈകിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ച് വൈകി വന്നു കഴിഞ്ഞാലും എല്ലാവർക്കും പുതുവത്സര ആശംസകളൊക്കെ അറിയിക്കാമല്ലോ. അപ്പൊ എല്ലാവർക്കും നവവത്സര ആശംസകളൊക്കെ നേരുന്നു. നല്ലൊരു കൊല്ലവർഷമാവട്ടെ എല്ലാവർക്കും എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട്. ഇന്ന് ചിങ്ങമാസം 2 ചിങ്ങമാസത്തിൽ ഇങ്ങനെ ചിണുങ്ങി ചിണുങ്ങി മഴ പെയ്യുമെന്നൊക്കെയാണ് പഴമക്കാരൊക്കെ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അങ്ങനെ ചിണുങ്ങി ചിണുങ്ങി മഴ പെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നല്ല മഴക്കാറൊക്കെ വരും, നല്ല മഴ പെയ്യാൻ പോകുന്ന ഒരു ഫീലൊക്കെ തരും. പക്ഷെ മഴ പെയ്യില്ല, ചെറിയൊരു ചാട്ടിൽ മഴ പെയ്തിട്ട് അങ്ങ് പോവും. അങ്ങനെയാണ് അല്ലെ ഈ ഒരു മാസത്തിലെ ക്ലൈമറ്റ്. ഏറെക്കുറെ അങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ അത്യാവശ്യം നല്ല ചൂടൊക്കെ ഉണ്ട്, വെയിലൊക്കെ നല്ല ഇങ്ങനെ കഠിനമായിട്ടുള്ള, നമ്മളെ ഇങ്ങനെ കൊളുത്തി വലിക്കുന്ന നല്ല ഷാർപ്പായിട്ടുള്ള വെയിൽ എന്നൊക്കെ പറയില്ല, അതുപോലുള്ള വെയിലൊക്കെയാണ്. അപ്പൊ വെയിലൊന്നും അധികം കൊള്ളാതിരിക്കുക, ഭയങ്കര ടയേർഡായി പോവും. കുറച്ച് സമയം വെയിൽ കൊണ്ടാൽ തന്നെ നമ്മൾ ഭയങ്കര ടയേർഡായി പോവും. അപ്പൊ ഈ ഒരു ടൈമിൽ അധികം വെയിലൊന്നും കൊള്ളാതെ നല്ല പാട്ടൊക്കെ കേട്ടങ്ങ് ഇരിക്കുക എന്നാണ് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ആഫ്റ്റർനൂൺ വിഷ് ചെയ്തുകൊണ്ട് അഹല്യ FM 90.4 ഇൻസ്റ്റന്റ് പാട്ട് ആരംഭിക്കുമ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം സുനലിന്റേതാണ്. ഇനി 2 മണിക്കൂർ നേരം, നോട്ട് ദ പോയിന്റ്, 2 മണിക്കൂർ നേരം, 2 മണി വരെ ഞാൻ ഇവിടെ കാണും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ നിങ്ങളുടെ കാതോരം എത്തിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ വിളിക്കാം, മെസ്സേജ് അയക്കാം. 8 1 5 0 9 0 0 എന്ന നമ്പറിലേക്ക് വിളിച്ച് മെസ്സേജ് അയച്ചുമൊക്കെ പാട്ടുകളൊക്കെ റിക്വസ്റ്റ് ചെയ്യാം. നല്ല കുറേ പാട്ടുകളൊക്കെ കേൾക്കാൻ പറ്റും എന്ന പ്രതീക്ഷയിലാണ് ഞാൻ വന്നിരിക്കുന്നത്. മെസ്സേജ് അയക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാം, നിങ്ങളുടെ പേര്, പാട്ടിന്റെ ആദ്യത്തെ വരി, ഒപ്പം തന്നെ അത് ഏത് സിനിമയിലെ പാട്ടാണ് എന്നുള്ളത് കൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ എനിക്ക് വളരെ സൗകര്യമായിരിക്കും. ഓക്കെ, ഒരുപാട് പഴയ പാട്ടുകളൊന്നും ചോദിക്കാതെ കുറച്ച് പുതിയ പാട്ടുകളൊക്കെ ആവശ്യപ്പെടുകയാണെങ്കിൽ, വളരെ റയറായിട്ട് അധികം കേട്ടിട്ടില്ലാത്ത പാട്ടുകളൊക്കെ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കേൾക്കുന്നവർക്ക് സന്തോഷം. നമുക്ക് എല്ലാ എല്ലാവർക്കും സന്തോഷം. ഓക്കെ, പിന്നെ ഇന്നലെ പാട്ട് റിക്വസ്റ്റ് ചെയ്ത് പാട്ട് കിട്ടിയ ആൾക്കാരെ ഇന്ന് വിളിക്കാതെയും മെസ്സേജ് അയക്കാതെയും ഇരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അടുത്ത ദിവസം വിളിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ സമയം 12 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ല കുറെ പാട്ടുകൾ കേൾക്കുമെന്ന പ്രതീക്ഷയിൽ ഞാൻ ആദ്യത്തെ പാട്ടിലേക്ക് പോകുന്നു. ആദ്യത്തെ പാട്ട് സദാനന്ദന്റെ സമയം എന്ന ചിത്രത്തില് എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു ഗാനമാണ്. ആ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് ആരംഭിക്കുന്നു. അഹല്യ FM 90.4 ഇത് ഇൻസ്റ്റന്റ് പാട്ടിനുള്ള നേരം കൂടെയുണ്ട്. ഞാൻ സുനിൽ.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കോടുകൂടി ഇന്നത്തെ നമ്മുടെ ഇൻസ്റ്റന്റ് പാട്ട് ആരംഭിച്ചിരിക്കുകയാണ്. പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആയിരിക്കുന്നു. നമ്മുടെ കൂടെ ഫസ്റ്റ് കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ.
2: ഹലോ, നമസ്കാരം.
1: നമസ്കാരം, ഇതാരാണ്?
2: ആലത്തൂർ നിന്നാണ്.
1: ആലത്തൂർ നിന്നാരാണ്?
2: ബഷീർക്കാണ്.
1: എന്തുണ്ട് ബഷീർക്ക വിശേഷം?
2: നല്ല വിശേഷം.
1: ആലത്തൂർ ആരെല്ലാരും സുഖമായിട്ടിരിക്കുന്നു? ആലത്തൂര് വന്നിട്ടുണ്ടായിരുന്നില്ല.
2: എരട്ടക്കുളം
1: വന്നായിരുന്നു. അത് മിനിഞ്ഞാന്നല്ല, കുറെ കാലായി വന്നിട്ട്. അതെ അതെ അതെ, വന്നിരുന്നു. ഓക്കെ, അപ്പൊ ബഷീർക്ക് എന്ത് ഏത് പാട്ട് കേക്കണ്ടേ?
2: പാട്ട് തമിഴായിക്കോട്ടെ.
1: ഓക്കെ, രാജകുമാരൻ എന്ന ചിത്രത്തിലെ സിത്തകത്തി പൂക്കൾ അല്ലെ? ഏതാണ്, എന്താണ് ഈ സിത്തകത്തി പൂക്കൾ?
2: അങ്ങനൊരു
1: പൂക്കളുണ്ട്. മലയാളത്തിലെ പേര് അറിയോ?
2: ആലോചിച്ച്
1: കണ്ടുപിടിച്ച് അടുത്ത തവണ വിളിക്കുമ്പോ പറയണം കേട്ടോ.
2: ആർക്കാണ്? നമ്മുടെ മാധവട്ടം കൃഷ്ണാട്ടെ, ശരപ്പുക്ക ഗുരുവായൂരപ്പൻ ചേട്ടൻ, ഇന്ദ്രൻ ചേച്ചി, അതേപോലെ സഹൃദമണി ഗ്രൂപ്പിലെ എല്ലാവർക്കും.
1: ഓക്കെ, താങ്ക് യു ചേട്ടാ, ഒരുപാട് സന്തോഷം. വീണ്ടും വിളിച്ചത് ബഷീർക്ക് ആയിരുന്നു. ബഷീർക്ക് റിക്വസ്റ്റ് ചെയ്ത ആ ഒരു പാട്ട് തന്നെ നിങ്ങളുടെ കാതോരം എത്താനായിട്ട് പോകുന്നു. ഒപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് സുനിൽ പാലക്കാടാണ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. സുനിൽ ഫ്രം പാലക്കാട്. ചോദിച്ചിരിക്കുന്ന ഗാനം പഞ്ചാബി ഹൗസ് എന്ന ചിത്രത്തിലെ എരിയുന്ന കനലിന്റെ ആ ഒരു പാട്ടുണ്ടല്ലോ, എം ജി ശ്രീകുമാർ പാടിയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള പാട്ട്, ആ ഒരു ഗാനമാണ് ചോദിച്ചിരിക്കുന്നത്. ആ ഒരു പാട്ട് കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിൽ.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: അങ്ങനെ രണ്ട് പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോഴേ സമയം 12 മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആയിരിക്കുന്നു. നമ്മുടെ കൂടെ അടുത്ത കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കാം. ഹലോ.
2: ഹലോ, നമസ്കാരം സുനിൽ.
1: നമസ്കാരം, ഇതാരാണ്?
2: ഇത് കണ്ണൂർ ജില്ലയിൽ നിന്ന് ആനന്ദം തിലാനൂരാണ്.
1: ആനന്ദം ചേട്ടാ, എന്ത് പറയുന്നു കണ്ണൂരൊക്കെ?
2: കണ്ണൂരൊക്കെ എല്ലാവരും ഓണത്തിന് വരവേൽക്കേണ്ടി എങ്ങും കളർഫുൾ ആയിട്ടുള്ളത്. ഓണക്കോടി എടുക്കുന്ന തിരക്കിൽ, ഓണപ്പൂക്കൾ വാങ്ങുന്ന തിരക്കിൽ, ഓണപ്പൂക്കൾ വിരിഞ്ഞ് മൊത്തത്തിൽ ഒരു കളർഫുൾ ആണ് കണ്ണൂർ.
1: ഓക്കെ, അപ്പൊ കളർഫുൾ ഓണം ആഘോഷിക്കാൻ പോകുന്ന കണ്ണൂരുകാർക്ക് എല്ലാവർക്കും ആയിട്ട് ഏത് പാട്ടാ കേൾക്കണ്ടത്?
2: അത് പൂവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പാട്ടിനെ ചോദിക്കുന്നത്. കൈപ്പെടുന്ന നില, കയ്യത്തും ദൂരത്ത് എന്ന സിനിമയിലെ പൂവേ മണിമുത്തം എന്നൊരു പാട്ടില്ലേ,
1: പൂവേ ഒരു മഴമുത്തം അല്ലേ? ഓക്കെ, താങ്ക് യു ചേട്ടാ, ഞാൻ പാട്ട് വെച്ചുതരാം. അപ്പൊ അഡ്വാൻസ് ആയിട്ട് ഓണാശംസകൾ നേരുന്നു.
2: ഓ, തീർച്ചയായിട്ടും. അതുപോലെ തന്നെ സുനിലിനും അഹലയിലെ എല്ലാ ആർജേഴ്സിനും മറ്റ് ലിസ്ണേഴ്സിനും എല്ലാം ഞാൻ അഡ്വാൻസ് ആയിട്ട് ഓണാശംസകൾ.
1: താങ്ക് യു സോ മച്ച്. വിളിച്ചത് ആനന്ദൻ ചേട്ടനായിരുന്നു. അദ്ദേഹം റിക്വസ്റ്റ് ചെയ്ത പാട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നു റോക്സ് ക്വൈറ്റിൽ നിന്നും, പ്ലീസ് പ്ലേ എന്നും എൻ കാവൽ നീയേ എന്ന് തുടങ്ങുന്ന പാട്ട്. കാതൽ എന്ന ചിത്രത്തിലെ ഗാനം വേണമെന്നാണ് റോക്സ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും കാതൽ ദ കോർ എന്ന ചിത്രത്തിൽ മമ്മൂക്കയും ജ്യോതികയും അഭിനയിച്ച ആ ഒരു ചിത്രത്തിലെ മനോഹരമായ ഗാനം കൂടെ വരുന്നു. ഈ രണ്ട് പാട്ടുകൾക്ക് ശേഷം ആകാശവാണി വാർത്തകളായിരിക്കും. വാർത്തകൾക്ക് ശേഷം വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. ഇതാ ഹലേ എഫ് എമ്മിൽ ഇൻസ്റ്റന്റ് പാട്ടിനുള്ള നേരം. ഇൻസ്റ്റന്റ് പാട്ടുമായി കൂടെയുണ്ട് ഞാൻ സുനൽ.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: നീ ഓണത്തിന് വീട്ടിലേക്ക് എന്തെങ്കിലും പുതിയത് വാങ്ങുന്നുണ്ടോ?
2: ആലോചനയുണ്ട്, ടിവി മാറ്റണം.
3: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര സമുദ്ര ഭൂപടത്തിൽ കേരളത്തെ അടയാളപ്പെടുത്തി വിഴിഞ്ഞത്ത് കയറ്റിറക്കുമതി പ്രവർത്തനത്തിന് തുടക്കം. വിഴിഞ്ഞത്തെ തുറമുഖ നഗരമാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 12th ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ തുടങ്ങി. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബില്ലിൽ പ്രതിപക്ഷം തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കഴിയുമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ. വാർത്തകൾ വിശദമായി. അന്താരാഷ്ട്ര സമുദ്ര ഭൂപടത്തിൽ കേരളത്തിന്റെ സുപ്രധാന സ്ഥാനം അടയാളപ്പെടുത്തി വിഴിഞ്ഞം തുറമുഖത്തുനിന്ന് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്തു. മിഷൻ സമുദ്ര ലോഗോയും ചടങ്ങിൽ മുഖ്യമന്ത്രി പുറത്തിറക്കി. മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കം പ്രമുഖർ പങ്കെടുത്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: കഴിഞ്ഞ വർഷം May 2 രാഷ്ട്രത്തിന് സമർപ്പിച്ച വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തു നിന്നുള്ള നേരിട്ടുള്ള കയറ്റിറക്കുമതി പ്രവർത്തനങ്ങൾക്കാണ് ഇന്ന് തുടക്കം കുറിച്ചത്. വിഴിഞ്ഞത്ത് നിന്ന് യൂറോപ്പിലേക്കുള്ള 2 കണ്ടെയ്നറുകളാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തത്. ഇവിടെ നിന്ന് നേരിട്ടുള്ള കയറ്റിറക്കുമതി പ്രവർത്തനങ്ങൾ തുടങ്ങിയതോടെ യൂറോപ്പിലേക്ക് കണ്ടെയ്നറുകൾ എത്താൻ 2 മാസത്തോളം എടുത്തിരുന്നത് 28 ദിവസമായി കുറയും. നിലവിൽ ഫുൾ കണ്ടെയ്നർ ലോഡുകൾ മാത്രമായിരിക്കും ഇവിടെ കൈകാര്യം ചെയ്യുക എന്നും അധികൃതർ അറിയിച്ചു.
3: സംസ്ഥാനത്തെ തുറമുഖങ്ങളെ കൂട്ടിയോജിപ്പിച്ച് വിഴിഞ്ഞത്തെ തുറമുഖ നഗരമാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. വികസനത്തിന് സ്വകാര്യ മൂലധനം ആവശ്യമാണെന്ന് കയറ്റിറക്കുമതി പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി അറിയിച്ചു. ഇന്ത്യയിലെ ഏറ്റവും മികച്ച AI അധിഷ്ഠിത കയറ്റിറക്കുമതി സംവിധാനങ്ങളാണ് വിഴിഞ്ഞത്തേതെന്നും വ്യക്തമാക്കിയ മുഖ്യമന്ത്രി റിംഗ് റോഡിന് ആവശ്യമായ സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ട നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അറിയിച്ചു. കേരളത്തിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ തടസ്സമില്ലാതെ ലോകത്തെങ്ങും എത്തിക്കാൻ കഴിയണമെന്നും വി ഡി സതീശൻ പറഞ്ഞു. 12th ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടങ്ങി. അംഗരാജ്യങ്ങളിലെ മന്ത്രിമാർ, മുതിർന്ന ഉദ്യോഗസ്ഥർ, നയരൂപീകരണ വിദഗ്ധർ എന്നിവർ ചർച്ചകളിൽ പങ്കെടുക്കും. കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ് യോഗത്തിൽ അധ്യക്ഷനാണ്. പ്രതിരോധശേഷി നവീകരണം, സഹകരണം, സുസ്ഥിരത കെട്ടിപ്പടുക്കൽ എന്ന പ്രമേയത്തിലാണ് യോഗം. പരിസ്ഥിതി വർക്കിംഗ് ഗ്രൂപ്പ്, കാലാവസ്ഥാ വ്യതിയാനം, സുസ്ഥിര വികസനം എന്നിവ കൈകാര്യം ചെയ്യുന്ന മുതിർന്ന ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്നലെ ചേർന്നിരുന്നു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ 2 ദിവസത്തെ ബ്രിക്സ് യുവജന കൌൺസിൽ യോഗവും ഉച്ചകോടിയും ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ നാളെ ആരംഭിക്കും. ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളിത്ത രാജ്യങ്ങളിൽ നിന്നുമായി യുവ നേതാക്കൾ, സംരംഭകർ, സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുക്കും. ആശയവിനിമയം, സംവാദങ്ങൾ, നെറ്റ്വർക്കിംഗ് അവസരങ്ങൾ എന്നിവയിലൂടെ യുവാക്കൾക്ക് ആശയങ്ങൾ പങ്കുവയ്ക്കുന്നതിന് വേദിയാണ് ഉച്ചകോടിയെന്ന് കേന്ദ്ര യുവജന കായിക മന്ത്രാലയം അറിയിച്ചു. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് ഈ മാസം 22 ബ്രിക്സ് യുവജനകാര്യമന്ത്രിമാരുടെ യോഗവും ചേരും. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബില്ലിനെക്കുറിച്ച് പ്രതിപക്ഷ പാർട്ടികൾ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു കുറ്റപ്പെടുത്തി. ബിൽ വിദേശ ഫണ്ടിംഗ് ഒഴുക്കിൽ സുതാര്യത കൊണ്ടുവരുമെന്നും അപ്പോൾ സത്യം പുറത്തുവരുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് ബിൽ അയക്കുന്നത് മികച്ച തീരുമാനമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വിശ്വാസവും അറിവും വർദ്ധിപ്പിക്കാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കാനാകുമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ പറഞ്ഞു. പട്നയിലെ ജ്ഞാൻ ഭവനിൽ ഇലക്ടറൽ ലിറ്ററസി ക്ലബ്ബുകളും ECI നെറ്റും എന്ന വിഷയത്തിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് സംവിധാനം, ജനാധിപത്യ മൂല്യങ്ങൾ, വോട്ടർ പട്ടികയിൽ പേര് ചേർക്കൽ, വോട്ടെടുപ്പ്, വോട്ടെണ്ണൽ നടപടിക്രമങ്ങൾ എന്നിവയെക്കുറിച്ച് വിദ്യാർത്ഥികളെയും യുവ വോട്ടർമാരെയും ബോധവൽക്കരിക്കേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം പറഞ്ഞു. 22,000 രൂപയുടെ പ്രാഥമിക നിക്ഷേപത്തിലൂടെ നിക്ഷേപ പ്ലാറ്റ്ഫോം വഴി പൌരന്മാർക്ക് പ്രതിദിനം 80,000 രൂപയും പ്രതിമാസം 25,00,000 രൂപയിലധികവും സമ്പാദിക്കാമെന്ന് അവകാശപ്പെട്ട് പ്രചരിക്കുന്ന വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ വീഡിയോ വ്യാജമാണെന്ന് PIB ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. വിദേശകാര്യമന്ത്രിയോ ഇന്ത്യ ഗവൺമെന്റോ അത്തരം ഏതെങ്കിലും നിക്ഷേപ പ്ലാറ്റ്ഫോമിനെ അംഗീകരിച്ചിട്ടില്ല എന്നും PIB വ്യക്തമാക്കി. തൃശൂർ പുലിക്കളി സംഘങ്ങൾക്ക് കേന്ദ്ര സഹായമായി 24,00,000 രൂപ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കൈമാറി. ഈ വർഷം ധനസഹായം 25,00,000 രൂപയായി ഉയർത്തിയിട്ടുണ്ടെന്ന് സുരേഷ് ഗോപി ചടങ്ങിൽ പറഞ്ഞു. കഴിഞ്ഞ വർഷം അനുവദിച്ച തുക സമയത്ത് കൈമാറാൻ കഴിയാതെ വന്നത് സംസ്ഥാന ഗവൺമെന്റിന്റെ ചുമതലകൾ വഹിക്കുന്ന ചില ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയം ലക്ഷ്യമിട്ട ചിലരുടെയും പ്രവൃത്തി കാരണമാണെന്നും കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. മെറ്റയിൽ നിന്നും ഒരു സന്ദേശവും മാറ്റാൻ ഗവൺമെന്റ് ആവശ്യപ്പെട്ടിട്ടില്ല എന്നും മാറ്റിയത് അവരുടെ തീരുമാനമാണെന്നും മന്ത്രി രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് പറഞ്ഞു. തൂഫാൻ ഓണമാണ് ഇത്തവണത്തേതെന്നും ഓപ്പറേഷൻ തൂഫാൻ ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞുവെന്നും മന്ത്രി അറിയിച്ചു. വിവാദങ്ങൾ തൂഫാനെ ബാധിക്കരുതെന്നും രാഷ്ട്രീയം മറന്ന് യുവതലമുറയ്ക്കായി ഒന്നിച്ചു പ്രവർത്തിക്കണമെന്നും തൂഫാൻ ശക്തമായി മുന്നോട്ടു പോകുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. CMRL എക്സാലോജിക് പണമിടപാടുമായി ബന്ധപ്പെട്ട് കോഴിക്കോട്ട് വിവിധയിടങ്ങളിൽ ED റെയ്ഡ് നടത്തുന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയുടെ മൊഴിയിൽ പരാമർശിച്ച ആളുകളുടെ വീടുകളിലും സ്ഥാപനങ്ങളിലുമാണ് റെയ്ഡെന്നാണ് റിപ്പോർട്ട്. വീണയുടെ ഭർത്താവും മുൻമന്ത്രിയുമായ മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടെ സുഹൃത്തുക്കളുടെ വീടുകളിലും റെയ്ഡ് നടത്തുന്നുണ്ട്. കോഴിക്കോട് സബ് സോണൽ ഓഫീസിലെ ഉദ്യോഗസ്ഥരാണ് റെയ്ഡിന് നേതൃത്വം നൽകുന്നത്. പണമിടപാടുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ റെയ്ഡാണ് ഇന്നത്തേത്. കർണാടക പബ്ലിക് സർവീസ് കമ്മീഷൻ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വിവിധ കേന്ദ്രങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തി. OMR ഷീറ്റിൽ കൃത്രിമം കാണിച്ചതിനും 80,00,000 രൂപ വരെ കൈക്കൂലി ആവശ്യപ്പെട്ടതിനും മുൻ KPSC ചെയർമാൻ ശിവശങ്കരപ്പ എസ് സാഹുക്കർക്കെതിരെ കേസെടുത്തിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് മുൻ ചെയർമാന്റെയും PSC അംഗങ്ങളുടെയും വസതികളിലും ഓഫീസുകളിലും ED റെയ്ഡ് നടത്തിയത്. ബിടെക് വിദ്യാർത്ഥിയെ മരിച്ച കണ്ടെത്തിയ സംഭവത്തിൽ കോതമംഗലം MA കോളേജിന്റെ കവാടത്തിന് മുന്നിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു. കോളേജ് സെക്രട്ടറിയുടെ വാഹനം പ്രതിഷേധക്കാർ തടഞ്ഞു. മിച്ചി മാർപ്പുവിന്റെ മരണത്തിന് കാരണക്കാരായവർക്കെതിരെ നടപടി സ്വീകരിക്കുക, കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. മൂന്നാം വർഷ ബിടെക് വിദ്യാർത്ഥിയും അരുണാചൽ പ്രദേശ് സ്വദേശിയുമായ മിച്ചി മാർപ്പുവിനെയാണ് കഴിഞ്ഞ ദിവസം മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംസ്ഥാനത്ത് ജൂലൈ 29 മുതൽ ഈ മാസം 10 വരെ ഉണ്ടായ പ്രകൃതിക്ഷോഭങ്ങളിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസ ധനസഹായത്തിനും വിള ഇൻഷുറൻസ് നഷ്ടപരിഹാരത്തിനും അടുത്ത മാസം 5 വരെ അപേക്ഷിക്കാം. അർഹരായ കർഷകർക്ക് അവസരം നഷ്ടപ്പെടരുതെന്ന ലക്ഷ്യത്തോടെയാണ് സമയപരിധി ദീർഘിപ്പിച്ചതെന്ന് മന്ത്രി T.സിദ്ദിഖ് അറിയിച്ചു. സംസ്ഥാനത്തെ കയർ ഫാക്ടറി മേഖലയിലെ തൊഴിലാളികൾക്ക് ഓണത്തിന് അഡ്വാൻസ് ബോണസായി 29.95% തുക നൽകാൻ ധാരണയായി. 2026 ജനുവരി മുതൽ May 31 വരെ ആകെ വരുമാനത്തിന്റെ 20% ബോണസും 9.95% ഇൻസെന്റീവും ഉൾപ്പെടുന്നതാണ് തുക. മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നിർദ്ദേശപ്രകാരം കൊല്ലം റീജിയണൽ ലേബർ ഓഫീസർ തൊഴിലാളി സംഘടനകളുമായി നടത്തിയ ചർച്ചയിലാണ് ധാരണയായത്. LPG സിലിണ്ടർ ട്രക്ക് ജീവനക്കാരുടെ ബോണസിലും ധാരണയായി. ഡ്രൈവർമാർക്ക് 13,500 രൂപയും ക്ലീനർമാർക്ക് 7,500 രൂപയും ബോണസ് ലഭിക്കും. പ്രമുഖ ഇസ്ലാമിക മതപണ്ഡിതനും കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റുമായ കിടങ്ങഴി യു അബ്ദുറഹിം മുസ്ലിയാർ മലപ്പുറം കിടങ്ങഴിയിലെ വസതിയിൽ നിര്യാതനായി. 85 വയസ്സായിരുന്നു. ഖബറടക്കം ഇന്ന് വൈകുന്നേരം 4 മണിക്ക് കിടങ്ങഴി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തും. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിൽ തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആഭിമുഖ്യത്തിൽ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി ചേർത്തലയിൽ സംഘടിപ്പിച്ച ഏകദിന മാധ്യമ ശില്പശാല വാർത്താ ലാബ് തുടങ്ങി. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് TK ഉദ്ഘാടനം ചെയ്തു. PIB തിരുവനന്തപുരം അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിച്ചാമി ചടങ്ങിൽ അധ്യക്ഷനായി. പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി കൊച്ചി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ മാധ്യമ ശില്പശാല നാളെ എറണാകുളം മരടിൽ സംഘടിപ്പിക്കും. ജില്ലാ കളക്ടർ ജി പ്രിയങ്ക പരിപാടി ഉദ്ഘാടനം ചെയ്യും. PIB കേരള ലക്ഷദ്വീപ് മേഖല അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിച്ചാമി അധ്യക്ഷനാകും. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പും കോഴിക്കോട് ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിലും ജില്ലാ ഭരണകൂടവും ചേർന്ന് ഓണാഘോഷത്തിന്റെ ഭാഗമായി തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് പൂക്കള മത്സരമൊരുക്കും. August 22 പൂക്കള മത്സരം. മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലെയും ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും ഉൾപ്പെട്ട 5 അംഗങ്ങളുടെ ടീമുകളാണ് അണിനിരക്കുക. അന്താരാഷ്ട്ര സമുദ്ര ഭൂപടത്തിൽ കേരളത്തെ അടയാളപ്പെടുത്തി വിഴിഞ്ഞത്ത് കയറ്റിറക്കുമതി പ്രവർത്തനത്തിന് തുടക്കം. വിഴിഞ്ഞത്തെ തുറമുഖ നഗരമാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 12th ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ തുടങ്ങി. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബില്ലിൽ പ്രതിപക്ഷം തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കഴിയുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ. പ്രാദേശിക വാർത്തകൾ.
0: ഈ ഓണത്തിന് സ്വാദൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്. 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 മുതൽ കൌണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ നാട്ടുകൽ.
5: അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
1: എന്തേട്ടാ ഒരു വിഷമം?
6: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
1: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
6: അതെവിടുന്നു?
1: ഇവിടെ മൈജിന്ന് ഈസിയായി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾക്ക് ഇപ്പൊ നോ കോസ്റ്റ് EMI ഉണ്ട്. പിന്നെ 30 ഓഫറുകളും സമ്മാനങ്ങളും ഉണ്ട്.
7: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
8: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
9: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
10: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
11: ആകാശവാണി വാർത്തകളെല്ലാം കേട്ടുകഴിഞ്ഞ് വന്നപ്പോൾ സമയം 12 കഴിഞ്ഞ് 41 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലഭം അഹല FM 90.4 ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അടുത്ത രണ്ട് പാട്ടുകളിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ആരാണെന്ന് നോക്കട്ടെ. പ്രസാദ് ആണ് കേട്ടോ. പ്രസാദ് ചോദിച്ചിരിക്കുന്ന ഗാനം മദ്രാസ് പട്ടണം എന്ന സിനിമയിലെ പൂക്കൾ പൂക്കും എന്ന സോങ് വെച്ച് തരുമോ എന്നാണ് പ്രസാദ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു പാട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് അമീർ ആണ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ മെസ്സേജ് വായിക്കാം. ഹായ് അഹല്യ, ഞാൻ അമീർ ചെറുതുരുത്തിയാണ്. എനിക്കൊരു പഴയ തമിഴ് പാട്ടാണ് വേണ്ടത്. കൺമണിയെ കാതൽ എൻപത് കൽപ്പനയോ കാവ്യമോ, സിനിമയുടെ പേരറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. 6-60 വരെ, അതാണ് സിനിമയുടെ പേര് കേട്ടോ. ഓക്കെ, ഈ പാട്ട് മനുശ്ശേരി ബസ് ബോഡി വർക്ക്ഷോപ്പിലുള്ള എല്ലാവർക്കുമായി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് കൂടെ പറഞ്ഞിട്ടുണ്ട് അമീർ. അപ്പം അമീർ ആവശ്യപ്പെട്ട ആ ഒരു ഗാനം കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം. അമീറും പ്രസാദും റിക്വസ്റ്റ് ചെയ്ത ആ രണ്ട് പാട്ടുകൾ നമുക്ക് കേൾക്കാം. ഇൻസ്റ്റന്റ് പാട്ടെല്ലാം അടുത്തതായി.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: ആറിലിരുന്ന് 60 വരെ എന്ന ചിത്രത്തിൽ നല്ലൊരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 53 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിൽ നഭം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ അടുത്തൊരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കാം. ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം, ഇതാരാണ്? അനശ്വര. അനശ്വര എവിടെന്നാ വിളിക്കുന്നത്?
2: പാലക്കാട്.
1: എന്താ ചെയ്യുന്നത്, പഠിക്കുവാണോ?
2: കോളേജിൽ
1: പോവാണോ? ഏത് കോളേജിലാ പോകുന്നത്? സർഗം കോളേജിൽ അല്ലേ. എന്താ പഠിക്കുന്നത് സർഗം കോളേജിൽ?
2: BBA
1: പഠിക്കുകയാണ്. ഓക്കെ, അപ്പൊ അനശ്വരക്ക് ഇന്ന് ക്ലാസ് ഇല്ലേ, അവധിയാണോ?
2: ഇന്ന്
1: ലീവ് എടുത്തു. ഓണാഘോഷം ഒക്കെ ഉണ്ടോ കോളേജിൽ? എപ്പോഴാ ഓണാഘോഷം ഒക്കെ?
2: 22-ാം തീയതി.
1: ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ?
2: കല്യാണി സോങ്
1: അല്ലേ, ട്രെൻഡിങ്ങിലുള്ള പാട്ടല്ലേ. ഓക്കെ, അപ്പൊ താങ്ക് യു അനശ്വര, വീണ്ടും വിളിക്കണേ. താങ്ക് യു സോ മച്ച്. വിളിച്ചത് അനശ്വര ആയിരുന്നു, പാലക്കാട് നിന്നും. അനശ്വര റിക്വസ്റ്റ് ചെയ്ത ആ കല്യാണി സോങ് വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് ജാജ്വലാണ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൂടില്ല കുയിലമ്മ എന്ന് തുടങ്ങുന്ന പാട്ട് MG ശ്രീകുമാറും ശ്വേതാ മോഹനും ചേർന്ന് പാടിയ പാട്ട് വേണം. ചിത്രം ഗീതാഞ്ജലി. ഓക്കെ, ജാജ്വൽ മേൽപ്പറമ്പ്, ആ ഒരു പാട്ട് കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
1: എം ജി ശ്രീകുമാറും ശ്വേതാ മോഹനും ചേർന്ന് പാടിയ അതിമനോഹരമായ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞു. വന്നപ്പോൾ സമയം 1:04 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. നമ്മുടെ കൂടെ അടുത്തൊരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാണ് നോക്കട്ടെ. ഹലോ
2: ഹലോ,
1: ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാണ്? ഉഷ ചേച്ചി. സുഖമായിട്ടിരിക്കുന്ന ഉഷ ചേച്ചി? ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ? മീശമാധവനിൽ കുറെ പാട്ടുകൾ ഉണ്ടല്ലോ. ചിങ്ങമാസം വന്നു ചേർന്നാൽ നിന്നെ ഞാൻ സ്വന്തമാക്കും അല്ലേ? ചിങ്ങമാസത്തില് കുറെ കല്യാണങ്ങളൊക്കെ ഉണ്ടോ? തിരക്കാണ്. അപ്പൊ ഒരു കല്യാണത്തിനും പോവാൻ പറ്റില്ല അല്ലേ? അതെ അതെ, കല്യാണങ്ങൾ ഉള്ളത് കൊണ്ടാണല്ലോ ഇത്രയും ജോലി കിട്ടുന്നത്. അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ പാട്ട് വെച്ചുതരാം. വീണ്ടും വിളിക്കണേ. വിളിച്ചത് ഉഷ ചേച്ചിയായിരുന്നു. ഉഷ ചേച്ചി റിക്വസ്റ്റ് ചെയ്ത ചിങ്ങമാസം വന്നു ചേർന്നാൽ എന്ന് തുടങ്ങുന്ന ഒരു പാട്ട് വരുന്നുണ്ട്. ശങ്കർ മഹാദേവനും റിമി ടോമിയും ചേർന്ന് പാടിയിട്ടുള്ള നല്ലൊരു പാട്ടാണ്. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. ആ പാട്ടിനോടൊപ്പം വരാൻ പോകുന്ന ഗാനം, അതിനുള്ള മെസ്സേജ് ഞാൻ വായിക്കാം. ഹായ് ഹലോ സുനിലേട്ടാ, സുഖമല്ലേ? പിന്നെ സുഖമായിട്ടിരിക്കുന്നു. എനിക്കിഷ്ടപ്പെട്ട പാട്ട് താമരക്കിളി പാടുന്നു. 3 സിനിമയിലെ പാട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ബൈ സുചിത്ര കുട്ടപ്പൻ. ഓക്കെ, അപ്പോ സുചിത്ര റിക്വസ്റ്റ് ചെയ്ത താമരക്കിളി പാടുന്നു, ആ ഒരു പാട്ട് കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: സമയം 1 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആണ്. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലഭം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അടുത്ത 2 പാട്ടുകളിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നു മണികണ്ഠൻ കരിപ്പോട്. ചൂളമടിച്ച് കറങ്ങി നടക്കുമെന്ന് തുടങ്ങുന്ന പാട്ടാണ് കേട്ടോ. സമരൻ ബദലഹം എന്ന ചിത്രത്തിലെ പാട്ടാണ്. ആ ഒരു പാട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ഡിൻസിയാണ്. ഗുഡ് ആഫ്റ്റർനൂൺ അഹല്യ, പാലക്കാട് നിന്നും ഡിൻസിയാണ്. ദോസ്ത് എന്ന സിനിമയിലെ തത്തമ്മ പേര് എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് ഡിൻസി പറഞ്ഞിരിക്കുന്നത്. 2 നല്ല പാട്ടുകളാണ്, നമുക്ക് ഒരുമിച്ച് കേൾക്കാം ഇൻസ്റ്റന്റ് പാട്ടിലൂടെ അടുത്തതായി.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: സമയം 1 മണി കഴിഞ്ഞ് 25 മിനിറ്റ് ആണ്. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുന്നത്. നമ്മുടെ കൂടെ നെക്സ്റ്റ് കോളർ ജോയിൻ ചെയ്യുന്നു, ആരാണ് നോക്കാം. ഹലോ
2: ഹലോ, എന്റെ പ്രിയപ്പെട്ട പ്രിയങ്കരൻ സുനിൽജിക്ക് സ്നേഹത്തോടുള്ള ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ നിങ്ങളുടെ സ്വന്തം കൊയ്ഞ്ഞാൻ പറഞ്ഞ സൈഫുദ്ദീൻ.
1: സ്നേഹത്തോടെ ഒരു ഗുഡ് ആഫ്റ്റർനൂൺ ഞാനും വിഷ് ചെയ്യുന്നു സൈഫുദ്ദീൻ ചേട്ടാ.
2: താങ്ക് യു സുനിൽജി.
1: ഭക്ഷണം കഴിച്ചോ? ലഞ്ച് ഒക്കെ കഴിച്ചോ?
2: ഇല്ല, 2 മണിയാകും.
1: 2 മണിയാകും, വിശക്കുന്നില്ലേ? സമയം 1.5 ആയില്ലേ?
2: 1.5 ആയി.
1: ഇൻസ്റ്റന്റ് പാട്ട് കഴിഞ്ഞിട്ട് വേണം കഴിക്കാൻ. ഓക്കെ ആവട്ടെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേൾക്കുന്നത്?
2: എനിക്ക് കർപ്പൂരം മുല്ലേന്ന് തമിഴ് മൊഴിയില് കാവ്യം പേശുമ്പോൾ തുടങ്ങാൻ കാണാൻ വെച്ചായിരുന്നു.
1: ഈ പാട്ടിന് ഏതോ ഒരു മലയാളം പാട്ടായിട്ട് ബന്ധമല്ലേ?
2: ആ ഉണ്ടല്ലോ.
1: ഉണ്ടല്ലേ, നമുക്ക് കേൾക്കുമ്പോ മനസ്സിലാവും അല്ലേ ഏത് പാട്ടായിട്ട് ബന്ധം. ഓക്കെ, അപ്പൊ താങ്ക് യു ചേട്ടാ, ഒരുപാട് സന്തോഷം വീണ്ടും വിളിക്കാൻ. ഷെയ്ഫുദ്ദീൻ ചേട്ടനാണ് വിളിച്ചത്. ആ ഒരു പാട്ട് വരുന്നുണ്ട്, ആ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പെട്ടെന്ന് പൂങ്കാവ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരില്ല, പക്ഷേ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഈ പാട്ടിൻ്റെ ഈ പാട്ടാണല്ലേ അങ്ങനെ നിങ്ങൾ പറയും, ഉറപ്പായിട്ട് പറഞ്ഞിരിക്കും. ഓക്കെ, അതിനോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് പാലക്കാട് നിന്നും ബീന ചേച്ചിയാണ്. എൻട്രെൻഡ്രും കാതൽ എന്ന മൂവിയിൽ ഓ തെൻഡ്രലേ എന്ന് തുടങ്ങുന്ന പാട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ആ ഒരു ഗാനം കൂടെ നമുക്ക് കേൾക്കാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: റെമോട്ട് കാർഡ്.
1: ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിൽലഭം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. സമയം 1 മണി കഴിഞ്ഞ് 36 മിനിറ്റ് ആയിരിക്കുന്നു. അടുത്ത 2 പാട്ടുകളിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് പേര് പറയുന്നില്ല. പേര് എനിക്കറിയാം, പക്ഷേ ഞാൻ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പേര് എഴുതിയിട്ടില്ല. ഇതിന് മുന്നേ ഉള്ള മെസ്സേജൊക്കെ പേര് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ മെസ്സേജ് ഇങ്ങനെയാണ്: ഹായ് സുനിലേട്ടാ, എൻ്റെ ഫേവററ്റായ ഒരാൾക്ക് വേണ്ടി കാതലൻ കവി എന്ന സോങ് വെച്ച് തരൂ പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞിട്ട് 2-3 തവണയൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ആ പാട്ട് വെച്ച് തരുന്നുണ്ട്. ആ ഫേവററ്റ് ആയ ആൾക്ക് വേണ്ടിയിട്ട് പേര് പറയാത്ത ആൾ റിക്വസ്റ്റ് ചെയ്ത പാട്ടാണ്. ആ ഗാനം വരുന്നു. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് കവിത മോഹൻദാസ് ആണ്. കവിത ചേച്ചി റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന ഗാനം ഓർമ്മകൾ ഓടിക്കളിക്കുവാൻ എന്ന് തുടങ്ങുന്ന അതിമനോഹരമായ ഒരു നൊസ്റ്റാൾജിക് ട്രാക്കാണ്. നമുക്ക് ആ ഒരു പാട്ട് കൂടെ എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: മൊത്തം പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: സമയം 1 മണി കഴിഞ്ഞ് 46 മിനിറ്റ് ആയിരിക്കുന്നു. അടുത്ത പാട്ടുകളിലേക്ക് പോവാം. അതിൽ ആദ്യത്തെ പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് അജിത ചേച്ചിയാണ്. നീലപ്പൊന്മാനെ, എന്റെ നീലപ്പൊന്മാനെ, നെല്ല എന്ന സിനിമയിലെ പാട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും, കൂട്ടുകാരും നാട്ടുകാരും എല്ലാവരും കേട്ടോട്ടെ, പഴമയും ഇച്ചിരി നല്ലതാ എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും പഴയതും പുതിയതൊക്കെ നല്ലതാണ്. എന്താണ് നല്ലതല്ലാത്തത്? എല്ലാം സൂപ്പറാണ്. അപ്പൊ അജിത ചേച്ചി ആവശ്യപ്പെട്ട ആ ഒരു ഗാനം വരുന്നു. അടുത്ത പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ജോസ് മാഷാണ്. കസ്തൂരി മടക്കുന്ന ലവ് എന്ന് തുടങ്ങുന്ന പഴയ ഒരു ഗാനമാണ്. ആ ഒരു പാട്ട് കൂടെ വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു പാട്ട് കൂടെ വരുന്നു. പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് കമലഹാസനാണ്. ചിറ്റൂരിൽ നിന്നും വൈഫിന് വേണ്ടി ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. അരൺമനക്കിളി എന്ന തമിഴ് മൂവിയിൽ നിന്നും രാത്രിയിൽ പാടും പാട്ട് വേണം, ആ ഒരു ഗാനം വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കമൽഹാസൻ, ഒപ്പം തന്നെ അജിത ചേച്ചി, ജോസ് മാഷ്, ഇവർ 3 പേരും റിക്വസ്റ്റ് ചെയ്ത പാട്ടുകളോടുകൂടി ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾ എവിടെയും പോകരുത്. ജോൺസൺ മാഷിന്റെ പാട്ടുകളുമായിട്ട് ഹീര കൃത്യം 2 മണിക്ക് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളുമായിട്ട് ജോൺ ചെയ്യും. വീണ്ടും ഇൻസ്റ്റന്റ് പാട്ടിലൂടെ ഒന്നിക്കാം. അതുവരേക്കും ഇറ്റ്സ് മീ സുനിൽ സൈനിങ് ഓഫ്.

0: ഈ ഓണത്തിന് സ്വാദൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ് 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 മുതൽ കൌണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ നാട്ടുകൽ.
1: അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
2: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും
3: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
4: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
5: എവിടുന്ന് വാങ്ങിക്കണം?
4: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 100,000 വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
5: പക്ഷെ കിട്ടാൻ സമയമെടുക്കൂലേ?
4: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
5: എന്നാ മൈ തന്നെ പോവാം.
4: മൈ ജിയോണം, മാസ് ഓണം, സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
6: ഉങ്കൾ വാഴ്ക്കയും ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
7: ഓർമ്മകൾക്ക് സുഗന്ധമേകി ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിലുണരും ഗാനങ്ങൾ.
8: ഒരു വർഷത്തിൽ 31 സിനിമ വരെ ചെയ്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മുടെ സ്വന്തം ജോൺസൺ മാഷിന് എന്നാണ് പറയുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളുമായി നിങ്ങളോടൊപ്പം ആർജി ഹീരയാണ്. ഒരു തൃശൂർക്കാരനാണ്, വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സിനിമയിലേക്ക് വരികയും അതൊരു മുഴുവൻ കാല പ്രൊഫഷൻ ആക്കണം എന്നൊന്നും വിചാരിച്ചില്ലെങ്കിലും ദേവരാജൻ മാഷിനോടൊപ്പം ഒരുപാട് നല്ല സിനിമകളുടെയും പാട്ടുകളുടെയും ഒക്കെ ഭാഗമാവുകയൊക്കെ ചെയ്തതിന് ശേഷം പിന്നീട് ഒരു മലയാള സിനിമയ്ക്ക് മാറ്റി നിർത്താനാകാത്ത ഒരു വലിയൊരു കമ്പോസറായി മാറിയ ജോൺസൺ മാഷിനെ പറ്റിയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സോ ആദ്യത്തെ പാട്ട് എനിക്ക് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗാനങ്ങളിൽ ഒന്നാണ്, വടക്ക് നോക്കി യന്ത്രം എന്ന സിനിമയിൽ നിന്ന് കൈതപ്പുറം വരികൾ എഴുതി MG ശ്രീകുമാർ പാടിയിട്ടുള്ള മായാമയൂരമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അഹല്യ FM ആണ് നിങ്ങൾ ട്യൂൺ ചെയ്തിരിക്കുന്നത്. നിങ്ങളോടൊപ്പം RJ ഹീര. സ്റ്റേ ട്യൂൺഡ്.

1981 പൂവച്ചൽ ഖാദറും ജോൺസൺ മാഷും ഈ രണ്ടുപേരും അടങ്ങുന്ന ഒരു കൂട്ടുകെട്ട് മലയാള സിനിമയിലേക്ക് എത്തുന്നത്. ആൻഡ് 1975 ഇവർ കണ്ടുമുട്ടിയെങ്കിലും അന്ന് ദേവരാജൻ മാഷിന്റെ അസിസ്റ്റന്റ് ആയിട്ട് മ്യൂസിക്കൊക്കെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി അവിടെ നിൽക്കുന്ന സമയത്ത് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു ചെറിയ പയ്യൻ മലയാള സിനിമയിലെ ഒരു മാറ്റി നിർത്താനാകാത്ത ഒരാളായിട്ട് മാറുമെന്ന് ഒരിക്കലും അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നില്ല. പിന്നീട് തുറന്ന ജയിൽ എന്ന സിനിമയിലേക്ക് വേണ്ടിയിട്ടാണ് പൂവച്ചൽ ഖാദർ വരികൾ എഴുതി ജോൺസൺ മാഷിന്റെ ഈണത്തിൽ ഒരു പാട്ട് ജനിക്കുന്നത്. ശാലീന ഭാവത്തിൽ എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ചെറിയൊരു റൊമാൻറ്റിക് പാട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ പാട്ട് പി ജയചന്ദ്രനും വാണി ജയറാമും ചേർന്ന് അസാധ്യമായിട്ട് പാടി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ പാട്ടാണ് അടുത്തതായിട്ട് നമ്മൾ ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ആർ ജി ഹീരയോടൊപ്പം അഹല്യ FM-ൽ കേൾക്കുന്നത്. സ്റ്റേ ട്യൂൺഡ്.

ഒരു പാട്ടിന് വരികൾ എഴുതുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല അല്ലേ? ഒരു ലിറിസിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ട് സ്വന്തം പേരിൽ ഒരു പാട്ട് പുറത്തു വരിക എന്ന് പറയുന്നതും വലിയൊരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാല് പി കെ ഗോപി എന്ന് പറയുന്ന ലിറിസിസ്റ്റ് ഇതിനു മുൻപ് പാട്ടുകൾ എഴുതിയെങ്കിലും ആദ്യമായി പുറത്തു വന്ന ഗാനം എന്ന് പറയുന്നത് ജോൺസൺ മാഷ്ടറിനോടൊപ്പം ചെയ്തിട്ടുള്ള പാട്ടാണ്. ഏതാണ്ട് 100 ദിവസത്തോളം ഓടിയൊരു സിനിമ അന്ന് കാലത്ത്, നമ്മുടെ പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്ന സിനിമയിലാണ് ആദ്യമായിട്ട് പി കെ ഗോപി വരികൾ എഴുതി. നമ്മുടെ എം ജി ശ്രീകുമാറും ചിത്ര ചേച്ചിയും ചേർന്ന് പാടിയിട്ടുള്ള ഒരു പാട്ട്, കതിരൂല പന്തലൊരുക്കി പടകാളി മുറ്റമൊരുക്കി. ഈ പാട്ടിന് വലിയൊരു പ്രത്യേകതയുണ്ട്. ആ ഒരു സിനിമയും അല്ലെങ്കിൽ ആ പടമൊക്കെ കണ്ട ആൾക്കാർക്ക് അത് ഓർക്കാൻ പറ്റുന്നുണ്ടായിരിക്കും, ആ ഒരു മൊമെന്റ് എന്താണെന്നുള്ളത്. അപ്പം ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ പുറത്തിറങ്ങിയ ഗാനം പി കെ ഗോപി ജോൺസൺ മാഷ് കൂട്ടുകെട്ടിലെ ഈ പാട്ടാണ് നമ്മൾ അടുത്തതായിട്ട് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര. സ്റ്റേ ട്യൂൺ.

ഇന്നത്തെ പോലെയല്ല അല്ലേ, പണ്ട് കാലത്ത് 100 ദിവസം ഓടി എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്ന ആ സിനിമ, ജയറാമും പാർവതിയും ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ള ആ സിനിമയിലെ ഒരുപാട് നല്ല പാട്ടുകൾ ജോൺസൺ മാഷിന്റെ ഉണ്ടെങ്കിലും ഒരുപാട് പേര് ചിലപ്പോൾ ഓർക്കാൻ സാധ്യതയില്ലാത്തൊരു പാട്ടാണ് പുൽക്കുടിതൻ ചുണ്ടത്ത് പെയ്തൊരു കന്നിമഴയുടെ കുന്നിമണികൾ. ഈ ഇതേ സിനിമയില് ഈ പാട്ട് ഇതിന്റെ മെയിൽ വേർഷൻ പാടിയത് എം ജി ശ്രീകുമാറും ഫീമെയിൽ വേർഷൻ പാടിയത് ചിത്രചേച്ചിയാണെങ്കിലും ഈ സിനിമയിൽ ഈ പാട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഇച്ചിരി വിഷമമുള്ള ഒരു കാര്യം. എന്നാലും ഈ പാട്ട് തന്നെയാണ് നമ്മൾ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ കേൾക്കാൻ പോകുന്നത്. ചിത്രചേച്ചി പാടിയിട്ടുള്ള വേർഷനാണ് നമ്മളിപ്പോ കേൾക്കുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര.

ഒരു ലിറിസിസ്റ്റ് ആകണ്ടായിരുന്നു എന്ന് ഷിബു ചക്രവർത്തിക്ക് തോന്നിയ ആ ഒരു മൊമെന്റ്. അതെ, ആദ്യമായിട്ട് സിനിമയിൽ എത്തുന്നത് ജോൺസൺ മാഷിന്റെ ഒപ്പമാണെങ്കിലും ഒരുപാട് കുഞ്ഞു കുഞ്ഞു കാസറ്റുകളിലൊക്കെ ഷിബു ചക്രവർത്തി ആ സമയത്ത് ഓണപ്പാട്ടുകളൊക്കെ എഴുതിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ ഉപഹാരം എന്ന സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം ജോൺസൺ മാഷിനോടൊപ്പം ചേരുമ്പോൾ ഒരു ചെറിയൊരു പിയാനോയ്ക്ക് വേണ്ടി ചെയ്ത ഒരു ചെറിയ ഒരു ഒരു ബിറ്റ്, ആ ബിറ്റാണ് ആദ്യം ഷിബു ചക്രവർത്തിയുടെ കയ്യിൽ കൊടുത്തിട്ട് വരികൾ എഴുതിക്കോളൂ എന്ന് പറയുന്നത്. ഈ പണി വേണ്ടായിരുന്നു എന്ന് ആ നിമിഷം തോന്നി എന്ന് പലപ്പോഴും ഷിബു ചക്രവർത്തി പല ഇന്റർവ്യൂകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ പാട്ട് പൊൻമേഘമോ പ്രേമ സന്ദേശ കാവ്യമോ, നമ്മുടെ കെ ജി മാർക്കോസ് ആണ് ഈ പാട്ട് പാടിയിട്ടുള്ളത്. വളരെ ചലഞ്ചിങ് ആയിട്ട് അദ്ദേഹം എഴുതിയ ഈ പാട്ടും ഈ വരികളുമാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. അഹല്യ FM ൽ ട്യൂൺ ചെയ്തിരിക്കുന്നത് ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ, നിങ്ങളോടൊപ്പം RJ ഹീര.

തട്ടുപൊളിപ്പൻ പാട്ട്, ജഗപൊക പാട്ട്, അടിപൊളി പാട്ട് എന്നൊക്കെ പല പാട്ടുകളെയും നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട് അല്ലെ. അപ്പൊ ഇന്ന് നമ്മൾ കാണുന്ന ഈ പറഞ്ഞ ഇലക്ട്രോണിക്സും സിസ്റ്റമൊക്കെ വന്നതിന് ശേഷം നമ്മൾ കേൾക്കുന്ന തട്ടുപൊളിപ്പൻ പാട്ടല്ലാതെ അന്ന് കാലത്ത് ഇറങ്ങിയ ഒരു തട്ടുപൊളിപ്പൻ പാട്ട്, മാനത്ത് ചെങ്കതിൽ വീഴുമ്പോൾ എന്ന് പറയുന്ന ഈ പാട്ട് ഏഴര കൂട്ടം എന്ന സിനിമയിലാണ്. അതിന്റെ വിഷ്വൽസ് ഒക്കെ കണ്ടിട്ടുള്ള ആൾക്കാർക്കറിയാം, നായകനും ടീംസും എല്ലാവരും കൂടെ ഒരു ട്രിപ്പിന് പോകുന്നതും ഒരു ഒരു ജീപ്പിന് മുകളിൽ നിന്ന് അവർ എൻജോയ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു വിഷ്വലില് അങ്ങനെ ഒരു പാട്ട് ചെയ്യാന്ന് പറയുന്നത് അന്ന് കാലത്തൊരു ചലഞ്ചിങ് കാര്യം തന്നെയാണ്. അപ്പൊ ആ പാട്ട് അന്ന് പാടിയിട്ടുണ്ടായിരുന്നത് മനു ആണ്. ആൻഡ് സുജാത ചേച്ചി, അതുപോലെ തന്നെ സ്വർണലത, ഇവരെല്ലാവരും ആ ഒരു ചെറിയ ചെറിയ പോർഷൻസ് ഒക്കെ അതിൽ പാടിയിട്ടുണ്ട്. അപ്പൊ അന്നത്തെ തട്ടുപൊളിപ്പൻ പാട്ടാണ് നമ്മൾ ഇനി ഓർമ്മയിലുണരും ഗാനങ്ങളിൽ കേൾക്കാൻ പോകുന്നത്. ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു.

മലയാള സിനിമയിൽ ആദ്യമായിട്ട് ഒരു ചൈനീസ് ട്യൂൺ പരീക്ഷിക്കാൻ പോകുന്നു എന്നുള്ളൊരു ഒരു വലിയൊരു ചാലഞ്ചിങ് കാര്യം ശരിക്കും ചെയ്തത് ഷിബു ചക്രവർത്തിയുടെ ഒരു കോൺസെപ്റ്റാണ്. ഈ ചൈനീസ് റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, അന്ന് കാലത്ത് മദ്രാസിലൊക്കെ നിങ്ങൾ പോകുമ്പോൾ ഇതുപോലെ ചൈനീസ് റെസ്റ്റോറൻറ്റുകളും അവിടുത്തെ ലൈറ്റിങ്ങും പേപ്പർ വർക്കുകളും പിന്നെ റെഡും ഗ്രീനും ചേർന്ന് കുറേ ഒരു ആംബിയൻസ് ഒക്കെ നമുക്ക് കിട്ടുമ്പോൾ ഷിബു ചക്രവർത്തിക്ക് തോന്നുകയാണ് ഈ കോൺസെപ്റ്റ് വെച്ചിട്ട് എന്തെങ്കിലും ഒരു പാട്ട് നമ്മുടെ മലയാള സിനിമയിൽ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് ഈ ഏഴര കൂട്ടം എന്ന സിനിമയിൽ തന്നെ ഇല്ലിക്കാടും എന്ന് പറഞ്ഞ പാട്ട് വരുന്നത്. അപ്പോൾ അന്ന് അതൊരു ഒരു ചാലഞ്ചിങ് കാര്യമായിരുന്നു, അതിന് പറ്റിയൊരു സെറ്റൊക്കെ കിട്ടിയപ്പോൾ ഒന്ന് നോക്കിയില്ല. കർണാടക സംഗീതത്തിന്റെ മോഹനരാഗം തന്നെയാണ് ശരിക്കും ഉപയോഗിച്ചിരിക്കുന്നത്, പക്ഷെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വിറപ്പിച്ചപ്പോൾ അത് ചൈനീസ് ആയി എന്നാണ് ജോൺസൺ ഭാഷ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ പാട്ടാണ് അടുത്തതായിട്ട് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. ദിസ് ഇസ് അഹല്യ FM ആൻഡ് ദിസ് ഇസ് RJ ഹീറ വിത്ത് യു.

ഒരു മ്യൂസിക് ഡയറക്ടറിന്റെ കൂടെ 30 സിനിമ ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ് അല്ലെ. യെസ് പൂവച്ചൽ ഖാദറും ജോൺസൺ മാഷും പണ്ട് ഇവരുടെ രണ്ടുപേരുടെയും കൂടെയുള്ള പേര് എഴുതി എഴുതി എഴുതി അവസാനം പൂവച്ചൽ ജോൺസൺ എന്ന ടൈറ്റിൽ കൊടുക്കാൻ തുടങ്ങിയപ്പോ ആൾക്കാരുടെ വിചാരം പൂവച്ചൽ ജോൺസൺ എന്ന് പറയുന്ന അങ്ങനെ ഒരു വ്യക്തിയുണ്ട് അല്ലെങ്കിൽ അതാണ് ശരിക്കുള്ള പേര് എന്നൊക്കെ തെറ്റിദ്ധരിച്ചതായിട്ട് പലപ്പോഴും ജോൺസൺ മാഷ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കൈതപ്പുറം ജോൺസൺ അല്ലേ എന്ന് ആരോ ചോദിച്ചതായിട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ രണ്ടുപേരുടെ കൂട്ടുകെട്ടുകൾ വരുമ്പോൾ ഇത് ഒരാളാണോ പേര് മാറിപ്പോയതാണോ എന്നുള്ള കൺഫ്യൂഷൻസ് പലപ്പോഴും വന്നിട്ടുണ്ട്. അതാണ് ആ ടീമിന്റെ ഒരു ഒരു വലിയൊരു ഇൻഫ്ലുവൻസ് എന്ന് വേണം നമ്മൾ പറയാൻ. അപ്പൊ എന്തായാലും നമ്മളിനി അടുത്തത് കേൾക്കാൻ പോകുന്നത് ഏതോ ജന്മ കൽപ്പനയിൽ എന്ന് പറഞ്ഞ പാട്ടാണ്. ഒത്തിരി പേർക്ക് ജോൺസൺ മാഷിന്റെ ഇഷ്ടമുള്ള ഈ പാട്ട് നമ്മുടെ വാണി ജയറാമും ഉണ്ണിമേനോനും ചേർന്ന് പാടിയിട്ടുള്ളതാണ്. സോ നമ്മൾ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ ഇനി കേൾക്കാൻ പോകുന്നത് ആ പാട്ടാണ്. ഇത്രയും നേരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ആർജി ഹീരയാണ്. സ്റ്റേ ട്യൂൺ ടു അഹല്യ FM.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ August 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
2: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.
3: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്?
4: ഓഫർ കണ്ടിട്ട് ഡിസ്കൗണ്ട് ഉണ്ടാ?
3: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
4: എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈജയിലോട്ടാ.
5: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
6: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
7: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: എന്തേട്ടാ ഒരു വിഷമം?
1: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
0: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
1: അതെവിടുന്ന്?
0: ഇവിടെ മൈജിന്ന് ഈസി ആയി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾക്ക് ഇപ്പൊ നോ കോസ്റ്റ് ഇ എം ഐ ഉണ്ട്. പിന്നെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും ഉണ്ട്.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
0: ചേട്ടാ ചായ എടുക്കട്ടെ?
4: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
0: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1 ലക്ഷം വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
4: അപ്പോ കാത്തിരിപ്പില്ലേ?
0: ഇല്ല.
2: മൈജി ഓണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
5: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
6: ഉങ്കൾ വാഴ്ക്കയും ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
7: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
8: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്രടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്രടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
7: നമ്മുടെ വണ്ടിക്ക് മാത്രമല്ലേ ഇനി രാജ്യത്തിന്റെ വികസനത്തിനും വേഗത കൂടും. കാരണം ഇതാണ് E20 പെട്രോൾ. നമ്മുടെ സ്വന്തം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന എഥനോൾ ചേർത്ത E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കർഷകർക്ക് മികച്ച വരുമാനം ലഭിക്കുന്നതോടൊപ്പം കാർബൺ പുറന്തള്ളൽ വൻതോതിൽ കുറഞ്ഞ് വായു മലിനീകരണമില്ലാത്ത നല്ലൊരു നാളെ സാധ്യമാകുന്നു. എണ്ണ ഇറക്കുമതിയും വിദേശ നാണ്യ ചോർച്ചയും തടഞ്ഞ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും അന്താരാഷ്ട്ര തലത്തിലെ യുദ്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുന്ന ഇന്ധനക്ഷാമത്തിൽ നിന്ന് ഭാരതത്തെ സുരക്ഷിതമാക്കാനും ഇതിലൂടെ സാധിക്കുന്നു. ഇത് വെറുമൊരു ഇന്ധനമല്ല, സ്വയം പര്യാപ്ത ഭാരതത്തിലേക്കുള്ള കരുത്തുറ്റ ചുവടുവയ്പ്പാണ്. E20 പെട്രോൾ ഉപയോഗിക്കൂ, പ്രകൃതിയെയും രാജ്യത്തെയും ഒരുപോലെ സംരക്ഷിക്കൂ.
9: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം, ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയില് വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.

0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ഈ ഓണത്തിന് സ്വാദൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്. 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2,100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 മുതൽ കൌണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ നാട്ടുകൽ.
1: നമ്മുടെ വണ്ടിക്ക് മാത്രമല്ലേ ഇനി രാജ്യത്തിന്റെ വികസനത്തിനും വേഗത കൂടും. കാരണം ഇതാണ് E20 പെട്രോൾ. നമ്മുടെ സ്വന്തം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന എഥനോൾ ചേർത്ത E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കർഷകർക്ക് മികച്ച വരുമാനം ലഭിക്കുന്നതോടൊപ്പം കാർബൺ പുറന്തള്ളൽ വൻതോതിൽ കുറഞ്ഞ് വായുമലിനീകരണമില്ലാത്ത നല്ലൊരു നാളെ സാധ്യമാകുന്നു. എണ്ണ ഇറക്കുമതിയും വിദേശ നാണ്യ ചോർച്ചയും തടഞ്ഞ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും അന്താരാഷ്ട്ര തലത്തിലെ യുദ്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുന്ന ഇന്ധനക്ഷാമത്തിൽ നിന്ന് ഭാരതത്തെ സുരക്ഷിതമാക്കാനും ഇതിലൂടെ സാധിക്കുന്നു. ഇത് വെറുമൊരു ഇന്ധനമല്ല, സ്വയം പര്യാപ്ത ഭാരതത്തിലേക്കുള്ള കരുത്തുറ്റ ചുവടുവയ്പ്പാണ്. E20 പെട്രോൾ ഉപയോഗിക്കൂ, പ്രകൃതിയെയും രാജ്യത്തെയും ഒരുപോലെ സംരക്ഷിക്കൂ.
2: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം, ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
3: ചേട്ടാ, ഓണത്തിന് ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും എല്ലാം മാറ്റാന്നൊക്കെ പറഞ്ഞതായിരുന്നു.
4: ശരിയാണ്, പക്ഷേ വിചാരിച്ചൊന്നും റെഡിയായില്ല.
3: അതോർത്ത് വിഷമിക്കണ്ട, മൈജിയിൽ നല്ല ഫിനാൻസ് ഓപ്ഷൻസ് ഉണ്ട്. നോ കോസ്റ്റ് EMI കിട്ടും. മൈജി സൂപ്പർ ഫിനാൻസ് സ്കീം വഴി ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ക്യാഷ് ബാക്ക്, പർച്ചേസ് വൗച്ചർ ഒക്കെ കിട്ടും.
5: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തിരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയില് വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: ഇവൻ എന്റെ അനിയനാണ്, നല്ല കുസൃതിക്കാരനാണ്. കോളേജിൽ പഠിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കറണ്ട് ബിൽ 0 എമൗണ്ട് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി ബിൽ എങ്ങനെയാ 0 ആവുക? ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്. സോളാർ പാനൽ ഉണ്ടല്ലോ. അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ .gov.in.
5: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
6: ഹലോ, നമസ്കാരം. അഹല്യ FM 90.4 ഡോക്ടർ അഹല്യ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ കേട്ട് കേട്ട് കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം ക്രിസ്റ്റീനയും കൂടെ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇന്ന് ഡോക്ടർ അഹല്യയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്ന, ഇന്നത്തെ കാലത്ത് ഒട്ടുമിക്ക ആളുകളും അനുഭവിക്കുന്ന, എന്നാൽ ശരീരത്തിന് കടുത്ത ക്ഷീണവും തളർച്ചയും ഉണ്ടാകുമ്പോൾ പോലും നമ്മൾ പലപ്പോഴും വെറും ഗ്യാസ് ട്രബിൾ എന്നോ അല്ലെങ്കിൽ വെയില് കൊണ്ടത് കൊണ്ടാണെന്നോ ഒക്കെ കരുതി നിസ്സാരമായി തള്ളിക്കളയുന്ന വളരെ ഗൗരവമേറിയ ഒരു ആരോഗ്യ പ്രശ്നത്തെ കുറിച്ചാണ്. അത് വേറെ ഒന്നുമല്ല, അതാണ് വിറ്റാമിൻ B12 ഡെഫിഷ്യൻസി അഥവാ വിറ്റാമിൻ B12 കുറവ്. ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ ശരീരത്തിലെ കോശങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക്, പ്രത്യേകിച്ച് റെഡ് ബ്ലഡ് സെൽസിന്റെ നിർമ്മാണത്തിനും, നമ്മുടെ നെർവസ് സിസ്റ്റം കൃത്യമായി പ്രവർത്തിക്കാനും, DNA ഉൽപ്പാദിപ്പിക്കാനും ഒക്കെ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ഈ വിറ്റാമിൻ B12 എന്ന് പറയുന്നത്. ശരീരത്തിന് സ്വന്തമായി നിർമ്മിക്കാൻ കഴിയാത്ത ഒന്നായതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെ മാത്രമേ ഇത് ശരീരത്തിന് ലഭിക്കുകയുള്ളൂ. എന്നാൽ മാറിയ നമ്മുടെ ഭക്ഷണ രീതികളും ചില ശാരീരിക അവസ്ഥകളും കാരണം ഇന്ന് ഭൂരിഭാഗം പേരിലും ഈ വിറ്റാമിൻ അളവ് വളരെ കുറവാണ്. തുടക്കത്തിൽ വലിയ പ്രശ്നങ്ങൾ കാണിക്കില്ലെങ്കിലും ഇത് നമ്മുടെ നാഡികളെ ബാധിച്ചു കഴിഞ്ഞാൽ തിരിച്ചു പിടിക്കാൻ പറ്റാത്ത വിധം ഗുരുതരമായ പ്രശ്നങ്ങളിലേക്കും വഴിമാറാം. വിറ്റാമിൻ B12 കുറയുമ്പോൾ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വഴിയെ ഞാൻ പറഞ്ഞുതരാം ഒരിടവേളയ്ക്ക് ശേഷം.

ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്. ഹലോ, നമസ്കാരം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ അഹല്യയാണ്. കൂടെ ഉള്ളത് ഞാനാണ് നിങ്ങളുടെ സ്വന്തം ക്രിസ്റ്റീന. എവിടെയാണെന്ന് മറക്കരുത്, അഹല്യ FM 90.4 കേട്ടോ. നമ്മൾ വിറ്റാമിൻ B12 ശരീരത്തിന് എത്രത്തോളം പ്രധാനമാണെന്ന് പറഞ്ഞു നിർത്തി, ശരിയല്ലേ? ഈ വിറ്റാമിൻ നമ്മുടെ ശരീരത്തിൽ കുറയുമ്പോൾ ശരീരം ചില ലക്ഷണങ്ങളിലൂടെ നമ്മളോടത് വിളിച്ചു പറയാൻ ശ്രമിക്കാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വിട്ടുമാറാത്ത കടുത്ത ക്ഷീണവും തളർച്ചയും. ആവശ്യത്തിന് ഉറങ്ങിയാൽ പോലും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒട്ടും എനർജി ഇല്ലാത്തൊരവസ്ഥയായിരിക്കും. ചുവന്ന രക്താണുക്കൾ, അതായത് റെഡ് ബ്ലഡ് സെൽസിന്റെ കുറവ് കാരണം നമ്മുടെ ശരീരം ആകെ വിളറി വെളുക്കുകയും ചെയ്യും. അതുപോലെ നമ്മുടെ നാഡീവ്യൂഹങ്ങളിലെ ഇത് ബാധിച്ചു കഴിയുമ്പോൾ കൈകാലുകൾക്ക് തരിപ്പ്, പെരുപ്പ് അല്ലെങ്കിൽ സൂചി കൊണ്ട് കുത്തുന്ന പോലുള്ള വേദന, ടിംഗ്ലിംഗ് സെൻസേഷൻ എന്നിവ അനുഭവപ്പെടാറുണ്ട്. ഇത് കൂടാതെ നമ്മുടെ നാക്കിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഇതിന്റെ ഒരു പ്രധാന ലക്ഷണമാണ്. നാക്കിൽ കടുത്ത ചുവപ്പ് നിറം വരിക, എരിവുള്ളത് കഴിക്കുമ്പോൾ അസഹനീയമായ പുകച്ചിലുണ്ടാവുക, നാക്കിൽ ചെറിയ മുകുളങ്ങൾ ഇല്ലാതായി നാക്ക് നല്ലതുപോലെ മിനുസമുള്ളതായി മാറുക എന്നിവയൊക്കെ ഇതിൽ പെടുന്ന ഒന്നാണ്. വിറ്റാമിൻ B12 കുറവ് നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെയും ബാധിക്കാം. ചെറിയ കാര്യങ്ങൾ പോലും പെട്ടെന്ന് മറന്നു പോവുക, ചിന്തകളിൽ വ്യക്തതയില്ലാതെ വരിക, പെട്ടെന്ന് മൂഡ് മാറുക, വിഷാദം പോലുള്ള അവസ്ഥകൾ ഉണ്ടാകുക എന്നിവയൊക്കെ ഇതിന്റെ ലക്ഷണങ്ങളാണ്. ഇപ്പൊ മനസ്സിലായില്ലേ? പലരും വിചാരിക്കും ഇത് പ്രായമുള്ളവർക്ക് മാത്രം വരുന്നതാണെന്ന്. എന്നാൽ യുവാക്കളിലും IT ജീവനക്കാരിലും ഒക്കെ ഇന്ന് ലക്ഷണങ്ങൾ വ്യാപകമായി കണ്ടുവരുന്നുണ്ട് എന്ന് ഞാനല്ല കേട്ടോ, പഠനങ്ങൾ പറയുന്നതാണ്. ഇതിന്റെ പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം ഒരു സോങ്ങിന് ശേഷം.

ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്. ഹലോ, വെൽക്കം ബാക്ക് ടു ഡോക്ടർ അഹല്യ. കൂടെയുണ്ട് ഞാൻ ക്രിസ്റ്റീന. നമ്മൾ ലക്ഷണങ്ങളെ കുറിച്ച് പറഞ്ഞില്ലേ? ഇനി ഇത് ആർക്കൊക്കെയാണ് വരാൻ കൂടുതൽ സാധ്യത എന്ന് നോക്കിയാലോ. വിറ്റാമിൻ B12 പ്രകൃതി തത്വമായി അടങ്ങിയിരിക്കുന്നത് ഈ സസ്യേതര ഭക്ഷണത്തിലാണ്, അതായത് നോൺ വെജ് ഭക്ഷണത്തിൽ. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും വെജിറ്റേറിയൻ ഭക്ഷണം മാത്രം കഴിക്കുന്നവരിലും പാൽ ഉൽപ്പന്നങ്ങൾ വളരെ കുറച്ച് ഉപയോഗിക്കുന്നവരിലും ഈ വിറ്റാമിൻ കുറവ് വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് 80% കൂടുതലായിരിക്കും. എന്നാൽ നോൺ വെജ് കഴിക്കുന്ന ചിലരിലും ഈ പ്രശ്നങ്ങളൊക്കെ കാണാറുണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ B12 ഉണ്ടായാലും അത് അബ്സോർബ് ചെയ്യാൻ നമ്മുടെ ദഹന വ്യവസ്ഥയ്ക്ക് ചിലപ്പോൾ സാധിക്കാതെ വന്നിരിക്കും. നമ്മുടെ വയറ്റിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആസിഡും ഇൻട്രിൻസിക് ഫാക്ടർ എന്ന പ്രോട്ടീനും ചേർന്നാണ് വിറ്റാമിൻ B12 ആഗിരണം ചെയ്യുന്നത്. ഈ അസിഡിറ്റിക്ക് വേണ്ടി വർഷങ്ങളായി, അതും അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഗ്യാസിന്റെ ഗുളിക വാങ്ങി കഴിക്കുന്നവരില് വയറ്റിലെ ആസിഡിന്റെ അളവ് കുറയുകയും ഇത് വിറ്റാമിൻ B12 അബ്സോർപ്ഷനെ പൂർണ്ണമായി തടസ്സപ്പെടുത്തുകയും ചെയ്യും. അതുപോലെ കുടലിൽ എന്തെങ്കിലും അണുബാധയോ അല്ലെങ്കിൽ വൻകുടലിനെ ബാധിക്കുന്ന രോഗങ്ങളോ ഉള്ളവരിൽ ഈ ഒരു കുറവ് വന്നിരിക്കും. ലക്ഷണങ്ങൾ കണ്ട് സംശയമുള്ളവർക്ക് ഒരു ലളിതമായൊരു ബ്ലഡ് ടെസ്റ്റ്, അതായത് സെറം വിറ്റാമിൻ B12 ടെസ്റ്റ് എന്ന ടെസ്റ്റിലൂടെ നമുക്കിത് കണ്ടെത്താൻ സാധിക്കും. പിന്നെ ഇതിനെ മാറ്റാനുള്ള വഴികൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഒരു സോങ്ങിന് ശേഷം.

ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്. ഹലോ, നിങ്ങൾ വീണ്ടും കേട്ടു തുടങ്ങുകയാണ് ഡോക്ടർ അഹല്യ. കൂടെ ഉള്ളത് ഞാനാട്ടോ, നിങ്ങളുടെ സ്വന്തം ക്രിസ്റ്റീന. പിന്നെ എവിടെയാണെന്ന് മറക്കരുത്, അഹല്യ എഫ്എം 90.4 അപ്പൊ ഇന്ന് നമ്മൾ വളരെ ഗൗരവത്തോടെ സംസാരിച്ചത് ശരീരത്തെ തളർത്തുന്ന വിറ്റാമിൻ B12 ഡെഫിഷ്യൻസിയെ കുറിച്ചാണ്. ശരിയല്ലേ? ഇതിനെ പ്രതിരോധിക്കാനും ശരീരത്തിലെ അളവ് കൂട്ടാനും ചില മികച്ച ഭക്ഷണശീലങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. എല്ലാരും ക്ലിയർ ആയിട്ട് കേൾക്കണം, ആരും എവിടെയും പോകരുത് കേട്ടോ. നോൺ വെജ് കഴിക്കുന്നവരിലാണെങ്കിൽ മുട്ട, പാല്, തൈര്, ചീസ്, മത്സ്യം, ചിക്കൻ എന്നിവ ആഹാരത്തിൽ ധാരാളമായി ഉൾപ്പെടുത്തുക. പ്രത്യേകിച്ച് മത്തി, അയില പോലുള്ള മീനുകളും മുട്ടയുടെ മഞ്ഞക്കരുവിലും B12 ധാരാളമായിട്ടുണ്ട്. എന്നാൽ പൂർണ്ണമായും വെജിറ്റേറിയൻ കഴിക്കുന്നവരാണെങ്കിൽ ദിവസവും 2 ഗ്ലാസ് പാലോ അല്ലെങ്കിൽ തൈരോ നിർബന്ധമാക്കുക. കൂടാതെ B12 ഫോർട്ടിഫൈ ചെയ്ത ധാന്യങ്ങളും, അതായത് ഫോർട്ടിഫൈഡ് സെറൽസ് ഉപയോഗിക്കാം. ശരീരത്തിൽ B12 അളവ് വളരെ കുറവാണെങ്കിൽ വെറും ഭക്ഷണം കൊണ്ട് മാത്രം ഇത് പെട്ടെന്ന് നിലനിർത്താൻ കഴിയില്ല. അതുകൊണ്ട് അത്തരം സാഹചര്യത്തിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായ അളവിൽ വിറ്റാമിൻ B12 ടാബ്ലറ്റ്സോ അല്ലെങ്കിൽ ഇഞ്ചക്ഷനുകളോ എടുക്കേണ്ടി വരും. സ്വയം ചികിത്സ പൂർണ്ണമായി ഒഴിവാക്കുക. ഗ്യാസിന്റെ ഗുളികൾ സ്ഥിരമായി കഴിക്കുന്ന ശീലം ഒന്ന് മാറ്റിയേക്കുക. കടുത്ത ക്ഷീണം നിങ്ങളുടെ ജോലിയെ ബാധിക്കുന്നുണ്ടെങ്കിൽ ഒഴിച്ചു വെക്കാതെ ഒരു ഡോക്ടറെ കാണുക. ആരോഗ്യമുള്ള ശരീരമാണ് ഏറ്റവും വലിയ സമ്പത്ത്, അത് മറക്കരുത്. നമ്മുടെ ആരോഗ്യം നമ്മുടെ കൈകളിലാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്കെല്ലാം നല്ല ക്ലിയർ കട്ട് ആയിട്ട് മനസ്സിലായി ഞാൻ വിചാരിക്കുകയാണ്. ഇന്നത്തെ ഡോക്ടർ അഹല്യയുടെ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അടുത്ത ദിവസം അടുത്ത ടോപ്പിക്കുമായി നിങ്ങൾക്ക് മുമ്പിലേക്ക് ക്രിസ്റ്റീന വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഇസ് ക്രിസ്റ്റീന സൈനിങ് ഓഫ് ഫ്രം അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: போட்டி போதையு
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗി ഏകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ഈ ഓണത്തിന് സ്വാതൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്. 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2,100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 മുതൽ കൌണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ നാട്ടുകൽ.
2: അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
3: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
4: എവിടുന്ന് വാങ്ങിക്കണം?
3: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 100,000 വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
4: പക്ഷെ കിട്ടാൻ സമയമെടുക്കൂലേ?
3: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
4: എന്നാ മൈ തന്നെ പോവാം.
3: മൈ ജിയോണം മാസോണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
2: നമ്മുടെ വണ്ടിക്ക് മാത്രമല്ലേ ഇനി രാജ്യത്തിന്റെ വികസനത്തിനും വേഗത കൂടും. കാരണം ഇതാണ് E20 പെട്രോൾ. നമ്മുടെ സ്വന്തം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന എഥനോൾ ചേർത്ത E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കർഷകർക്ക് മികച്ച വരുമാനം ലഭിക്കുന്നതോടൊപ്പം കാർബൺ പുറന്തള്ളൽ വൻതോതിൽ കുറഞ്ഞ് വായുമലിനീകരണമില്ലാത്ത നല്ലൊരു നാളെ സാധ്യമാകുന്നു. എണ്ണ ഇറക്കുമതിയും വിദേശ നാണ്യ ചോർച്ചയും തടഞ്ഞ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും അന്താരാഷ്ട്ര തലത്തിലെ യുദ്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുന്ന ഇന്ധനക്ഷാമത്തിൽ നിന്ന് ഭാരതത്തെ സുരക്ഷിതമാക്കാനും ഇതിലൂടെ സാധിക്കുന്നു. ഇത് വെറുമൊരു ഇന്ധനമല്ല, സ്വയം പര്യാപ്ത ഭാരതത്തിലേക്കുള്ള കരുത്തുറ്റ ചുവടുവയ്പ്പാണ്. E20 പെട്രോൾ ഉപയോഗിക്കൂ, പ്രകൃതിയെയും രാജ്യത്തെയും ഒരുപോലെ സംരക്ഷിക്കൂ.
5: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസുകൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തിരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
5: നീന, നീ ഈ ഓണത്തിന് വീട്ടിലേക്ക് എന്തെങ്കിലും പുതിയത് വാങ്ങുന്നുണ്ടോ?
6: ആലോചനയുണ്ട്. ടിവി മാറ്റണം, പിന്നെ ഫ്രിഡ്ജും ഒരു മിക്സർ ഗ്രൈൻഡറും നോക്കുന്നുണ്ട്.
5: പിന്നെ എന്താ പ്രശ്നം? ബജറ്റ് ആണോ? അതിനും മൈജിയിൽ നല്ല ഫൈനാൻസ് ഓപ്ഷൻസ് ഉണ്ട്. വളരെ പെട്ടെന്ന് റെഡി ആവും. നോ കോസ്റ്റ് ഇഎംഐ കിട്ടും. മൈജി സൂപ്പർ ഫിനാൻസ് സ്കീം വഴി ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ക്യാഷ് ബാക്ക്, പർച്ചേസ് വോച്ചർ ഒക്കെ കിട്ടും.
7: വിസിറ്റ് മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ. TNC അപ്ലൈ 360 ഡിഗ്രി.
8: നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ 360 ഡിഗ്രിയിലേക്ക്. 360 ഡിഗ്രിയുമായിട്ട് ടിപ്സ് ആൻഡ് ട്രിക്സുമായി കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർജെ അഹില്യ. അപ്പോൾ ഇന്ന് എന്താണ് നമ്മൾ പറയാൻ പോകുന്ന ആ ഒരു ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് നോക്കുകയാണെങ്കിൽ, രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ നമ്മൾ ഉറങ്ങുന്ന ആ രാത്രി സമയം വരെ 100 കൂട്ടം കാര്യങ്ങളാണ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവാം അല്ലെ. തലച്ചോറിലൂടെ 100 കാര്യങ്ങളായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവാം. മൊത്തത്തിൽ ഒരു ഓട്ടപ്പാച്ചിലാണ് എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ പറ്റി, അല്ലെങ്കിൽ ഇന്നത്തെ കുറിച്ച്, നാളത്തെ കുറിച്ച്, അങ്ങനെ മൊത്തത്തിൽ പ്രശ്നത്തോട് പ്രശ്നമാണ്. ആകുലതയും പേടിയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ ഈ ഒരു ഓട്ടപ്പാച്ചിൽ. അല്ലെങ്കിൽ ഭാവി കാര്യങ്ങളെ കുറിച്ചുള്ള ആകുലതകളും ആ കാര്യങ്ങളൊക്കെ നിറഞ്ഞു നിറഞ്ഞ് നമ്മുടെ മനസ്സിനും ശരീരത്തിനൊക്കെ മടുത്തു തുടങ്ങിയിരിക്കുന്നു. അല്ലെങ്കിൽ അങ്ങനെ ഒരു മടുപ്പ് ഫീൽ ചെയ്യുന്ന ആളാണോ നിങ്ങൾ? എങ്കിലുണ്ടല്ലോ, നിങ്ങളോടാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ എന്ന് പറയാനുള്ളത് കേട്ടോ. അതായത്, നമ്മൾ ശരീരത്തിന് കൊടുക്കുന്ന സംരക്ഷണം പലപ്പോഴും നമ്മുടെ മനസ്സിന് നമ്മൾ കൊടുക്കാറുണ്ടോ? ഇല്ല എന്നത് തന്നെയാണ് അതിന്റെ ഒരു ഉത്തരം. ഒരു 90% ആ ഒരു കാര്യം നമ്മൾ മൈൻഡ് ചെയ്യാറില്ല അല്ലെ. ഈ ശരീരം തളരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വിശ്രമിക്കും. എന്നാൽ മനസ്സ് തളരുമ്പോഴും ഇവിടെയാണ് മൈൻഡ്ഫുൾനെസ് അഥവാ വർത്തമാന കാലത്തിൽ ജീവിക്കുക എന്ന ആശയത്തിന്റെ ആ ഒരു പ്രസക്തി എന്നുള്ളത് കേട്ടോ. ഒന്നില്ലെങ്കിൽ ഭൂതകാലത്തെ സങ്കടങ്ങൾ, അല്ലെങ്കിൽ ഭാവി ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള പേടി, ഈ രണ്ടിന്റെ ഇടയിൽ ഇങ്ങനെ കുടുങ്ങി പോകുന്നതാണ് നമ്മുടെ മനസ്സ് അല്ലെ. അപ്പോൾ വർത്തമാന നിമിഷത്തിൽ മനസ്സിനെ ശാന്തമാക്കി നിർത്താനും മാനസികാരോഗ്യം വീണ്ടെടുക്കാനുമുള്ള എളുപ്പവഴികളാണ് ഇന്ന് നമ്മൾ 360 ഡിഗ്രിയിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പോ നേരെ മെന്റൽ വെൽനെസ്സിലേക്കാണ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത്. അതിന് മുൻപായിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. നല്ലൊരു പാട്ട് കേട്ടുകൊണ്ട് നമുക്ക് വേഗം തന്നെ തിരികെ എത്താം 360 ഡിഗ്രിയിലേക്ക്. സ്റ്റുഡിയോ ഡിഗ്രി 90.4 കേട്ട് കൂട്ടുകൂടാം.

360 degree. Welcome back to 360 degree. എന്താണ് യഥാർത്ഥത്തിൽ ഈ ഒരു മൈൻഡ്ഫുൾനെസ്? ലളിതമായി പറയുകയാണെങ്കിൽ, നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യത്തിൽ 100% ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. ആ ഒരു കോൺസെൻട്രേഷൻ കൊടുക്കുക എന്ന് തന്നെയാണ് കേട്ടോ. അതായത് ഇപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഫോൺ നോക്കാതെ ആ ഭക്ഷണത്തിന്റെ രുചിയും മണവുമൊക്കെ ആസ്വദിച്ച് കഴിക്കുക. അല്ലെങ്കിൽ വഴിയിലൂടെ നടക്കുമ്പോൾ ചിന്തകളിൽ മുഴുകാതെ ചുറ്റുമുള്ള പ്രകൃതിയെയും കാറ്റിനെയും ഒക്കെ എന്ത് ചെയ്യാം, ഒന്ന് ഫീൽ ചെയ്യാം, ഒന്ന് അനുഭവിച്ച് നടക്കുക. ശരിക്കും നമ്മുടെ മനസ്സ് എപ്പോഴും ഒന്നെങ്കിൽ കഴിഞ്ഞുപോയ കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെടും, അല്ലെങ്കിൽ വരാനിരിക്കുന്ന കാര്യങ്ങളെ ഓർത്ത് പേടിക്കും, അല്ലെ? എന്നാൽ വർത്തമാന നിമിഷത്തിൽ, പ്രസന്റ് മൊമെന്റ്, ആ പ്രസന്റ് മൊമെന്റിൽ ഉണ്ടല്ലോ, ആ വർത്തമാന നിമിഷത്തിൽ വിധികർത്താവാകാതെ ജീവിക്കാൻ പഠിക്കുമ്പോൾ തന്നെ നമ്മുടെ പകുതി സ്ട്രെസ്സും ഇല്ലാതായി പോകുന്നതാണ് പറയാറ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? മനസ്സിനെ നിമിഷ നേരം കൊണ്ട് ശാന്തമാക്കുന്ന ഒരു 5-4-3-2-1 ടെക്നിക് ഉണ്ട്. ആ ഒരു ടെക്നിക്കിനെ കുറിച്ചാണ് ഇനി നമ്മൾ 360 ഡിഗ്രിയിൽ പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് പോവാം ടെക്നിക്സിലേക്ക് ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് ആഹ് എഫ്എം 90.4 കേട്ട് കൂട്ടുകൂടാം.

360 degree. 360 degree ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത് ഓൺ യുവർ അഹല്യ FM 90.4 വിത്ത് മീ ആർജി ആയില്യ. അങ്ങനെ അടുത്ത ടിപ്പിലേക്ക് നമ്മൾ പോവാൻ കേട്ടോ. അതായത് പെട്ടെന്ന് കടുത്ത ആകുലതയോ ഭയമോ അനുഭവപ്പെടുമ്പോൾ മനസ്സിനെ പെട്ടെന്ന് സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാനായിട്ട് സൈക്കോളജികൾ നിർദ്ദേശിക്കുന്ന ഒരു കാര്യമാണ് എന്താ 5-4-3-2-1 ഗ്രൗണ്ടിങ് ടെക്നിക്. അതായത് എന്താണെന്നറിയോ, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ആങ്സൈറ്റിയും ആ ഒരു പ്രഷറൊക്കെ വരുന്ന സമയത്ത് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ടെക്നിക്ക് തന്നെയാണ് കേട്ടോ. ചുറ്റുമുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുക എന്നതാണ് ഈ ഒരു കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 5 കാര്യങ്ങൾ, നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുന്ന 5 കാര്യങ്ങൾ മനസ്സിൽ പറയുക. അതുപോലെ 4, അപ്പോ 5 കഴിഞ്ഞു, ഇനി 4 ആണ്. അതായത് 4 കാര്യങ്ങൾ, നിങ്ങൾക്ക് തൊട്ടറിയാൻ കഴിയുന്ന 4 സാധനങ്ങൾ തൊടുക. ഇനി 3 കാര്യങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ചെവി കൊണ്ട് കേൾക്കുന്ന 3 ശബ്ദങ്ങൾ ശ്രദ്ധിക്കുക. പിന്നീട് 2 ആണ്, 2 കാര്യങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ മൂക്കുകൊണ്ട് മണത്തറിയാൻ കഴിയുന്ന 2 മണങ്ങൾ ശ്രദ്ധിക്കുക. ഇനി 1 കാര്യം, അതായത് ലാസ്റ്റത്തെ കാര്യം എന്താ, നാക്കുകൊണ്ട് രുചിച്ചറിയാൻ കഴിയുന്ന 1 കാര്യം നോക്കുക. ഇത് ചെയ്യുന്ന സമയത്ത് എന്ത് വ്യത്യാസം ഉണ്ടാവുമെന്ന് അറിയോ? അതായത് ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് പേടിയിൽ നിന്ന് മാറി ചുറ്റുപാടുകളിലേക്ക് ശ്രദ്ധ തിരിക്കുകയും മനസ്സ് പെട്ടെന്ന് എന്താവും, റിലാക്സ്ഡ് ആവും. അതാണ് ഈ ഒരു ടെക്നിക്കിന്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി അടുത്ത ടിപ്പിലേക്ക് പോകേണ്ട സമയമാണ്. അതായത് കൃതജ്ഞത. അതെ, ഈ കൃതജ്ഞതയ്ക്ക് വല്ലാത്തൊരു പവർ ഉണ്ട്, ഒരു ശക്തി ഉണ്ടെന്നാണ് പറയാറ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് നോക്കുകയാണെങ്കിൽ അതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഒരു ബ്രേക്ക് ആവശ്യമാണ്. ബ്രേക്കിന് ശേഷം അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം. കേട്ട് കൂട്ടുകൂടാ.

360 degree. നല്ലൊരു പാട്ടിന് ശേഷം വീണ്ടും 360 ഡിഗ്രിയിലേക്ക് സ്വാഗതം. കൂടെ ഉണ്ട് ഇറ്റ്സ് മീ ആർ ജെ അഹല്യ. നമ്മുടെ കയ്യിലില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നതാണ് ഭൂരിഭാഗം മാനസിക വിഷമങ്ങൾക്കും കാരണം അല്ലെ? ഇതിനൊരു പരിഹാരമാണ് എന്ത്? ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. അതെ, ഈ കൃതജ്ഞത, നന്ദി എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. ഇപ്പോ ദിവസവും രാവിലെയോ രാത്രിയോ കിടക്കുമ്പോഴോ നിങ്ങളുടെ ലൈഫിൽ ഉള്ള നല്ല മൂന്ന് കാര്യങ്ങൾ, നമ്മൾക്ക് ലൈഫിൽ എത്ര മോശം മോശം എന്ന് പറഞ്ഞാലും എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ എന്തായാലും ഉണ്ടാവും അല്ലെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാ, കിടക്കുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിലുള്ള മൂന്ന് നല്ല കാര്യങ്ങൾക്ക് ദൈവത്തോടോ അല്ലെങ്കിൽ പ്രകൃതിയോടോ നന്ദി പറയുക. ഇപ്പോ ഇന്ന് എനിക്ക് നല്ലൊരു ഭക്ഷണം കഴിക്കാൻ പറ്റി, അതിൽ നന്ദിയുണ്ട്. എനിക്ക് കൂട്ടിരിക്കാൻ നല്ല സുഹൃത്തുക്കളുണ്ട്. എനിക്ക് ശ്വസിക്കാൻ ശുദ്ധവായുണ്ട്. ഇതിനൊക്കെ നമ്മൾ ശരിക്കും താങ്ക്ഫുൾ ആവണം അല്ലെ. നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ എക്സ്പ്രസ് ചെയ്യണം എന്നുള്ളതാണ്. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ വെറൊരു ഉപദേശം അല്ല കേട്ടോ. സംഭവം എന്താ, ദിവസവും നന്ദിയുള്ളവരായിരിക്കുമ്പോൾ തലച്ചോറിൽ ഡോപാമൈൻ, അതുപോലെ തന്നെ സെറാട്ടോണിൻ എന്നീ ഹാപ്പി ഹോർമോണുകൾ ഉണ്ടല്ലോ, ഉൽപ്പാദിക്കപ്പെടുമെന്നാണ് പഠനങ്ങൾ പറയുന്നൊരു കാര്യം. അതുകൊണ്ടാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്നറിയോ, നമ്മളെ പരിക്കേൽപ്പിക്കുന്ന ഓവർ തിങ്കിങ് മാറ്റാനുള്ള വഴിയാണ്. പലർക്കും ഉള്ളൊരു പ്രശ്നമാണ് ഈ ഒരു ഓവർ തിങ്കിങ്. എങ്ങനെ നമുക്ക് ഈ ഒരു ഓവർ തിങ്കിങ്ങിനെ മറികടക്കാം? കേൾക്കാം 360 ഡിഗ്രിയിൽ കുട്ടി ബ്രേക്കിന് ശേഷം. കീപ് ഓൾവേസ് ലിസണിംഗ് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാ.

360 ഡിഗ്രി. 360 ഡിഗ്രിയിൽ നമ്മുടെ മെന്റൽ വെൽനസ് ഹാക്കുകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ് കേട്ടോ. അപ്പൊ അടുത്തൊരു ടിപ്പ്, ഈ രാത്രി കിടക്കുമ്പോൾ ചിന്തകളുടെ കാട് കയറി കയറി കയറി കയറി എന്താവും, ഉറക്കം കിട്ടാത്തൊരു അവസ്ഥ വരും അല്ലെ. ഓവർ തിങ്കിങ് അത് തന്നെയാണ് സംഭവം. ഈ ഓവർ തിങ്കിങ് മാറ്റാനുള്ള ഏറ്റവും വലിയ രഹസ്യം എന്താണെന്നറിയോ, യു ആർ നോട്ട് യുവർ തോട്ട്സ്. അതായത് നിങ്ങളുടെ ചിന്തകൾ നിങ്ങളല്ല. ആ ഒരു കാര്യം, ഇപ്പോ തലച്ചോറിൽ ആയിരക്കണക്കിന് ചിന്തകൾ വന്നു പോകുന്നത് സ്വാഭാവികമാണ് അല്ലേ. എന്നാൽ വരുന്ന എല്ലാ ചിന്തകളെയും സത്യമായി സ്വീകരിക്കേണ്ട ആവശ്യമുണ്ടോ? അതില്ല, അത് മനസ്സിലാക്കാന്നുള്ളതാണ്. ഇപ്പോ ആകാശത്ത് മേഘങ്ങൾ വന്നു പോകുന്നത് പോലെ തന്നെയാണ് ചിന്തകളും വരുന്നത് അല്ലേ. വരുന്നു പോകുന്നു അല്ലേ. അതൊരു കാഴ്ചക്കാരനായിട്ട് നമ്മൾ നോക്കിക്കാണാണ്, ഒരു ഒബ്സർവർ ആയിട്ട്. പക്ഷെ എന്താ ചെയ്യുക, അവയോട് ഒട്ടി നിൽക്കാനായിട്ട് നമ്മൾ ശ്രമിക്കരുത് എന്നാണ് പറയുന്നത്. ഇപ്പോ ചിന്തകളെ നിരീക്ഷിക്കാനായിട്ട് പഠിക്കുമ്പോഴാണ് ശരിക്കും മനസ്സിന്റെ നിയന്ത്രണം നിങ്ങളുടെ കയ്യിലാവുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഡിറ്റോക്സിനെ കുറിച്ചാണ്. അതെ, ഈ ഒരു ഡിറ്റോക്സിന്റെ ഒരു ആവശ്യകതയുണ്ട്. അതെന്താന്നുള്ളതാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന ഒരു കുട്ടിയുടെ വേളയ്ക്ക് ശേഷം.

0: 360 degree.
1: Dear listeners, once again, welcome back to 360 Degree Tips and Tricks. My good evening, it's me, Arshay Aya. Agnadi Detox.
2: അവരുടെ കാര്യമാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അതായത് ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഫോൺ എടുത്ത് നോട്ടിഫിക്കേഷൻ നോക്കുന്ന ഒരു ശീലമുണ്ടാവും. നമ്മുടെ മനസ്സിന്റെ സമാധാനം കളയുന്നതിൽ പ്രധാന വില്ലൻ ആരാ? നമ്മുടെ സ്മാർട്ട് ഫോണുകൾ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ മാനസികാരോഗ്യത്തിനായിട്ട് ഡിജിറ്റൽ ഡിറ്റോക്സ് ശീലമാക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനുവേണ്ടി എന്ത് ചെയ്യാം? ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുൻപും അതുപോലെ തന്നെ എഴുന്നേറ്റ ശേഷമുള്ള ആദ്യ ഒരു മണിക്കൂറും ഫോൺ പൂർണ്ണമായിട്ട് മാറ്റിവെക്കുക. ഇപ്പോ ആഴ്ചയിൽ ഒരു ദിവസം, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമുക്ക് ഞായറാഴ്ച എടുക്കാം അല്ലെ, സൺഡേ. ഈ ഉദാഹരണത്തിന് ഞായറാഴ്ചകളിലെ കുറച്ച് സമയം എന്ത് ചെയ്യുക? സോഷ്യൽ മീഡിയയിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കാനായിട്ട് നോക്കാം. ഈ സ്ക്രീനുകളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആവശ്യമില്ലാത്ത ബഹളങ്ങൾ എന്താവും? ഒരു സമാധാനത്തിലേക്ക് എത്തിയ ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ഫീലിലേക്ക് അത് എത്തുന്നുള്ളതാണ് കേട്ടോ. ഇനി നമ്മൾ പറയാൻ പോകുന്നതേ സ്നേഹിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചാണ്. സ്നേഹിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ടോ? അതും ആരെയും നമ്മൾ സ്നേഹിക്കേണ്ടത്? ഏറ്റവും ആദ്യം നമ്മളെ സ്നേഹിക്കണം. സ്വയം സ്നേഹിക്കേണ്ടതിന്റെ ആവശ്യകത, അതിനെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. 360 ഡിഗ്രിയിൽ ഒരു പാട്ടിന് ശേഷം കേട്ട് കേട്ട് കൂട്ടുകൂടാം.

360 degree. Welcome back. 360 നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന മൈൻഡ് ഫുൾനെസ് എപ്പിസോഡ് ഇതിങ്ങനെ ക്ലൈമാക്സിലേക്ക് ആ വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. അപ്പൊ വണ്ടിയുടെ സ്റ്റീറിംഗ് മാറ്റി ഡ്രൈവ് മാറ്റി കൂടെ അപ്പൊ അടുത്ത ആ ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഏറ്റവും ക്രൂരമായിട്ട് പെരുമാറാറ് ആരോടാണെന്ന് നിങ്ങൾക്കറിയോ? വേറെ ആരോടും അല്ല, നമ്മൾ നമ്മളോട് തന്നെയാണ് ഏറ്റവും വലിയ ക്രൂരനായിട്ട് അല്ലെങ്കിൽ ഏറ്റവും മോശപ്പെട്ട രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നത് സ്വയമാണ്. സ്വന്തം സെൽഫിനോടാണ് നമ്മൾ ആ ഒരു കാര്യം ചെയ്യുന്നുണ്ടാവുക. അതായത് ഇപ്പൊ ഒരു ചെറിയ തെറ്റ് പറ്റിയാൽ ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണെന്ന് സ്വയം കുറ്റപ്പെടുത്തുന്ന ശീലമുണ്ടെങ്കിൽ അത് ഇപ്പൊ തന്നെ നിർത്തിയേക്കുകയാണ്. ഒരു ഫുൾ സ്റ്റോപ്പ് അവിടെ ഇട്ടോ, ആ ഒരു കാര്യം നീ അവിടെ അങ്ങ് നിർത്തിക്കോ. ഇതിന് പകരം സെൽഫ് കമ്പാഷൻ എന്ന് പറയുന്ന കാര്യമുണ്ട്, അത് വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോ നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തിന് തെറ്റ് പറ്റിയാൽ നിങ്ങൾ അവരോട് എത്ര സ്നേഹത്തോടെയും ആശ്വാസത്തോടെയുമാണ് സംസാരിക്കാറ്, അതേ രീതിയിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിച്ചു നോക്കി. ആദ്യം നമ്മൾ നമ്മളെ സ്നേഹിക്കട്ടെ, എന്നാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെയും നല്ല രീതിയിൽ സ്നേഹിക്കാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. അപ്പൊ സെൽഫ് ലവ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ ഇതൊരു തെറ്റാണ്, പക്ഷെ ഞാൻ മനുഷ്യനാണ്, എനിക്കിതിൽ നിന്ന് പഠിച്ച് മുന്നോട്ട് പോകാമെന്ന് സ്വയം പറയുക. ഈ കാര്യമാണ് പലപ്പോഴും നമ്മൾ ചെയ്യാത്തത്. സ്വയം സ്നേഹിക്കാനായിട്ട് തുടങ്ങുമ്പോഴാണ് ശരിക്കും നമ്മുടെ ഉള്ളിൽ നിന്ന് ശരിയായിട്ടുള്ള ഒരു പീസ് ഓഫ് മൈൻഡ് ഇല്ലേ, അല്ലെങ്കിൽ ഒരു ശാന്തത എല്ലാ കാര്യങ്ങളും ഉണ്ടായി വരുന്നത് കേട്ടോ.

0: 360 degree.
1: ഹലോ, അങ്ങനെ സമയം പോയത് അറിയുന്നുണ്ടോ? അതെ, 360 degree ഇന്നത്തെ മൈൻഡ്ഫുൾനെസ്സും മെന്റൽ വെൽനെസ്സും സ്പെഷ്യൽ എപ്പിസോഡിന് പതിയെ പതിയെ പതിയെ പൂർണ്ണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടെയുള്ളത് ഞാൻ ആയിലിയാണ് കേട്ടോ. അപ്പൊ വർത്തമാന കാലത്തിൽ ജീവിക്കുന്ന മൈൻഡ്ഫുൾനെസ്, അതുപോലെ പേടി മാറ്റൻ 5, 4, 3, 2, 1 ഗ്രൗണ്ട് ടെക്നിക്, പോസിറ്റീവ് ആകാനായിട്ട് ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, ഓവർ തിങ്കിങ് തടയാൻ ചിന്തകളെ നിരീക്ഷിക്കൽ, അതുപോലെ തന്നെ മനസ്സിന് വിശ്രമം നൽകാനായിട്ട് ഡിജിറ്റൽ ഡീറ്റോക്സ്, സ്വയം സ്നേഹിക്കാനായിട്ട് സെൽഫ് കമ്പാഷൻ, അങ്ങനെ മാനസികാരോഗ്യം സംരക്ഷിക്കാനുള്ള എല്ലാ 360 degree വശങ്ങളും നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പൊ ഡിയർ ഫ്രണ്ട്സ്, എന്താ ഓർക്കണ്ടേ? അതായത്, നിങ്ങളുടെ മനസ്സൊരു മനോഹരമായ തോട്ടമാണ്, ഒരു നല്ല ബ്യൂട്ടിഫുൾ ഗാർഡൻ ആണ്. അതിൽ അനാവശ്യമായ ചിന്തകളാകുന്ന കളകൾ വളരാനായിട്ട് നിങ്ങൾ അനുവദിക്കാതിരിക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നത്തെ 360 degree നിന്ന് ഞാൻ പതിയെ ടാറ്റാ ബൈ ബൈ പറയാനായിട്ട് പോവാണ്. വീണ്ടും 360 degree മറ്റൊരു വിഷയമായി ഒത്തിരി ടിപ്സും ട്രിക്സും ഇൻഫർമേഷൻസ് ഹാക്ക് ഒക്കെ ആയിട്ട് വരാം. അപ്പൊ അതുവരേക്കും കീപ് സ്മൈലിംഗ്, സ്റ്റേ മൈൻഡ്ഫുൾ, protect your peace. This is Ajay, I am signing off from 360 degree. Bye bye.

0: ബർത്ത്ഡേ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.
1: ഈ ഓണത്തിന് സ്വാദൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണ സദ്യ കിറ്റ്. 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 മുതൽ കൗണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ, നാട്ടുകൽ.
2: അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
3: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
0: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.
4: 30 രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
5: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
6: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
7: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട് കേട്ട്.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ഈ ഓണത്തിന് സ്വാദൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്. 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2,100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 മുതൽ കൌണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ നാട്ടുകൽ.
0: വിശ്വസ്തതയുടെ പുതിയ അധ്യായവുമായി അഹല്യ ഫിൻ ഫോറക്സ് ഇനി ഒറ്റപ്പാലത്തും. ഗോൾഡ് ലോൺ, ഫോറിൻ എക്സ്ചേഞ്ച്, വിദേശത്തേക്ക് പണമയക്കൽ, യാത്രാ സേവനങ്ങൾ തുടങ്ങി നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്കെല്ലാം ഇനി വിരൽത്തുമ്പിൽ പൂർണ്ണ പരിഹാരം. അഹല്യ ഫിൻ ഫോറക്സിന്റെ 63rd ശാഖ ഓഗസ്റ്റ് 19 ബുധനാഴ്ച രാവിലെ 10 ഒറ്റപ്പാലം കേജ് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം. അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ. നമ്മുടെ വണ്ടിക്ക് മാത്രമല്ലേ ഇനി രാജ്യത്തിന്റെ വികസനത്തിനും വേഗത കൂടും. കാരണം ഇതാണ് E20 പെട്രോൾ. നമ്മുടെ സ്വന്തം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന എഥനോൾ ചേർത്ത E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കർഷകർക്ക് മികച്ച വരുമാനം ലഭിക്കുന്നതോടൊപ്പം കാർബൺ പുറന്തള്ളൽ വൻതോതിൽ കുറഞ്ഞ് വായുമലിനീകരണമില്ലാത്ത നല്ലൊരു നാളെ സാധ്യമാകുന്നു. എണ്ണ ഇറക്കുമതിയും വിദേശ നാണ്യ ചോർച്ചയും തടഞ്ഞ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും അന്താരാഷ്ട്ര തലത്തിലെ യുദ്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുന്ന ഇന്ധനക്ഷാമത്തിൽ നിന്ന് ഭാരതത്തെ സുരക്ഷിതമാക്കാനും ഇതിലൂടെ സാധിക്കുന്നു. ഇത് വെറുമൊരു ഇന്ധനമല്ല, സ്വയം പര്യാപ്ത ഭാരതത്തിലേക്കുള്ള കരുത്തുറ്റ ചുവടുവയ്പ്പാണ്. E20 പെട്രോൾ ഉപയോഗിക്കൂ, പ്രകൃതിയെയും രാജ്യത്തെയും ഒരുപോലെ സംരക്ഷിക്കൂ.
2: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം, ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.
3: നീന, നീ ഈ ഓണത്തിന് വീട്ടിലേക്ക് എന്തെങ്കിലും പുതിയത് വാങ്ങുന്നുണ്ടോ?
4: ആലോചനയുണ്ട്, ടിവി മാറ്റണം, പിന്നെ ഫ്രിഡ്ജ്.
3: പിന്നെ എന്താ പ്രശ്നം? ബജറ്റ് ആണോ? അതിനും മൈജിയിൽ നല്ല ഫൈനാൻസ് ഓപ്ഷൻസ് ഉണ്ട്. നോ കോസ്റ്റ് EMI കിട്ടും. മൈജി സൂപ്പർ ഫിനാൻസ് സ്കീം വഴി ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ക്യാഷ് ബാക്ക്, പർച്ചേസ് വോച്ചർ ഒക്കെ കിട്ടും.
5: വിസിറ്റ് മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ. TNC അപ്ലൈ.
6: എടി ബീനെ, നീ സോളാർ പാനൽ സ്ഥാപിക്കുക എന്ന് എന്റെ കൂട്ടുകാരൊക്കെ കുറെ കാലമായി പറയുന്നു. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പൂർണ്ണ വിശ്വാസമായത്.
7: ഭാരത് സർക്കാർ കാ ലക്ഷ സോളാർ പവർ സേ ബിജ്ലി ബീൽ സീറോ കർനേ കാ ഭീ ഹേ.
6: പ്രധാനമന്ത്രിയുടെ വാക്ക് കേട്ട് ഞാൻ സോളാർ പാനൽ സ്ഥാപിച്ചു. ഇപ്പോൾ എന്റെ വൈദ്യുതി ബില്ല് 0 ആണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ.
8: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ.gov.in.
9: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: മണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ഓണം പ്രമാണിച്ച് അടുത്ത മാസത്തേക്കുള്ള സാമൂഹിക ക്ഷേമ പെൻഷൻ നാളെ മുതൽ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഷിപ്പ് ബ്ലോക്ക് നിർമ്മാണത്തിനായി കൊച്ചിൻ ഷിപ്പ്യാർഡിന് ഭൂമി വിട്ടു നൽകാനും മന്ത്രിസഭാ യോഗത്തിന്റെ അനുമതി. കേരളത്തിന്റെ വികസനയാത്രയിൽ പുത്തൻ നാഴികക്കല്ലായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. 2025 ദേശീയ കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മലയാളി താരങ്ങളായ ട്രീസ ജോളിയും മുഹമ്മദ് അജ്മലും ഉൾപ്പെടെ 17 പേർക്ക് അർജ്ജുന അവാർഡ്. ഓണത്തോടനുബന്ധിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള അരി വിതരണത്തിന് സംസ്ഥാനത്ത് നാളെ തുടക്കം. മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിക്കും. ഓണാഘോഷ പരിപാടികൾക്കായി രജിസ്ട്രേഷനുള്ള സ്ഥാപനങ്ങളിൽ നിന്നു മാത്രമേ പാകം ചെയ്ത ഭക്ഷണം വാങ്ങാവൂ എന്ന് മുന്നറിയിപ്പ് നൽകി ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. കേരള കോളേജ് സ്പോർട്സ് ലീഗ് വോളിബോൾ മത്സരങ്ങൾക്ക് നാളെ തിരുവനന്തപുരത്ത് തുടക്കം. വാർത്തകൾ വിശദമായി. കൊച്ചിൻ ഷിപ്പ്യാർഡിന് ഷിപ്പ് ബ്ലോക്ക് നിർമ്മിക്കുന്നതിനായി കൊച്ചി രാമൻതുരത്തിൽ 18.16 ഏക്കർ ഭൂമി പാട്ടത്തിന് നൽകാൻ അനുമതി നൽകി സംസ്ഥാന മന്ത്രിസഭാ യോഗം. 5,000 കോടി രൂപയുടെ നിക്ഷേപം ഇവിടെയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഓണം പ്രമാണിച്ച് അടുത്ത മാസത്തേക്കുള്ള സാമൂഹിക ക്ഷേമ പെൻഷൻ നാളെ മുതൽ വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഇതിനായി 1,105 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങളും ബോണസും നൽകുന്നതിനായി 630 കോടി രൂപ അനുവദിച്ചതായും അദ്ദേഹം പറഞ്ഞു.
1: നമ്മുടെ കൊച്ചി നഗരത്തിന് അടുത്തുള്ള രാമന്തുരത്തിൽ കൊച്ചി ഷിപ്പ്യാർഡിന് 18.16 ഏക്കർ ലീസിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള തീരുമാനമെടുത്തു. അത് ഷിപ്പ് ബ്ലോക്ക് നിർമ്മാണമാണ്. 5,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് അവിടെ നടത്താം എന്നേറ്റിരിക്കുന്നത്. സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ, അടുത്ത മാസത്തേക്ക് കിട്ടേണ്ട പെൻഷൻ, സാമൂഹ്യക്ഷേമ പെൻഷൻ നാളെ മുതൽ വിതരണം ചെയ്യാണ്. അതിനായിട്ടുള്ള 1,105 കോടി രൂപ അനുവദിച്ചു.
0: ഓണക്കിറ്റ് വിതരണം സംസ്ഥാനത്ത് പുരോഗമിക്കുന്നതായും 600,000 കിറ്റുകൾ തയ്യാറാക്കിയതിൽ 300,000 കിറ്റുകൾ റേഷൻ കടകളിൽ എത്തിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ വികസനയാത്രയിൽ പുത്തൻ നാഴികക്കല്ലായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ആദ്യ 2 എക്സിം കണ്ടെയ്നറുകളുടെ ഫ്ളാഗ് ഓഫ് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിച്ചു. തുറമുഖങ്ങളുടെ സമഗ്ര വികസനത്തിന് സ്വകാര്യ മൂലധനവും നിക്ഷേപവും അത്യന്താപേക്ഷിതമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ സമഗ്ര സമുദ്ര സാമ്പത്തിക വികസനം ലക്ഷ്യമിടുന്ന മിഷൻ സമുദ്ര പദ്ധതിയുടെ ലോഗോയും ചടങ്ങിൽ പുറത്തിറക്കി. കേരളത്തിലെ 2 അന്താരാഷ്ട്ര തുറമുഖങ്ങളും 1 കണ്ടെയ്നർ സ്റ്റേഷനും 18 മിനി തുറമുഖങ്ങളും സംയോജിപ്പിച്ച് സംസ്ഥാനത്തെ തുറമുഖ നഗരമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയുള്ള പദ്ധതിയാണ് മിഷൻ സമുദ്രയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 2025 ദേശീയ കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മലയാളി ബാഡ്മിന്റൺ താരം ട്രീസ ജോളിയും അത്ലറ്റ് മുഹമ്മദ് അജ്മലും ഉൾപ്പെടെ 17 പേർക്ക് അർജ്ജുന അവാർഡ് ലഭിച്ചു. 4x400 റിലേയിൽ ഉജ്ജ്വല പ്രകടനം കാഴ്ചവച്ച താരമാണ് പാലക്കാട് സ്വദേശിയായ മുഹമ്മദ് അജ്മൽ. കണ്ണൂരിൽ നിന്നുള്ള താരമാണ് ട്രീസ ജോളി. ഗായത്രി ഗോപീചന്ദ്, തേജസ്വിൻ ശങ്കർ, വിദിത് ഗുജറാത്തി തുടങ്ങിയവരും അർജ്ജുന അവാർഡ് ജേതാക്കളിൽ ഉൾപ്പെടുന്നു. സമഗ്ര സംഭാവനയ്ക്കുള്ള അർജ്ജുന പുരസ്കാരത്തിന് ഇന്ത്യൻ ഫുട്ബോൾ മുൻ താരം ഉസൈയ അരുമൈ നായകം അർഹനായി. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഷൂട്ടിംഗ്, ഗുസ്തി എന്നിവയിലായി 5 കായിക പരിശീലകർ ദ്രോണാചാര്യ അവാർഡ് സ്വന്തമാക്കി. സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള അരി വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നാളെ മന്ത്രി എൻ ഷംസുദ്ദീൻ നിർവഹിക്കും. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പരിധിയിൽ വരുന്ന സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിലെ പ്രീ പ്രൈമറി മുതൽ 8ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് ഓണത്തോടനുബന്ധിച്ച് 4 കിലോഗ്രാം വീതം അരി വിതരണം ചെയ്യുന്നത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ സംഘടിപ്പിച്ച ഓണാഘോഷം നിയമസഭയിൽ നടന്നു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും മുഖ്യമന്ത്രിയും ചേർന്ന് ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മന്ത്രിമാർ, എംഎൽഎമാർ, സാംസ്കാരിക സാമുദായിക നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനതല ഓണം ടൂറിസം വാരാഘോഷത്തിന് തിരുവനന്തപുരത്ത് ഈ മാസം 24 തുടക്കമാകും. 30ാം തീയതി വരെ 35 വേദികളിലായി വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ടൂറിസം മന്ത്രി പി സി വിഷ്ണുനാഥ് തിരുവനന്തപുരത്ത് അറിയിച്ചു. ഓണാഘോഷങ്ങളുടെ ഭാഗമായി നഗരവീഥികളിൽ ദീപാലങ്കാരവും ഒരുക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: സംസ്ഥാനതല ഓണാഘോഷങ്ങളുടെ ഔപചാരിക ഉദ്ഘാടനം 24 വൈകിട്ട് നിശാഗന്ധിയിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. 30 സമാപന സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. 35 വേദികളിലായി 3,400 കലാകാരന്മാർ പങ്കെടുക്കുന്ന 340 കലാപരിപാടികളാകും തിരുവനന്തപുരത്ത് നടക്കുക. ഇതോടൊപ്പം 13 ജില്ലകളിലും ഡി ടി പി സികളുടെ ആഭിമുഖ്യത്തിൽ ജില്ലാതല ആഘോഷങ്ങളും നടക്കും.
0: കെഎസ്ആർടിസിയുടെ എക്സിക്യൂട്ടീവ് എസി വോൾവോ ലക്ഷറി ബസ് സർവീസ് വ്യാഴാഴ്ച മുതൽ സർവീസ് ആരംഭിക്കും. തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്തേക്ക് 4:15 കൊണ്ട് എത്തുന്ന വിധത്തിലാണ് പുതിയ സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. തിങ്കൾ മുതൽ വെള്ളി വരെ തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ 5:30, തിരികെ വൈകിട്ട് 5:30 എറണാകുളത്ത് നിന്നുമാണ് സമയം ക്രമീകരിച്ചിരിക്കുന്നത്. രജിസ്ട്രേഷനുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രമേ ഓണാഘോഷ പരിപാടികൾക്കായി പാകം ചെയ്ത ഭക്ഷണം വാങ്ങാവൂ എന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. ഭക്ഷണപ്പൊതികളിൽ പാക്ക് ചെയ്ത തീയതിയും സമയവും 2 മണിക്കൂറിനുള്ളിൽ കഴിക്കണമെന്ന നിയമപ്രകാരമുള്ള മുന്നറിയിപ്പും ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. ലേബലും വിവരങ്ങളും ഇല്ലാതെ പാക്ക് ചെയ്ത ഭക്ഷണം വിൽക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. സിംഗപ്പൂരിൽ നടന്ന 24th ആസിയാൻ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് വേണ്ടി 3 മെഡലുകൾ സ്വന്തമാക്കി കണ്ണൂർ പുഴാതി സ്വദേശി അദീതി നമ്പ്യാർ. 6 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ വിഭാഗത്തിലാണ് മെഡൽ നേട്ടം. ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ റാപ്പിഡ് റേറ്റഡ് താരം എന്ന റെക്കോർഡും അദീതി കരസ്ഥമാക്കി. കേരള കോളേജ് സ്പോർട്സ് ലീഗ് വോളിബോൾ മത്സരങ്ങൾക്ക് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. കായിക വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ഖേലോ ഇന്ത്യ പദ്ധതിയുമായി ചേർന്ന് നടത്തുന്ന ലീഗിന്റെ ഉദ്ഘാടനം മന്ത്രി റോജി എം ജോൺ നിർവഹിക്കും. കോളേജ് ക്യാമ്പസുകളിലേക്ക് വോളിബോളിന്റെ പ്രതാപകാലം തിരികെ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. ഇന്ത്യ ശ്രീലങ്ക ക്രിക്കറ്റ് പരമ്പരയിലെ 1st നാലാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യയ്ക്ക് 288 റൺസിന്റെ ലീഡ്. 2nd ഇന്നിംഗ്സിൽ ഇന്ത്യ 193 റൺസിന് പുറത്തായി. സ്പിന്നർമാരെ തുണയ്ക്കുന്ന പിച്ചിൽ 4 വിക്കറ്റെടുത്ത പേസർ അഷിത ഫെർണാണ്ടോയാണ് 2nd ഇന്നിംഗ്സിൽ ഇന്ത്യയെ തകർത്തത്. പ്രഭാത് ജയസൂര്യ 3 വിക്കറ്റ് നേടി. അർദ്ധ സെഞ്ചുറി നേടിയ ഋഷഭ് പന്താണ് ഇന്ത്യയുടെ ടോപ് സ്കോറർ. 2nd ഇന്നിംഗ്സിൽ ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്ക 4th ദിനം കളി നിർത്തുമ്പോൾ 4 വിക്കറ്റ് നഷ്ടത്തിൽ 84 റൺസ് എന്ന നിലയിലാണ്. മത്സരം അവസാനിക്കാൻ ഇനി 1 ദിനം മാത്രമാണ് അവശേഷിക്കുന്നത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് കോട്ടയം, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കണ്ണൂരും കാസർഗോഡും നാളെയും മഞ്ഞ ജാഗ്രത തുടരും. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് നാളെ രാത്രി 11:30 വരെ ഉയർന്ന കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 493 പോയിന്റ് ഇടിഞ്ഞ് 77,235, നിഫ്റ്റി 133 പോയിന്റ് നഷ്ടത്തിൽ 24,155 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കൂടി. പവന് 160 രൂപ വർദ്ധിച്ച് 114,320 രൂപയും ഗ്രാമിന് 14,290 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഓണം പ്രമാണിച്ച് അടുത്ത മാസത്തേക്കുള്ള സാമൂഹിക ക്ഷേമ പെൻഷൻ നാളെ മുതൽ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഷിപ്പ് ബ്ലോക്ക് നിർമ്മാണത്തിനായി കൊച്ചിൻ ഷിപ്പ്യാർഡിന് ഭൂമി വിട്ടുനൽകാനും മന്ത്രിസഭാ യോഗത്തിന്റെ അനുമതി. കേരളത്തിന്റെ വികസനയാത്രയിൽ പുത്തൻ നാഴികക്കല്ലായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. 2025 ദേശീയ കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മലയാളി താരങ്ങളായ ട്രീസ ജോളിയും മുഹമ്മദ് അജ്മലും ഉൾപ്പെടെ 17 പേർക്ക് അർജുന അവാർഡ്. ഓണത്തോടനുബന്ധിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള അരി വിതരണത്തിന് സംസ്ഥാനത്ത് നാളെ തുടക്കം. മന്ത്രി എൻ ശംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിക്കും. ഓണാഘോഷ പരിപാടികൾക്കായി രജിസ്ട്രേഷനുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രമേ പാകം ചെയ്ത ഭക്ഷണം വാങ്ങാവൂ എന്ന് മുന്നറിയിപ്പ് നൽകി ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. കേരള കോളേജ് സ്പോർട്സ് ലീഗ് വോളിബോൾ മത്സരങ്ങൾക്ക് നാളെ തിരുവനന്തപുരത്ത് തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:00.

0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ഈ ഓണത്തിന് സ്വാദൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്. 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2,100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 മുതൽ കൌണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ, നാട്ടുകൽ.
1: അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
2: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.

0: ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. വെൽക്കം ബാക്ക് മക്കളെ. ഫസ്റ്റാ നമ്മ കുഞ്ച ടൈം ട്രാവൽ പണലാം. ഇമാജിൻ പണുങ്ക, ഒരു സ്മോൾ വില്ലേജ് അറൌണ്ട് യു, നോ മൊബൈൽ ഫോൺസ്, നോ സ്പീക്കേഴ്സ്, നോ ഇന്റർനെറ്റ്. ഊർല എല്ലാരും ഒരു ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ തെരഞ്ഞെടുക്കണം. അപ്പൊ എന്നാ പണുവാങ്ക? പറയ പറയോടെ ബിഗ്ഗസ്റ്റ് സ്പെഷ്യാലിറ്റി എന്നാ, അത് രൊമ്പ ലൗഡാ ഇരിക്കും. സോ ലോങ് ഡിസ്റ്റൻസ്ക്കും സൗണ്ട് റീച്ച് ആകും. ആൻഷ്യൻ തമിഴ് സൊസൈറ്റിയിലെ പറയ ഡിഫറെന്റ് ഒക്കേഷൻസിലെ യൂസ് പണപ്പെട്ടതുക്ക് റെഫറൻസ് ഇരിക്ക്. അനൗൺസ്മെന്റ്, സെലിബ്രേഷൻ, ഫെസ്റ്റിവൽസ്, പബ്ലിക് ഗ്യാതറിംഗ്, ഇപ്പി പല സിറ്റുവേഷനിലെ ഇന്ന ഇൻസ്ട്രുമെന്റോട സൗണ്ട് ഇമ്പോർട്ടന്റ് ആയിരുന്നിരിക്ക്. ആക്ച്വലി പറയുന്ന സൊല്ലുന്ന വേർഡ് ഇറ്റ്സെൽഫ് അനൗൺസ് പണിതൽ ഓർ പ്രൊക്ലെയിം പണിതൽ അപ്പി കണക്ഷൻ ഇരിക്കുന്നു കോമൺലി എക്സ്പ്ലെയിൻ പണപ്പെടുത്. സോ നമ്മ ഇനിക്കി നോട്ടിഫിക്കേഷൻ സൗണ്ട് കേക്കറോം, പ്ലിങ്. അപ്പോ ഡും ഡും ഡും അപ്പിന്താ നോട്ടിഫിക്കേഷൻ. ഡിഫറൻസ് എന്നാ, നമ്മ നോട്ടിഫിക്കേഷനെ മ്യൂട്ട് പണിക്കലാം, ആ ഊർ പറ അടിച്ചാ ഹോൾ വില്ലേജ് അറ്റൻഷൻ കൊടുത്തിരിക്കും. അന്ത കാലത്തിലെ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഇല്ലാത്ത സിറ്റുവേഷനിൽ സൗണ്ട് ഇറ്റ്സെൽഫ് ബിക്കം എ വേ ഓഫ് കണക്ടിംഗ് പീപ്പിൾ. അതിനാൽ പറേ ഈസ് നോട്ട് ജസ്റ്റ് എ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്, ഒരു കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഓഫ് ഇറ്റ്സ് ടൈം കൂടെ പാക്കലാം. സോ ടെക്നോളജി ചേഞ്ച് ആകലാം, ആ ഹ്യൂമൻ ബീങ്സ് കമ്മ്യൂണിക്കേറ്റ് പണ അന്ത മ്യൂസിക യൂസ് പണ ട്രഡിഷൻ ഇന്നും കണ്ടിന്യൂ ആകുത്. അതുതാ ഇന്ത പറയോട ബ്യൂട്ടി. ഇപ്പോ സീൻ റോൾഡ് ആൻഡ് സോങ് താ നമ്മ കേക്ക പോറോം. പറയ പറ്റി അവങ്ക ഡെഡിക്കേറ്റ് പണ്ണ ഒരു സൂപ്പർ ഹിറ്റ് സോങ് ആൽബം സോങ് താ നമ്മ ഇപ്പൊ കേക്ക പോറോം. ഇത് അഹല്യ എഫ് എം ആൻഡ് ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു. സ്റ്റേ ട്യൂൻഡ്.
1: ഊർക്കെല്ലാം പറയ അടിച്ചവര് ഇപ്പൊ പാളത്തിൽ അനാദിയാ ഇരിക്കാരുങ്ക. ഇങ്ങ ഇരിക്കുന്ന എല്ലാവർക്കും സൊല്றேன், இந்த குப்பனோட போன இந்த பாலத்தை தாண்டி ஊர் தெருவோட முனை கூட வந்துட கூடாது. டேய் மீறி வந்துச்சா நம்ம சாமிக்கு தீட்டாயிடும், பாத்துக்கங்க.
2: நான் வேற எப்படி தானா போறது?
1: டேய் எப்பவும் ஊரை சுத்தி தானடா போவீங்க, இப்ப மட்டும் என்ன, அப்படியே போங்க.

ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. സിനിമാക്ക് ഒരു സൂപ്പർ പവർ ഇരിക്കു. ഒരു കൾച്ചറെ പല പേർക്ക് ഇൻട്രൊഡ്യൂസ് പണ മുടിയും. പരേക്കും തമിഴ് സിനിമയില് അപ്പടി ഒരു ജേർണി ഇരിക്കു. റീസെന്റ് ഇയേഴ്സില് പര സൗണ്ട്സ്, ഫോക്ക് പെർക്കഷൻസ് ആൻഡ് ട്രഡീഷണൽ റിതംസ് മൂവീസ് ആൻഡ് സോങ്സില് മോർ വിസിബിൾ ആയിരിക്കും. സ്പെഷ്യലി റൂറൽ തമിഴ് സ്റ്റോറീസ് വരുമ്പോൾ മ്യൂസിക് ഇറ്റ് സെൽഫ് ബിക്കംസ് പാർട്ട് ഓഫ് ദറ്റ് സ്റ്റോറി ടെല്ലിംഗ്. പരിയരും പെരുമാൾ മാതിരി ഫിലിംസില് ഫോക്ക് സൗണ്ട്സ് ആൻഡ് പെർഫോമൻസസ് സ്റ്റോറിയോടെ ഇമോഷനെ സ്ട്രെങ്തൻ പണിത്. കർണൻ, അസുരൻ മാതിരി ഫിലിംസും റൂറൽ ഐഡന്റിറ്റി ആൻഡ് ട്രഡീഷണൽ സൗണ്ട് സ്കേപ്സ് പവർഫുള്ളാ യൂസ് പണിയിരിക്കും. ആൻഡ് ദെൻ സോഷ്യൽ മീഡിയ വന്നതുക്ക് അപ്പുറം യങ് പെർഫോമേഴ്സ് പരയ ഒരു ന്യൂ ഓഡിയൻസ്ക്ക് കൂട്ടിട്ട് പോകുന്നത്. കോളേജ് ഇവന്റ്സ്, കൾച്ചറൽ ഫെസ്റ്റിവൽസ്, യൂട്യൂബ് പെർഫോമൻസസ്, ഇന്റർനാഷണൽ സ്റ്റേജസ്, എവറി വേൾഡ് പീപ്പിൾ ആർ ഡിസ്കവറിംഗ് ദിസ് സൗണ്ട്. സിനിമയില ഒരു ബീറ്റ് കേൾക്കുമ്പോൾ നമ്മൾക്ക് എന്റർടൈൻമെന്റാ ഇരിക്കലാം, ആനാ അത് നമ്മ ഓൺ കൾച്ചറോട സൗണ്ട് റിയലൈസ് പണുമ്പോൾ ദാറ്റ് ഫീലിംഗ് ഇസ് ഡിഫറെന്റ്. സോ സിനിമ പറയ ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാ യൂസ് പണ്ണാമ അതോട് ഐഡന്റിറ്റിയും സെലിബ്രേറ്റ് പണുമ്പോൾ യങ് ജനറേഷനുക്ക് അത് റീച്ച് ആകുത്. സോ സംസ് എ കൾച്ചർ സർവൈവ്സ് ബിക്കോസ് somebody chooses to tell its story again. So ippo nama kottettum parayan ore tamil rap song dhan kekka porom. Idu Ahalya FM and this is RG Hira with you. Stay tuned.

ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. ഇന്നിക്കു തമിഴ് ആർട്ടിസ്റ്റ് ആൻഡ് കൾച്ചറൽ ഗ്രൂപ്സ് അറൌണ്ട് ദ വേൾഡ് പെർഫോം ട്രഡീഷണൽ തമിഴ് മ്യൂസിക് ആൻഡ് പരേ. സിംഗപ്പൂർ, മലേഷ്യ, കാനഡ, UK, ഓസ്ട്രേലിയ, എങ്ക തമിഴ് കമ്മ്യൂണിറ്റീസ് ഇരിക്കാങ്കലോ അങ്ക കൾച്ചറെ സെലിബ്രേറ്റ് പണ്ണ ഓപ്പർച്യൂണിറ്റീസ് ഇരിക്ക്. ആൻഡ് വെൻ പരേ ഈസ് പെർഫോംഡ് ഓൺ ആൻ ഇന്റർനാഷണൽ സ്റ്റേജ്, പീപ്പിൾ ഹു ഹാവ് നെവർ ഹേർഡ് ഇറ്റ് ബിഫോർ സഡൻലി എക്സ്പീരിയൻസ് ദിസ് പവർഫുൾ റിതം. അവങ്ങൾക്ക് അത് ന്യൂ, നമ്മൾക്ക് അത് നമ്മ സ്റ്റോറി. അതാ കൾച്ചറോട ബ്യൂട്ടി. വി ഡോണ്ട് ഹാവ് ടു കീപ് അവർ ട്രഡീഷൻസ് ഓൺലി വിത്ത് ഇൻ അവർ ഹോംസ് ഓർ വില്ലേജസ്. We can take them to the world. At the same time, we also have a responsibility. So, tradition perform pannumbodhu adoda historyum respect pannanum. Because culture is not just a costume or a performance. It has a story. Maybe inniki konja years kapram inniki para learn pandra oru school kid international stage la perform pannuvaanga. It has a story. And every generation adds one more chapter. Maybe innum konja years kapram inniki para learn pandra oru school kid international stage la perform pannuvaanga. അപ്പോ അവങ്ക ബീറ്റില് നമ്മ ആൻസസ്റ്റേഴ്സോട് ഹിസ്റ്ററിയും നമ്മ ജനറേഷനോട് എനർജിയും രണ്ടും ഇരിക്കും. ദാറ്റ്സ് ഹൗ എ കൾച്ചർ സ്റ്റേയ്സ് അലൈവ്. സോ ഇപ്പൊ നമ്മ അടുത്ത പാട്ട് കേക്ക പോറോം. ധർമ്മദുരൈ പടത്തിലിരുന്ന് മക്ക കലയിതപ്പാണ് ഒരു സൂപ്പർ ഹിറ്റ് ആണ് സോങ്. ഉങ്ങൾക്കാകെ ഇത് അഹല്യ FM and this is RG Heera with you. Stay tuned.

ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. സോ ഇന്നിക്ക് നമ്മ കേട്ടത് ഒരു ഡ്രമ്മോടെ സൗണ്ട് ഇല്ല, ഒരു ഹിസ്റ്ററിയോടെ സൗണ്ട്. കമ്മ്യൂണിക്കേഷൻ ടൂളാ ഇരുന്ന പര ഫെസ്റ്റിവൽസിലെ എനർജി ക്രിയേറ്റ് പണത്, ഫോക്ക് ആർട്സോടെ ഋതമായിരുന്നത്, സിനിമ മൂലമാ ന്യൂ ജനറേഷൻസ്ക്ക് റീച്ച് ആയിടിച്ച് വിമൻ ആൻഡ് യങ്സ്റ്റേഴ്സ് അത് പുതുസാ കാരി പണ്ടാങ്ക. ഇന്നിക്ക് ഉലകം ഫുള്ളാ തമിഴ് കൾച്ചറോട ഒരു സൗണ്ടാ ട്രാവൽ പണത്. That is പറയ ടെക്നോളജി വന്നിടിച്ച്, നമ്മ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് ചേഞ്ച് ആയിടിച്ച്, മ്യൂസിക് ഇറ്റ്സെൽഫ് റൊമ്പ മോഡേൺ ആയിടിച്ച്, അങ്ങനെ ചില സൗണ്ട്സ് എക്സ്പൈറി ഡേറ്റേ ഇല്ല. ബിക്കോസ് ദേ ക്യാരി ഐഡന്റിറ്റീസ്, ദേ ക്യാരി മെമ്മറീസ്, ദേ ക്യാരി സ്റ്റോറീസ്. സോ നെക്സ്റ്റ് ടൈം ഒരു പര പെർഫോമൻസ് ഉങ്ക പക്കത്തില് നടന്നാ കൊഞ്ചം സ്റ്റോപ്പ് പണ്ണുങ്ക, ലിസൺ ടു ദ ബീറ്റ് ആൻഡ് മേ ബി ഫോർ എ ഫ്യൂ സെക്കൻഡ്സ് ഫീൽ ദ ഹിസ്റ്ററി. നമ്മ കൾച്ചറെ പ്രിസർവ് പണ്ടത് ഗവൺമെന്റോട റെസ്പോൺസിബിലിറ്റി മറ്റും ഇല്ല, നമ്മ ജനറേഷനോട റെസ്പോൺസിബിലിറ്റി എന്താ. ബിക്കോസ് നമ്മ ആൻസസ്റ്റേഴ്സ് നമ്മൾക്ക് വിട്ടിട്ട് പോണ ഇൻ ദ ബീറ്റ് നമ്മ കൂടെ സ്റ്റോപ്പ് ആകൂടാത്. ബീറ്റ് കണ്ടിന്യൂ ആകണോ, സ്റ്റോറി കണ്ടിന്യൂ ആകണോ, കൾച്ചർ കണ്ടിന്യൂ ആകണം. സോ ഇതുവരേക്കും എന്നോട് കൂടെ ഇന്ന് ബ്യൂട്ടിഫുൾ ജേർണിയിലിരുന്ന് ഉങ്ക എല്ലാവർക്കും നന്ദി ചൊല്ലിക്കിട്ട് മീണ്ടും ഒരു ഇൻട്രസ്റ്റിംഗ് തമിഴ് ടോപ്പിക്കോടെ സന്ദിപ്പോം. അൺടിൽ ദെൻ ഇറ്റ്സ് ആർ ജി ഹീര സൈനിങ് ഓഫ്. കീപ് ലിസ്ണിംഗ്, കീപ് എക്സ്പ്ലോറിംഗ് ആൻഡ് കീപ് സെലിബ്രേറ്റിംഗ് അവർ കൾച്ചർ. പോയിട്ട് വരാം. സോ ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ആൾ. ഇത് നമ്മ നേരം ഓൺ അഹല്യ എഫ് എം. ബൈ.

0: നീന, നീ ഈ ഓണത്തിന് വീട്ടിലേക്ക് എന്തെങ്കിലും പുതിയത് വാങ്ങുന്നുണ്ടോ?
1: ആലോചനയുണ്ട്. ടിവി മാറ്റണം, പിന്നെ ഫ്രിഡ്ജ്.
0: പിന്നെ എന്താ പ്രശ്നം? ബജറ്റ് ആണോ? അതിനും മൈജിയിൽ നല്ല ഫൈനാൻസ് ഓപ്ഷൻസ് ഉണ്ട്. നോ കോസ്റ്റ് ഇഎംഐ കിട്ടും. മൈജി സൂപ്പർ ഫിനാൻസ് സ്കീം വഴി ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ക്യാഷ് ബാക്ക്, പർച്ചേസ് വോച്ചർ ഒക്കെ കിട്ടും.
2: വിസിറ്റ് മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ. ടിഎൻസി അപ്ലൈ.
3: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
0: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
4: உங்கள் வாழ்க்கையின் ஒவ்வொரு தருணத்திலும் தங்கலட்சுமி சிட் ஃபண்ட்ஸ் பிரைவேட் லிமிடெட் சின்ஸ் 1962.
5: ഈ ഓണത്തിന് സ്വാതൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്. 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2,100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 മുതൽ കൗണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ നാട്ടുകൽ.
6: അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ. നമ്മുടെ വണ്ടിക്ക് മാത്രമല്ലേ ഇനി രാജ്യത്തിന്റെ വികസനത്തിനും വേഗത കൂടും. കാരണം ഇതാണ് E20 പെട്രോൾ. നമ്മുടെ സ്വന്തം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന എഥനോൾ ചേർത്ത E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കർഷകർക്ക് മികച്ച വരുമാനം ലഭിക്കുന്നതോടൊപ്പം കാർബൺ പുറന്തള്ളൽ വൻതോതിൽ കുറഞ്ഞ് വായുമലിനീകരണമില്ലാത്ത നല്ലൊരു നാളെ സാധ്യമാകുന്നു. എണ്ണ ഇറക്കുമതിയും വിദേശ നാണ്യ ചോർച്ചയും തടഞ്ഞ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും അന്താരാഷ്ട്ര തലത്തിലെ യുദ്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുന്ന ഇന്ധനക്ഷാമത്തിൽ നിന്ന് ഭാരതത്തെ സുരക്ഷിതമാക്കാനും ഇതിലൂടെ സാധിക്കുന്നു. ഇത് വെറുമൊരു ഇന്ധനമല്ല, സ്വയം പര്യാപ്ത ഭാരതത്തിലേക്കുള്ള കരുത്തുറ്റ ചുവടുവയ്പാണ്. E20 പെട്രോൾ ഉപയോഗിക്കൂ, പ്രകൃതിയെയും രാജ്യത്തെയും ഒരുപോലെ സംരക്ഷിക്കൂ.
7: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷം.
8: ഒരു സ്മാർട്ട് ടിവി മാത്രമല്ലല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
7: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാ.
9: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിലെ സ്വന്തം മൈജി.
10: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
11: 20
10: 25 സ്കൂട്ടറുകൾ,
11: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
10: 100,000 രൂപ വീതം 100
11: ബമ്പർ സമ്മാനമായി BMW കാർഡ്,
10: അങ്ങനെ 30 കോടി രൂപയുടെ
11: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
10: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
5: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
12: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം, ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയില് വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
5: വിശ്വസ്തയുടെ പുതിയ അധ്യായവുമായി അഹല്യ ഫിൻ ഫോറക്സ് ഇനി ഒറ്റപ്പാലത്തും. ഗോൾഡ് ലോൺ, ഫോറിൻ എക്സ്ചേഞ്ച്, വിദേശത്തേക്ക് പണമയക്കൽ, യാത്രാ സേവനങ്ങൾ തുടങ്ങി നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്കെല്ലാം ഇനി വിരൽത്തുമ്പിൽ പൂർണ്ണ പരിഹാരം. അഹല്യ ഫിൻ ഫോറക്സിന്റെ 63rd ശാഖ ഓഗസ്റ്റ് 19 ബുധനാഴ്ച രാവിലെ 10 മണിക്ക് ഒറ്റപ്പാലം കേജ് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം.
6: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: ഒരു തുള്ളി പല തുള്ളി പെരുവെള്ളം, ഒരു നാളും നന്നല്ല പൊങ്ങച്ചം,

0: നീന, നീ ഈ ഓണത്തിന് വീട്ടിലേക്ക് എന്തെങ്കിലും പുതിയത് വാങ്ങുന്നുണ്ടോ?
1: ആലോചനയുണ്ട്. ടിവി മാറ്റണം, പിന്നെ ഫ്രിഡ്ജും ഒരു മിക്സർ ഗ്രൈൻഡറും നോക്കുന്നുണ്ട്.
0: പിന്നെ എന്താ പ്രശ്നം? ബജറ്റ് ആണോ? അതിനും മൈജിയിൽ നല്ല ഫൈനാൻസ് ഓപ്ഷൻസ് ഉണ്ട്. വളരെ പെട്ടെന്ന് റെഡി ആവും. നോ കോസ്റ്റ് ഇഎംഐ കിട്ടും. മൈജി സൂപ്പർ ഫിനാൻസ് സ്കീം വഴി ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ക്യാഷ് ബാക്ക്, പർച്ചേസ് വോച്ചർ ഒക്കെ കിട്ടും.
2: വിസിറ്റ് മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ. ടിഎൻസി അപ്ലൈ.
3: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജിയിലേക്ക് പോയത്? ഓഫർ കണ്ടിട്ട് ഡിസ്കൗണ്ട് ഉണ്ടോ?
2: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
3: എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈജിയിലോട്ടാ.
4: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: ഇന്ന് ഭാരതത്തിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ വീടിന്റെ മേൽക്കൂരകളുടെ രൂപം മാറിക്കഴിഞ്ഞു. പണ്ടെവിടെയാണോ പപ്പടവും തുണികളും മാത്രം ഉണക്കാനിട്ടിരിക്കുന്നത്, അവിടെ ഇന്ന് വൈദ്യുതി ബില്ലുകൾ സീറോ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗ്രാമങ്ങളിൽ ഓരോ വീട്ടുകാരും സോളാർ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഇതുടൻ തന്നെ സ്ഥാപിക്കൂ. ഭാരത സർക്കാർ 78,000 രൂപ വരെ സബ്സിഡി നൽകുന്നുണ്ട്. ഇതിനോടകം 30 ലക്ഷത്തിലധികം കുടുംബങ്ങൾ ഈ പദ്ധതിയുടെ പ്രയോജനം നേടിക്കഴിഞ്ഞു. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
6: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
7: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-695-15, 9400-2-47684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
6: ഈ ഓണത്തിന് സ്വാദൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്. 5 പേർക്ക് കഴിക്കാവുന്ന കിറ്റ് വെറും 2,100 രൂപയ്ക്ക്. ബുക്കിംഗ് August 23 ഞായറാഴ്ച വരെ മാത്രം. August 17 ചിങ്ങം 1 മുതൽ കൗണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592-88080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ നാട്ടുകൾ.
7: വിശ്വസ്തതയുടെ പുതിയ അധ്യായവുമായി അഹല്യ ഫിൻ ഫോറക്സ് ഇനി ഒറ്റപ്പാലത്തും. ഗോൾഡ് ലോൺ, ഫോറിൻ എക്സ്ചേഞ്ച്, വിദേശത്തേക്ക് പണമയക്കൽ, യാത്രാ സേവനങ്ങൾ തുടങ്ങി നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്കെല്ലാം ഇനി വിരൽത്തുമ്പിൽ പൂർണ്ണ പരിഹാരം. അഹല്യ ഫിൻ ഫോറക്സിന്റെ 63rd ശാഖ August 19 ബുധനാഴ്ച രാവിലെ 10 മണിക്ക് ഒറ്റപ്പാലം കേജ് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം.
8: Listen without break. Ahalya FM 90.4.

ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പാലക്കാടിന്റെ നെഞ്ചിൻ കുളിതാളം കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400024764. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. നമ്മുടെ വണ്ടിക്ക് മാത്രമല്ലേ ഇനി രാജ്യത്തിന്റെ വികസനത്തിനും വേഗത കൂടും. കാരണം ഇതാണ് E20 പെട്രോൾ. നമ്മുടെ സ്വന്തം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന എഥനോൾ ചേർത്ത E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കർഷകർക്ക് മികച്ച വരുമാനം ലഭിക്കുന്നതോടൊപ്പം കാർബൺ പുറന്തള്ളൽ വൻതോതിൽ കുറഞ്ഞ് വായു മലിനീകരണമില്ലാത്ത നല്ലൊരു നാളെ സാധ്യമാകുന്നു. എണ്ണ ഇറക്കുമതിയും വിദേശ നാണ്യ ചോർച്ചയും തടഞ്ഞ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും അന്താരാഷ്ട്ര തലത്തിലെ യുദ്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുന്ന ഇന്ധനക്ഷാമത്തിൽ നിന്ന് ഭാരതത്തെ സുരക്ഷിതമാക്കാനും ഇതിലൂടെ സാധിക്കുന്നു. ഇത് വെറുമൊരു ഇന്ധനമല്ല, സ്വയം പര്യാപ്ത ഭാരതത്തിലേക്കുള്ള കരുത്തുറ്റ ചുവടുവയ്പ്പാണ്. E20 പെട്രോൾ ഉപയോഗിക്കൂ, പ്രകൃതിയെയും രാജ്യത്തെയും ഒരുപോലെ സംരക്ഷിക്കൂ.
2: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയില് വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: നീന, നീ ഈ ഓണത്തിന് വീട്ടിലേക്ക് എന്തെങ്കിലും പുതിയത് വാങ്ങുന്നുണ്ടോ?
5: ആലോചനയുണ്ട്. ടിവി മാറ്റണം, പിന്നെ ഫ്രിഡ്ജ്.
4: പിന്നെ എന്താ പ്രശ്നം? ബജറ്റാണോ? അതിനും മൈജിയിൽ നല്ല ഫൈനാൻസ് ഓപ്ഷൻസ് ഉണ്ട്. നോ കോസ്റ്റ് ഇഎംഐ കിട്ടും. മൈജി സൂപ്പർ ഫിനാൻസ് സ്കീം വഴി ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ക്യാഷ് ബാക്ക്, പർച്ചേസ് വോച്ചർ ഒക്കെ കിട്ടും.
6: വിസിറ്റ് മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ. ടിഎൻസി അപ്ലൈ.
4: ഒരു ടിവി വാങ്ങിച്ചാൽ BMW പരകെ വരും.
5: അതെങ്ങനെ?
4: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
7: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
4: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
7: 45 ദിവസം?
4: മൈജി ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ച 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
8: മൈജി ഓണം മാസ് ഓണം സീസൺ 4. വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
9: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
10: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
11: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
12: സ്റ്റോറി ഓഫ് ലൈഫ്.
13: Lighten your life. Lighten.
14: നമ്മുടെ നാട്ടിലെ ഒരു ശരാശരി യുവാവിൻ്റെ അല്ലെങ്കിൽ യുവതിയുടെ ഒരു വലിയ സ്വപ്നം എന്താണെന്നറിയോ? പഠനമൊക്കെ കഴിഞ്ഞ് നല്ലൊരു ജോലി സമ്പാദിക്കുക എന്നതാണല്ലേ. ഒന്ന് ജോലി കിട്ടിയിരുന്നെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും തീരുമായിരുന്നു എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. വീട്ടുകാരും നാട്ടുകാരും പറയും, നന്നായി പഠിച്ച് ഒരു ജോലി വാങ്ങിക്കണം, പിന്നെ നിനക്ക് സുഖിക്കാം എന്നൊക്കെ അല്ലേ. എന്നാൽ കയ്യിൽ ആദ്യത്തെ ഓഫർ ലെറ്റർ കിട്ടി ആ ജോലിയിൽ പ്രവേശിച്ച് കഴിയുമ്പോഴാണ് നമ്മൾ വലിയൊരു സത്യം മനസ്സിലാക്കുക. യഥാർത്ഥ പോരാട്ടം, റിയൽ ആയിട്ടുള്ള ലൈഫ്, റിയൽ സ്ട്രഗിൾസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്നാണ്. ജോലി കിട്ടുന്നത് വരെയുള്ള കാലം ഒരു തരം പ്രഷറാണ്, അതൊരു ജോലി കണ്ടെത്താനുള്ള ഓട്ടമാണ്. പക്ഷേ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു പ്രഷർ റെസ്പോൺസിബിലിറ്റി ആയിട്ട് മാറും, ശരിയല്ലേ. അതുവരെ വീട്ടിൽ നിന്ന് കിട്ടുന്ന പണത്തിന് കണക്ക് പറയേണ്ടി വന്നിരുന്നെങ്കിൽ ഇപ്പോൾ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കുന്ന പണം എവിടെ പോകുന്നു എന്നറിയാത്തൊരു അവസ്ഥയാണ്. അതുവരെ സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കിയിരുന്ന ഒരാൾക്ക് പെട്ടെന്ന് കുടുംബത്തിന്റെ ഭാരവും, അച്ഛൻ്റെയും അമ്മയുടെയും ആരോഗ്യം, വീടിൻ്റെ ആവശ്യങ്ങൾ, അനിയൻ്റെയോ അനിയത്തിയുടെയോ പഠനം, അങ്ങനെ ഉത്തരവാദിത്തങ്ങളുടെ ഒരു വലിയ നിര തന്നെ മുന്നിൽ വരും. ഓരോ മാസത്തെയും ശമ്പളം അക്കൗണ്ടിൽ എത്തുന്നതിന് മുമ്പേ തന്നെ അതെന്തിനൊക്കെ ചെലവാക്കണമെന്ന വലിയ പട്ടിക നമ്മുടെ മനസ്സിലിങ്ങനെ തയ്യാറായിട്ടുണ്ടാവും, ശരിയല്ലേ. പലരും വിചാരിക്കുന്നത് ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ AC മുറിയിലിരുന്നുള്ള സുഖജീവിതമാണ് എന്നൊക്കെയാണ്. അങ്ങനെയാണോ? ടാർഗറ്റ്, ഡെഡ്ലൈൻസ്, ജോലി സ്ഥലത്തെ കോമ്പറ്റീഷൻസ്, ഡിസേർവിംഗ് ആയിട്ടുള്ള പ്രമോഷനുകൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ്, ഇതൊക്കെ ഒരാളുടെ സമാധാനം കളയാനായിട്ട് പറ്റുന്നതാണ്, ശരിയല്ലേ. പഠിക്കുമ്പോൾ നമ്മൾ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അത് നമ്മളെ മാത്രമേ ബാധിക്കുകയുള്ളൂ. എന്നാൽ ജോലിയിൽ വരുത്തുന്ന ചെറിയ ചില പിഴവുകൾ നമ്മുടെ കരിയറിനെ മാത്രമല്ല, നമ്മളെ വിശ്വസിച്ച് കഴിയുന്ന ഒരു കുടുംബത്തെ മുഴുവൻ ബാധിക്കും. രാവിലെ എഴുന്നേറ്റ് തിരക്കിട്ട് ഓടുന്നതും രാത്രി വൈകി തിരിച്ചെത്തുന്നതും ഇതിനിടയിൽ സ്വന്തം ഇഷ്ടങ്ങളൊക്കെ മാറ്റിവെക്കുന്നതും പതുക്കെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറി. ഈ പ്രാരാബ്ധം എന്ന് പറയുന്നത് പണമില്ലാത്തത് കൊണ്ട് മാത്രമല്ല, സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ സമയമില്ലാത്തത് കൂടിയാണ്, ശരിയല്ലേ. ഇത്രയും പറഞ്ഞത് ജോലി കിട്ടുന്നത് മോശമായിട്ടുള്ള കാര്യമാണ് എന്നല്ല, അങ്ങനെയല്ല പറഞ്ഞു വന്നത്. മറിച്ച് ലൈഫിൻ്റെ അടുത്ത ഘട്ടത്തെക്കുറിച്ച് ഒരു തിരിച്ചറിവ് നൽകാൻ വേണ്ടിയിട്ടാണ്. ഉത്തരവാദിത്തങ്ങൾ വരുമ്പോൾ തളർന്നു പോകാതെ അവയെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്ന് നമ്മൾ പഠിക്കണം. ബാധ്യതകളും പ്രാരാബ്ധങ്ങളും കൂടുമ്പോഴും അതിനിടയിൽ നമ്മുടെ മാനസിക ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് നമ്മൾ പഠിക്കേണ്ടേ? ജോലി എന്നത് ജീവിതം ജീവിക്കാനുള്ള ഒരു ഉപാധി മാത്രമാണ്. അതുതന്നെയാണ് ജീവിതമെന്ന് ചിന്തിക്കരുത്. നമ്മുടെയൊക്കെ പ്രാരാബ്ദങ്ങൾക്കിടയിലും ചെറിയ സന്തോഷങ്ങൾ കണ്ടെത്തുക എന്നതാണ് ഒരു പ്രൊഫഷണലിൻ്റെ വിജയം എന്ന് പറയുന്നത്. ജോലി എന്നത് ഒരു ലക്ഷ്യസ്ഥാനമൊന്നുമല്ല, അതൊരു പുതിയ യാത്രയുടെ തുടക്കം മാത്രമാണ്. ജോലി കിട്ടിയാൽ എല്ലാം അവസാനിച്ചു എന്ന് കരുതിയിരിക്കാതെ വരാനിരിക്കുന്ന വലിയ വലിയ ഉത്തരവാദിത്തങ്ങളെ സ്വീകരിക്കാനായിട്ട് മനസ്സിനെ പാകപ്പെടുത്തുക. പ്രാരാബ്ദങ്ങൾ ഉണ്ടാവുക എന്നതിനർത്ഥം നിങ്ങൾ മറ്റൊരാൾക്ക് തണലേകാനായിട്ട് വളർന്നു കഴിഞ്ഞു എന്നാണ്. ആ വളർച്ചയിൽ അഭിമാനിക്കുക. എത്ര വലിയ ജോലി തിരക്കിനിടയിലും എത്ര വലിയ ബാധ്യതകൾക്കിടയിലും നിങ്ങൾക്കായിട്ട് കുറച്ച് സമയം മാറ്റിവെക്കാൻ മറക്കരുത്. കാരണം നിങ്ങൾ ഹാപ്പി ആയിരുന്നാൽ മാത്രമേ നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾക്ക് ഹാപ്പി ആയിട്ടിരുത്താൻ പറ്റുള്ളൂ.

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റർ യുവർ ലൈഫ്.
2: പഴയ ആൾക്കാരൊക്കെ പറയാറുണ്ട്, പറഞ്ഞു വെച്ചിട്ടുള്ളൊരു വലിയ സത്യമുണ്ട്. പഴയ ആൾക്കാർ മാത്രമല്ല, എല്ലാവരും പറയാറുണ്ട്, നേരം രണ്ട് വിധത്തിലാണ്. ഒന്ന്, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുന്ന നല്ല നേരം. രണ്ട്, നമ്മൾ വിചാരിക്കാത്ത പ്രയാസങ്ങൾ വന്നു ചേരുന്ന ചീത്ത നേരം. പലപ്പോഴും ചീത്ത നേരത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ വിചാരിക്കും, ഇനി ഒരിക്കലും ഇതിൽ നിന്നൊരു മോചനമേയില്ല എന്ന് നമ്മൾ ചിന്തിക്കും. എന്നാൽ പ്രകൃതി അങ്ങനെയല്ല, പ്രകൃതിയുടെ നിയമം അതൊന്നുമല്ല. ഒരു രാത്രി കഴിഞ്ഞാൽ എങ്ങനെയാണോ സൂര്യൻ ഉദിക്കുന്നത്, അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫ്. ചീത്ത നേരം കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു നല്ല നേരം വരും. നമ്മുടെ ലൈഫിൽ ചില കാലങ്ങളുണ്ട്, ചെയ്യാത്ത തെറ്റിന് പഴികേൽക്കേണ്ടി വരുന്ന സമയം, സാമ്പത്തികമായിട്ട് തകർന്നു പോകുന്ന നിമിഷങ്ങൾ, പ്രിയപ്പെട്ടവരൊക്കെ നമ്മളെ വിട്ടുപോകുന്നൊരു കാലം, ഇതിനൊക്കെയാണ് നമ്മൾ ചീത്ത നേരമെന്ന് വിളിക്കുന്നത്. ഈ സമയത്ത് നമ്മൾ എത്ര അധ്വാനിച്ചു കഴിഞ്ഞാലും അതിന് റിസൾട്ടൊന്നും കിട്ടണമെന്നില്ല, അല്ലേ? പലരും ഈയൊരു ഘട്ടത്തിൽ തളർന്നു പോയിരിക്കും. എനിക്ക് മാത്രം എന്താ ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നമ്മൾ ദൈവത്തോടും പ്രകൃതിയോടൊക്കെ ചോദിക്കും, അല്ലേ? പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു വിത്ത് മണ്ണിൽ കിടന്ന് ചീഞ്ഞാൽ മാത്രമേ അത് വലിയൊരു വൃക്ഷമായിട്ട് മുളച്ചു വരികയുള്ളൂ. നമ്മുടെ ജീവിതത്തിലെ ഈ ചീത്ത നേരം നമ്മളെ പരിവപ്പെടുത്താനുള്ള ഒരു കാലം കൂടിയാണ്. നമ്മൾ ആരൊക്കെയാണെന്നും നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ടെന്നും ഈ ഒരു ചീത്ത നേരം നമ്മളെ പഠിപ്പിച്ചു തരും. ലോകത്ത് മാറ്റമില്ലാത്തതായിട്ട് ഒന്നേയുള്ളൂ, അത് മാറ്റം മാത്രമാണ്. സങ്കടം വന്നു കഴിഞ്ഞാൽ അതെന്നും നിലനിൽക്കില്ല എന്ന് മനസ്സിലാക്കുക. സന്തോഷം വന്നു കഴിഞ്ഞാലും അത് ശാശ്വതമൊന്നുമല്ല. കടലിലെ തിരമാലകൾ പോലെയാണ് നേരം, അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നിങ്ങളിപ്പോൾ ഒരു വലിയ പരാജയത്തിലൂടെയോ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള പ്രയാസത്തിലൂടെയോ ഒക്കെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഓർക്കുക, ഈ സമയവും കടന്നു പോകും. ഒരു കറുത്ത വാവ് കഴിഞ്ഞാൽ വെളുത്ത വാവ് വരുമെന്നത് പ്രപഞ്ച സത്യം കൂടിയല്ലേ. ചീത്ത നേരം എന്നത് നല്ല നേരത്തിലേക്കുള്ള ഒരു തയ്യാറെടുപ്പ് മാത്രമാണ്. ഈ സമയത്ത് നമ്മൾ കാണിക്കേണ്ട ക്ഷമയാണ് നമ്മുടെ കരുത്ത്. കാത്തിരിക്കാനുള്ളൊരു ആർജവമുണ്ടെങ്കിൽ ഒരു നല്ല കാലം നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും. നല്ല നേരം വരുമ്പോൾ അത് ആഘോഷിക്കാനായിട്ട് എല്ലാവരും ഉണ്ടാവും കൂടെ. എന്നാൽ ചീത്ത നേരത്ത് കൂടെയുള്ളവരാണ് യഥാർത്ഥ ബന്ധങ്ങൾ, നമ്മുടെ യഥാർത്ഥ സുഹൃത്തുക്കൾ. നല്ല നേരം വരുമ്പോൾ നമ്മൾ അഹങ്കരിക്കാതിരിക്കാനും ചീത്ത നേരം വരുമ്പോൾ തളരാതിരിക്കാനും പഠിക്കണം. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾക്ക് ഒരു അവസാനം ഉണ്ടടും. ആ ഇരുട്ടിനപ്പുറം നിങ്ങൾക്കായി കരുതി വെച്ചിട്ടുള്ള ഒരു വലിയ പ്രകാശമുണ്ട്. ആ പ്രകാശത്തിലേക്ക് നടന്ന് കയറാനായിട്ട് നിങ്ങൾ ഇപ്പോഴത്തെ ഈ പ്രതിസന്ധികളെ അതിജീവിക്കുക തന്നെ വേണം. ചീത്ത നേരം എന്ന് പറയുന്നത് നമ്മളെ തകർക്കാനൊന്നുമല്ല, മറിച്ച് അടുത്ത നല്ല നേരത്തെ കൂടുതൽ മൂല്യത്തോടുകൂടി കാണാൻ നമ്മളെ പഠിപ്പിക്കാൻ വരുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ മഴ പെയ്യുകയാണെങ്കിൽ, മുകളിൽ കാർമേഘങ്ങൾ മൂടിക്കെട്ടി നിൽക്കുകയാണെങ്കിൽ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ആ കാർമേഘങ്ങൾക്കപ്പുറം സൂര്യൻ ഇപ്പോഴും തിളങ്ങുന്നുണ്ട്. മഴ പെയ്ത് തോരും, വെയിൽ തെളിയും. നേരം എപ്പോഴും ഒരുപോലെ ഒന്നും ഒരുക്കില്ല. ചീത്ത നേരം അതിൻ്റെ പരമാവധിയിലെത്തുമ്പോൾ, അതിൻ്റെ പീക്കിലെത്തുമ്പോൾ മനസ്സിലാക്കുക, നല്ല നേരം തൊട്ടടുത്തെത്തി കഴിഞ്ഞു എന്ന്. പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ട് പോകും.

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റർ യുവർ ലൈഫ്.
2: നമ്മുടെ പ്രകൃതിയിലെ ഒരു അത്ഭുത ജീവിയാണ് ഊന്ത്, അല്ലേ? ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനായിട്ട്, ചുറ്റുപാടിനനുസരിച്ച് നിറം മാറാനായിട്ട് അതിന് വല്ലാത്തൊരു കഴിവുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? പണ്ട് നമ്മൾ പലരെയും കളിയാക്കി വിളിച്ചിട്ടുണ്ടായിരുന്നു നിറം മാറുന്ന ഊന്ത് എന്ന്. ഇന്ന് ആ ഒരു പ്രയോഗം മാറ്റേണ്ടി വന്നിരിക്കുന്നു. കാരണം ഇന്നത്തെ മനുഷ്യരുടെ നിറം മാറ്റം കണ്ടു കഴിഞ്ഞാൽ സാക്ഷാൽ ഊന്ത് പോലും നാണിച്ചു പോകും. ഓന്തിന് പോലും തോൽപ്പിക്കാൻ കഴിയാത്ത വിധം അത്രയും വേഗത്തിലാണ് മനുഷ്യൻ തൻ്റെ സ്വഭാവവും നിലപാടുകളും മാറ്റിമറിക്കുന്നത്, അല്ലേ? ഈ ഓന്ത് നിറം മാറുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയോ? അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ്, ജീവിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ മനുഷ്യന്മാർ നിറം മാറുന്നത് എന്തിനാണ്? സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, ചിലർക്ക് നമ്മളെ കൊണ്ടൊരു കാര്യം സാധിക്കാനുണ്ടെങ്കിൽ അവർ കാണിക്കുന്ന ആ ഒരു സ്നേഹം, ആ ഒരു ബഹുമാനം, അത് ലോകത്തെ ഏറ്റവും വലിയ ആത്മാർത്ഥതയാണെന്ന് നമ്മൾ വിചാരിച്ചു പോകും, അല്ലേ? പക്ഷേ ആ കാര്യം നടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഇനി ഉപകാരമൊന്നും ഇല്ല എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, ആ നിമിഷം അവര് നിറം മാറും. അതുവരെ കണ്ട സ്നേഹത്തിൻ്റെ ഒരു അംശം പോലും പിന്നെ അവിടെ കാണണമെന്നില്ല. ഈ പെട്ടെന്നുള്ള മാറ്റം കാണുമ്പോഴേ നമ്മളിങ്ങനെ അത്ഭുതപ്പെട്ടു. ഇതാണോ ഞാൻ ഇത്രയും കാലം കണ്ടിരുന്ന ആ ഒരു മനുഷ്യൻ? ഓന്തൊരു മരക്കൊമ്പിൽ നിന്ന് മറ്റൊരു കൊമ്പിലേക്ക് ചാടുമ്പോഴേക്കും നിറം മാറുന്നത് പോലെയാണ് മനുഷ്യൻ ഒരു ലാഭത്തിൽ നിന്ന് മറ്റൊരു ലാഭത്തിലേക്ക് നോക്കുമ്പോൾ സ്വന്തം സ്വഭാവം മാറ്റുന്നത്. മനുഷ്യൻ ഒരേ സമയം പല നിറങ്ങൾ അണിയുന്നുണ്ട്. സുഹൃത്തുക്കൾക്കിടയിലെ ഒരു നിറം, വീട്ടിൽ മറ്റൊരു നിറം, സോഷ്യൽ മീഡിയയിൽ തികച്ചും ഡിഫറൻ്റ് ആയിട്ടുള്ള മറ്റൊരു നിറം, അല്ലേ? ഈ അഭിനയങ്ങൾക്കിടയിലെ യഥാർത്ഥത്തിൽ അവർ ആരാണെന്ന് അവർക്ക് പോലും ഒരു നിശ്ചയം ഉണ്ടാവില്ല. മുമ്പിൽ വന്ന് നിന്ന് പുകഴ്ത്തി സംസാരിക്കുക, നമ്മളൊന്ന് തിരിഞ്ഞു നടന്നു കഴിഞ്ഞാൽ ഉടനെ നിറം മാറി അധിക്ഷേപിക്കുകയും ചെയ്യുന്ന എത്രയോ പേർ നമുക്കിടയിൽ തന്നെയുണ്ട്. പുറമെ വെള്ള വസ്ത്രം ധരിച്ച് നന്മയുടെ നിറം കാണിക്കുമെങ്കിലും ഉള്ളിൽ ചതിയുടെയും വഞ്ചനയുടെയും ഇരുണ്ട നിറങ്ങൾ ഇതിനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നവരാണ് അവർ. ഓന്തിൻ്റെ നിറം മാറ്റം നമുക്ക് കാണാനായിട്ട് പറ്റും, പക്ഷെ മനുഷ്യന്മാരുടെ ഈ സ്വഭാവ മാറ്റം തിരിച്ചറിയാനായിട്ട് പലപ്പോഴും നമുക്ക് പറ്റില്ല. അങ്ങനെ തിരിച്ചറിയുമ്പോഴേക്കും വല്ലാത്തൊരു ആഘാതം നമ്മൾ ഏറ്റിട്ടുണ്ടാവും, അല്ലെ? നമുക്ക് ഏറ്റിട്ടുണ്ടാവും. നിറം മാറുന്നതിലൂടെ ഓന്തിന് ജീവൻ രക്ഷിക്കാനായിട്ട് കഴിഞ്ഞേക്കാം, പക്ഷെ മനുഷ്യൻ ഇത്തരത്തിൽ നിറം മാറുന്നതിലൂടെ നഷ്ടപ്പെടുത്തുന്നത് ട്രസ്റ്റാണ്, അല്ലെ? ഒരിക്കൽ നിറം മാറി ചതിച്ചവനെ പിന്നീട് ആര് വിശ്വസിക്കാനാണ്? ആരും വിശ്വസിക്കില്ല. മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും മുതലെടുപ്പുകൾ നടത്താനും വേണ്ടി ഓരോ നിമിഷവും വേഷം കെട്ടുന്നത് വല്ലാത്തൊരു അധ്വാനമാണ്. സത്യസന്ധനായിരിക്കുക എന്നത് ഒരു നിറത്തിൽ ഉറച്ചു നിൽക്കുന്നത് പോലെയാണ്. അത് നമുക്ക് സമാധാനം തരും. പക്ഷേ കപടതയുടെ നിറങ്ങൾ ഇങ്ങനെ മാറി മാറി അണിയുന്നവർക്ക് ജീവിതകാലം മുഴുവൻ ഇങ്ങനെ പേടിയോടെ ജീവിക്കേണ്ടി വരും. നമ്മുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള ഓന്തുകളുണ്ടാകും, അല്ലെ? അവരെ തിരിച്ചറിയുക എന്നത് വലിയൊരു പാഠമാണ് കേട്ടോ. എന്നാൽ അതിനേക്കാൾ വലിയൊരു കാര്യം നമ്മൾ അത്തരത്തിലുള്ള ഒരു ഓന്തായി മാറാതിരിക്കുക എന്നതാണ്. ചുറ്റുപാടുകൾ മാറുമ്പോഴോ ലാഭങ്ങൾ മുന്നിൽ കാണുമ്പോഴോ നമ്മളുടെ ആത്മാർത്ഥതയുടെ നിറം മാറാനായിട്ട് പാടില്ല. ഉള്ളിലും പുറത്തും ഒരേ നിറമുള്ള സുതാര്യമായ മനസ്സുള്ള മനുഷ്യരാകാനായിട്ട്

0: ഈ ഓണത്തിന് സ്വാതൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്. 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2,100 രൂപയ്ക്ക്. ബുക്കിംഗ് August 23 ഞായറാഴ്ച വരെ മാത്രം. August 17 ചിങ്ങം 1 കൗണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ നാട്ടുകൽ.
1: വിശ്വസ്തതയുടെ പുതിയ അധ്യായവുമായി അഹല്യ ഫിൻ ഫോറക്സ് ഇനി ഒറ്റപ്പാലത്തും. ഗോൾഡ് ലോൺ, ഫോറിൻ എക്സ്ചേഞ്ച്, വിദേശത്തേക്ക് പണമയക്കൽ, യാത്രാ സേവനങ്ങൾ തുടങ്ങി നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്കെല്ലാം ഇനി വിരൽത്തുമ്പിൽ പൂർണ്ണ പരിഹാരം. അഹല്യ ഫിൻ ഫോറക്സിന്റെ 63rd ശാഖ August 19 ബുധനാഴ്ച രാവിലെ 10 ഒറ്റപ്പാലം കേജ് ബിൽഡിംഗിൽ പ്രവർത്തനമാരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം. അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ August 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
2: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: ചേട്ടാ, ഓണത്തിന് ഈ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും എല്ലാം മാറ്റാന്നൊക്കെ പറഞ്ഞതായിരുന്നു.
5: ശരിയാണ്, പക്ഷേ വിചാരിച്ച പോലെ കാശൊന്നും റെഡി ആയില്ല.
4: അതോർത്ത് വിഷമിക്കണ്ട, മൈജിയിൽ നല്ല ഫിനാൻസ് ഓപ്ഷൻസ് ഉണ്ട്. നോ കോസ്റ്റ് EMI കിട്ടും. മൈജി സൂപ്പർ ഫിനാൻസ് സ്കീം വഴി ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ക്യാഷ് ബാക്ക്, പർച്ചേസ് വൗച്ചർ ഒക്കെ കിട്ടും.
5: എന്നാ പിന്നെ ഒട്ടും വൈകിക്കണ്ട.
6: വിസിറ്റ് മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ. TNC അപ്ലൈ.
7: 30 കോടി രൂപയുടെ
8: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
9: ചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
10: ഇതാ പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
9: അപ്പൊ കറണ്ട് ബില്ലിന്?
10: അതിനിപ്പോ 0 രൂപ. ഞാൻ എങ്ങനെയാ തരിക?
9: ഓ, ഞാൻ മറന്നുപോയി. ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
10: തീർച്ചയായും.
11: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ.gov.in.
12: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
13: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888. മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
14: ഓർമ്മകൾക്ക് സുഗന്ധമേകി. ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിലുണരും ഗാനങ്ങൾ.
15: ഒരു വർഷത്തിൽ 31 സിനിമ വരെ ചെയ്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മുടെ സ്വന്തം ജോൺസൺ മാഷിന് എന്നാണ് പറയുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളുമായി നിങ്ങളോടൊപ്പം ആർജി ഹീരയാണ്. ഒരു തൃശൂർക്കാരനാണ്, വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സിനിമയിലേക്ക് വരികയും അതൊരു മുഴുവൻ കാല പ്രൊഫഷൻ ആക്കണം എന്നൊന്നും വിചാരിച്ചില്ലെങ്കിലും ദേവരാജൻ മാഷിനോടൊപ്പം ഒരുപാട് നല്ല സിനിമകളുടെയും പാട്ടുകളുടെയും ഒക്കെ ഭാഗമാവുകയൊക്കെ ചെയ്തതിന് ശേഷം പിന്നീട് ഒരു മലയാള സിനിമയ്ക്ക് മാറ്റി നിർത്താനാകാത്ത ഒരു വലിയൊരു കമ്പോസറായി മാറിയ ജോൺസൺ മാഷിനെ പറ്റിയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സോ ആദ്യത്തെ പാട്ട് എനിക്ക് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗാനങ്ങളിൽ ഒന്നാണ്, വടക്ക് നോക്കി യന്ത്രം എന്ന സിനിമയിൽ നിന്ന് കൈതപ്പുറം വരികൾ എഴുതി MG ശ്രീകുമാർ പാടിയിട്ടുള്ള മായാമയൂരമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അഹല്യ FM ആണ് നിങ്ങൾ ട്യൂൺ ചെയ്തിരിക്കുന്നത്. നിങ്ങളോടൊപ്പം RJ ഹീര. സ്റ്റേ ട്യൂൺഡ്.

1981 പൂവച്ചൽ ഖാദറും ജോൺസൺ മാഷും ഈ രണ്ടുപേരും അടങ്ങുന്ന ഒരു കൂട്ടുകെട്ട് മലയാള സിനിമയിലേക്ക് എത്തുന്നത്. ആൻഡ് 1975 ഇവർ കണ്ടുമുട്ടിയെങ്കിലും അന്ന് ദേവരാജൻ മാഷിന്റെ അസിസ്റ്റന്റ് ആയിട്ട് മ്യൂസിക് ഒക്കെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി അവിടെ നിൽക്കുന്ന സമയത്ത് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു ചെറിയ പയ്യൻ മലയാള സിനിമയിലെ ഒരു മാറ്റി നിർത്താനാകാത്ത ഒരാളായിട്ട് മാറുമെന്ന് ഒരിക്കലും അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നില്ല. പിന്നീട് തുറന്ന ജയിൽ എന്ന സിനിമയിലേക്ക് വേണ്ടിയിട്ടാണ് പൂവച്ചൽ ഖാദർ വരികൾ എഴുതി ജോൺസൺ മാഷിന്റെ ഈണത്തിൽ ഒരു പാട്ട് ജനിക്കുന്നത്. ശാലീന ഭാവത്തിൽ എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ചെറിയൊരു റൊമാൻറ്റിക് പാട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ പാട്ട് പി ജയചന്ദ്രനും വാണി ജയറാമും ചേർന്ന് അസാധ്യമായിട്ട് പാടി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ പാട്ടാണ് അടുത്തതായിട്ട് നമ്മൾ ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ആർ ജി ഹീരയോടൊപ്പം അഹല്യ FM-ൽ കേൾക്കുന്നത്. സ്റ്റേ ട്യൂൺഡ്.

ഒരു പാട്ടിന് വരികൾ എഴുതുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല അല്ലെ. ഒരു ലിറിസിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ട് സ്വന്തം പേരിൽ ഒരു പാട്ട് പുറത്തു വരിക എന്ന് പറയുന്നതും വലിയൊരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാല് പി കെ ഗോപി എന്ന് പറയുന്ന ലിറിസിസ്റ്റ് ഇതിന് മുൻപ് പാട്ടുകൾ എഴുതിയെങ്കിലും ആദ്യമായി പുറത്തു വന്ന ഗാനം എന്ന് പറയുന്നത് ജോൺസൺ മാഷ്ടറിനോടൊപ്പം ചെയ്തിട്ടുള്ള പാട്ടാണ്. ഏതാണ്ട് 100 ദിവസത്തോളം ഓടിയൊരു സിനിമ അന്ന് കാലത്ത് നമ്മുടെ പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്ന സിനിമയിലാണ് ആദ്യമായിട്ട് പി കെ ഗോപി വരികൾ എഴുതി. നമ്മുടെ എം ജി ശ്രീകുമാറും ചിത്ര ചേച്ചിയും ചേർന്ന് പാടിയിട്ടുള്ള ഒരു പാട്ട്, കതിരോല പന്തലൊരുക്കി പടകാളി മുറ്റമൊരുക്കി. ഈ പാട്ടിന് വലിയൊരു പ്രത്യേകതയുണ്ട്. ആ ഒരു സിനിമയും അല്ലെങ്കിൽ ആ പടമൊക്കെ കണ്ട ആൾക്കാർക്ക് അത് ഓർക്കാൻ പറ്റുന്നുണ്ടായിരിക്കും, ആ ഒരു മൊമെന്റ് എന്താണെന്നുള്ളത്. അപ്പം ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ പുറത്തിറങ്ങിയ ഗാനം പി കെ ഗോപി ജോൺസൺ മാഷ് കൂട്ടുകെട്ടിലെ ഈ പാട്ടാണ് നമ്മൾ അടുത്തതായിട്ട് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി.

ഇന്നത്തെ പോലെയല്ല അല്ലേ, പണ്ട് കാലത്ത് 100 ദിവസം ഓടി എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്ന ആ സിനിമ, ജയറാമും പാർവതിയും ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ള ആ സിനിമയിലെ ഒരുപാട് നല്ല പാട്ടുകൾ ജോൺസൺ മാഷിന്റെ ഉണ്ടെങ്കിലും ഒരുപാട് പേര് ചിലപ്പോൾ ഓർക്കാൻ സാധ്യതയില്ലാത്തൊരു പാട്ടാണ് പുൽക്കുടിതൻ ചുണ്ടത്ത് പെയ്തൊരു കന്നിമഴയുടെ കുന്നിമണികൾ. ഈ ഇതേ സിനിമയിൽ ഈ പാട്ട് ഇതിന്റെ മെയിൽ വേർഷൻ പാടിയത് എം ജി ശ്രീകുമാറും ഫീമെയിൽ വേർഷൻ പാടിയത് ചിത്ര ചേച്ചിയാണെങ്കിലും ഈ സിനിമയിൽ ഈ പാട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഇച്ചിരി വിഷമമുള്ള ഒരു കാര്യം. എന്തായാലും ഈ പാട്ട് തന്നെയാണ് നമ്മൾ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ കേൾക്കാൻ പോകുന്നത്. ചിത്ര ചേച്ചി പാടിയിട്ടുള്ള വേർഷനാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര.

ഒരു ലിറിസിസ്റ്റ് ആകണ്ടായിരുന്നു എന്ന് ഷിബു ചക്രവർത്തിക്ക് തോന്നിയ ആ ഒരു മൊമെന്റ്. അതെ, ആദ്യമായിട്ട് സിനിമയിൽ എത്തുന്നത് ജോൺസൺ മാഷിന്റെ ഒപ്പമാണെങ്കിലും ഒരുപാട് കുഞ്ഞു കുഞ്ഞു കാസറ്റുകളിലൊക്കെ ഷിബു ചക്രവർത്തി ആ സമയത്ത് ഓണപ്പാട്ടുകളൊക്കെ എഴുതിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ ഉപഹാരം എന്ന സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം ജോൺസൺ മാഷിനോടൊപ്പം ചേരുമ്പോൾ ഒരു ചെറിയൊരു പിയാനോയ്ക്ക് വേണ്ടി ചെയ്ത ഒരു ചെറിയ ഒരു ഒരു ബിറ്റ്, ആ ബിറ്റാണ് ആദ്യം ഷിബു ചക്രവർത്തിയുടെ കയ്യിൽ കൊടുത്തിട്ട് വരികൾ എഴുതിക്കോളൂ എന്ന് പറയുന്നത്. ഈ പണി വേണ്ടായിരുന്നു എന്ന് ആ നിമിഷം തോന്നി എന്ന് പലപ്പോഴും ഷിബു ചക്രവർത്തി പല ഇന്റർവ്യൂകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ പാട്ട് പൊൻമേഘമോ പ്രേമ സന്ദേശ കാവ്യമോ, നമ്മുടെ കെ ജി മാർക്കോസ് ആണ് ഈ പാട്ട് പാടിയിട്ടുള്ളത്. വളരെ ചലഞ്ചിങ് ആയിട്ട് അദ്ദേഹം എഴുതിയ ഈ പാട്ടും ഈ വരികളുമാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. അഹല്യ FM ൽ ട്യൂൺ ചെയ്തിരിക്കുന്നത് ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ, നിങ്ങളോടൊപ്പം RJ ഹീര.

തട്ടുപൊളിപ്പൻ പാട്ട്, ജഗപൊക പാട്ട്, അടിപൊളി പാട്ട് എന്നൊക്കെ പല പാട്ടുകളെയും നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട് അല്ലേ. അപ്പൊ ഇന്ന് നമ്മൾ കാണുന്ന ഈ പറഞ്ഞ ഇലക്ട്രോണിക്സും സിസ്റ്റം ഒക്കെ വന്നതിന് ശേഷം നമ്മൾ കേൾക്കുന്ന തട്ടുപൊളിപ്പൻ പാട്ടല്ലാതെ അന്ന് കാലത്ത് ഇറങ്ങിയ ഒരു തട്ടുപൊളിപ്പൻ പാട്ട്, മാനത്ത് ചെങ്കതിൽ വീഴുമ്പോൾ എന്ന് പറയുന്ന ഈ പാട്ട് ഏഴര കൂട്ടം എന്ന സിനിമയിലാണ്. അതിന്റെ വിഷ്വൽസ് ഒക്കെ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, നായകനും ടീംസും എല്ലാവരും കൂടെ ഒരു ട്രിപ്പിന് പോകുന്നതും ഒരു ഒരു ജീപ്പിന് മുകളിൽ നിന്ന് അവർ എൻജോയ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു വിഷ്വലില് അങ്ങനെ ഒരു പാട്ട് ചെയ്യാന്ന് പറയുന്നത് അന്ന് കാലത്തൊരു ചലഞ്ചിങ് കാര്യം തന്നെയാണ്. അപ്പൊ ആ പാട്ട് അന്ന് പാടിയിട്ടുണ്ടായിരുന്നത് മനു ആണ്. ആൻഡ് സുജാത ചേച്ചി, അതുപോലെ തന്നെ സ്വർണലത, ഇവരെല്ലാവരും ആ ഒരു ചെറിയ ചെറിയ പോർഷൻസ് ഒക്കെ അതിൽ പാടിയിട്ടുണ്ട്. അപ്പൊ അന്നത്തെ തട്ടുപൊളിപ്പൻ പാട്ടാണ് നമ്മൾ ഇനി ഓർമ്മയിലുണരും ഗാനങ്ങളിൽ കേൾക്കാൻ പോകുന്നത്. ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു, സ്റ്റേ ട്യൂൺ.

മലയാള സിനിമയിൽ ആദ്യമായിട്ട് ഒരു ചൈനീസ് ട്യൂൺ പരീക്ഷിക്കാൻ പോകുന്നു എന്നുള്ളൊരു ഒരു വലിയൊരു ചാലഞ്ചിങ് കാര്യം ശരിക്കും ചെയ്തത് ഷിബു ചക്രവർത്തിയുടെ ഒരു കോൺസെപ്റ്റാണ്. ഈ ചൈനീസ് റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ടുള്ള ആൾക്കാർക്കറിയാം, അന്ന് കാലത്ത് മദ്രാസിലൊക്കെ നിങ്ങൾ പോകുമ്പോൾ ഇതുപോലെ ചൈനീസ് റെസ്റ്റോറൻറ്റുകളും അവിടുത്തെ ലൈറ്റിങ്ങും പേപ്പർ വർക്കുകളും പിന്നെ റെഡും ഗ്രീനും ചേർന്ന കുറേ ഒരു ആംബിയൻസ് ഒക്കെ നമുക്ക് കിട്ടുമ്പോൾ ഷിബു ചക്രവർത്തിക്ക് തോന്നുകയാണ് ഈ കോൺസെപ്റ്റ് വെച്ചിട്ട് എന്തെങ്കിലും ഒരു പാട്ട് നമ്മുടെ മലയാള സിനിമയിൽ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഈ ഏഴര കൂട്ടം എന്ന സിനിമയിൽ തന്നെ ഇല്ലിക്കാടും എന്ന് പറഞ്ഞ പാട്ട് വരുന്നത്. അപ്പോൾ അന്ന് അതൊരു ഒരു ചാലഞ്ചിങ് കാര്യമായിരുന്നു, അതിന് പറ്റിയൊരു സെറ്റൊക്കെ കിട്ടിയപ്പോൾ ഒന്ന് നോക്കിയില്ല. കർണാടക സംഗീതത്തിൻ്റെ മോഹന രാഗം തന്നെയാണ് ശരിക്കും ഉപയോഗിച്ചിരിക്കുന്നത്, പക്ഷെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വിറപ്പിച്ചപ്പോൾ അത് ചൈനീസായി എന്നാണ് ജോൺസൺ ഭാഷ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ പാട്ടാണ് അടുത്തതായിട്ട് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. ദിസ് ഇസ് അഹല്യ FM ആൻഡ് ദിസ് ഇസ് RJ ഹീറ വിത്ത് യു.

ഒരു മ്യൂസിക് ഡയറക്ടറിന്റെ കൂടെ 30 സിനിമ ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ് അല്ലെ. യെസ് പൂവച്ചൽ ഖാദറും ജോൺസൺ മാഷും പണ്ട് ഇവരുടെ രണ്ടുപേരുടെയും കൂടെയുള്ള പേര് എഴുതി എഴുതി എഴുതി അവസാനം പൂവച്ചൽ ജോൺസൺ എന്ന ടൈറ്റിൽ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ആൾക്കാരുടെ വിചാരം പൂവച്ചൽ ജോൺസൺ എന്ന് പറയുന്ന അങ്ങനെ ഒരു വ്യക്തി ഉണ്ട് അല്ലെങ്കിൽ അതാണ് ശരിക്കുള്ള പേര് എന്നൊക്കെ തെറ്റിദ്ധരിച്ചതായിട്ട് പലപ്പോഴും ജോൺസൺ മാഷ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കൈതപ്പുറം ജോൺസൺ അല്ലേ എന്ന് ആരോ ചോദിച്ചതായിട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ടുപേരുടെ കൂട്ടുകെട്ടുകൾ വരുമ്പോൾ ഇത് ഒരാളാണോ പേര് മാറിപ്പോയതാണോ എന്നുള്ള കൺഫ്യൂഷൻസ് പലപ്പോഴും വന്നിട്ടുണ്ട്. അതാണ് ആ ടീമിന്റെ ഒരു ഒരു വലിയൊരു ഇൻഫ്ലുവൻസ് എന്ന് വേണം നമ്മൾ പറയാൻ. അപ്പൊ എന്തായാലും നമ്മളിനി അടുത്തത് കേൾക്കാൻ പോകുന്നത് ഏതോ ജന്മ കൽപ്പനയിൽ എന്ന് പറഞ്ഞ പാട്ടാണ്. ഒത്തിരി പേർക്ക് ജോൺസൺ മാഷിന്റെ ഇഷ്ടമുള്ള ഈ പാട്ട് നമ്മുടെ വാണി ജയറാമും ഉണ്ണിമേനോനും ചേർന്ന് പാടിയിട്ടുള്ളതാണ്. സോ നമ്മൾ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ ഇനി കേൾക്കാൻ പോകുന്നത് ആ പാട്ടാണ്. ഇത്രയും നേരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ആർജി ഹീരയാണ്. സ്റ്റേ ട്യൂൺ ടു അഹല്യ FM.

അടുത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം. ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇത് കൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1444 വിളിക്കുക.
4: വിശ്വസ്തയുടെ പുതിയ അധ്യായവുമായി അഹല്യ ഫിൻ ഫോറക്സ് ഇനി ഒറ്റപ്പാലത്തും. ഗോൾഡ് ലോൺ, ഫോറിൻ എക്സ്ചേഞ്ച്, വിദേശത്തേക്ക് പണമയക്കൽ, യാത്രാ സേവനങ്ങൾ തുടങ്ങി നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്കെല്ലാം ഇനി വിരൽത്തുമ്പിൽ പൂർണ്ണ പരിഹാരം. അഹല്യ ഫിൻ ഫോറക്സിന്റെ 63rd ശാഖ ഓഗസ്റ്റ് 19 ബുധനാഴ്ച രാവിലെ 10 ഒറ്റപ്പാലം കേജ് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം.
5: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷം.
6: ഒരു സ്മാർട്ട് ടിവി മാത്രമല്ലല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
5: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാം.
7: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4 ഓണം, മാസ് ആക്കാൻ കേരളത്തിലെ സ്വന്തം മൈജി.
8: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
9: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
8: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
9: മൈജി എന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
7: മൈജി ഓണം, മാസ് ഓണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
10: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തിരഞ്ഞെടുക്കപ്പെടുന്ന 30 couples നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
11: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: നമ്മുടെ വണ്ടിക്ക് മാത്രമല്ലേ ഇനി രാജ്യത്തിന്റെ വികസനത്തിനും വേഗത കൂടും. കാരണം ഇതാണ് E20 പെട്രോൾ. നമ്മുടെ സ്വന്തം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന എഥനോൾ ചേർത്ത E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കർഷകർക്ക് മികച്ച വരുമാനം ലഭിക്കുന്നതോടൊപ്പം കാർബൺ പുറന്തള്ളൽ വൻതോതിൽ കുറഞ്ഞ് വായു മലിനീകരണമില്ലാത്ത നല്ലൊരു നാളെ സാധ്യമാകുന്നു. എണ്ണ ഇറക്കുമതിയും വിദേശ നാണ്യ ചോർച്ചയും തടഞ്ഞ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും അന്താരാഷ്ട്ര തലത്തിലെ യുദ്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുന്ന ഇന്ധനക്ഷാമത്തിൽ നിന്ന് ഭാരതത്തെ സുരക്ഷിതമാക്കാനും ഇതിലൂടെ സാധിക്കുന്നു. ഇത് വെറുമൊരു ഇന്ധനമല്ല, സ്വയം പര്യാപ്ത ഭാരതത്തിലേക്കുള്ള കരുത്തുറ്റ ചുവടുവയ്പ്പാണ്. E20 പെട്രോൾ ഉപയോഗിക്കൂ, പ്രകൃതിയെയും രാജ്യത്തെയും ഒരുപോലെ സംരക്ഷിക്കൂ.
12: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും.
4: നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.

0: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്?
1: ഓഫർ കണ്ടിട്ട്.
0: ഡിസ്കൗണ്ട് ഉണ്ടോ?
1: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
0: എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈജയിലോട്ടാ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
4: 20 കാറുകൾ,
3: 25 സ്കൂട്ടറുകൾ,
4: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
3: 100,000 രൂപ വീതം 100 പേർക്ക്
4: ബമ്പർ സമ്മാനമായി BMW കാർ,
3: അങ്ങനെ 30 കോടി രൂപയുടെ
4: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ട്.
5: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തിരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
6: ഉങ്കൽ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
7: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400024786 84. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
8: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
9: നീന, നീ ഈ ഓണത്തിന് വീട്ടിലേക്ക് എന്തെങ്കിലും പുതിയത് വാങ്ങുന്നുണ്ടോ?
10: ആലോചനയുണ്ട്. TV മാറ്റണം, പിന്നെ ഫ്രിഡ്ജും ഒരു മിക്സർ ഗ്രൈൻഡറും നോക്കുന്നുണ്ട്.
9: പിന്നെ എന്താ പ്രശ്നം? ബജറ്റ് ആണോ? അതിനും മൈജിയിൽ നല്ല ഫൈനാൻസ് ഓപ്ഷൻസ് ഉണ്ട്. വളരെ പെട്ടെന്ന് റെഡി ആവും. നോ കോസ്റ്റ് EMI കിട്ടും. മൈജി സൂപ്പർ ഫിനാൻസ് സ്കീം വഴി ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ക്യാഷ് ബാക്ക്, പർച്ചേസ് വോച്ചർ ഒക്കെ കിട്ടും.
11: വിസിറ്റ് മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ. TNC അപ്ലൈ.
12: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ, ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
13: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
14: ഇത് പാലക്കാടിന്റെ നെഞ്ചിൻ കുടിതാളം കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർഡ്,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
4: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം, ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.
5: ചേട്ടാ, ഓണത്തിന് ഈ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും എല്ലാം മാറ്റാന്നൊക്കെ പറഞ്ഞതായിരുന്നു.
6: ശരിയാണ്, പക്ഷേ വിചാരിച്ച പോലെ കാശൊന്നും റെഡിയായില്ല.
5: അതോർത്ത് വിഷമിക്കട്ടെ, മൈജിയിൽ നല്ല ഫിനാൻസ് ഓപ്ഷൻസ് ഉണ്ട്. നോ കോസ്റ്റ് EMI കിട്ടും. മൈജി സൂപ്പർ ഫിനാൻസ് സ്കീം വഴി ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ക്യാഷ് ബാക്ക്, പർച്ചേസ് വൗച്ചർ ഒക്കെ കിട്ടും.
6: എന്നാ പിന്നെ ഒട്ടും വൈകിക്കേണ്ട.
7: വിസിറ്റ് മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ, TNC Apply.
0: 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.

അഹല്യ എഫമിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫ് എം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ പി ഒ, പാലക്കാട്. പിൻ 678557. ഏവർക്കും ശുഭരാത്രി.